ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയമുള്ളവരെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 17, കൊല്ലവർഷം 1201, മിഥുനം 24, 2026 ജൂലൈ മാസം 8 തീയതി ബുധനാഴ്ച. സമയം 5:53:43. പ്രഭാത പരിപാടികളിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സൂക്ഷിച്ചു നോക്കിയാൽ നമ്മുടെ ഓരോ ദിവസവും ശാശ്വതമായ ഒരു തടവറയാണ്. നമ്മുടെ ശീലങ്ങളുടെ തടവറയിലേക്ക് ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി ഉണരുന്നു. ഒരേ കാര്യങ്ങളുടെ തനിയാവർത്തനം, ദിനചര്യകൾ, വികാര വിചാരങ്ങൾ. ഒരു ദിവസം ഇതിൽ നിന്ന് ഒന്ന് മാറി ചെയ്യാൻ നോക്കിയാലോ? ചായയ്ക്ക് പകരം കാപ്പി, വായിക്കാത്ത പത്രത്താളുകളുടെ വായന, ഇരിപ്പിനു പകരം നടപ്പ്, നേരമില്ല നേരമില്ല എന്ന് പറയാതെ മനോഹരമായ അന്നത്തെ സൂര്യാസ്തമനം കാണൽ, ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന നാലു വരി വായിച്ച് ഉറക്കത്തിലേക്ക്. ഒരു ദിവസം മതി നമ്മെ നന്നാക്കാനും നശിപ്പിക്കാനും. ആവർത്തന വിരസതകളുടെ വഴിയിൽ കൂടി മാത്രം പോയാൽ അത് നമ്മിലുള്ള ആവേശത്തിൻ്റെ അവസാനത്തെ തിരിയും കെടുത്തും. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം? പഴയതിൻ്റെ ആവർത്തന വിരസതയെ പുതുമയിലേക്കുള്ള മാറ്റം കൊണ്ട് ചികിത്സിക്കണം. പുതിയ എന്തെങ്കിലും ചെയ്യാനോ എഴുതാനോ വരയ്ക്കാനോ ഒക്കെ പഠിക്കുക. അതുകൊണ്ടല്ലേ വിദ്യാഭ്യാസകാലം ജീവിതത്തിൽ ഹൃദ്യമാകുന്നത്. വിദ്യാഭ്യാസ രംഗം പുതുമകളുടെ ലോകത്തിലേക്കുള്ള നിത്യസഞ്ചാരമാണ്, ഒരിക്കലും മടുപ്പുണ്ടാക്കില്ല.

0: ആ വസന്തകാലം യാത്ര പോലും പറയാതെയാണ് എല്ലാവരിൽ നിന്നും മാറിപ്പോകുന്നത്. എന്നാൽ എപ്പോൾ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് ഓർത്താലും നമുക്ക് അത് ഹൃദ്യവുമാണ്. ഇനി പ്രകൃതിയിലേക്ക് നോക്കിയാലോ, ഒരിക്കലും ജീവിതം നേർരേഖയിലല്ല സഞ്ചരിക്കുന്നത്. ആ സഞ്ചാരപഥം ഒരു ചക്രത്തിൻ്റെ കറക്കം പോലെയാണ്. വിഷു വരും, ആതിര വരും, വർഷം വരും, തിരുവോണവും വരും. പക്ഷേ ഒരിക്കലും ഇതൊന്നും ആവർത്തന വിരസമല്ലോ. എന്താ കാരണം? ഇവയോരോന്നും വരുന്നത് പുതുമയുടെ സുഗന്ധവുമായിട്ടാണ്. എത്ര ആസ്വദിച്ചാലും മതിവരാത്തവ. പ്രകൃതിക്കല്ലാതെ ഇങ്ങനെ നമ്മളെ സൽക്കരിക്കാൻ മറ്റാർക്കാണ് പറ്റുക? ഇനി നമ്മളിലെ ഊർജപ്രവാഹമില്ലേ, അതിൻ്റെ ആദ്യത്തെ സ്രോതസ്സാണ് ശ്രദ്ധ. നമുക്ക് ഒരു വിഷയത്തിൽ പരമാവധി 90 മിനിറ്റോ മറ്റോ മുഴുവൻ ശ്രദ്ധിക്കാനാകും. ഈ ഊർജത്തിൻ്റെ തന്നെ മറ്റൊരു സ്രോതസ്സ് അഭിനിവേശമാണ്. ഈ വഴിയിലെ ഓരോ വളവിലേക്കും തിരിവിലേക്കും ബോധത്തിൻ്റെ വഴികാട്ടി സൂചികൾ കൃത്യമായിരിക്കണം. ഒരു വ്യക്തിയെ നമുക്ക് എത്ര നേരം കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും? അപ്പോൾ ഊർജപ്രവാഹത്തിന് ഒരു താളമുണ്ട്. അതിന് യോജിച്ച പോലെ നമ്മെ ചിട്ടപ്പെടുത്താൻ ഊർജ വിനിയോഗത്തിന് ക്രമീകരണം വേണം. മനുഷ്യനിലെ വികാര വിചാരങ്ങളെല്ലാം ഊർജത്തിൻ്റെ സ്രോതസ്സുകൾ തന്നെ. ഓരോരുത്തരിലും അളവ് കൂടാം കുറയാം. ഒരാളോട് നമുക്ക് തോന്നുന്ന രാഗവും ദ്വേഷവും ജീവിതം മുഴുവൻ ഉണ്ടാകില്ല. ആയുസ്സിന് അളവ് വളരെ കുറവാണ്. സ്നേഹത്തിൻ്റെ പിണക്കങ്ങൾ ഏറിപ്പോയാൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. രാപ്പകലുകൾ പോലെ അതെല്ലാം മാറി മാറി വരും. നമ്മളിലേക്ക് ശ്രദ്ധിച്ചു നോക്കാം. നോക്കൂ, സുഖം, ദുഃഖം, പേടി, കോപം, ആഗ്രഹം, അസൂയ, ഇതെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ നമ്മളിൽ നിത്യവും കയറി ഇറങ്ങിപ്പോകുന്നു അല്ലേ? മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ ഉറങ്ങാൻ കിടക്കുന്നവരെല്ലാം നാളെ ഉണരണം എന്ന് ഒരു നിശ്ചയവുമില്ല. നമുക്ക് സ്വയം നന്നാവാൻ ഈ ഒരു ചിന്ത പോരെ? അപ്പോൾ നാളത്തെ പകലിനെപ്പോലും വിശ്വസിക്കാനാവാത്ത നമുക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം ഇന്നാണ്. പ്രകൃതിയുടെ വരദാനം. കത്തിജ്വലിക്കുന്ന സൂര്യദേവനെപ്പോലെ എങ്ങും പ്രകാശം പരത്തി നമ്മുടെ ജീവിതവും ഊർജമായി മാറണം. അപ്പോൾ എല്ലാം മറന്ന് നാം പാടിപ്പോകും. പ്രപഞ്ചമേ, നീ പല ദുഃഖജാലം നിറഞ്ഞതാണെങ്കിലും ഇത്രമാത്രം ചേതോഹര കാഴ്ചകൾ നിങ്കലുള്ള കാലത്ത് ഹാ, നിന്നെ എവൻ വെറുക്കും? ആ ചേതോഹര കാഴ്ചകളിൽ നമുക്ക് അലിയാം, ലയിക്കാം.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് പ്രൊഫസർ സി ശാന്തകുമാരി.
2: ആകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബഹ്റൈൻ സന്ദർശനം അവസാനിച്ചു. ഇന്ത്യ ബഹ്റൈൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കള്ളാടി ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി MP. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കബാധ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ്. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് പിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: ജാഗ്രതയാണ്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പേസസ് കാവ്യധാര, സുഗതകുമാരിയുടെ മഴ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം: ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്തു പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി, 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മ ചിന്ത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, സഹയാത്രിക, മഴക്കാല രോഗങ്ങൾ, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന കൂനമാവ് സ്വദേശി മാത്യൂസിന്റെയും മണിയട് സ്വദേശി PK ഗോപാലന്റെയും കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:35 FM ഈവനിംഗ് സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:05 AHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, ഓട്ടിസം, ഡോക്ടർ ജവഹറുമായി അഭിമുഖം. 8:45 നോബൽ പാരായണം. 8:50 മഹിതം മലയാളം. രാത്രി 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ജലറിലെ
4: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi has called for a stronger India-Indonesia strategic partnership, saying it will contribute not only to the prosperity of the two nations but also to regional and global peace and stability. Addressing the Indonesian Parliament in Jakarta yesterday, Mr. Modi said India follows path of development, not expansionism.
5: Bharat vistarvad nahi vikasvad ki niti par chalta hai aur isliye hum Bharat mein kehte hain सबका साथ सबका विकास. आज मैं यही मंत्र यही भावना लेकर इंडोनेशिया के आप सभी सांसद सदस्यों के बीच आया हूं. भारत और इंडोनेशिया के बीच समुद्र ताजा भविष्य का केंद्र है.
4: Earlier, Prime Minister Modi held delegation-level talks with his Indonesian President Prabowo Subianto in Jakarta to review the full spectrum of bilateral ties and provide fresh momentum to the comprehensive strategic partnership between the two countries. The two leaders also witnessed the exchange of memoranda of understanding aimed at enhancing collaboration in areas of mutual interest. The Prime Minister

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്.
2: എ വി വാസുദേവൻ പോറ്റിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജയവിജയ, ഗായിക കെ എസ് ചിത്ര. വാഗ്ദേവി വിശ്വജനനി മൂകാംബികേ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം. ശ്രുത കമല കുച മണ്ഡല കൃത കുണ്ടല, സുജാത മോഹൻ പാടിയത്. രചന ജയദേവൻ, സംഗീതം സുരേഷ് മേനോൻ.

പ്രഭാതഗീതത്തിൽ ഇനി പി എസ് രേണുകാദേവി പാടിയ ഗാനം. ഈണം പകർന്നത് ജയവിജയ, ഗാനരചന എസ് രമേശൻ നായർ. മിഴിനീരു ഗംഗാജലം ആ മൊഴിമുത്തു നാരായണം.

പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, സുജാത, പി എസ് രേണുകാദേവി എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കോട്ടയം ജില്ലയിലെ കോഴ കൃഷിത്തോട്ടത്തിൽ മികച്ച ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ 250 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470721, 9383470721. വെള്ളായണിയിലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ, ശാസ്ത്രീയ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ നാളെ രാവിലെ 9:30 മുതൽ 4 മണി വരെ വെള്ളായണി കാർഷിക കോളേജിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8891054078, 8891054078. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ്. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in, www.keraplantation.kerala.gov.in. ഫോൺ നമ്പർ 9037824036. 9037824036. മറ്റൊരു നമ്പർ തൃശൂർ 9037824049. 90 37 82 40 49. കേരളം അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് ഈ മാസം 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രഫിക് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 10. ഫോൺ നമ്പർ 9898577730, 9895776730. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ, കർഷക, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ, വിദ്യാലയം, കോളേജ്, കലാലയം, സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31 മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32/19, നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭ്യമാകണം. മെമ്പർ സെക്രട്ടറി കേരളം സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32/19, നമ്പർ 43, ബെൽഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം. ഫോൺ നമ്പർ 04712724740.

0: 0 4 7 1 2 7 2 4 7 4 0. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 21,200 രൂപ, കൊപ്ര ക്വിൻ്റലിന് 13,100. കുരുമുളക് ഗാർബിൾഡ് 71,800 രൂപ, അൺഗാർബിൾഡ് 69,600. റബ്ബർ RSS 4 27,100 രൂപ, RSS 5 26,700. നിങ്ങൾ കേട്ടത് വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ. ഇന്തോനേഷ്യയ്ക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളും അസ്ത്ര എയർ ടു എയർ മിസൈലുകളും നൽകാൻ ധാരണ. ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ പൊതുദർശനം ഇന്ന് ഇറാഖിലെ ഷിയ പുണ്യനഗരങ്ങളായ നജഫിലും കർബാലയിലും നടക്കും. നാളെ കബറടക്കം. ഇന്നലെ വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത മുഖത്ത് കനത്ത മഴയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. 9 പേർ പരിക്കുകളോടെ ചികിത്സയിൽ, 19 പേർ അപകടത്തിൽ, 7 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ലഹരിക്കെതിരായ തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാരും കേരളവുമായി കൈകോർക്കുന്നു. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാരുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരും ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. കേരള മാരിടൈം ബോർഡ് സർക്കാർ പിരിച്ചുവിട്ടു. ജൂൺ 4 മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനപ്രകാരം തുറമുഖ സെക്രട്ടറി രതൻ യു കേൽക്കറുടേതാണ് നടപടി. പുതിയ ബോർഡ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 21 മാസം കാലാവധി ബാക്കി നിൽക്കെ പിരിച്ചുവിട്ടത്. ഇന്നലെ നടന്ന അർജന്റീന ഈജിപ്റ്റ് ലോകകപ്പ് മത്സരത്തിൽ ഈജിപ്തിനെ 3-2 തോൽപ്പിച്ച് അർജന്റീന ക്വാർട്ടറിലേക്ക് കടന്നു. യാസർ ഇബ്രാഹിം, മുസ്തഫ സീക്കോ എന്നിവർ ഈജിപ്തിനായും ക്രിസ്റ്റ്യൻ റൊമേറോ, ലയണൽ മെസ്സി, എൻസോ ഫെർണാണ്ടസ് എന്നിവർ അർജന്റീനയ്ക്കായും ഗോൾ നേടി. US ബെൽജിയം മത്സരത്തിൽ US നെതിരെ 4-1 വിജയിച്ച് ബെൽജിയം ക്വാർട്ടറിലേക്ക് കടന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഇന്ന് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 35 മിനിറ്റും 37 സെക്കൻഡും.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് സുഗതകുമാരി എഴുതിയ മഴ എന്ന കവിത. ആലാപനം സംഗീത വർമ്മ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: പറയൂ, നിങ്ങൾക്കറിയാമോ?
9: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടി.

0: പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: എൻ ജി

0: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്,
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.

രാവിലെ 7:35 FM ഡയറിയിൽ സമകാലികം. ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:57. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാന്റും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ഐസിയുവിലാണ്. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ കെ പി അനിൽകുമാർ, ടി സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞു കുടുങ്ങിക്കിട്ടു

0: ക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി എംപി അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFഉം മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ് കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
0: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത

0: മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: മത്സരത്തിന്റെ 79-ാം മിനിറ്റ് വരെ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67-ാം മിനിറ്റിൽ കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 ഗൾപ്പിച്ച് ഇരമ്പിയാർത്തോടെ 79-ാം മിനിറ്റിൽ ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 മിനിറ്റുകൾക്ക് ശേഷം 83-ാം മിനിറ്റിൽ കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8-ാം ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 മത്സര പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൌജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും KSRTC ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55.

സ്വാഗതം പ്രിയമുള്ളവരെ. മഴ പെയ്തിറങ്ങുന്ന പ്രഭാതം, വിനോദവും വിജ്ഞാനവും ഇഴചേർത്ത് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി.

0: ആദ്യം ചിന്താശകലം. ജീവിവർഗങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ എന്നത് ഒരു ധാർമ്മിക ചോദ്യമാണ്. ജീവിവർഗങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ എന്നത് ഒരു ധാർമ്മിക ചോദ്യമാണ്. ഡേവിഡ് ആറ്റൻബറോ. എഫ് എൻ ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഉത്തരം ഓർത്തു വയ്ക്കുക. എഫ് എൻ ഡയറി അവസാനിക്കുന്നതിന് മുൻപ്, അതായത് 8:30 തൊട്ട് മുൻപ് വിശദമായി പറയാം ഉത്തരം.
1: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
2: അവ ITI ക്ക് ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026

0: വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: നാട്ടുവിശേഷം. ഭാരതീയം വിചാരകേന്ദ്രം പ്രതിമാസ പ്രബന്ധാവതരണം എറണാകുളം ദർബാർ ഹാൾ റോഡ് ഭാരത് ഹോട്ടലിൽ വൈകിട്ട് 5:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
3: സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: സേവന വാർത്തകൾ. എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിജ്ഞാൻവാടിയിലേക്ക് കോർഡിനേറ്റർമാരുടെ താൽക്കാലിക നിയമനത്തിനായി ഒരു വർഷത്തേക്ക് പ്രതിമാസം 8,000 രൂപ ഓണറേറിയം വ്യവസ്ഥയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ബിരുദധാരികളായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04842952235. 04842952235. അപേക്ഷകർ ഈ മാസം 14 രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷന് സമീപമുള്ള പട്ടികജാതി വികസന ഓഫീസിൽ ഹാജരാകുക. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ കുറുപ്പന്തറ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ ലെവൽ ക്രോസിംഗ് ഗേറ്റ് നമ്പർ 26 മേനോൻ ഗേറ്റ് ഇന്ന് വൈകിട്ട് 8 വരെ അടച്ചിടും. ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ഐ ടി ഐ വിവിധ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 10 വരെ നീട്ടി. ITI admissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച ശേഷം തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ഐ ടി ഐയിൽ എത്തി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. ഫോൺ നമ്പർ 04792457496 04792457496. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 7 സെക്കൻഡ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
5: അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
6: അയുത്തം. അയുത്തം എന്നാൽ അശുദ്ധം. അയുദ്ധം എന്ന പാലി ഭാഷയിൽ നിന്നും വന്നതാകാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ മനുഷ്യനെ അശുദ്ധനായി കാണുന്ന വികലമായ മനോനിലയാണ് അയുത്തം. നൂറ്റാണ്ടുകളോളം കേരളത്തിൽ നിലനിന്ന ഈ സാമൂഹിക വൈകല്യം ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയതാണ്. ചില ജാതിക്കാരെ കണ്ടാലും തൊട്ടാലും അശുദ്ധി അഥവാ അയിത്തം ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ ആചാരം ഉണ്ടായത്. വർണ്ണവ്യവസ്ഥ പ്രകാരം ഏറ്റവും ശുദ്ധിയുള്ള ജാതിയിൽപ്പെടുന്നത് ബ്രാഹ്മണരും തൊട്ടു താഴെ ക്ഷത്രിയരും അതിനു താഴെ വൈശ്യരുമാണ്. ഈ സവർണ ജാതി ശ്രേണിയിൽ ദാസ്യവേല ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് ശൂദ്രരെയാണ്. കേരളത്തിൽ വൈദിക മതം സ്വീകരിക്കാത്ത നായർ വിഭാഗത്തിൽപ്പെട്ടവരെ ബ്രാഹ്മണർ ശൂദ്രരായി കണക്കാക്കി. സവർണ വിഭാഗത്തിൽ പെടുത്തിയെങ്കിലും കേരളത്തിലെ നായർ വിഭാഗങ്ങളെ ഉത്തരേന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ദാസ്യവേല ചെയ്യുന്ന ശൂദ്ര വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയത്. ബ്രാഹ്മണനിൽ നിന്നും തീണ്ടാപ്പാട് അകലെ നിൽക്കാനേ അവർക്കും അവകാശമുണ്ടായിരുന്നുള്ളൂ. വേദം കേൾക്കുന്ന നായരുടെ അല്ലെങ്കിൽ ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിരുന്നതും മറ്റും അയിത്താചാരത്തിന്റെ ക്രൂരമായ ഭാവങ്ങളായിരുന്നു. മറ്റെല്ലാ ജാതി വിഭാഗത്തിൽപ്പെടുന്നവരും അയിത്ത ജാതിക്കാരായി കണക്കാക്കിയിരുന്നു. അയിത്തമുള്ള ജാതിക്കാരെ തിരിച്ചറിയാൻ പല മാർഗങ്ങളും അന്ന് നിലനിന്നിരുന്നു. അവർ അരയ്ക്കു മുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല, ചെരുപ്പ്, കുട,

0: വിലപിടിച്ച ആഭരണങ്ങൾ തുടങ്ങിയവ ധരിച്ചുകൂടാ എന്നിങ്ങനെ. ചില ജാതിയിൽപ്പെട്ടവരുടെ നിഴൽ പതിച്ചാൽ, ചിലരെ കണ്ടാൽ, മറ്റു ചിലരെ തൊട്ടാൽ അശുദ്ധിക്ക് കാരണമാകുമത്രേ. അങ്ങനെ അശുദ്ധിക്ക് ആയിത്തത്തിന് കാരണമാകുന്നവരെ പൊതുസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, പൊതുകിണറുകൾ, പൊതുനിരത്തുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയവ കേരളത്തിൽ അയിത്തോച്ചാടനത്തിനു വേണ്ടി നടത്തിയ സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തം ആചരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അയിത്ത നിരോധന നിയമം 1955 നിലവിൽ വന്നു. 1976 ഈ നിയമം കൂടുതൽ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചു എങ്കിലും ഇന്നും അയിത്തം പല രൂപത്തിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ദുഃഖകരമായ വസ്തുത പല വാർത്തകളിലും നാം കാണുന്നുണ്ട്. അയിത്തം ജാതിവിവേചനം എന്ന രൂപത്തിൽ കൂടുതൽ ശക്തമായി വേരൂന്നുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിത മലയാളം വീണ്ടും രാത്രി 8:50.

0: കെ സി ബി അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷന്റെ പരിധിയിൽ പൈനുങ്കൽ പാറ, കാരക്കാട്ടുകുന്ന്, ഏലിയാംകുന്ന് എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷന്റെ പരിധിയിൽ പാലാരിവട്ടം ജംഗ്ഷൻ, പി ജെ ആന്റണി റോഡ്, ന്യൂ കളവത്ത് റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി തടസ്സപ്പെടും. തേവര സെക്ഷന്റെ പരിധിയിൽ ശാരഥി ലൈൻ, പോലീസ് സ്റ്റേഷൻ പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9:00 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.
1: ഉദ്ഘാടനം ചെയ്യുന്നു.
0: സേവന വാർത്തകൾ തുടരുന്നു. നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ എസ് സി എസ് ടി നടത്തുന്ന 1 വർഷത്തെ സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് സീറ്റൊഴിവുണ്ട്. പ്ലസ് ടു വിജയിച്ച എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ നമ്പർ 9747243668 97 47 24 36 68. കോട്ടയം ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് ബിരുദമുള്ളവർ ഈ മാസം 13 രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ട രേഖകളുമായി നേരിട്ട് എത്തിച്ചേരുക. 0481231254 ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. 0481231254. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവാർപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിൽ 350 മണിക്കൂർ ദൈർഘ്യമുള്ള ഇലക്ട്രിക്കൽ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് കോഴ്സ് തുടങ്ങുന്നു. 18 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 80 75 33 82 47, 8075 33 82 47.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു.

0: My Future Epic. Experience the extraordinary.
1: ഏറ്റുമനോർ ഗവൺമെന്റ് ഐ ടി ഐയിൽ പ്രവേശനത്തിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 10 വരെ നീട്ടി. 0481253556 എന്ന നമ്പറിൽ വിളിക്കുക. വിശദാംശങ്ങൾ അറിയാം. 0481253556. തിരുവാർപ്പ് ഗവൺമെന്റ് ഐ ടി ഐയിൽ പ്ലംബർ ഇലക്ട്രീഷ്യൻ ട്രേഡുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ മാസം 10 വരെ ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. ITIadmissions.kerala.gov.in 701263719 എന്ന നമ്പറിൽ വിളിക്കുക. വിവരങ്ങൾ അറിയാം. 70 12 63 71 49. മെഗാഹെർട്സിൽ കൊച്ചി എഫ് എമ്മിൽ നിന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി. ഇപ്പോൾ സമയം 7:08:32. ഇനി
2: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
3: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
3: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: തോമസ് കെ സെബാസ്റ്റ്യന്റെ സംവിധാനത്തിൽ 2025 പുറത്തിറങ്ങിയ ചിത്രമാണ് അം ആ. ദിലീഷ് പോത്തൻ, ദേവദർശിനി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ജാഫർ ഇടുക്കി, മീര വാസുദേവ്, ടി ജി രവി തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന നിധീഷ് നടേരി, സംഗീതം ഗോപി സുന്ദർ, പാടിയത് ലീല ജോസഫ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാലാവസ്ഥാ വകുപ്പിന്റെ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് മാറി താമസിക്കണം. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് എന്നുറപ്പാക്കി പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കണം. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളും ശ്രദ്ധിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത്. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യ കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് കുഞ്ഞിന് വേണ്ടിയുള്ള ബെസ്റ്റ് ഫീഡിംഗ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അമ്മമാർക്കൊരു കൺസിസ്റ്റൻറ്റ് ബ്രസ്റ്റ് ഫീഡിങ്ങിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ 2-3 ദിവസം അമ്മമാർക്ക് പാലിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ പാലാണ് വരുന്നത്, അത് വളരെ കട്ടിയുള്ള പാലാണ്. അതിൻ്റെ അമൗണ്ട് ചിലപ്പോൾ ഒരു 5-10 ml വരെയാണ് ഓരോ ഫീഡിലും കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് പല അമ്മമാർക്കും കൂടെയുള്ള അമ്മമാർക്കൊക്കെ ഒരു സംശയമുണ്ട്, പാലിൻ്റെ അളവ് വളരെ കുറവാണ്, കുഞ്ഞിനൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടാവാം. പക്ഷേ എൻ്റെ 1-3 ഡേയ്സിൽ കുഞ്ഞിൻ്റെ റിക്വയർമെൻറ്റ്സ് അത്ര ഉള്ളൂ, കുഞ്ഞ് സക്ക് ചെയ്യാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ, കുഞ്ഞിൻ്റെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി കുറവാണ്. ആദ്യത്തെ ഒരു 3-4 ദിവസം 5-10 ml വരെ കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു 2-3 മണിക്കൂർ ഇടവിട്ട് ഡെഫിനറ്റ്ലി സക്ക് ചെയ്യണം. ഒരു ദിവസം ഒരു 8-12 പ്രാവശ്യം വരെയാണ് ഒരു കുഞ്ഞ് പാല് കുടിക്കേണ്ടത്. ഈ രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 4-5 ദിവസം ആകുമ്പോഴത്തേക്കാണ് പാലിൻ്റെ അളവ് പെട്ടെന്ന് കൂടി വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ സ്റ്റൊമക്കിൻ്റെ കപ്പാസിറ്റി കൂടുന്നു, അതനുസരിച്ച് കുഞ്ഞ് കൂടുതൽ പാലെടുക്കുന്നു. അല്ല, ആദ്യത്തെ ഒരു 1 വീക്കാണ് ഒരു ഫീഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മമാർ മാക്സിമം എഫേർട്ട് ഇടേണ്ടതാണ്, ഒരു സക്സസ്ഫുൾ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യാൻ വേണ്ടി ഒരു എഫേർട്ട് ഇടേണ്ടതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഇടയ്ക്ക് ഒരു കുഞ്ഞിന് ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കുഞ്ഞിന് പാലില്ല എന്ന് പറഞ്ഞ് പൊടിപ്പാൽ എക്സ്ട്രാ മിൽക്കൊക്കെ കൊടുത്താൽ പിന്നെ കുഞ്ഞിന് ഒരു വിശപ്പ് ഇല്ലാതിരിക്കുമ്പം കുഞ്ഞ് സക്ക് ചെയ്യുന്ന കുറവായിരിക്കും. അപ്പം കണ്ടിന്യൂസ് ബ്രസ്റ്റ് ഫീഡിംഗ് തന്നെ വേണമെന്ന് തന്നെ നിർബന്ധിച്ച് തന്നെ പോകണം.
3: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് നിയോനേറ്റോളജിസ്റ്റ് ഡോക്ടർ ജിനോ ജോസഫ്.
4: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ആരോഗ്യ കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: സേവന വാർത്തകൾ തുടരുന്നു. 2025-26 അധ്യയന വർഷത്തിൽ SSLC +2 ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടിക

0: വർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0475222253 0475222253 നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരമൊരുക്കുന്നു. പാർട്ട് ടൈം ജോലി നൽകുവാൻ താൽപ്പര്യമുള്ള സ്ഥാപന മേധാവികൾ UGBKCHI.EMP@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. UGBKCHI.EMP@gmail.com കൂടുതൽ വിവരങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 0484257656 0484257656 പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന ഇ ഗ്രാൻസ് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതി നടത്തിപ്പിനായി കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നു. ഒരു വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത BTech, കമ്പ്യൂട്ടർ സയൻസ് IT, MCA, MSc IT, MSc കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 35 വയസ്സ്. താൽപ്പര്യമുള്ളവർ ഈ മാസം 18 വൈകിട്ട് 5 മണിക്കകം കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0481255503 0481255503 പ്രിയമുള്ളവരെ, FM ഡയറി ആദ്യഭാഗം സമയം പൂർണ്ണമാകുന്നു. ഇനി വാർത്തകൾക്ക് ശേഷം FM ഡയറി തുടർന്ന് കേൾക്കാം. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ദുരന്തമേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. ജക്കാർത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയത്. യുഎൻ രക്ഷാസമിതിയുടെ ഉപരോധ സമിതി നിരോധിച്ചവ ഉൾപ്പെടെയുള്ള ആഗോള ഭീകര സംഘടനകൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. സൈബർ സുരക്ഷ, പ്രതിരോധ വ്യവസായം, സമുദ്രസുരക്ഷ, ബഹിരാകാശം എന്നിവയിലെ സഹകരണം വിപുലീകരിക്കുന്നതിനായി 3-ാമത് ഇന്ത്യ ഇന്തോനേഷ്യ സുരക്ഷാ സംഭാഷണം ഉടൻ സംഘടിപ്പിക്കാനും ധാരണയായി. ഇന്ത്യയുടെ വികസിത ഭാരത് 2047 ദർശനവും ഇന്തോനേഷ്യയുടെ ഇന്തോനേഷ്യ എ മാസ് 2045 അജണ്ടയും മുൻനിർത്തി സാമ്പത്തിക ബന്ധം ശക്തമാക്കാനും ആസിയാൻ ഇന്ത്യ ചരക്ക് വ്യാപാര കരാർ സമയബന്ധിതമായി പുതുക്കാനും തീരുമാനിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി വിപുലീകരണം ഇന്ത്യയുടെ നയമല്ലെന്നും രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സംഭാവന നൽകാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹം ഗ്ലോബൽ സൌത്ത് കി ആകാംക്ഷാഓ കോ ഓർ മജ്ബൂത് ആവാസ് ദേംഗേ ഹം ഐസേ വേൾഡ് ഓർഡർ കെ ലിയേ കാം കരേംഗേ ജഹാ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് ഹോ ടെക്നോളജി ആക്സസിബിൾ ഹോ ഓർ ഗ്ലോബൽ ഗവർണൻസ് അധിക

0: ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 11 ദിവസത്തെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ന്യൂയോർക്ക്, ബ്രസൽ സന്ദർശനം തുടരുന്നു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ നിസ അൽ ഖലീഫയുമായി വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ബഹ്റൈൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശ്രീ ജയശങ്കർ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരടും അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധ ശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കും.
0: വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാകും വയനാട്ടിലെത്തുക. മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ജില്ലാതല കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. 0939628875 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കള്ളാടിയിൽ ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം കരാറുകാർ പാലിച്ചില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും അറിയിച്ചു. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിന് പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. വയനാട് ജില്ലയിൽ നിന്നാണ് മലപ്പുറത്തേക്ക് അതിർത്തി വനത്തിലൂടെ ചാലിയാർ പുഴ ഒഴുകിവരുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴയെ തുടർന്ന് വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ നിലവിലെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില ഉപഭോക്താക്കൾക്ക് അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. വെല്ലുവിളി നേരിട്ടപ്പോൾ സമയബന്ധിതമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എൽപിജിയുടെ വിതരണം തടസ്സമില്ലാതെ ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ പുരി. ബീഹാറിലെയും കേരളത്തിലെയും ദേശീയപാത ഇടനാഴി പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും എല്ലാ നിർവ്വഹണ ഏജൻസികളും ഏകോപനത്തോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിശദാംശങ്ങളിലേക്ക്.
3: സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് കാലവർഷം വൈകുന്നതിന്റെയും ദുർബലമാകുന്നതിന്റെയും ആഘാതം വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴയുടെ സ്ഥിതിഗതികൾ കാലാവസ്ഥാ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഖാരിഫ് സീസണിൽ എൽനിനോയുടെ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ആഴ്ചതോറും വിള കാലാവസ്ഥാ നിരീക്ഷണ ഗ്രൂപ്പിന്റെ യോഗങ്ങൾ ചേരുന്നുണ്ടെന്ന് കൃഷി സെക്രട്ടറി വ്യക്തമാക്കി. 262 ദുർബല ജില്ലകൾക്കായി ജില്ലാ കാർഷിക അടിയന്തര പദ്ധതികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഉഷ്ണതരംഗങ്ങൾ, ഡെങ്കിപ്പനി വ്യാപനം എന്നിവ നിരീക്ഷിക്കാൻ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനെ ചുമതലപ്പെടുത്തി. വൈദ്യുതി ഉൽപാദനവും ലഭ്യതയും സംബന്ധിച്ച് വൈദ്യുതി വകുപ്പ് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിലെ അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്ന് സ്വിറ്റ്സർലാന്റ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ 3-4 സ്വിറ്റ്സർലാന്റിന്റെ ജയം. മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ തകർത്ത് അർജന്റീനയും ക്വാർട്ടറിൽ പ്രവേശിച്ചു. 2-3 അർജന്റീനയുടെ ജയം. ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാന്റിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020

0: ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമുസ് കടലിടുക്കിൽ 3 ചരക്ക് കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം. താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇറാനിയൻ എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതിയും അമേരിക്ക റദ്ദാക്കി. യുഎസിന്റെ നടപടികൾ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. വെനസ്വേലയിൽ ഇക്കഴിഞ്ഞ ജൂൺ 24 ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 3685 16740 പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ. ഭൂകമ്പത്തെ തുടർന്ന് തടസ്സപ്പെട്ട വാണിജ്യ വ്യോമ ഗതാഗതം എത്രയും വേഗം പുനരാരംഭിക്കുമെന്ന് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നിർവഹിക്കും. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് പുതിയ ട്രെയിനിംഗ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടിക്ക് ആഹ്വാനം ചെയ്ത് ഇന്ത്യയും ഇന്തോനേഷ്യയും. രാജ്യം വികസനത്തിന്റെ പാതയാണ് പിന്തുടരുന്നതെന്ന് ഇന്തോനേഷ്യൻ പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ദുരന്ത മേഖല സന്ദർശിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 12 സെക്കൻഡും. പ്രിയമുള്ളവരെ, FM ഡയറിയുടെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നു. സ്നേഹപൂർവം സ്വാഗതം.
2: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
3: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
4: ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. ജലം ജീവന്റെ മറ്റൊരു പേരാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ അതേ ജലം രോഗത്തിന്റെ വാഹകരാകുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ അത് ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, പൊതുജനാരോഗ്യത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. എറണാകുളം ജില്ലയിലെ ചില ജലാശയങ്ങളിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന പഠന റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകൾ, മനുഷ്യരുടെ ഇടപെടലുകൾ, ഇവയെല്ലാം ഈ അവസ്ഥയ്ക്ക് കാരണമാണ്. ഇക്കോളി ബാക്ടീരിയയുടെ അധിക സാന്നിധ്യം എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ്? ജനങ്ങൾ എന്തൊക്കെ മുൻകരുതലെടുക്കണം? കേൾക്കാം സമകാലികം.
5: കേരളത്തിലെ ജലാശയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തടാകങ്ങൾ, വളരെയധികം ഭംഗിയുള്ളവയാണ്.
4: എറണാകുളത്ത് ജലാശയങ്ങളിൽ ഇക്കോളി ബാക്ടീരിയ കണ്ടെത്തിയതായി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ കേരള മിഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്തു. ഇതേക്കുറിച്ച് ജെയിൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാനും നെതർലാൻഡ്സ് മുൻ ഇന്ത്യൻ അംബാസഡറുമായിരുന്ന ഡോക്ടർ വേണു രാജമണി.
5: ലോകമെമ്പാടും നിന്നും വിദേശ സഞ്ചാരികൾ കേരളത്തിൽ ഈ തടാകങ്ങളുടെ സൗന്ദര്യം കാണാനായി വരുന്നു. എന്നാൽ അവരും ഇവിടെ ജീവിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അറിയാത്ത ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ജലാശയങ്ങൾ പ്രദൂഷണം നിറഞ്ഞതാണ്. നമ്മൾ ഒരു പരിധിവരെ അതിനെ അവഗണിക്കുകയും അതിന് ഹാനി ഉണ്ടാക്കുന്ന പല പ്രവൃത്തികളും ഇന്നും ചെയ്തു വരികയാണ്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അസുഖം ബാധിച്ച് മരണക്കിടക്കയിൽ കിടക്കുന്ന പോലെയാണ് നമ്മുടെ ചില വലിയ തടാകങ്ങളുടെയും സ്ഥിതി. ഇത് മാറ്റുവാനായി സർക്കാരും സമൂഹവും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ആണ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയുടെ കീഴിൽ തുടങ്ങിയിട്ടുള്ള ഫ്യൂച്ചർ കേരള മിഷൻ ഇതുപോലെ ഒരു വാട്ടർ ക്വാളിറ്റി സ്റ്റഡി ഇറക്കുവാനായി തീരുമാനിച്ചത്. ഈ വാട്ടർ ക്വാളിറ്റി സ്റ്റഡി ആദ്യം മെയ്യിൽ നടത്തി, പിന്നീട് ജൂണിൽ നടത്തി. മെയ്യുടെയും ജൂണിന്റെയും റിസൾട്ട്സ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തത്.

0: പറയുന്നത്. ഇതിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങൾ തികച്ചും ആശങ്കാജനകമാണ്. നമ്മുടെ ജലാശയങ്ങളിൽ ഈ കൊളായി സാന്നിധ്യം വളരെ ഉയർന്ന പരിധിയിലാണ്. ഞങ്ങൾ ടെസ്റ്റ് നടത്തിയ 6 ലൊക്കേഷൻസ് ആണ് കൊച്ചിയിൽ. ഈ 6 ലൊക്കേഷൻസിൽ ഒരു ലൊക്കേഷനിൽ തൂത്തിയൂർ വെട്ടുവേലി ഫെറി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കൊളയെ കൂടാതെ സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുന്ന ബ്ലഡ് സെപ്സിസ് എല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയയും പ്രസന്റ് ആണ് എന്ന് ഞങ്ങൾ കണ്ടു. ഈ മൊത്തത്തിൽ നമ്മുടെ ജലാശയങ്ങളിൽ ഒരുപാട് ഹ്യൂമൻ ആൻഡ് ആനിമൽ വേസ്റ്റ് തുടർച്ചയായി നേരിട്ട് ആ വെള്ളത്തിലേക്ക് പോകുന്നതാണ് ഇതിനൊരു പ്രധാന കാരണം. ഇതിന് നമുക്കൊരു സിറ്റി വൈഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിറ്റിയിൽ നിന്നുമുള്ള ഡൊമസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണെങ്കിലും മുനിസിപ്പൽ വേസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം വെള്ളത്തിൽ പോകാതെ തടയേണ്ടത് അത്യാവശ്യമാണ്. NABL അക്രഡിറ്റ് ചെയ്ത് ലബോറട്ടറീസിൽ വെച്ചാണ് ടെസ്റ്റിംഗ് എല്ലാം നടന്നിരിക്കുന്നത്. കൊച്ചിയിലെ 6 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ ടെസ്റ്റിംഗ് മെയിലും ജൂണിലും നടന്നത്. ഇവ കാക്കനാട് ഫെറി ടെർമിനൽ, ആറാട്ടുകടവ് വാക്ക്വേ, ചമ്പക്കര കനാല്, തൂത്തിയൂർ വെട്ടുവേലി ഫെറി, വൈറ്റില വാട്ടർ മെട്രോ, പൊക്കാളി പാർക്ക് ബൺറോഡ് എന്നിങ്ങനെയുള്ള 6 സ്ഥലങ്ങളിലാണ് ഇതിന്റെ ഈ ടെസ്റ്റിംഗ് നടന്നത്. ജലാശയങ്ങളുടെ ശോചനീയമായ അവസ്ഥയെ പരിഹരിക്കാനായി നമ്മുടെ അധികൃതർ വേണ്ട നടപടികൾ ഉടനെ തന്നെ എടുക്കേണ്ടതുണ്ട്. അത് എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ജനങ്ങളുടെ ഇടയിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ എല്ലാവരുടെയും പൊതു ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും.
1: ഈ കോളി ബാക്ടീരിയ അപകടകാരിയല്ല എങ്കിലും അളവിന്റെ തോത് കൂടുന്തോറും ഇതിൽ രോഗസാധ്യത കൂടും എന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി മറൈൻ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അഭിജിത്ത് എം.
2: ഈ കോളൈ അഥവാ എസ്ചെരിച്ച കോളൈ എന്നുള്ള പറയുന്ന ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ലാർജ് ഇന്റസ്റ്റൈൻസിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. മലവിസർജനം വഴി ആണ് ഇത് പുറത്തേക്ക് വരുന്നത്. കേരളത്തിൽ ഇതിനു മുന്നേ ഈ കോളൈയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജലാശയങ്ങളിൽ കിണറുകളിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോളൈ പൊതുവെ ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. പക്ഷെ ചില സ്ട്രെയിൻസ് ഉണ്ട്. ഉദാഹരണത്തിന് O157H47 എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിൻ ഉണ്ട്. അത് ഡയറിയ കോസ് ചെയ്യുന്ന ഒരു സ്ട്രെയിൻ ആണ്. അതേപോലെ തന്നെ ഇതിന് ഈ ബാക്ടീരിയയില് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് അത് ആക്ച്വലി നമ്മളുടെ പബ്ലിക് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് മറ്റ് ബാക്ടീരിയകളിലേക്ക്, മറ്റ് പാത്തോജനിക് ആയിട്ടുള്ള മനുഷ്യന്മാരിലെ രോഗം സൃഷ്ടിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളിലേക്ക് പകർന്നാൽ ആ ബാക്ടീരിയകൾ അടക്കം നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സിന്റെ എതിരെ പ്രതിരോധം ഉണ്ടാകും. അപ്പോ ഈ രോഗം ചികിത്സിക്കാൻ ബുദ്ധിമുട്ടും. അപ്പൊ അത് കാരണം അതൊരു ഇഷ്യൂ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വെള്ളത്തിൽ ഈ കോളയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചുറ്റുമുള്ള പ്രദേശത്തിൽ പ്രോപ്പർ ആയിട്ട് സീവേജ് ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ 2025 ഒരു വാർത്ത ഞാൻ വായിച്ചത് ഓർക്കുന്നു. കൊച്ചിയിലെ പല അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളിലേക്കും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പവർ ഡിസ്കണക്ഷൻ നോട്ടീസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പ്ലാന്റ് അപ്പാർട്ട്മെന്റുകളിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണം കാരണം. നമ്മളുടെ ജലാശയങ്ങളുടെ ഈ കോളയുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ, അതുവഴി രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കണമെങ്കിൽ, ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസുകളുടെ സ്പ്രെഡ് കുറയ്ക്കണമെങ്കിൽ സീവേജ് ട്രീറ്റ്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് എല്ലാ സ്ഥാപനങ്ങളും മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ളത് ഉറപ്പുവരുത്തിക്കണം.
1: ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ടോം ജോസഫ്.
3: അടുത്തിടെ ജെയിൻ സർവകലാശാല കൊച്ചിയിൽ നടത്തിയ പഠനത്തിൽ നഗരത്തിലെ വിവിധ ജലാശയങ്ങളിൽ ഈ കോളൈ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് പൊതുജനാരോഗ്യത്തിന് ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. എസ്ചെരിച്ച കോളൈ അഥവാ ഈ കോളൈ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. ഇവയിലെ ഭൂരിഭാഗവും ദോഷകരവുമല്ല. എന്നാൽ മലനിരത്തിലൂടെയോ മലമൂത്ര അവശിഷ്ടങ്ങളിലൂടെയോ ജലസ്രോതസ്സുകളിലേക്ക് എത്തുന്ന ചില ഇനം ഈ കോളൈ ഗുരുതരമായ വയറിളക്കം, ഛർദി, വയറുവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത മലിനജലം നദികളിലേക്കും കായലുകളിലേക്കും ഒഴുക്കിവിടുക, സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച, മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ, മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ എന്നിവ വഴിയാണ് ഈ കോളേജ് ജലത്തിൽ എത്തിപ്പെടുന്നത്. നമുക്ക് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കുടിവെള്ളം തിളപ്പിച്ചോ സുരക്ഷിതമായി ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി ഉപയോഗിക്കുക. മലിനമാണെന്ന് സംശയിക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുന്നതും ആ വെള്ളം വീട്ടുപയോഗത്തിന് ഉപയോഗിക്കുന്നതും കഴിവതും ഒഴിവാക്കുക. ഇതോടൊപ്പം ശുദ്ധീകരിക്കാത്ത മലിനജലം ജലാശയങ്ങളെ ഒഴുക്കുന്നത് തടയുകയും മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശുദ്ധമായ ജലം എല്ലാവരുടെയും അവകാശമാണ്. അതിനെ സംരക്ഷിക്കുക എന്നത്

0: നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്.
1: പോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അർത്ഥവ്യാപ്തിയുണ്ട്.
2: ലഭ്യമായ ജലത്തിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടായാൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ്.
1: ഒന്നുകിൽ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട് ജലസ്രോതസ് മലിനമാക്കപ്പെടുന്ന എന്തെങ്കിലും സ്ഥിതിവിശേഷം ഉണ്ടാകാം, അല്ലെങ്കിൽ ജലസ്രോതസ് അണുവിമുക്തമാക്കുന്നതിന് അഡോപ്റ്റ് ചെയ്തു വരുന്ന സ്ട്രാറ്റജി അത് പൂർണ്ണമായും ഫലവത്താകുന്നില്ല എന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ കൃത്യമായി അണുനശീകരണ പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ജലം ഗുണഭോക്താവിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന്റെ സപ്ലൈ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ബ്രേക്കേജോ ലീക്കേജോ ആയിരിക്കാം. അതുമല്ലെങ്കിൽ കൃത്യമായിട്ടും അണുനശീകരണ പ്രക്രിയയിലൂടെ വെള്ളം ശുദ്ധീകരിച്ച് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പീരിയോഡിക്കലായി മെയിൻ്റനൻസ് ചെയ്ത് ഗുണഭോക്താവിന്റെ തലത്തേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ ശേഖരണ പ്രക്രിയയിൽ വരുന്ന എന്തെങ്കിലും ക്രമക്കേടുമായിരിക്കാം. എന്തായാലും കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുവെ ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ടിനെ കാണേണ്ടത്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയയുടെ അംശം കാണുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ വിശകലനം. പക്ഷേ അതിൽ തന്നെ ഒരു വകഭേദം എന്നോണം, എൻഡറോടോക്സിജനിക് അല്ലെങ്കിൽ തെർമോ ടോളറന്റ് ആയിട്ടുള്ള എസ്ക്രീഷ്യ കോളെ എന്ന് പറയുന്ന ഓർഗാനിസം ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആനുകാലികമായി ആ ജലസ്രോതസ്സോ ആ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമോ ഫീക്കൽ കണ്ടാമിനേഷന് വിധേയമായി എന്ന് കാണേണ്ടി വരും. ഞാൻ അവസാനം പറഞ്ഞ ഫീക്കൽ കണ്ടാമിനേഷൻ എന്നുള്ള ദാരുണമായ അവസ്ഥ ഉണ്ടാകുന്നത് വിവിധ കാരണങ്ങളാലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മൺസൂൺ മഴ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകും. ഒഴുകി വരുന്ന വെള്ളം പല അവസരങ്ങളിലും പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാത്ത നമ്മുടെ സെപ്റ്റേജ് മാലിന്യങ്ങളുമായി, അതല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കുകളുമായി, അതല്ലെങ്കിൽ ലീക്കായിരിക്കുന്ന ഡ്രെയിനേജ് സിസ്റ്റവുമായി കലരുവാനുള്ള സാധ്യത കൂട്ടും. ഈ കലർന്ന വെള്ളമായിരിക്കും പൊതു ജലസ്രോതസ്സുകളിലോ കുടിവെള്ള സ്രോതസ്സുകളിലോ എത്തുന്നത്. അത് ഒരു കാരണമാണ്. രണ്ട്, ആനുകാലികമായി കൃത്യമായ ഇടവേളകളിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലെ പൈപ്പുകളും മറ്റ് ട്യൂബിംഗ്സും മെയിൻ്റനൻസ് ചെയ്യാതെ വരുന്ന സിറ്റുവേഷനിൽ പമ്പിംഗ് പ്രഷർ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആ പൈപ്പിന് മുകളിലൂടെ ഒഴുകിപ്പോകുന്ന മലീമസമായുള്ള വെള്ളം അതിനകത്തേക്ക് സക്ക് ചെയ്യപ്പെടാം. ഈ രീതിയിലാണ് സാധാരണഗതിയിൽ ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ടായാൽ അതിൻ്റെ വരും വരായികൾ വലിയ തോതിൽ മാറി നിൽക്കും. നമ്മൾ വലിയ രീതിയിൽ പേടിക്കേണ്ടി വരുന്ന ഷിഗല ഉൾപ്പെടെയുള്ള വലിയ വയറിളക്ക അതിസാര പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പൊതുവെ കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്ന വാട്ടർ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം, ഒന്ന്, ഏറ്റവും അടിസ്ഥാനപരമായ അണുനശീകരണ പ്രക്രിയ എന്ന രീതിയിൽ ക്ലോറിനേഷനാണ്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചാണ് ക്ലോറിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. ക്ലോറിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ റെസിഡുവൽ ക്ലോറിൻ, അതായത് ഗുണഭോക്താവിന്റെ പക്കൽ കുടിവെള്ളം എത്തുന്ന സമയം, അതിനകത്ത് 0.2 മുതൽ 0.5 മില്ലിഗ്രാം വരെ പെർ ലിറ്റർ റെസിഡുവൽ ക്ലോറിൻ ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യം പമ്പിംഗ് പോയിന്റുള്ള ക്ലോറിനേഷൻ അഡോപ്റ്റ് ചെയ്ത് പോകണം. ഓരോ 1000 ലിറ്റർ വെള്ളത്തിനും 5 ഗ്രാം എന്ന രീതിയിൽ ബ്ലീച്ചിങ് പൗഡർ അതിൻ്റെ ശാസ്ത്രീയ വിധിപ്രകാരം അലിയിച്ച് ചേർത്ത് അതിൻ്റെ തെളി മാറ്റി വിനിയോഗിച്ച് ക്ലോറിനേഷൻ നടപടി പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള സഫിഷ്യന്റ് കോണ്ടാക്ട് ടൈം അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും അത് നൽകണം. മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ആകമാനമുള്ള പീരിയോഡിക്കലായിട്ടുള്ള മെയിൻ്റനൻസ് പ്രോപ്പറായി നിർവഹിക്കണം. നമ്മൾ വെള്ളം ശേഖരിക്കുവാനായി കൊണ്ടുപോകുന്ന പാത്രത്തിൽ മറ്റു രീതിയിലുള്ള മലിനമൊന്നും കാണാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലാണ് ഈ റെസിഡ്യുവൽ ക്ലോറിൻ കൃത്യമായ രീതിയിൽ നമ്മൾ ശേഖരിക്കുന്ന വെള്ളത്തിൽ കാണുവാൻ സാധിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികളും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് കോളിഫോം കൗണ്ട് ഉയരുവാനുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് വാട്ടർ ശുദ്ധീകരിച്ച് നമുക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പീരിയോഡിക്കലായിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. അത് നമുക്ക് ഒരു കാരണവശാലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കൺസേൺഡ് അതോറിറ്റി ആരാണെങ്കിലും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലുള്ള കേടുപാടുകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ എൻഡ് യൂസർക്ക് ഗുണമേന്മയുള്ള വെള്ളം കിട്ടുന്ന കാര്യം ഉറപ്പാക്കാൻ സാധിക്കും. എൻഡ് യൂസറിനെ സംബന്ധിച്ച് കിട്ടുന്ന വെള്ളം ഗുണമേന്മയുള്ളതാണോ അല്ലയോ എന്ന് ഒരു അൺസർട്ടനിറ്റി ഉള്ള സാഹചര്യത്തിൽ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണമെന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുകയും അത് ഒരു സ്വഭാവവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി മാറുകയും വേണം.

0: ഇതൊക്കെ കഴിഞ്ഞിട്ടും ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട് മലിനമാകുവാനുള്ള സാഹചര്യങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ സ്വാഭാവികമായും വ്യക്തിസുരക്ഷാ ഉപാധികൾക്ക് മുൻതൂക്കം നൽകേണ്ടതുണ്ട്. വ്യക്തിസുരക്ഷാ ഉപാധികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് റെസ്പോൺസിബിളായി ബിഹേവ് ചെയ്യേണ്ട ഒരു ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച സാനിറ്ററി നാപ്കിൻസ് ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയാതിരിക്കുന്നതിലും അതുപോലെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം തിരികെ വരുന്ന ആൾക്കാർക്ക് കൃത്യമായി കൈകൾ വൃത്തിയാക്കാനുള്ള സോപ്പ് കരുതുന്ന കാര്യത്തിലാണെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് മുമ്പും കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു എന്നുള്ള കാര്യത്തിലും വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ ഇത്തരം സ്വഭാവങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നതിലേക്ക് അവരെ പ്രാക്ടിക്കലി പരിശീലിപ്പിക്കുന്നതിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇപ്പോൾ കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുകയോ ഉയരാതെ നിൽക്കുകയോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് വ്യക്തിസുരക്ഷാ ഉപാധികളും ഗാർഹിക അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ഈ ഒരു കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ ബോൺ ഡിസീസസും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
1: ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന വാർത്തയെ ഭയത്തോടെയല്ല ഉത്തരവാദിത്തത്തോടെയാണ് നാം കാണേണ്ടത്. നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൌരന്റെയും കടമ കൂടിയാണ്. ശാസ്ത്രീയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനെ അവഗണിക്കാതെ പരിഹാരത്തിലേക്കുള്ള ചുവടുകൾ വയ്ക്കേണ്ട സമയമാണിത്. കാരണം ശുദ്ധമായ ജലം ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണെന്ന് പറയാം. ആ അവകാശം സംരക്ഷിക്കപ്പെടുമ്പോഴേ ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് പടുത്തുയർത്താൻ കഴിയൂ.
2: ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിതാ സുധീർ.
3: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
4: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
9: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
8: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
9: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
10: FM ഡയറി തുടരുകയാണ്. ഇനി നോവൽ പാരായണം.
11: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
12: മീനും വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന പോക്കർ ഹാജി രാമറെ കണ്ടു. രാമറിപ്പോൾ മുമ്പത്തെ രാമറല്ലെന്ന് പോക്കർ ഹാജിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അടുപ്പം അയാൾക്ക് രാമറിനോടുണ്ടായിരുന്നു. ഇടതുകൈയിൽ മീൻപൊതിയും വലതുകൈയിൽ മുണ്ടിന്റെ കോന്തലയും പിടിച്ച് ഹാജി രാമറിനോട് ഉച്ചത്തിൽ പറഞ്ഞു, രാമറെ അറിഞ്ഞില്ലേ, കേളപ്പജി നാളെ വരുന്നു. രാമർ അറിയാതെ എഴുന്നേറ്റുപോയി. അത് കേട്ടപ്പോൾ കുഞ്ഞിക്കേളു കൗതുകത്തോടെ ചിരിച്ചു. കേളപ്പനെ അടുത്തുനിന്നും കാണുക എന്നത് രാമറിൽ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരാഗ്രഹമാണ്. അദ്ദേഹം തക്ഷൻകുന്നങ്ങാടിയിലൂടെ നടന്ന് കിഴക്കോട്ടേക്ക് പോകുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. രജിസ്ട്രാഫീസിലും കോടതിയിലും ബാങ്കിലും വരുന്ന ഒരാളെപ്പോലെ മാത്രമേ രാമർ കേളപ്പനെയും കണ്ടിരുന്നുള്ളൂ. തൊട്ടടുത്തുകൂടെ പല പ്രാവശ്യം കടന്നുപോയിട്ടും തിരിഞ്ഞു നോക്കണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. എന്നാൽ ഏതോ ഒരിടത്ത് വെച്ച് കേളപ്പനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതോടെ സമീപനം ആകപ്പാടെ മാറുകയായിരുന്നു. അങ്ങനെയാണ് കേളപ്പനെ സ്വീകരിക്കുവാൻ വേണ്ടി പെരുമാൾപുരത്തെ ശക്തി മന്ദിരത്തിലെത്തിയ സംഘത്തിൽ രാമറും ഉൾപ്പെട്ടത്. കേളപ്പൻ തിക്കോടിയിൽ തീവണ്ടി ഇറങ്ങി നേരെ ശക്തി മന്ദിരത്തിലെത്തുകയായിരുന്നു. അവിടെ നിന്നും നേരെ കാൽനടയായി ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഒരു വലിയ ആൾക്കൂട്ടം കേളപ്പനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പിന്നിലായിരുന്നു രാമർ. ഗുരുവായൂർ സത്യഗ്രഹം കഴിഞ്ഞ് ആദ്യമായി നാട്ടിലെത്തുന്ന കേളപ്പനെ കാണാൻ നിരത്തിന്റെ ഇരുഭാഗത്തും നാട്ടുകാർ അണിനിരന്നിരുന്നു.

0: കള്ളപ്പൻ ആവേശത്തിന്റെ ചെറിയ തിരകളായി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അടുത്തുനിന്ന് കണ്ടപ്പോൾ മുമ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോകുന്ന പ്രതീതി രാമറിലുമുണ്ടായി. അന്ന് വൈകിട്ട് ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ പ്രവർത്തകർ ഒത്തുകൂടിയപ്പോൾ ഗുരുവായൂർ സമരത്തിന്റെ പാഠങ്ങൾ കേളപ്പൻ വിശദീകരിച്ചു. സമരം തൽക്കാലം നിർത്തിവെച്ചതാണെന്നും സമീപഭാവിയിൽ അത് തുടങ്ങുന്നതാണെന്നും കേളപ്പൻ വ്യക്തമാക്കി. എന്നാൽ അദ്ദേഹം പിന്നീട് പറഞ്ഞ കാര്യങ്ങളാണ് നാട്ടുകാർക്ക് ആവേശമുണ്ടാക്കിയത്. ഗുരുവായൂർ അമ്പലത്തിൽ അയിത്തജാതിക്കാർക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യാനിറങ്ങിയ എന്നോട് പലരും ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനമുണ്ടോ? അത് നേടിക്കൊടുത്തതിനു ശേഷം പോരെ ഗുരുവായൂരിലെ സത്യാഗ്രഹമെന്ന്. ഈ ചോദ്യം എന്നോട് തന്നെ ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പിന്നീട് ഒരു ഉത്തരവും കണ്ടെത്തി. കീഴൂർ ക്ഷേത്രത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം നേടിയെടുക്കണം. ക്ഷേത്രത്തിലെ ഉത്സവത്തിലും മറ്റും എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിക്കുന്നുണ്ട്. എന്നാൽ ആരാധന നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ക്ഷേത്രത്തിന്റെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ അയിത്തക്കാർക്ക് അവകാശമില്ല. ഇത് അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇനി കാത്തിരിക്കുവാൻ നമുക്ക് സമയമില്ല. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരായ വാഴുന്നവരെ ഞാൻ ഉടൻ തന്നെ കാണുന്നുണ്ട്. അയിത്തജാതിക്കാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടും. അമ്പലക്കുളത്തിൽ കുളിക്കുവാൻ മറ്റുള്ളവരെ പോലെ അവർക്കും അവകാശമുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ വാഴുന്നവരോട് പറയും. അദ്ദേഹം അത് അനുവദിച്ചു തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ മറ്റു വഴികളെക്കുറിച്ച് നമുക്ക് ആരായണം. കേളപ്പന്റെ പ്രഖ്യാപനം കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ഒരു നിമിഷം സ്തബ്ധരായിപ്പോയി. നാട്ടുകാർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് കേളപ്പൻ ഈ തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അന്നത്തെ ഒത്തുകൂടലിന്റെ പ്രാധാന്യതകളിലേക്ക് അവർ തിരിച്ചെത്തി. അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, കേളപ്പ ജി കീ ജയ്. പിറ്റേന്ന് കാലത്ത് കേളപ്പൻ അനുയായികളോടൊപ്പം പാക്കനാർ പുരത്ത് നടന്നു പോകുമ്പോൾ കുഞ്ഞിക്കേളു പീടിക തുറക്കാൻ ഒരുങ്ങുകയായിരുന്നു. മൈനറേയും കൂട്ടി പടിഞ്ഞാറ് നിന്നും നടന്നു വരുന്ന രാമരെ കണ്ട് കുഞ്ഞിക്കേളു തെല്ലിടെ നിന്നു. ആറാട്ടടുത്തു കഴിഞ്ഞാൽ തെങ്ങുകയറ്റക്കാർക്ക് നല്ല തിരക്കാണ്. പിന്നെ രണ്ടോ മൂന്നോ ആഴ്ച കാലത്തേക്ക് അവർ തെങ്ങ് കയറില്ല. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടും. നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യും. ചെട്ടിത്തറയ്ക്ക് സമീപം കഞ്ഞിക്കച്ചവടമാണ് മൈനർ ചെയ്യുക. ഒപ്പം വീട്ടുകാരുമുണ്ടാകും. ഓരോ ആറാട്ട് കഴിയുമ്പോഴും ഒരു പുതിയ പശു മൈനറുടെ ആലയിലുണ്ടാകും. കഞ്ഞിക്കച്ചവടം നടത്തിക്കിട്ടിയ ലാഭം കൊണ്ട് വാങ്ങിയ പശുക്കളായതുകൊണ്ട് കഞ്ഞിപ്പശു എന്നാണ് നാട്ടുകാർ ഇവയെ വിളിച്ചിരുന്നത്. തോളിൽ ഏണിയുമേന്തി മൈനർ വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾ പണികൾ തിരക്കിട്ട് തീർക്കാൻ പോവുകയാണെന്ന്. കുഞ്ഞിക്കേളു തമാശയ്ക്ക് ചോദിച്ചു, ഇപ്രാവശ്യത്തെ ആറാട്ട് കഴിഞ്ഞാൽ നിനക്കൊരു മൂര്യ വാങ്ങിയാൽ എന്താ മൈനറേ? മൈനർ ചിരിച്ചു, മൂര്യ എമ്മക്ക് കറക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം കേളപ്പൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വിസ്തരിക്കാമെന്ന് സൂചിപ്പിച്ച് രാമർ പോകാൻ ഒരുങ്ങുമ്പോഴാണ് കേളപ്പനും കൂട്ടരും അതുവഴി വന്നത്. കേളപ്പൻ അവരെ കണ്ട് ചിരിച്ച് നടന്നുപോയി. കേളപ്പൻ എന്നാ വാഴുന്നവരെ കാണാൻ പോകുന്നേ? കുഞ്ഞിക്കേളു രാമറോട് തിരക്കി. ഉടനെ കാണൂ എന്നാ കേളപ്പജി പറഞ്ഞത്, ചിലപ്പോ നാളെ തന്നെ കാണുമായിരിക്കൂ. രാമർ തന്റെ നിഗമനം വെളിപ്പെടുത്തി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
3: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
4: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
5: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
4: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
5: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
6: പ്രകാർ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: करें।
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ
4: സാർ, എന്റെ പേര് ഹർഷ എന്നാണ്, എറണാകുളത്ത് നിന്നാണ്. എനിക്ക് ബിഒടിക്ക് പോവാനാണ്. അതിന്റെ സ്കോപ്പും ഏത് കോളേജിൽ പഠിക്കണം എന്നൊക്കെ ഉള്ളത്?
3: സ്കോപ്പ് എന്ന് പറഞ്ഞാൽ മോൾക്ക് ഈ ബിഒടി എന്ന് സ്പെസിഫിക് ആയിട്ട് തോന്നാൻ ചില കാരണങ്ങൾ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പഠിച്ച് പാസ്സായ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ഇതിനെ പറ്റി നല്ല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഒക്കുപേഷണൽ തെറാപ്പി മതി എന്ന തീരുമാനമാണെങ്കിൽ അത് പോവുക. അതല്ല, എനിക്ക് പാരാമെഡിക്കൽ കോഴ്സിന് പോകണം, ബിഒടി മതിയോ എന്ന് ചോദിച്ചാൽ പോരാ പറയും.
4: എനിക്ക് ബിഒടിക്ക് പോകണം.
3: അത് ഒക്കുപേഷണൽ തെറാപ്പി ഉള്ള കോളേജുകൾ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ കുറവാണ്, കുറച്ച് സ്ഥലങ്ങളിലാണ്. ഇതിന്റെ ആവശ്യകത വളരെ കുറവാണ്. രണ്ടാമത്, ഒക്കുപേഷണൽ തെറാപ്പി ചിലപ്പോൾ നോൺ ക്ലിനിക്കലാണ് കുറെയൊക്കെ. ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ട് ഈ പഠിച്ചവർ വേണ്ട. അതിന് കുറെ അഡ്വാൻറ്റേജസും ഉണ്ട് ഒക്കുപേഷണൽ. ഫോർ എക്സാമ്പിൾ, ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന സ്പോർട്സ് ഫീൽഡിലാണ്. സ്പോർട്സ് ഫീൽഡിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ ആ ഒക്കുപേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്, നല്ലതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ചില ആൾക്കാർ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് പോകുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലതാണ്, താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാണ്, അവർക്ക് വേറെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഒക്കുപേഷണൽ തെറാപ്പിക്ക് പോയുള്ളൂ. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് നോക്കുക, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് നോക്കുക. ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് കിട്ടാണ് ഏറ്റവും നല്ലത്, അവിടെ കിട്ടുമോ നോക്കുക. ക്ലിനിക്കൽ ബ്രാഞ്ചസ് മാറി 97, 98 വേണ്ട, അറൌണ്ട് 90 മതി. അപ്പൊ അത് കാരണം എവിടെ കിട്ടിയാലും ചേർന്നോളുക. കേരളത്ത് ഏത് സ്ഥലത്ത് ഒക്കുപേഷണൽ തെറാപ്പി പഠിച്ചാലും നല്ല റേറ്റിംഗ് ആണ്, ധൈര്യമായിട്ട് ചേരുക. കേരളം വിട്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ അന്വേഷിച്ചു പോകണം കേട്ടോ. ഓക്കെ, നമ്മളുടെ ബെസ്റ്റ്.
5: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
6: യെസ്,
5: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
6: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
5: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
6: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8:27.
8: ആകാശവാണി FM വാർത്തകൾ.
7: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. സുരക്ഷിതവും വിശ്വാസയോഗ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നിർമ്മിത ബുദ്ധി ഭാവിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ കീർത്തി വർദ്ധൻ സിംഗ്. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ജനീവയിൽ ചേർന്ന UN ഉന്നതതല പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരത്ത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെള്ളയാംകുടി AKG പടിയിൽ യുവതി കിണറ്റിൽ വീണ് മരിച്ചു. കിഴക്കേ ആലുങ്കൽ രാധുവാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ. വാൻകൂവറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 സ്വിറ്റ്സർലൻഡിന്റെ ജയം.
8: ആകാശവാണി FM വാർത്തകൾ.

0: ശാസ്ത്രദീപ്തി.
1: ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും അമേരിക്കയുടെയും റഷ്യൻ തമ്മിലുള്ള ശീതയുദ്ധത്തിനു ശേഷം ലോകത്തെവിടെയെങ്കിലും അണുബോംബ് ഉപയോഗിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടിയ കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് ലോകത്തിൻ്റെ ഊർജ്ജ പ്രതിസന്ധിക്ക് മുഴുവനുമുള്ള പരിഹാരമായി ന്യൂക്ലിയർ ഫ്യൂഷൻ പരീക്ഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് അത് ശത്രു സംഹാരത്തിനുള്ള കുറുക്കുവഴികളായി മാറുമോ എന്ന ഭയവും നമുക്കുണ്ട്. അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുവിഘടനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എന്നിവയൊക്കെ എന്താണെന്നറിയണമെങ്കിൽ ആദ്യം ആറ്റം എന്ന കുഞ്ഞൻ കണികയെ അറിയണം. ഒരു മൂലകത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അഥവാ അണു. പദാർത്ഥത്തിന്റെ വൈദ്യുത ചാർജ് ഇല്ലാത്ത ഏറ്റവും ചെറിയ ഘടകം. ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെ മൂന്ന് തരം കണികകളെ കാണാം. പ്രോട്ടോണിന് ഒരു പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് ഒരു നെഗറ്റീവ് ചാർജും, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണും പ്രോട്ടോണും ആറ്റത്തിന്റെ മധ്യഭാഗത്താണ്. ഈ ഭാഗമാണ് ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് ന്യൂക്ലിയസ് അറിയപ്പെടുന്നു. പ്രോട്ടോൺ ഉള്ളതിനാൽ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും പ്രത്യേക പാതയിൽ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായതിനാലാണ് ആറ്റം വൈദ്യുത ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ കണികകളായി നിലനിൽക്കുന്നത്. 1786 ഗോൾഡ് സ്റ്റീൻ എന്ന ഗവേഷകൻ ആദ്യമായി പ്രോട്ടോണിനെ തിരിച്ചറിഞ്ഞു. പിന്നീട് ഏണസ്റ്റ് റൂദർഫോർഡ് ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. 1897 ജെ ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞൻ ഇലക്ട്രോണിനെ കണ്ടെത്തി. 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണിനെയും കണ്ടെത്തി. ഒരു ആറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിലെ ഇലക്ട്രോണുകളാണ് അതിൽ പങ്കെടുക്കുക. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ഫിഷനിലും ന്യൂക്ലിയർ ഫ്യൂഷനിലും ആറ്റത്തിന്റെ ന്യൂക്ലിയസിനും മാറ്റം വരുന്നു. അതിനാൽ ഇവ ന്യൂക്ലിയർ റിയാക്ഷനുകൾ എന്നറിയപ്പെടുന്നു. ഒരു ആറ്റത്തിന്റെ ആകെ ഭാരമാണ് ആറ്റമിക ഭാരം അല്ലെങ്കിൽ അറ്റോമിക് മാസ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും പ്രധാനമായും ആറ്റമിക ഭാരം നിർവഹിക്കുന്നത്. ന്യൂക്ലിയസിന് പുറത്ത് ഭ്രമണം ചെയ്യുന്ന ഇലക്ട്രോണിന് ഇതിൽ വളരെ ചെറിയ പങ്കേയുള്ളൂ. കാർബൺ ഡയോക്സൈഡ് പുറം തള്ളാതെ ഊർജം ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഏറ്റവും വലിയ ഗുണം. ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ലാഭകരമായ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്ന കടമ്പ നാം കടന്നുകഴിഞ്ഞു. 2022 December 5 കാലിഫോർണിയയിലെ ലോറൻസ് ലിവർമോർ ലബോറട്ടറിയിൽ ഭൗതിക ശാസ്ത്രത്തിലെ മഹത്തായ ഒരു നേട്ടം പിറന്നു. ലാബിന്റെ ഭാഗമായ നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റിയിലെ ശാസ്ത്രജ്ഞർ ചരിത്രത്തിൽ ആദ്യമായി നിയന്ത്രിത അണുസംയോജനം വഴി ഊർജം ഉൽപ്പാദിപ്പിച്ചു. രണ്ട് ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് മറ്റൊരു ആറ്റം ഉണ്ടാക്കുക, അതിന്റെ ഭാഗമായി പുറത്തുവരുന്ന അളവറ്റ ഊർജം നല്ല രീതിയിൽ ഉപയോഗിക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന ഈ പ്രവർത്തനം കേൾക്കുമ്പോൾ ലളിതമായി നമുക്ക് തോന്നാം. എന്നാൽ എങ്ങനെ ഇത് സാധ്യമാക്കാം എന്ന് അറിവുണ്ടായിട്ടും സുരക്ഷിതമായി ഇതെങ്ങനെ പരീക്ഷണം നടത്തി വിജയിപ്പിക്കാം എന്ന് കാണിച്ചു തരാൻ ശാസ്ത്രലോകം പിന്നെയും 100 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് അറിവ് ലഭിച്ചിട്ട് ഏതാണ്ട് 100 കഴിഞ്ഞിരിക്കുന്നു. താപരൂപത്തിൽ വൻതോതിൽ ഊർജം ചെലവഴിച്ച് മാത്രം നടത്താവുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതിനായി ചെലവഴിക്കുന്ന ഊർജത്തെക്കാൾ ഊർജം തിരികെ എടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത് ലാഭകരമാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ലോറൻസ് ലിവർമോർ ദേശീയ ലബോറട്ടറിയിലെ ഗവേഷകർ ഈ കടമ്പ കടന്നു കഴിഞ്ഞു.
0: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
2: FM ഡയറിയിൽ ഇനി നിയമവേദി.
3: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി മണ്ണഞ്ചേരി പഞ്ചായത്തിലെ ശ്രീദാസിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
4: പ്രധാനമന്ത്രിയുടെ മുദ്രാ ലോണിന് ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ ധാരാളം രേഖകൾ ഹാജരാക്കാൻ പറയുന്നുണ്ട്. കടയുടെ ലൈസൻസ്, വാടക ചീട്ട്, ആധാർ, പാൻ കാർഡ്, പ്രൊജക്ട് റിപ്പോർട്ട് എന്നിവയാണ് അവർ പറയുന്ന രേഖകൾ. ഈ പറയുന്ന രേഖകൾ ഹാജരാക്കിയാലും ചില ബാങ്കുകൾ മുദ്രാ ലോൺ തരുന്നതിന് മടി കാണിക്കുന്നുണ്ട്. ആയതിനാൽ രേഖകൾ സഹിതം മുദ്രാ ലോണിന് അപേക്ഷിച്ചിട്ടും വായ്പ ലഭിക്കുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും പരാതി കൊടുക്കുവാൻ സാധിക്കുമോ? കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എവിടെയാണ്, എങ്ങനെയാണ് പരാതി നൽകേണ്ടത്?
3: മുദ്രാ ലോൺ സംബന്ധിച്ച ഈ കത്തിലെ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു ഫെഡറൽ ബാങ്ക് മുൻ ചീഫ് ജനറൽ മാനേജർ KI വർഗീസ്.
5: ശ്രീദാസ് മുദ്രാ ലോണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മുദ്രാ ലോൺ ചെറുകിട സൂക്ഷ്മ സംരംഭകരെ ഉദ്ദേശിച്ച് 2015 April 8 ഇന്ത്യയുടെ ആരാധ്യനായ പ്രൈം മിനിസ്റ്റർ ഏർപ്പെടുത്തിയ വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന

എന്ന പേരിൽ അറിയപ്പെടുന്ന വായ്പ പദ്ധതി. അത് ഉദ്ദേശിക്കുന്നത് മാനുഫാക്ചറിംഗിലും ട്രേഡിങ്ങിലും സർവീസസിലും ഉള്ള വിഭാഗത്തിലുള്ള ആളുകൾക്കാണ്. കൂടാതെ അലൈഡ് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പ നാല് വിഭാഗത്തിൽപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശിശു സ്കീമാണ്. ശിശുവിൽ വായ്പയായി ലഭിക്കുക 50,000 രൂപ വരെയാണ്. അതിനു മുകളിലുള്ളത് സ്കീം കിഷോർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 50,001 മുതൽ 5 ലക്ഷം വരെയുള്ള വായ്പകളാണ് കിഷോർ വിഭാഗത്തിൽ പെടുന്നത്. 5 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം വരെയുള്ള വായ്പകൾ തരുൺ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം രൂപ വരെ തരുൺ പ്ലസ് എന്ന സ്കീമിലാണ് അറിയപ്പെടുന്നത്. ശിശു വിഭാഗത്തിൽ വായ്പ എടുക്കുമ്പോൾ മാർജിൻ മണിയായിട്ട് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. അതായത് നിങ്ങളുടെ ആവശ്യം 50,000 രൂപയാണെങ്കിൽ 50,000 രൂപയും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും. എന്നാൽ കിഷോറും തരുണും സ്കീമുകളിൽ ആകുമ്പോൾ, അതായത് 50,000 മുകളിൽ 20 ലക്ഷം വരെയുള്ളതിന് ബാങ്കുകൾ 20% മാർജിൻ മണി ചോദിക്കാറുണ്ട്. മാർജിൻ മണി എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾ ഒരു 20,000 രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. 80,000 രൂപയായിരിക്കും നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്കീം. പിന്നെ വായ്പ കാലാവധി വായ്പയായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ വായ്പയായിട്ടും ഈ വായ്പ ലഭ്യമാണ്. ഈ വായ്പയുടെ കാലാവധി 5 ലക്ഷത്തിൽ വരെയുള്ള വായ്പയുടെ കാലാവധി 5 വർഷമായിരിക്കും. അതിന് 6 മാസം മോറട്ടോറിയം പീരീഡ് ലഭിക്കുന്നതാണ്. 5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് 7 വർഷം വരെ കാലാവധി ഉണ്ടായിരിക്കും. അതിന് 12 മാസം മോറട്ടോറിയം പീരീഡും ലഭിക്കുന്നതാണ്. പിന്നെ നോക്കേണ്ടത് ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. കൊടുക്കേണ്ട രേഖകൾ: ഒന്ന്, നിങ്ങളുടെ ഐഡന്റിറ്റിയും അഡ്രസ്സും പ്രൂവ് ചെയ്യാനുള്ള ആധാറിൻ്റെ കോപ്പി, പാനിൻ്റെ കോപ്പി, പാസ്പോർട്ടിൻ്റെ കോപ്പി, വോട്ടർ ഐ ഡി മുതലായ രേഖകൾ ബാങ്കിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ് പ്രൂഫിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ട ലൈസൻസിൻ്റെ കോപ്പി, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടുള്ള സ്ഥലത്തല്ല സംരംഭം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ലീസ് ഡീഡിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വരും. പിന്നെ ഫൈനാൻഷ്യൽ റെക്കോർഡായിട്ട് കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത ഇൻകം ടാക്സിൻ്റെയും കോപ്പി കൊടുക്കേണ്ടി വരും. കൂടാതെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾ ഏത് പ്രോജക്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രോജക്റ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന പ്രോജക്റ്റ് വയബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ വായ്പ എടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ആ വരുമാനത്തിൽ നിന്ന് വായ്പ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബാങ്കിന് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫിക്സഡ് അസറ്റ്സ് ആയിട്ട് വാങ്ങിക്കുന്ന മെഷീനറി, അതുപോലെ തന്നെ മറ്റ് ഫർണിച്ചർ ഐറ്റം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ക്വട്ടേഷൻ അതിനോടൊപ്പം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ഈ വായ്പ വർക്കിംഗ് ക്യാപിറ്റൽ ലോണായിട്ടും അതുപോലെ തന്നെ ടേം ലോണായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വായ്പ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകൾക്കും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ NBFCകൾക്ക് കൊടുക്കാം, മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾക്ക് കൊടുക്കാം, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഈ വായ്പകൾ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്ക് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായം ആയിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. ഈ വായ്പയ്ക്കുള്ള എലിജിബിലിറ്റി വ്യക്തികൾക്കും അതുപോലെ തന്നെ സോൾ പ്രൊപ്രൈറ്ററി കൺസേണും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിനും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്കും ഈ വായ്പ ലഭ്യമാകുന്നതാണ്. ഈ വായ്പ ഇവിടെ അപേക്ഷ വേണമെങ്കിൽ ഈ ഓൺലൈനായിട്ട് ജൻ സമർത്ഥ് പോർട്ടൽ എന്ന് പറയുന്നതായ പോർട്ടലിൽ ചെന്ന് അവിടെ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വായ്പയ്ക്ക് അർഹതയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏറ്റവും അടുത്ത ബ്രാഞ്ച് ശാഖയിൽ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. അതുകൂടാതെ തന്നെ ഉദ്യമി മിത്ര പോർട്ടൽ വഴിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ചോദ്യകർത്താവ് ചോദിച്ചത് മുദ്ര വായ്പ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത ബാങ്ക് ശാഖയിൽ വായ്പ അപേക്ഷ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വായ്പ ബാങ്ക് ശാഖയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ 7 ദിവസത്തിനും
10 ദിവസത്തിനും

0: ഉള്ളിൽ ഇതിൻ്റെ തീരുമാനം എടുക്കണം. ഒന്നുകിൽ വായ്പ അനുവദിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ വായ്പ റിജക്റ്റ് ചെയ്യണം. അങ്ങനെ വായ്പ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശാഖയിൽ നിന്ന് വായ്പ നിരസിക്കുവാനുള്ള കാരണം എന്തെന്ന് രേഖാമൂലം നിങ്ങൾ മേടിക്കണം. ആ കാരണം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ ആ ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിലോ അല്ലെങ്കിൽ സോണൽ ഓഫീസിലോ നിങ്ങൾക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തൃപ്തികരമായ ഒരു മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ ആ ബാങ്കിൻ്റെ നോഡൽ ഓഫീസർ, അത് അതിൻ്റെ ഹെഡ് ഓഫീസിൽ ആയിരിക്കും. അപ്പോൾ ആ നോഡൽ ഓഫീസർക്ക് ഈ കാര്യം നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാവുന്നതാണ്. ആ നോഡൽ ഓഫീസറും ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കുള്ള അടുത്ത പോം വഴി ബാങ്കിങ് ഓംബുഡ്സ്മാനെ, റിസർവ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് ഓംബുഡ്സ്മാന് നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ അത് പരിശോധിക്കും. അങ്ങനെ ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് സ്വീകാര്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ MSME മുദ്ര ഗ്രീവൻസ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്, അവിടെയും നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. സാധാരണ രീതിയിൽ വായ്പകൾ റിജക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ലോ സിബിൽ സ്കോർ ആയിരിക്കും. അതായത് ക്രെഡിറ്റ് സ്കോർ 650 700 ഇടയ്ക്കുള്ളവരെയാണ് സാധാരണ രീതിയിൽ ഈ വായ്പയ്ക്ക് എടുക്കുക. പക്ഷേ നേരത്തെ വായ്പ എടുത്ത് നിങ്ങൾ തിരിച്ചടവിന് മുടക്കൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ വായ്പ ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഒന്നും വേണ്ട രീതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിലും വായ്പകൾ നിരസിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംരംഭം അത് വയബിൾ അല്ല, അത് പ്രോഫിറ്റബിൾ ആയിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് തോന്നൽ ബാങ്കിനുണ്ടായി കഴിഞ്ഞാൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചടവിനുള്ള കഴിവില്ല എന്ന് തോന്നിയാലും ഒക്കെ വായ്പകൾ നിരസിക്കാം. അങ്ങനെ വായ്പകൾ നിരസിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതെല്ലാം ഏതെങ്കിലും തരത്തിൽ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ഏതെല്ലാം രീതിയിൽ അത് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് കാണിച്ചിട്ട് വീണ്ടും വായ്പ അപേക്ഷ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ മുദ്രാ ലോൺ ഗവൺമെന്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന് ഈ വായ്പ കൊണ്ട് മേടിക്കുന്ന സാധനങ്ങളല്ലാതെ വേറെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റീസും ഇതിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ രീതിയിൽ സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു ജീവന ഉപാധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സ്കീമാണ് മുദ്ര ലോൺ സ്കീം. അപ്പോൾ അതുകൊണ്ട് അത് താങ്കൾ പ്രയോജനപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു.
1: അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
2: ജോലി വാഗ്ദാനത്തിന്റെ പേരിൽ ഏകദേശം 245,000 രൂപ നഷ്ടപ്പെട്ടതിന്റെ ഒരു പരാതിയാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. UAEയിലുള്ള റേ മൈഗ്രേഷൻ എന്ന ഏജൻസി മുഖേന ലക്സംബർഗ് എന്ന യൂറോപ്യൻ രാജ്യത്തേക്ക് ഓഫീസ് ക്ലർക്ക് വേക്കൻസിയിൽ ഞാൻ അപേക്ഷിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ എന്റെ സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് ഉൾപ്പെടെ പരിശോധിക്കുകയും തുടർന്ന് ഇന്റർവ്യൂ പരിശീലനം നൽകുകയും ചെയ്തു. മലയാളികളാണ് ഇക്കാര്യത്തിന് എന്നെ വിളിച്ചിരുന്നത്. വാട്സാപ്പ് വഴിയും ഇമെയിൽ വഴിയുമാണ് അവർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്. 2025 ഫെബ്രുവരിയിലാണ് പ്രൊസീജിയറുകൾ തുടങ്ങിയത്. ഫാമിലി വിസയാണ് അവർ ഓഫർ ചെയ്തിരുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ ഇന്റർവ്യൂ നടത്തുകയും എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കുകയും ചെയ്തു. 3 ഘട്ടങ്ങളിലായി 245,000 രൂപ ഞാൻ അവർക്ക് നൽകുകയും ചെയ്തു. ആദ്യത്തെ 2 പേയ്മെന്റുകൾ എന്റെ SBI ബാങ്ക് അക്കൌണ്ടിൽ നിന്നും UAE എംഷ്രക് അക്കൌണ്ടിലേക്ക് അയക്കുകയും 3ാമത്തെ പേയ്മെന്റ് 2025 ഒക്ടോബർ 15 എന്റെ ഗൂഗിൾ പേയിൽ നിന്നും ജെ നിജാന്തൻ എന്ന അക്കൌണ്ടിലേക്കുമാണ് അയച്ചത്. ഇന്റർവ്യൂ പാസ്സായി എന്നും വിസയ്ക്ക് അപേക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. പൈസ കൈമാറിയതിനു ശേഷം ഏജൻസി എന്നെ കോൺടാക്ട് ചെയ്യുന്നത് കുറച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയും ചെയ്യാൻ തുടങ്ങി. UAE നമ്പറിലേക്ക് ഞാൻ പലതവണ വിളിച്ചുവെങ്കിലും അവരുടെ ഭാഗത്തുനിന്നും മറുപടിയൊന്നും ലഭിച്ചില്ല. 2026 ജനുവരി മാസമായിട്ടും മറുപടിയൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് ഞാൻ സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതേ തുടർന്ന് കുന്നത്തുനാട് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിക്കുകയും വിശദവിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തയുടൻ ആ ഏജൻസിയുടെ ഹെഡാണ് എന്ന് പറഞ്ഞ ഒരു മലയാളി എന്നെ വിളിക്കുകയും കേസ് പിൻവലിക്കുകയാണ് എങ്കിൽ എഗ്രിമെന്റ് പ്രകാരം 70% തുക റീഫണ്ട് നൽകാമെന്ന് പറയുകയും ചെയ്തു. ഇക്കാര്യം ഞാൻ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും അറിയിച്ചപ്പോൾ കേസ് പിൻവലിക്കണ്ട എന്നും റീഫണ്ട് നൽകിയാൽ പിൻവലിച്ചാൽ മതിയെന്നും അവർ പറയുകയുണ്ടായി. ഇപ്പോൾ 4 മാസമായി കേസിന്റെ വിവരങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അവർ ഏജൻസിയുമായി ഫോണിൽ സംസാരിച്ചു.

0: ിരുന്നു എന്നും നിയമപരമായി മുന്നോട്ട് പൊയ്ക്കൊള്ളുവാൻ പറഞ്ഞുവെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. പണമിടപാടുകൾ നടത്തിയതിന്റെയും എഗ്രിമെന്റ് ചെയ്തതിന്റെ എല്ലാ വിവരങ്ങളുടെ രേഖകളും എന്റെ കയ്യിലുണ്ട്. നഷ്ടമായ തുക തിരിച്ചു കിട്ടുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ. ആയതിനാൽ ഇതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരി ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
1: ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു അഡ്വക്കേറ്റ് അരവിന്ദ് പ്രകാശ്.
2: പരാതി സശ്രദ്ധം വായിച്ചു. 245,000 രൂപ മൂന്ന് തവണയായി യൂറോപ്പിലുള്ള രാജ്യത്ത് ജോബ് വിസയ്ക്ക് വേണ്ടിയിട്ടാണ് ഏജൻസി പണമായി ഇത്രയും തുക മേടിച്ചത്. ഇവരായിട്ട് വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻസും ഇമെയിൽ കമ്മ്യൂണിക്കേഷൻസും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഇതിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെല്ലാം മലയാളികളായിട്ടായിരുന്നു. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 2026 ജാനുവരിയിലാണ് അവസാനമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റിപ്ലൈ ഇല്ലാന്ന് മനസ്സിലാക്കിയത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം സൈബർ സെല്ലിലാണ് ആദ്യം കംപ്ലയിന്റ് നൽകിയിട്ടുള്ളത്. അതേ തുടർന്ന് UAE സ്ഥാപനത്തിൽ നിന്ന് ഒരു മലയാളി പരാതി നൽകിയയാളെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് 70% കൊടുത്ത തുകയുടെ റീഫണ്ട് നൽകി പരാതി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെ ഇതേ തുടർന്ന് തുടർ സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. പരാതിയുടെ ഉള്ളടക്കം ഇതാണ്. എന്നാൽ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, പരാതി നൽകിയയാൾ സൈബർ സെല്ലിലല്ല ഈ കാര്യവിവരങ്ങൾ അറിയിക്കേണ്ടത്, മറിച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എവിടെയാണോ, നമ്മുടെ വീടിൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ എവിടെയാണോ അവിടെ റിട്ടേൺ ആയിട്ട് കാര്യവിവരങ്ങൾ എലാബറേറ്റ് ചെയ്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ്സ് ആയിട്ടുള്ള പണമിടപാടുകൾ നടത്തിയതിൻ്റെയും എഗ്രിമെൻ്റ് ചെയ്തതിൻ്റെയും വിവരങ്ങൾ അടങ്ങിയ പകർപ്പുകൾ ഹാജരാക്കി എഴുത്തു പരാതിയിൽ മെൻഷൻ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്യാൻ ആണ് ആവശ്യപ്പെടേണ്ടത്. വായിച്ചെടുത്തോളം പരാതിയിൽ ചീറ്റിംഗ് കേസാണ് അട്രാക്ട് ചെയ്യുക. 420 ഒഫൻസ് ആണ് പണ്ടത്തെ IPC പറയുന്നത്. എന്നാൽ 2025 ശേഷം നടന്ന സംഭവമായതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 318 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാം. പരാതി നൽകിയിട്ടും പോലീസ് സ്റ്റേഷനിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ മാത്രം പരാതി നൽകിയയാൾ താമസിക്കുന്ന വീട്ടുപരിധിയുടെ ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് കോടതി എവിടെയാണോ അവിടെ പ്രൈവറ്റ് കംപ്ലയിന്റ് വഴി ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയോട് FIR രജിസ്റ്റർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം. അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത FIR അന്വേഷണം ആരംഭിക്കുകയും അതോടൊപ്പം പരാതി നൽകിയ ആൾക്ക് സിവിൽ നടപടികൾക്കായി ബഹുമാനപ്പെട്ട സിവിൽ കോടതിയും അപ്രോച്ച് ചെയ്യാവുന്നതാണ്.
1: ഇനി മൂന്നാമത്തെ പരാതി. ചേർത്തലയിൽ നിന്നും മുരളിയുടേതാണ് പരാതി. പരാതി എന്താണെന്ന് നോക്കാം.
0: എന്റെ വീടിനടുത്തുള്ള ഒരു വ്യക്തി കൃഷി ചെയ്യുന്ന പാടം നികത്തി റിസോർട്ട് പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചതിനെ തുടർന്ന് എഴുപുന്ന വില്ലേജ് ഓഫീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അവിടെ നിന്നും സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചിട്ടും ഈ വ്യക്തി ഇപ്പോഴും റിസോർട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ?
1: ഈ പരാതിക്കുള്ള മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്.
3: ഒരു ശ്രോതാവ് ചോദിക്കുന്നത്, കൃഷി ചെയ്യുന്ന നിലം നികത്തി അവിടെ ഒരു റിസോർട്ട് പണിത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും അത് വകവയ്ക്കാതെ റിസോർട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യാമെന്നതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിയമം ഈ ശ്രോതാവിനെ സഹായിക്കാതിരിക്കില്ല. ആദ്യം തന്നെ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും RDO തുടർന്ന് ജില്ലാ കളക്ടർക്കും പരാതി നൽകാം. കൃഷിഭൂമി അനധികൃതമായി നികത്തിയിട്ടുണ്ടെങ്കിൽ കേരള പാടശേഖര തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരവും മറ്റ് ബന്ധപ്പെട്ട നിയമങ്ങൾ പ്രകാരവും നടപടി ആവശ്യപ്പെടാൻ സാധിക്കും. വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണമോ റിസോർട്ടിന്റെ പ്രവർത്തനങ്ങളോ തുടരുകയാണെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത്തരം സാഹചര്യത്തിൽ ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനും നിയമം അവസരം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത്തരത്തിലുള്ള പരാതികളിൽ വികാരപരമായി പ്രതികരിക്കുന്നതിനേക്കാൾ ആവശ്യമായ രേഖകൾ ശേഖരിച്ച് ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കുകയും ആവശ്യമെങ്കിൽ കോടതിയുടെ സഹായം തേടുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദമായ നിയമപരമായ മാർഗം.
4: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
5: നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS.
6: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
4: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
7: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8, 5 ഞായറാഴ്ച

0: ആഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22. കുസാറ്റിന്റെ MSc ഇലക്ട്രോണിക്സ് ആൻഡ് സയൻസ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 10 മണിക്ക് ഇലക്ട്രോണിക്സ് വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kuzat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. admissions.kuzat.ac.in. ഫോൺ നമ്പർ 0484283211. 0484283211. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന IIT NIT എൻട്രൻസ് പരിശീലനം നൽകുന്നു. 1 വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിനാണ് സർക്കാർ ധനസഹായം നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 15. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭിക്കും.

വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പി എൻ പണിക്കർ ഫൗണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഒരു ഭാഗം സർഗാത്മകമായി ദൃശ്യാവിഷ്കാരം നടത്തി ഇൻസ്റ്റഗ്രാം റീൽ ഫോർമാറ്റിൽ ലഭ്യമാക്കുന്നതാണ് മത്സരം. വീഡിയോകൾ ഡി ഐ ഒ പി കെ ഡി 2026@gmail.com എന്ന ഇമെയിലിൽ ഡോക്യുമെന്റായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. DIOPKD2026@gmail.com. അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 9446933943, 9446933943. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലെക്ചർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മ ചിന്ത, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി, 2 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക മഴക്കാല രോഗങ്ങൾ, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം, 4 ആകാശവാണി എഫ് എം വാർത്തകൾ, 4 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന കൂനമാവ് സ്വദേശി മാത്യൂസിന്റെയും മണ്ണീട് സ്വദേശി പി കെ ഗോപാലന്റെയും കൃഷിവിശേഷങ്ങൾ 6:50.

കാർഷിക ജീവന പരിപാടിയിൽ. രാത്രി 8:05 AHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, ഓട്ടിസം, ഡോക്ടർ ജവഹറുമായി അഭിമുഖം. രാത്രി 10:30 ചില്ലുജാലകം.

എഫ് എൻ ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഉത്തരം: ഗംഗാനദി ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. പ്ലാറ്റാനിസ്റ്റ ഗാംഗെറ്റിക്ക എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ഗംഗാ, ബ്രഹ്മപുത്ര, മേഘ്ന, കർണഫുലി, സാംഗു എന്നീ നദികളിൽ ഇവ കാണപ്പെടുന്നു. ഏതാണ്ട് അന്ധരായ ഈ ഡോൾഫിനുകൾ കലങ്ങിയ നദികളിൽ സഞ്ചരിക്കാനും വേട്ടയാടാനും പൂർണ്ണമായും എക്കോ ലൊക്കേഷനെ, അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളെ ആശ്രയിക്കുന്നു. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1 പ്രകാരം ഇവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ചിന്താശകലം ഡേവിഡ് അറ്റൻബറോയുടെ വാക്കുകളാണ്: ജീവിവർഗങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ എന്നത് ഒരു ധാർമ്മിക ചോദ്യമാണ്. ജീവിവർഗങ്ങളെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടോ എന്നത് ഒരു ധാർമ്മിക ചോദ്യമാണ്. പ്രിയരെ, ഇന്നത്തെ സമയം തീരുകയാണ്. അറിവിന്റെ നുറുങ്ങുകളും സംഗീത സാന്ദ്രതയും നിറവാകുന്ന എഫ് എം ഡയറി എല്ലാ ദിവസവും രാവിലെ 6:55 പ്രതീക്ഷയുടെ പ്രഭാതം താണ്ടി പകലിന്റെ തിരക്കുകളിലേക്ക് നാം ഒരുങ്ങുകയാണ്. നന്മ നിറയട്ടെ. സദ്വാർത്തകൾക്ക് കാതോർക്കാം.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും. ഇനി സ്പോൺസേഡ് പരിപാടി. ഹലോ VPS ലേക്ഷോർ.

ഹലോ വി പി എസ് ലേക് ഷോർ, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് മിടുക്കന്മാരായി നടന്ന ആരും തന്നെ വഴിമാറി നടക്കാൻ ശ്രമിക്കണ്ട കേട്ടോ. ഓഹോ, ഇതാണോ അവസ്ഥ? മതി, ഇനി എന്നാ ഒന്നും നോക്കാനില്ല, തോന്നുമ്പോ പോലെ ജീവിക്കും എന്ന് തീരുമാനിക്കണ്ട. ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രമേയുള്ളൂ. മനുഷ്യനെ മയക്കുന്ന ഒരു ലഹരി ശുഭാപ്തി വിശ്വാസമാണ്. മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യാതെ പവിത്രതയോടെ ജീവിച്ചാൽ രോഗങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനമുണ്ടാകും എന്ന് ചിന്തിച്ചാണ് നടക്കുന്നതെങ്കിൽ, സോറി കേട്ടോ, രമണ മഹർഷിയും ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒക്കെ ക്യാൻസർ ബാധിച്ച് വേദനിച്ചാണ് മരിച്ചത്. പക്ഷേ ഇവർക്കൊക്കെ അത് സന്തോഷത്തോടെ നേരിടാനുള്ള മനസ്സുണ്ടായിരുന്നു. ഏത് കർമ്മം കൊണ്ട് ആനന്ദകരമായ ജീവിതവും മരണവും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, പ്രപഞ്ച ധർമ്മങ്ങൾക്ക് മനുഷ്യ ദുഃഖങ്ങളോട് പ്രത്യേകിച്ച് കാരുണ്യമൊന്നുമില്ല. ധർമ്മമനുസരിച്ച് ജനിച്ചവർ മരിക്കും, അതിന് പരിഹാരമൊന്നുമില്ല. സമുദ്രത്തിൽപ്പെട്ടാൽ നാം മരിക്കും, പക്ഷേ മീനിന് മരിക്കാതിരിക്കാൻ സമുദ്രം വേണം. ഈ പ്രപഞ്ചത്തെ യുക്തി കൊണ്ടളക്കാം എന്ന് കരുതരുത്. ഈ മായയുടെ വൈവിധ്യം ഒടുങ്ങാത്തതാണ്. സോ ഉള്ളത് കൊണ്ട് ഓണവും വിഷുവും ക്രിസ്മസും റംസാനും ഒക്കെ ആക്കി അടിച്ചു പൊളിക്കും. ആരംഭിക്കുന്നു ഇന്നും ഹലോ വി പി എസ് ലേക് ഷോർ, സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ്, വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി

0: കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഹലോ, സുമാ ഹരിഹരൻ ആണോ?
2: അതെ.
0: ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്ന് മാഷലതയാണ്. ശ്രുതി എന്ന് പറഞ്ഞത് ആരാണ്?
2: എന്റെ മരുമോളാണ്, ഇളയ മോന്റെ വൈഫാണ്.
0: ആ, ശ്രുതി പറഞ്ഞു ഇങ്ങനെ സുമയെ വിളിക്കണമെന്ന്. വലിയ കാര്യം തോന്നുന്നു അല്ലേ അമ്മായിയമ്മേ? എവിടെയാ താമസിക്കുന്നത് സുമ?
2: ഞങ്ങള് പറവൂരി, നോർത്ത് പറവൂരി, ചെറിയ വല്ലന്തിരിത്തുന്ന.
0: എത്ര കുട്ടികളാ?
2: എനിക്ക് രണ്ടുപേര്.
0: ആൺകുട്ടികളാ രണ്ടുപേരും?
2: രണ്ടാൺപിള്ളേര്, രണ്ടുപേരും കല്യാണം കഴിഞ്ഞു.
0: മൂത്താളുടെ ഭാര്യയുടെ പേരെന്താ?
2: മൂത്ത മോളുടെ പേര് ജിഷി.
0: ജിഷിയും ശ്രുതിയുമാണ് അല്ലേ മരുമക്കള്?
2: മോനി, മൂത്ത മോനി രണ്ട് പിള്ളേര്, മൂത്തേന് ഇപ്പൊ 6 വയസ്സ്, ഒന്നാം ക്ലാസ്സിൽ ചേർത്ത്.
0: ശരി.
2: ഇളയാൾക്ക് ഇപ്പൊ 2.5 വയസ്സ്, രണ്ട് പെൺകുട്ടികള്.
0: രണ്ട് മക്കളും എന്താ ചെയ്യുന്നത് ആൺകുട്ടികള്?
2: ജോലി. മോൻ കോതമംഗലം എൽഡോ മാർബസ് എലിയസ് കോളേജിലെ അസിസ്റ്റന്റ്, ഇത്
0: പ്രൊഫസർ ആണോ? രണ്ടാമത്തെ ആള്?
2: രണ്ടാമത്തെ ആള് ഇവിടെ എടപ്പള്ളിയിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു.
0: മരുമക്കൾക്ക് ജോലി ഉണ്ടോ?
2: മൂത്ത മരുമോള് ചാലാക്ക മെഡിക്കൽ കോളേജില് ഫാർമസിസ്റ്റ് ആണ്.
0: ഓക്കെ.
2: ഇളയാള് ഇത് സാന്റമോണിക്ക കമ്പനിയില് അവിടെ വർക്ക് ചെയ്യുന്നു.
0: ശരി. ഹസ്ബൻഡിന് എന്താ ജോലി?
2: എന്റെ ഹസ്ബൻഡിന് ഇന്ത്യൻ ഓഫീസിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. ഇപ്പൊ എന്നാലും കയറുന്നുണ്ട്, ഡെയിലി ഇതായിട്ട് പോകുന്നുണ്ട് ഹൈക്കോടതിയില് എറണാകുളത്ത്.
0: മൂപ്പർ എന്തായിട്ടാ വർക്ക് ചെയ്യുന്നേ?
2: കാൻറ്റീനാനാണ്.
0: അപ്പോ സുമയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുവോ വീട്ടില്?
2: അത് എല്ലാവരും ഉള്ളപ്പോ പിള്ളേര് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും.
0: മസാല ദോശയായിരിക്കും മൂപ്പറുടെ ഫേവറേറ്റ്?
2: മസാല ദോശ, ബിരിയാണി, ഫ്രൈഡ് റൈസ്
0: ഒക്കെ ഉണ്ടാക്കി തരും.
2: ചില്ലി ഗോപി അതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാരും കൂടെ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും.
0: ഓ, വെരി ഗുഡ്. ശരിക്കും സുമയുടെ വീട് എവിടെയാ? എറണാകുളം തന്നെയാണോ?
2: എന്റെ വീട് പറയാടെന്ന് പറയും, ഇവിടെ തന്നെ. ഇവിടെ തന്നെ കുറച്ചും കൂടി ഞങ്ങളുടെ പോവാനുള്ളൂ.
0: എല്ലാരും കൂടി ഒന്നിച്ചാണോ താമസം വീട്ടില്?
2: ഞങ്ങള് മൂത്ത മോനെ കൊണ്ടുവന്നടുത്ത് ഒരു മോളുള്ളത്. അപ്പൊ അച്ഛനും അമ്മയും മോളും മാത്രമുള്ള. അപ്പൊ ഇപ്പൊ കുറച്ചായിട്ട് മോള് അവിടെ നിന്നാണ് ജോലിക്ക് പോണത്.
0: മോനോ?
2: മോൻ കോതമംഗലത്താണ് ഇടക്ക് വരുവുള്ളു, അവിടെ കോളേജിന്റെ അവിടെ അടുത്ത് തന്നെ റൂം
0: എടുത്താണ്. രണ്ടാമത്തെ മോനും ഭാര്യയും വീട്ടിലുണ്ട്.
2: അവരിവിടെ ഉണ്ട്. അപ്പൊ ഇളയ മോന്റെ വൈഫിനെ ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്നായിരുന്നു, അപ്പൊ പ്രസവത്തിനും ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ 7-8 മാസം കഴിഞ്ഞു.
0: അപ്പൊ ശ്രുതിക്ക് അവിടെ പോയിട്ട് അമ്മേനെ മിസ് ചെയ്യുന്നുണ്ടാവും, അമ്മായി അമ്മേനെ. അതുകൊണ്ടാണ് പാട്ട്
2: വിളിക്കും.
0: ഓക്കെ, നല്ല മോളാണ്. അപ്പോ ഏത് പാട്ടാ വെച്ചിരുന്നേ സുമയ്ക്ക്?
2: ഞാന് പിന്നെ എനിക്കൊരു സങ്കടാവസ്ഥയിലാണിപ്പ.
0: എന്ത് പറ്റി?
2: ഞങ്ങളുടെ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടനെ ഈ അനുരുദ്ധം തന്ത്രികൾ എന്ന് പറയും, പുള്ളി കഴിഞ്ഞ ദിവസം മരിച്ചു.
0: സാരമില്ല ചേച്ചി, നമ്മുടെ കയ്യിലല്ലല്ലോ ജീവനൊന്നും ഉള്ളത്. എല്ലാം അവിടത്തേക്ക്
2: അർപ്പിക്കുക. പനി വന്നതാണ്, അത് ന്യൂമോണിയ ആയി. അങ്ങനെ ഇങ്ങനെ പോകുന്നൊട്ടും പുള്ളി പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത.
0: അതാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളോട് ചിരിച്ചു കളിച്ചിരുന്നവര് പെട്ടെന്ന് രോഗാവസ്ഥയിലാവുന്നു, ഈ ലോകം തന്നെ വെടിയുന്നു എന്നൊക്കെ പറയുമ്പോൾ സാരമില്ല, എല്ലാം അങ്ങ് സഹിക്കുക കേട്ടോ. ആ വീട്ടുകാരെയും പറഞ്ഞ് സമാധാനിപ്പിക്കും, അവരെയും മനസ്സിന് നല്ല ശക്തിയൊക്കെ കൊടുക്കും കേട്ടോ. അതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ ഞാനൊരു പാട്ട് വെച്ചന്നേക്കാം.
2: അതിന് നമുക്കിപ്പോ സന്തോഷമായിട്ടുള്ളതൊന്നും വേണ്ട, ഒരു പാട്ട്.
0: ശരി, നല്ലൊരു പാട്ട് വെച്ചുതരാം. ഓക്കെ, ബൈ.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകം എന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: നമസ്കാരം ആശേച്ചി.
1: നമസ്കാരം.
0: ഹലോ VPS ലേക്ഷ്യർ. പ്രിയപ്പെട്ട ബാലേട്ടൻ ആശേച്ചി, ഞാൻ റേഡിയോയിലേക്ക് അയച്ച ആദ്യത്തെ എഴുത്തായിരുന്നു ഒരു ബീപ്പ് ശബ്ദത്തിന്റെ മുന്നിലും പിന്നിലും.
1: ഇലക്ഷനെ കുറിച്ച്
0: അത് ഈ പ്രോഗ്രാമിലൂടെ വായിച്ചു കേട്ടപ്പോൾ അതിയായ അഭിമാനവും സന്തോഷവും ഉണ്ടായി. എന്റെ അടുത്ത് വായിച്ചതിന് നന്ദി. അഥവാ ഈ കത്ത് വായിക്കുകയാണെങ്കിൽ എന്നാണ് വായിക്കുന്നത് എന്നൊരു റിപ്ലൈ ചെയ്താൽ. എന്റെ സുഹൃത്തുക്കളോടൊക്കെ അന്നത്തെ റേഡിയോ പ്രോഗ്രാം ശ്രദ്ധിക്കാൻ പറഞ്ഞു, ഹീറോ ആകാമായിരുന്നു. വാട്സപ്പിന് പേടിക്കേണ്ട, ജാഗ്രത മതി എന്നുള്ളതാണ് കത്ത്. വിവാഹം കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് വിവാഹം പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ രജിസ്റ്റർ ചെയ്യുക എന്നതാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു രജിസ്ട്രേഷൻ കൂടിയുണ്ട്, ഭാര്യയുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള പ്രവേശനം. വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം, പക്ഷേ ഫാമിലി ഗ്രൂപ്പിലേക്കുള്ള അഡ്മിഷൻ അതിനു മുമ്പേ കിട്ടും. ആദ്യം ആ ഗ്രൂപ്പിൽ ചേരുമ്പോൾ നമ്മൾ ഒരു അന്യഗ്രഹ ജീവിയായിരിക്കും. ആരാണ് ചിറ്റപ്പൻ, ആരാണ് അമ്മായി, ആരാണ് കുഞ്ഞമ്മ, ആരുടെ ബർത്ത്ഡേ ആണെന്ന്, ആരാണ് കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിച്ചത്, ആരാണ് അടുത്ത ആഴ്ച വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോകുന്നത് എന്നൊന്നും ഒരു പിടിയും കാണില്ല. പക്ഷെ അതൊന്നും അറിയില്ലെന്ന് പറയാൻ പാടില്ല, കാരണം അവിടെയുള്ള എല്ലാവർക്കും നമ്മളെ അറിയാം, നമുക്ക് മാത്രം ആരെയും അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഇന്ദുവിന്റെ ഫാമിലി വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരംഗമായത്. ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും എന്തെങ്കിലും പരിപാടി ഉണ്ടാകും. ജന്മദിനം, വിവാഹ വാർഷികം, ഗൃഹപ്രവേശം, പരീക്ഷാ വിജയം, ചിത്രരചന, അനുസ്മരണം, ഓരോ സന്ദേശത്തിനും യോജിച്ച ഇമോജി കണ്ടെത്തുക എന്നത് വലിയൊരു ജോലിയാണ്. ജന്മദിനമാണെങ്കിൽ കേക്ക്, ചരമവാർഷികമാണെങ്കിൽ നമസ്കാരം, വിവാഹം

0: വാർഷികമാണെങ്കിൽ ഹൃദയം, അഭിനന്ദനമാണെങ്കിൽ തംസ് അപ്പ്. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, പക്ഷെ തെറ്റായ ഇമോജി ചിലപ്പോൾ വലിയ പ്രശ്നമുണ്ടാക്കും. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഇന്ദുവിന്റെ വക ചോദ്യം, അതെന്താ അച്ഛന്റെ ബർത്ത്ഡേ മെസ്സേജ് കണ്ടിട്ട് വിഷ് ചെയ്യാതിരുന്നത്? എല്ലാവരും എന്നോട് ചോദിച്ചു, അനൂപ് മാത്രം വിഷ് ചെയ്തില്ലല്ലോ എന്നും. ദീപു അണ്ണന്റെ മകൾ വരച്ച പടം കണ്ടതല്ലേ, പിന്നെ എന്താ ലൈക്ക് ഇടാതിരുന്നത്? അതെല്ലാം പോട്ടെ, അമ്മമ്മയുടെ ആണ്ടിന് എന്തിനാണ് നിങ്ങൾ തംസപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. എന്റെ പൊന്നു മനുഷ്യ, ദൈവത്തെ ഓർത്ത് ആ എന്തെങ്കിലുമൊക്കെ ചെയ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ഇനി മുതൽ വാട്സപ്പ് ഗ്രൂപ്പ് വേണ്ടെന്ന്. പക്ഷെ നോക്കാതിരുന്നാലും പ്രശ്നമാണ്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, വാട്സപ്പിനെ പേടിക്കേണ്ട, ജാഗ്രത മതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡോക്ടേഴ്സ് ഡേ വന്നത്. ആ ഫാമിലി ഗ്രൂപ്പിൽ ഒരു ഡോക്ടർ കുട്ടിയുണ്ട്. ഞാൻ ഓഫീസിലാണ്. ജോലി തിരക്കിനിടയിൽ കാലക്കേടിന് പെട്ടെന്ന് ഞാൻ ആ മെസ്സേജ് കണ്ടു. ഡോക്ടർ കുട്ടിയുടെ ഫോട്ടോയും കുറച്ച് പൂക്കളും ഹൃദയവും ആശംസകൾ നേരുന്ന സന്ദേശവും കണ്ടു. ഞാൻ അത് ഓടിച്ചു വായിച്ചു. മനസ്സിൽ പതിഞ്ഞത് ആശംസ എന്ന വാക്ക് മാത്രം. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ബർത്ത്ഡേ വിഷസ് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ബർത്ത്ഡേ കേക്കിൽ പേര് വെച്ച് കാർഡ് ഡിസൈൻ ചെയ്യുന്നു. ആപ്പിൽ കയറി ഉടനെ ഒരു കേക്കും മെഴുകുതിരിയും പേരും ചേർത്ത് ഒരു മനോഹരമായ ജന്മദിന ആശംസ കാർഡ് ഉണ്ടാക്കി ഗ്രൂപ്പിലിട്ടു. ടെക്നിക്കലി ആരും ഇത്ര അഡ്വാൻസ്ഡ് ആയിരിക്കില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അതാ ഗ്രൂപ്പിൽ ഒരു ചോദ്യചിഹ്നം പൊങ്ങി വന്നു. എവിടെയോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ വീണ്ടും വായിച്ചത്. അത് ഡോക്ടേഴ്സ് ഡേക്ക് വേണ്ടിയുള്ള വിഷയമായിരുന്നു എന്ന് മനസ്സിലായി. ഡോക്ടേഴ്സ് ഡേ ജന്മദിനമാക്കി മാറ്റിയ മഹാമണ്ഡത്തരം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തു ചെയ്യാൻ? ഉടനെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. അപ്പോഴേക്കും കാണേണ്ടവരെല്ലാം കണ്ടു കഴിഞ്ഞിരുന്നു. ഗ്രൂപ്പിൽ പൊങ്കാലയും താലപ്പൊലിയും ബാൻഡുമേളവും ഒക്കെയായി ആകെ കൂടി ജഗ പൊഗ. സിനിമയിലെ ഹാസ്യ നടന്മാരുടെ ചില സിനിമാ രംഗങ്ങൾ ഗ്രൂപ്പിൽ വന്നുകൊണ്ടേയിരുന്നു. പാവം ഞാൻ. മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും കണ്ടവർ അത് മറക്കില്ലല്ലോ. വൈകുന്നേരം ഞാൻ വീട്ടിലെത്തി. ഇന്ദു അവിടെ നിൽപ്പുണ്ട്, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഒരു ദീർഘ നിശ്വാസത്തോടെ ഇന്ദു അകത്തേക്ക് പോയി. സത്യത്തിൽ ആ ദീർഘ നിശ്വാസം എനിക്കൊരു ആശ്വാസമായിരുന്നു. SSLC പരീക്ഷ ടൈം ടേബിൾ, ട്യൂഷൻ ക്ലാസ്സിലെ കൗണ്ട് ഡൗൺ, റിവിഷൻ, രാവിലെ എണീറ്റുള്ള പഠിത്തം, പരീക്ഷാ ഹാൾ, ടീച്ചർമാർ, ചോദ്യപേപ്പർ, റിസൾട്ട്, എല്ലാം ഒരുമിച്ച് കഴിഞ്ഞ ഒരു സുഖം. അന്ന് മുതൽ ഞാനൊരു പാഠം പഠിച്ചു. വാട്സപ്പിൽ ഒരു മെസ്സേജ് കാണുമ്പോൾ ആദ്യം അതെന്താണെന്ന് വായിക്കണം. അതിനുശേഷം മാത്രം പ്രതികരിക്കണം. ഇല്ലെങ്കിൽ ഒരു ദീർഘ നിശ്വാസം നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും. സ്നേഹപൂർവ്വം അനൂപ് കുമാർ, വളമംഗലം, തുറവൂർ, ചേർത്തലയിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്.
1: അന്തം കുന്തം ഇല്ലാതെ ഒരു മെസ്സേജ് അയച്ചാലുള്ള പ്രശ്നമായത്.
0: മിന്നിഞ്ഞാന്ന് ഞാൻ മരിച്ച ഒരാൾക്ക് ലവിന്റെ ചിഹ്നം ഇട്ട് കൊടുത്തു.
1: അശ്ശൂ. അപ്പൊ നോക്കിയില്ലേ, ബാലേട്ടൻ നോക്കിയില്ലേ?
0: അല്ല, പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്ന് ഒരു മൂന്നാലാൾ വിളിച്ചു. അപ്പൊ തന്നെ മാറ്റി ഞാനത്, പിന്നെ പൂവാക്കി. ഇതൊക്കെ അടുത്തടുത്തുള്ളതാണ്.
1: നമ്മള് ശ്രദ്ധയുള്ളവരായിരിക്കണം എപ്പോഴും.
0: എന്നിട്ടാണ് അന്ന് മെസ്സേജ് അയച്ചത്. ശ്രദ്ധാലു
1: ശ്രദ്ധാലു. അതിനുശേഷം പത്തുവട്ടം ചിന്തിച്ചിട്ടേ മെസ്സേജ്
0: അയക്കുള്ളൂ.
1: പറ്റിയാൽ നമ്മൾ പിന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം.
0: പിന്നെ മെസ്സേജ് അയച്ചിട്ട് ആരും ഭീഷണിപ്പെടുത്താൻ പാടില്ല കേട്ടോ.
1: ആരോ ഭീഷണിപ്പെടുത്തി,
0: പല ആളുകളെയും ഭീഷണിപ്പെടുത്താനായിട്ട് എനിക്ക് വിവരം കിട്ടി.
1: ആരൊന്നും
0: ഫോൺ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കണം, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യരുത്.
1: അത് ഞാൻ നിങ്ങൾക്ക് തന്നെ അയച്ചല്ലേ.
0: എന്നെ ഭീഷണിപ്പെടുത്താ
1: നമ്മളവിൽ
0: എന്തൊരു അടുക്ക ഒതുക്കൊക്കെ വേണം.
1: ഞാൻ അടുക്ക ഒതുക്കൊക്കെ ഇനി വേണ്ടപ്പാ. ഇനി ഒതുങ്ങിപ്പോയാലേ നിങ്ങളൊക്കെ തലയിൽ കയറി കൊച്ചിപ്പുടി കളിക്കും. ഇത്രയൊക്കെ മതി അടുക്ക ഒതുക്കും. ഇത് തന്നെ വേണ്ടാന്നാ എന്റെ അഭിപ്രായം. ഇനി എന്നെ മോശാക്കാൻ ഞാനില്ല, അതുകൊണ്ടാണ്.

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ഉമാ വാസുദേവന്റെ കത്താണ് കേട്ടോ.
2: ഉമാ വാസുദേവൻ നല്ല വായിക്കണ്ട. ഉമാ വാസുദേവൻ,
0: ഉമാ വാസുദേവൻ, ഉമ്മ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല.
2: പറഞ്ഞു
0: ഉമ്മ ചേച്ചി, ഉമ്മ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ?
2: ഇല്ല, ഞാൻ, എനിക്ക് സാങ്കേതിക പ്രശ്നങ്ങളാൽ
0: എന്നോട് കളിക്കാൻ
2: പറ്റില്ല, സാങ്കേതിക പ്രശ്നങ്ങൾ.
0: പ്രിയ ചേച്ചി, ബാലേട്ടാ ഡാനി, ഇപ്പോൾ കൊച്ചിയിൽ പേരക്കുട്ടി ലാലുക്കുട്ടന്റെ അടുത്താണ് ഞാനുള്ളത്. ഇടക്കിടയ്ക്ക് നാട്ടിൽ പോകും, ദിവസങ്ങൾ പോകുന്നത് അറിയുന്നേയില്ല. രാവിലെ മക്കൾ ജോലിക്ക് പോയാൽ പിന്നെ ഞങ്ങളുടെ ലോകം ലാലുക്കുട്ടനാണ്. അവന്റെ കൂടെ കളിക്കാനും പാട്ടുപാടി കൊടുക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും അച്ഛമ്മയും അച്ഛച്ചനും കൂടെയുണ്ട്. ഇപ്പോൾ 2.5 വയസ്സായതേ ഉള്ളുവെങ്കിലും പഴയ പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുമ്പോൾ അതുപോലെ 4 വരിയൊക്കെ പാടും. അത്തപ്പൂ, ചിത്തിരപ്പൂ, അക്കരെ ഇക്കരെ പൂക്കാലം, പാട്ട് നല്ല ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ തപ്പുകൊട്ടാമ്പുറം, തകിലുകൊട്ടാമ്പുറം എന്ന പാട്ട്, വാ മമ്മി വാ മമ്മി വാ എന്നുള്ള പാട്ടൊക്കെ പാടും. ഇതൊക്കെ ഞാൻ പാടിക്കൊടുക്കുമ്പോ അതുപോലെ കൊഞ്ചി പാടുന്നത് കേൾക്കാൻ തന്നെ എന്ത് രസമാണെന്ന് അറിയോ? അതുപോലെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോൾ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കും. ഒളിച്ചു കളിക്കുമ്പോൾ 1 മുതൽ 20 വരെ എണ്ണും. ആശീച്ചിയും ഇതുപോലെ പേരക്കുട്ടിക്കൊപ്പം നല്ല പോലെ അവരുടെ കൂടെ കളിക്കുന്ന അച്ഛമ്മയാണല്ലോ. മോൾക്ക് ചക്കരയുമ്മ, എന്തായാലും കുഞ്ഞുങ്ങളുടെ
2: വളരെ
0: എന്തായാലും കുഞ്ഞുങ്ങളുടെ വളരെ നിഷ്കളങ്കത നിറഞ്ഞ ചിരി കാണുമ്പോൾ അതിന് പകരം വെക്കാൻ ഒന്നുമില്ലെന്ന് തോന്നാറുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മകൾ ഉണ്ടാവട്ടെ
2: എന്ന് മാത്രം
0: പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ പട്ടാമ്പിയിൽ നിന്നാണ് കത്തയച്ചിരിക്കുന്നത്.
2: അല്ല, സത്യം പറഞ്ഞാല് അല്ല, ആശേച്ചിയും പേരക്കുട്ടിയോടൊപ്പം നന്നായിട്ട് ആസ്വദിച്ചു കളിക്കുന്നുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോ കുട്ടി ബാംഗ്ലൂർ പോയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല.
0: ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാരോടും പറയാറുണ്ട്. അതാത് സമയങ്ങളിൽ
2: ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആശേച്ചിക്ക് ഓരോ പ്രായത്തിൽ ഓരോ മൂഡായിരുന്നു. കാരണം ആ ജീവിതം 10, 25, 30 വർഷക്കാലം കണ്ട ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ ആശേച്ചിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടി മൂഡാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് പറയാറുണ്ട് 60-ലും 60-ലും ഒരേപോലെയാണെന്ന് പറയാറുണ്ട്.
0: അങ്ങനെ എന്റെ വയസ്സ് 60 ആക്കാനുള്ള ശ്രമം നടത്തണ്ട.
2: നിങ്ങളെ കാര്യത്തിൽ എനിക്ക് 10 കൊല്ലത്തെ ഇളവുണ്ട്. നമ്മള് ചില PSC എക്സാമില് പറയുന്ന പോലെ

0: അങ്ങനത്തെ പറ്റുമല്ലോ തെളിവുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രായ ആശേച്ചിയുടെ മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ മൂത്ത ബ്രദറിന്റെ ആ രണ്ടാമത്തെ മകന്റെ കൊച്ചു മകൻ, അവൻ ദുബായിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ എന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ നാവ് ചെട്ടി അച്ചച്ച അച്ചച്ച എന്ന് പറയുമ്പോ ഒറ്റയടിക്കുന്നുണ്ട് എന്നെ വിളിക്കുന്ന അച്ചച്ചാന്ന്. എന്റെ അമ്മ എന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒരു എന്താണ് ഹൃദയ സ്പന്ദനം ഉണ്ടായി എന്ന് പറയല്ലേ.
1: അപ്പൊ അതുപോലെ
0: ലില്ലിപ്പൂക്കൾ വിടുന്നു. അപ്പൊ അതെല്ലാവർക്കും ഉണ്ടാവും. ഞാൻ ആലോചിക്കുകയാണ്, പണ്ട് ഈ പ്രോഗ്രാം കേൾക്കുമ്പോ പണ്ട് പല ആളുകളും പറയും നിങ്ങളുടെ പ്രോഗ്രാം കേട്ട ഭയങ്കര പ്രണയാണെന്ന്. ഇപ്പൊ എല്ലാവരും പറയുന്നത് നിങ്ങളുടെ പ്രോഗ്രാം കേട്ട ഒരു മൊത്തശ്ശി
1: മൊത്തശ്ശനും.
0: പക്ഷെ ഇത്രയും മനോഹരമായി ചിരിക്കുന്ന മുത്തശ്ശിമാർ കേരളത്തിൽ ഇല്ലാത്തതാണ് നിങ്ങളുടെ ഭാഗ്യം.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി

0: VPS ലേക് ഷോറിലേക്ക്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
0: ആശേച്ചി, അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിംഗ് ഇങ്ങനെ അവസാനിക്കാനുള്ള സമയമായി. ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ട മലയാളികൾക്കെല്ലാം ഈ പ്രോഗ്രാമിലേക്ക് കത്തെഴുതാനുള്ള അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. ആകാശവാണിയിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഹലോ VPS ലേക് ഷോർ നിങ്ങൾക്കായി തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രോഗ്രാം കേൾക്കണം, നല്ല കത്തുകൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ കത്തുകൾ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കുണ്ടാകുന്ന ഒരു ഉന്മാദം, സ്നേഹം, അതൊക്കെ ഞങ്ങൾ അതുപോലെ അനുഭവിക്കുകയാണ്. അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം അതുവരെ നന്ദി,
1: നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

പ്രിയമുള്ളവരെ, സ്നേഹപൂർവം സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി. FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. ഇരട്ട കുട്ടികളുടെ അച്ഛൻ, ഈ പടത്തിൽ ചിത്ര. ഗാനമൊരുക്കിയവർ കൈതപ്രം ജോൺസൺ.

0: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി ഒരു സ്പോൺസേഡ് ഗാനം.
1: ചിത്രം വടു, രചന മുരളി നീലാംബരി, സംഗീതം PD സൈഗാൾ, പാടിയത് നിഖിൽ രാജ്.
2: ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു ദ സ്കോർ.
1: വടു നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഗ്നീഷ്യസ്.
1: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
2: അൾട്ര ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ.

0: എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഇനി കല്യാണ കച്ചേരി എന്ന ചിത്രത്തിലെ ഗാനം പാടിയവർ പി ജയചന്ദ്രൻ, ചിത്ര ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: അടുത്ത ഗാനം ദലീമ പാടിയത് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ.

0: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി വൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം,
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി,
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.

0: എം ജി രാധാകൃഷ്ണനും ചിത്രയും കുലം എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്. ഗാനമെഴുതിയത് വി മധുസൂദനൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: എക് പ്രകാർ സേ പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: കൊച്ചി റെഡിയാണോ മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
0: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: നീ വരുവോളം, ഈ പടത്തിൽ ബിജു നാരായണൻ ചിത്ര. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് ജോൺസൺ.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം പകർന്ന്, സ്വർണലതയും എം ജി ശ്രീകുമാറും വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ പാടിയ പാട്ടാണ് അടുത്തത്.

പഴയത് കെ ജി മാർക്കോസ്, ചിത്രം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ. യൂസഫലി കച്ചേരിയുടെ വരികൾ, സംഗീതം രവി ബോംബെ.

0: എഫ് മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോ ഹെൽത്തിന് ശേഷം 10:15 തുടർന്ന് കേൾക്കാം. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക. മഴക്കാല രോഗങ്ങൾ, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം സഹയാത്രികയിൽ. വൈകിട്ട് 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന കൂനമാവ് സ്വദേശി മാത്യൂസിൻ്റെയും മണ്ണീട് സ്വദേശി പി കെ ഗോപാലൻ്റെയും കൃഷിവിശേഷങ്ങൾ.
1: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2-ഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് മെൽബണിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് പരിപാടി. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗിന് ലക്ഷ്യമിടുന്നത്. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2-ാം ദിവസമായി ഇന്നും ഊർജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാസേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ശക്തമായ മഴയിൽ കോഴിക്കോട് 2 ഇടത്ത് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പൊതുകിണറും പുതുപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞൊഴുകി. രാത്രിയോടെ പാലത്തിന് മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-ന് ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ഫ്രാൻസ് മൊറോക്കോയെയും സ്പെയിൻ ബെൽജിയത്തെയും നോർവെ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ന് രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഓട്ടിസം, ഡോക്ടർ ജവഹറുമായി അഭിമുഖം ഇന്ന് രാത്രി 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഇനി സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നായ കരളിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഫാറ്റി ലിവർ. എന്നാൽ പലരും ഇത് തുടക്കത്തിലെ തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വസ്തുത. ഫാറ്റി ലിവറിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിശോധനാ രീതിയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എ എസ് പ്രദീപ് കുമാർ.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. കരൾ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭാരമേറിയതും ആയ അവയവമാണ്. ആരോഗ്യമുള്ള കരളിൽ കൊഴുപ്പ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. കരളിന് ഏകദേശം 500 ധർമ്മങ്ങൾ ഉണ്ട്. ഭക്ഷണവും മാലിന്യങ്ങളും സംസ്കരിക്കുക എന്നതാണ് ഒരു പ്രധാന ജോലി. ഈ പ്രക്രിയയിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടും. അമിതമായി മദ്യപിക്കുകയോ അമിതമായി ഭക്ഷണം കഴിക്കുകയോ ചെയ്യുമ്പോൾ ശരീരം അധികമുള്ള ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി മാറ്റുന്നു. ഈ കൊഴുപ്പ് കരൾ കോശങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നു. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. സാധാരണയായി കരളിൽ ചെറിയ അളവിൽ കൊഴുപ്പുണ്ടാകാറുണ്ടെങ്കിലും കരളിന്റെ മൊത്തം ഭാരത്തിന്റെ 5 മുതൽ 10% കൂടുതൽ ആകുമ്പോഴാണ് അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. കാലക്രമേണ ഫാറ്റി ലിവർ ഫൈബ്രോസിസിനും തുടർന്ന് സിറോസിസിനും കാരണമാകും. ഫാറ്റി ലിവർ പ്രധാനമായി 2 തരത്തിലുണ്ട്. 1980 വരെ മദ്യം മാത്രമായിരുന്നു കാരണമായി പരിഗണിച്ചിരുന്നത്. ഫാറ്റി ലിവർ രോഗത്തിന്റെ 2 പ്രധാന തരങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, അതായത് അമിതമായി മദ്യപിക്കുന്നത് മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണിത്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, മദ്യപിക്കാത്തവരിലോ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മദ്യപിക്കുന്നവരിലോ കാണപ്പെടുന്ന അവസ്ഥയാണിത്. ഇന്നത്തെ കാലത്ത് ഈ രണ്ടാമത്തെ തരത്തിലാണ് കൂടുതൽ ആളുകളിലും കണ്ടുവരുന്നത്. മദ്യപാനം മാത്രമല്ല ഫാറ്റി ലിവറിന് കാരണം, മറ്റു കാരണങ്ങളും ഉണ്ട്. അമിതമായ മദ്യപാനം മൂലമാണ് മദ്യപാനം സംബന്ധിച്ച ഫാറ്റി ലിവർ രോഗം ഉണ്ടാകുന്നത്. എന്നാൽ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ പലതാണ്. അമിതഭാരം, പൊണ്ണത്തടി, വയറിന്റെ വണ്ണക്കൂടുതൽ, ദീർഘകാലമായുള്ള പ്രമേഹം അല്ലെങ്കിൽ ഇൻസുലിൻ പ്രതിരോധം, രക്തത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ, പ്രത്യേകിച്ച് ഉയർന്ന അളവിൽ ട്രൈഗ്ലിസറൈഡുകൾ, ഇനി ഉയർന്ന രക്തസമ്മർദ്ദം, വ്യായാമമില്ലായ്മ, അനാരോഗ്യകരമായ ഭക്ഷണരീതി, ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. ഇതിനു പുറമെ സാധാരണമല്ലാത്ത ചില കാരണങ്ങളുമുണ്ട്. തൈറോയിഡിന്റെ കുറവ്, ചില മരുന്നുകൾ, PCOD, കുട്ടികളിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗം, കരളിൽ കോപ്പർ, അയൺ എന്നിവയുടെ നിക്ഷേപം എന്നിവയാണ് മറ്റ് ചെറിയ ചില കാരണങ്ങൾ. ഇതിനു പുറമെ ചില ഗർഭിണികൾക്കും ഗർഭകാലത്ത് ഫാറ്റി ലിവർ ഉണ്ടാകാം. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്കും ഫാറ്റി

ഇവർ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാകാം. മെലിഞ്ഞവരാണെങ്കിൽ പോലും അവർക്ക് പേശികളുടെ അളവ് കുറവും കൊഴുപ്പിന്റെ അളവ് കൂടുതലുമാണെങ്കിൽ ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ളവർക്ക് മുകളിൽ പറഞ്ഞ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇതിനു പുറമെ കുട്ടികൾക്കും ഫാറ്റി ലിവർ വരാൻ സാധ്യതയുണ്ട്. ഉണ്ണത്തടിയുള്ള കുട്ടികൾ ധാരാളം അന്നജമടങ്ങിയ ഭക്ഷണം, മധുരപലഹാരങ്ങൾ മുതലായവ കഴിക്കുന്ന കുട്ടികൾ, ആവശ്യത്തിന് വ്യായാമം ചെയ്യാത്ത കുട്ടികൾ എന്നിവർക്ക് ഫാറ്റി ലിവർ വരാം. അല്ലെങ്കിൽ ജന്മനാവുള്ള ബിലിയറി അട്രീഷ്യ എന്ന രോഗമുണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാം. ഇത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. ഫാറ്റി ലിവറിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേജില് സിമ്പിൾ ഫാറ്റി ലിവർ ആണ്. കരൾ കോശങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു. പക്ഷേ കരളിന്റെ കോശങ്ങൾക്ക് വീക്കമോ കേടുപാടുകളോ ഒന്നുമില്ല. പലപ്പോഴും ഈ സ്റ്റേജില് രോഗലക്ഷണങ്ങളോ ഒന്നും കാണില്ല. ജീവിതശൈലി മാറ്റങ്ങളുടെ സാധാരണയായി ഇത് ലിവർ പഴയപടിയാക്കാനും സാധിക്കും. രണ്ടാമത്തെ സ്റ്റേജില് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കരളിൽ കൊഴുപ്പടിയുകയും വീക്കം ഉണ്ടാകുകയും ചെയ്യും. അതായത് ഇൻഫ്ലമേഷൻ കൂടി ഉണ്ടാകും. അപ്പോഴേക്കും കരൾ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നേരിയ ലക്ഷണങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഈ സ്റ്റേജിലും നമുക്ക് ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ കരളിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജാണ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ദീർഘകാല വീക്കം കോശങ്ങളുടെ നശീകരണത്തിലേക്ക് നയിക്കുന്നു. ഇത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നീ മൂന്ന് സ്റ്റേജുകളിലുണ്ട്. കരൾ പ്രവർത്തനം ഇപ്പോഴും മിക്കവാറും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ചികിത്സിച്ചാൽ കേടുപാടുകൾ ഭാഗികമായെങ്കിലും നമുക്ക് പഴയപടിയാക്കാൻ സാധിക്കും. നാലാമത്തെ സ്റ്റേജാണ് സിറോസിസ്. ഇത് അവസാനത്തെ സ്റ്റേജാണ്. കരളിനുണ്ടാകുന്ന വലിയ തരത്തിലുള്ള സ്കാറിംഗ് ആണ് ഇതിന്റെ ലക്ഷണം. കരളിന്റെ ഘടനയും പ്രവർത്തനത്തെയും ഇത് ഗുരുതരമായി ബാധിക്കുകയും ലിവർ ചുരുങ്ങി വരികയും കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് ചികിത്സിച്ചാൽ തന്നെയും നമുക്ക് തിരിച്ച് കരളിനെ പഴയ രീതിയിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ്. ഇനി ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുടക്കത്തിൽ ഫാറ്റി ലിവറിന് സാധാരണയായി യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റാവശ്യങ്ങൾക്കായി സ്കാനിംഗ് നടത്തുമ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. എങ്കിലും ചിലരിൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടേക്കാം. വയറിന്റെ വലതു ഭാഗത്ത് മുകളിലായി ഉണ്ടാകുന്ന അസ്വസ്ഥത അല്ലെങ്കിൽ ചെറിയ വേദന, കഠിനമായ ക്ഷീണവും തളർച്ചയും, വിശപ്പില്ലായ്മ, വയറ് നിറഞ്ഞ ഒരു തോന്നൽ, ഇതാണ് തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഗുരുതരമായ ഫാറ്റി ലിവർ രോഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ: മഞ്ഞപ്പിത്തമാണ് പ്രധാനം. കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും നിറം മഞ്ഞ നിറമാകും. മൂത്രത്തിന്റെ നിറം മഞ്ഞ നിറമാകും. വയറ് വീർത്തു വരും. വയറ്റിൽ വെള്ളം കെട്ടലുണ്ടാകും. കാലുകളിൽ നീര് വരും. രക്തം ഛർദ്ദിക്കും. മലം കറുത്തതായിട്ട് പോകും. രക്തസ്രാവ പ്രവണതകളും ഇതിനു പുറമെ ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് രോഗം നിർണയിക്കുന്നത്? ആദ്യം ആ വ്യക്തിയുമായി സംസാരിക്കുകയും പിന്നീട് ദേഹപരിശോധന നടത്തുകയുമാണ് രോഗം നിർണയിക്കുന്നതിന് ആവശ്യം. തുടർന്ന് LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, ഫൈബ്രോസ്കാൻ തുടങ്ങി ചില പരിശോധനകൾ ചെയ്യുന്നു. പിന്നീട് ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ കരൾ ബയോപ്സിയും ചെയ്യുന്നു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചിലപ്പോൾ പലപ്പോഴും നോർമൽ ആയിരിക്കും. നോർമൽ ആയാലും ഫാറ്റി ലിവർ ഉണ്ടാകാം. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതിനാൽ LFT മാത്രം ആശ്രയിച്ച് രോഗമില്ലെന്ന് പറയാനും ആകില്ല. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ആവശ്യമാണ്. ഇപ്പോൾ ഇതിനേക്കാൾ പുതിയ തരത്തിലൊരു സ്കാൻ വന്നിട്ടുണ്ട്. അതാണ് ഫൈബ്രോസ്കാൻ എന്ന് പറയുന്നത്. ഫൈബ്രോസ്കാൻ ഫൈബ്രോസിസിനും അതിന്റെ തീവ്രതയും കണ്ടെത്താൻ സഹായിക്കും. മാത്രമല്ല സിറോസിസിന്റെ സ്ഥിതിയും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനും ഫൈബ്രോസ്കാനും തമ്മിൽ ചെയ്യുന്നത് കൊണ്ടുള്ള കുറെ വ്യത്യാസങ്ങളും ഉണ്ട്. ഇപ്പൊ ഫൈബ്രോസ്കാൻ ആണെങ്കിൽ അതിൽ എത്രത്തോളം ഫൈബ്രോസിസ് ഉണ്ട്, എത്രത്തോളം കൊഴുപ്പുണ്ട്, ലിവറിന് എത്രത്തോളം സ്റ്റിഫ്നെസ് ആയി, അതല്ലെങ്കിൽ അത് കട്ടിയായി പോയി, എത്രത്തോളം ലിവർ സെൽസിന് വ്യത്യാസം വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിലാണെങ്കിൽ ലിവറിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അതുപോലെ ഫാറ്റി ലിവറിന്റെ ഗ്രേഡ് ആയിരിക്കും അൾട്രാസൗണ്ട് സ്കാനിൽ പറയപ്പെടുന്നത്, Grade 1, 2, 3 എന്നുള്ളത്. ഫൈബ്രോസ്കാനിൽ ഫൈബ്രോസ്കാനിന്റെ സ്റ്റേജും ഫാറ്റിന്റെ അളവും പ്രത്യേകം പറയുന്നു. അത് Stage 1, 2, 3, 4 എന്നുള്ള തരത്തിൽ അറിയാൻ സാധിക്കും. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴേക്കും
സിവിയർ

ും മോഡറേറ്റും തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിക്കും. പക്ഷെ ചെറിയ തരത്തിലുള്ള ഫൈബ്രോസ് ആണെങ്കിൽ അറിയാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ ഫൈബ്രോ സ്കാനിൽ എല്ലാ തരത്തിലുള്ള ഫാറ്റി ലിവറുകളും അറിയാൻ സാധിക്കും. ഇനി ഫാറ്റി ലിവർ ചികിത്സിക്കാൻ മരുന്നുകളേക്കാൾ ജീവിതശൈലി മാറ്റമാണ് വേണ്ടത്. ശരീരം ഭാരം കുറയ്ക്കുകയാണ് പ്രധാനം. ശരീരഭാരം 7 മുതൽ 10% വരെ ഭാരം കുറച്ചാൽ കരളിലെ കൊഴുപ്പും അതുപോലെ കുറയും. ക്രമേണ ഭാരം കുറയ്ക്കുന്നതാണ് പെട്ടെന്ന് ഭാരം കുറയ്ക്കുന്നതിനേക്കാൾ നല്ലത്. ഭക്ഷണ ക്രമീകരണവും അത്യാവശ്യമാണ്. എണ്ണമയമുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ, മധുരം, മൈദ എന്നിവ കുറയ്ക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വ്യായാമം എല്ലാ ദിവസവും ചെയ്യേണ്ടതുണ്ട്. കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കുകയോ മറ്റ് വ്യായാമങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. ഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അത് 50 മിനിറ്റോ 1 മണിക്കൂറോ ആക്കി കൂട്ടേണ്ടതുണ്ട്. അത് മാത്രമല്ല, കഠിന വ്യായാമവും വേണ്ടിവരും. ഉദാഹരണത്തിന് സൈക്ലിംഗ്, നീന്തൽ, ഭാരോദ്വഹനം, പിന്നെ മറ്റ് ജിംനാസ്റ്റിക്സ്, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഭാരം കൂടി കുറയ്ക്കാൻ സാധിക്കും. മദ്യപാനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനു പുറമെ ജീവിതശൈലി രോഗ നിയന്ത്രണവും വേണം. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുകയും ഇതിനോടൊപ്പം ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഫാറ്റി ലിവർ മാറ്റാൻ എന്തെങ്കിലും മരുന്നുകൾ നിലവിൽ ലഭ്യമാണോ? ഫാറ്റി ലിവർ രോഗത്തെ ചികിത്സിക്കാൻ അംഗീകൃത മരുന്നുകളൊന്നും ഇല്ല. കൂടുതൽ പേർക്കും പ്രത്യേക മരുന്നിന്റെ ആവശ്യവുമില്ല. എന്നാൽ ചില രോഗികളിൽ വിദഗ്ധ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അസുഖത്തിന്റെ തീവ്രത കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനും സാധിച്ചേക്കും. ജീവിതശൈലി മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മദ്യപാനം മൂലമുള്ള ഫാറ്റി ലിവർ ഉള്ള ഒരാൾ മദ്യം പൂർണ്ണമായി ഒഴിവാക്കിയാൽ കരളിന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ സാധിക്കുമോ? മദ്യം മൂലമാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം ഉപേക്ഷിക്കുക എന്നത് തന്നെയാണ്. ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. മദ്യപാനം നിർത്തുമ്പോൾ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ കുറവ് ഉണ്ടാകും. തുടർന്ന് കരൾ നിക്ഷേപിച്ചിരിക്കുന്ന കൊഴുപ്പിനെ ഗ്ലൂക്കോസാക്കി മാറ്റി രക്തത്തിലേക്ക് ഒഴുക്കിവിടും. അങ്ങനെ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറേശ്ശെ കുറേശ്ശെ കുറയും. അതോടെ ഇൻഫ്ലമേഷനും ലിവറിന്റെ ഇൻഫ്ലമേഷനും കുറയും. നശിച്ചുകൊണ്ടിരിക്കുന്ന ലിവർ സെല്ലുകൾക്ക് പകരം പുതിയ സെല്ലുകൾ ഉണ്ടായി വരുന്നു. ഇപ്പൊ ലിവർ ഒരു സ്വയം പുനരുദ്ധരിക്കാൻ കഴിവുള്ള അവയവമായതുകൊണ്ട് ലിവറിന്റെ ഡാമേജ് വലിയൊരു രീതിയിൽ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഇത് പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സിറോസിസ് ആയി കഴിഞ്ഞാൽ ഇത് പ്രയാസമാണ്. എത്ര സമയം കൊണ്ട് സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും? 2-4 ആഴ്ച കൊണ്ട് കൊഴുപ്പ് കുറയാൻ തുടങ്ങും. 6 മുതൽ 8 ആഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. 3 മാസം മുതൽ 6 മാസം വരെ കൊണ്ട് അസുഖം പ്രാഥമിക ഘട്ടത്തിലാണെങ്കിൽ ലിവർ ഏകദേശം നോർമലായി മാറും. ഫാറ്റി ലിവർ കരളിനെ മാത്രമല്ല മറ്റവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കരളിൽ ഫാറ്റ് അടിയും പോലെ ശരീരത്തിലെ മറ്റവയവങ്ങളിലും ഫാറ്റ് അടിഞ്ഞുകൂടും. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം, സ്ട്രോക്ക്, കിഡ്നി ഫെയിലുവർ, ഹൈപ്പർ ടെൻഷൻ എന്നിവ വരാനുള്ള സാധ്യതയും അല്പം കൂടുതലാണ്. ചില ഗർഭിണികൾക്ക് ഗർഭകാലത്ത് ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് ഗർഭകാലത്തിന് മുൻപേ തന്നെ ഇത്തരം അസുഖം ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് അത് തുടരുകയോ കൂടുതൽ മോശമാകുകയോ ചെയ്യാം. ഇതിന്റെ കാരണങ്ങൾ ഹോർമോണൽ വ്യത്യാസം, അമിതഭാരം, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇവയാണ്. ഗർഭകാലത്ത് പുതുതായി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അവസ്ഥയാണെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അമ്മയ്ക്കും കുഞ്ഞിനും അപകടം സംഭവിക്കാം. നേരത്തെയുള്ള രോഗനിർണയവും ഉടനടിയുള്ള ആശുപത്രി പരിചരണവും അത്യാവശ്യമാണ്. ഫാറ്റി ലിവർ കൃത്യസമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചികിത്സിക്കാതെ വിട്ടാൽ ചിലരിൽ കരളിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാം. കരളിൽ ഫൈബ്രോസിസ്, സിറോസിസ് തുടങ്ങിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. കരളിന്റെ പ്രവർത്തനം ഇല്ലാതാകും. കരൾ ക്യാൻസറിനും സാധ്യത കൂടുതലാണ്. മറ്റ് ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കും. ഇനി പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജീവിതശൈലിയിലുള്ള മാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരോഗ്യകരമായ ഭക്ഷണ രീതി, സ്ഥിരമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കുക, മദ്യപാനം ഒഴിവാക്കുക,

0: പ്രമേഹവും കൊളസ്ട്രോളും നിയന്ത്രിക്കുക. അപകട സാധ്യതയുള്ളവർ വർഷത്തിലൊരിക്കൽ ആരോഗ്യ പരിശോധന നടത്തുക എന്നിവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇനി ഫാറ്റി ലിവർ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ജീവിതശൈലി മാറ്റങ്ങൾ സ്വീകരിച്ചാൽ മിക്കവാറും നിയന്ത്രിക്കാനും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. നേരത്തെയുള്ള രോഗനിർണയവും തുടർച്ചയായ ചികിത്സയും കരളിനെ ഗുരുതരമായ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 28 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ലേലം എന്ന ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തഞ്ചേരി, ഔസേപ്പച്ചൻ.

0: നിങ്ങൾ കേട്ട ഗാനം ഗജരാജമന്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയിലേക്ക് ആലപ്പുഴയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തെയും വള്ളംകളി പാരമ്പര്യത്തെയും ആസ്പദമാക്കിയുള്ള കഥ, കവിത, ലേഖനം എന്നീ വിഭാഗങ്ങളിൽ രചനകൾ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള എഴുത്തുകാർ തങ്ങളുടെ മൗലിക രചനകൾ ഈ മാസം 25 കൺവീനർ NTBR, സുവനീർ കമ്മിറ്റി ആൻഡ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, കളക്ടറേറ്റ്, ആലപ്പുഴ എന്ന വിലാസത്തിലോ NTBR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കേണ്ടതാണ്. കൺവീനർ NTBR, സുവനീർ കമ്മിറ്റി ആൻഡ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, കളക്ടറേറ്റ്, ആലപ്പുഴ. ഇമെയിൽ വിലാസം NTBR@gmail.com. ഫോൺ നമ്പർ 0477225176 76, 0477225176 76.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
5: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
6: അൾട്ര ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
5: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
7: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: വയനാ മാസാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല ക്വിസ് മത്സരം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള SS അക്കാദമി ഹാളിൽ ഈ മാസം 11 രാവിലെ 9:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8075862027, 8075862627.
5: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
7: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
5: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
7: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC ST വിഭാഗത്തിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. ഫോൺ നമ്പർ 9946883190. 99

0: 0548 31 90.
1: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്,
1: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: പാലക്കാട് ജില്ലയിലെ കുഴിഞ്ഞാമ്പാറയിൽ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, OBC, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0491250505 എന്ന നമ്പറിൽ വിളിക്കുക. 0491250505. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM.

0: കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 13,245 രൂപ നിരക്കിലും, പവന് 1,05,960 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 31:47.
1: ഓർമ്മ ചിന്ത

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓർമ്മച്ചിന്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് റിയാസ്, ഒപ്പം
1: ഉണ്ണികൃഷ്ണൻ.
0: ഇപ്പൊ ഫുട്ബോളിന്റെ ആവേശത്തിലാണല്ലോ എല്ലാവരും അല്ലെ? ഫിഫ വേൾഡ് കപ്പ്
1: നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: 4 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്നുണ്ട് തന്നെ ഇതിന്റെ ആവേശം ഭയങ്കര കൂടുതലാണ്. അതുവരെ ഫുട്ബോൾ അങ്ങനെ കാണാത്തവരോ അല്ലെ ഫുട്ബോൾ കളിക്കാത്തവരോ പോലും ഒരു ഇഷ്ടപ്പെട്ട ഒരു രാജ്യത്തിനെയൊക്കെ തെരഞ്ഞെടുത്ത് പറ്റുവാണെങ്കിൽ ജേഴ്സിയൊക്കെ വാങ്ങിച്ച് ഉറക്കമൊക്കെ കളിച്ചിരുന്ന ഈ
1: 4 വർഷം കഴിയുമ്പോൾ ആഘോഷം.
0: അതെ, ഒളിമ്പിക്സിലും അപ്പുറത്താണ് ഇതിനോടുള്ള ഒരു
1: കേരളത്തിൽ.
0: അതെ, തീർച്ചയായും. ഇപ്പൊ ഫിഫ തന്നെ ഫുട്ബോളിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുത്തത് കേരളത്തിലാണ്. കേരളത്തിൽ വന്നിട്ട് ഇവിടെ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെയുള്ള ആ ട്രൂ ഫാൻസ് എന്ന് വിളിക്കില്ലേ, യഥാർത്ഥ ആരാധകരെ കണ്ടെത്തി അവര് എന്തുകൊണ്ടാണ് ഫുട്ബോളിനെ ഇത്ര സ്നേഹിക്കുന്നതെന്നാണ് അവർ ആരായുന്നത്.
1: മെസ്സിക്കും റൊണാൾഡോനൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണെന്നുള്ള ഒരു തോന്നൽ
0: ഉണ്ട്.
1: അതെ, പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നത്.
0: തീർച്ചയായും. പിന്നെ ഫിഫയുടെ മെസ്സി മറ്റേ ഹാട്രിക് അടിച്ചപ്പോ ഫിഫയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റ് മലയാളത്തിലായിരുന്നു. നമ്മുടെ ഇവിടെ ആവേശം സിനിമയിലെ ഒരു പാട്ടിന്റെ വരി വെച്ചിട്ട് മലയാളത്തിൽ അത് അടിച്ചിട്ടായിരുന്നു. അത് അതിന് താഴെ കമന്റ് ചെയ്തവരും അതാണ്. അപ്പൊ അവർക്ക് അറിയാം ഇത് ആർക്കാണ്, ആരെയാണ് ഉദ്ദേശിക്കുന്നത്
1: അറിയാം.
0: അപ്പൊ സാറി വരുന്ന ഈ മലബാർ മേഖലയിൽ നിന്നായതുകൊണ്ട് കൂടി അവിടെ ഫുട്ബോൾ ജ്വരം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കാര്യമാണല്ലോ.
1: വല്ലാത്ത ഭ്രാന്ത് തന്നെയാണ് അത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ടെലിവിഷൻ വന്നതിന് ശേഷമാണ് ശരിക്കും ഇത് കൂടി വന്നത്.
0: കളി കണ്ടു തുടങ്ങിയതിന്
1: ശേഷമാണ് ഇതിനോട് താല്പര്യമുണ്ടായത്. പക്ഷെ മലബാർ മേഖലയിൽ പഴയ ആൾക്കാർക്ക് കളികളെ പറ്റി ഇതിനേക്കാൾ നന്നായിട്ട് അറിയാം.
0: തലശ്ശേരി ഭാഗത്തൊക്കെ,
1: തലശ്ശേരി കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പ്രായമായിട്ടുള്ള ഈ കാക്കമാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇരുന്നിട്ട് ജോർജ് ബെസ്റ്റ്, പിന്നെ ബോബി മൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയെ പറ്റി പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ കൊതിച്ചിരുന്നു. ഇതെങ്ങനെ ഇവര് അക്കാലത്ത് യാതൊരു ഇതുമില്ലാതെ ഇത് കേട്ട് കേൾവിയൊക്കെ വെച്ചിട്ടായിരിക്കും. പിന്നെ പത്രധാര വരുന്ന സംഗതികളും ഒക്കെ വെച്ചിട്ട് ജോർജ് ബെസ്റ്റിന്റെ ആ ബനാന കിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രായമുള്ളവർ പറയുമ്പോൾ നമ്മൾ പോലും അതിശയിച്ചു
0: പോകും. കുഞ്ഞുകുട്ടികളിൽ വരെ ഫുട്ബോൾ ജ്വരം പകർന്നു കൊടുക്കുന്നത്. അപ്പൊ സാർ ആദ്യം ഇങ്ങനെ വേൾഡ് കപ്പ് ഉണ്ട് എന്നൊക്കെ അറിയുന്നത്
1: ഞാൻ 4-ാം ക്ലാസ് 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ 78 അർജന്റീന കിട്ടിയിരുന്നു.
0: കപ്പ് കിട്ടി
1: ആദ്യമായിട്ട് അർജന്റീനക്ക് കപ്പ് കിട്ടിയ ആ വർഷമാണ്. പിന്നെയാണ് മറഡോണ 86 കിട്ടുന്നത്. അപ്പം മരിയോ കമ്പസ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരനാണ് അന്നത്തെ മറഡോണ. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ അർജന്റീന എന്നുള്ള രാജ്യത്തെ പേര് കേൾക്കുന്നത്.
0: അങ്ങനെ രാജ്യം
1: രാജ്യമുണ്ടെന്ന് അറിയില്ലല്ലോ. ഇപ്പം 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഗ്ലോബൊക്കെ കാണിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അന്ന് പിന്നെ അങ്ങനെയൊന്നുമില്ല, പഠിച്ച് പഠിച്ച് ക്രമേണ അറിഞ്ഞു വരുന്നേ ഉള്ളൂ.
0: അപ്പൊ

0: ആ സമയത്ത് ഞാൻ പേപ്പറുകളൊക്കെ വായിച്ചു തുടങ്ങുന്ന സമയമാണ്. പേപ്പർ വരും, ദിവസവും വരും, അപ്പം ഇങ്ങനെ ചിത്രമൊക്കെ നോക്കിപ്പോവും. വായന അത് ഗംഭീരമായി വന്നത് ഞാനൊരു തവണ ഓർമ്മ ചിന്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ വൈക്കിംഗ് എന്ന് പറഞ്ഞൊരു ഉപഗ്രഹം ചൊവ്വയിൽ ഇറങ്ങിയിരുന്നു, അത് ഒരു സയൻസ് ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് അത് ഗംഭീരമാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള പേപ്പർ വായിക്കണം. അതാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചു തുടങ്ങിയത്, അതിലാണ് അപ്പോഴാണ് ഞാനിത് വായിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പം അർജൻറ്റീന, അതോടുകൂടി അർജൻറ്റീന എന്നുള്ള പേര് വന്നു. പിന്നെ അടുത്തത് 1982 അന്നത്തെ കൊലകമ്പൻ ടീം ബ്രസീലായിരുന്നു. സോക്രട്ടീസ്, സീക്കോ, വെളുത്ത പെലെ എന്നറിയുന്ന സീക്കോ, ഇവരൊക്കെ അണിനിരക്കുന്ന ഫോർമിഡബിൾ ടീമായിരുന്നു. അവർ 82 കപ്പ് കൊണ്ടുപോകുന്നതിന് അത്രയും ഇതായി നിന്നിരുന്ന ഒരു സമയമാണ്. അപ്പം പെലെ സാധാരണ എല്ലാ വേൾഡ് കപ്പിലും അക്കാലത്ത് പ്രവചിക്കുമായിരുന്നു. ആര് കൊണ്ടുവന്നു അതൊരു കാലത്തും ശരിയായിട്ടില്ല. അദ്ദേഹം നല്ല കളിക്കാരനൊക്കെയാണ്, പ്രവചന പ്രവചിക്കാനുള്ള കഴിവില്ല. അപ്പം അങ്ങനെ നിന്ന സമയത്താണ് പോളോ റോസി എന്ന് പറഞ്ഞിട്ടൊരു ഇറ്റാലിയൻ താരം അങ്ങോട്ട് ഉദിച്ചായിരുന്നു. ഇറ്റലി കപ്പും കൊണ്ടുപോയി, സെമിയിൽ ബ്രസീൽ പുറത്തായി. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു, അതൊരു ഭയങ്കര ഇതായിരുന്നു. അന്ന് എന്നെ പഠിപ്പിച്ചൊരു ട്യൂഷൻ ടീച്ചറുണ്ട്, 10th അന്ന് ഞാൻ. അപ്പോൾ 10th ട്യൂഷന് പോവുമായിരുന്നു. അപ്പോൾ ട്യൂഷൻ ടീച്ചർ ഈ കളിക്കമ്പക്കാരനാണ്, അങ്ങേര് പോളോ റോസിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാവും. അങ്ങനെ എന്തോ കണ്ട പോലെയാണ്, ഇത് പത്രത്തിൽ വായിച്ചിട്ടുള്ള അറിവ് തന്നെയാണ്. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞു വരുമ്പോൾ അതാണ് ആ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയും ഈ കളിയോടുള്ളൊരു ആരാധനയും ഒക്കെ കൂടെ കൂടിയിട്ടുള്ളൊരു സംഗതിയാണ്
1: അത്.
0: അപ്പം അങ്ങനെയാണ് ഈ വേൾഡ് കപ്പിലേക്ക് ഓരോ ആൾക്കാരും അട്രാക്റ്റഡ് ആവുന്നത് ആ ഏരിയയിൽ.
1: ഇപ്പോൾ അവിടുത്തെ ഈ സാർ പറഞ്ഞതുപോലെ അന്നത്തെ ട്യൂഷൻ മാഷ് കളി കണ്ടതുപോലെ, പക്ഷെ അദ്ദേഹം പത്രത്തിൽ വായിച്ചറിഞ്ഞതാണ് പറയുന്നത്. അതാണെന്ന് തോന്നുന്നു എഴുത്തിൻ്റെ ഒരു ശക്തി, കാരണം ആ കളി കണ്ടതുപോലെ തന്നെ അത് പകർത്തി എഴുതാൻ സാധിക്കുന്ന ആളുകളായിരുന്നു അന്നത്തെ പത്രത്തിലുണ്ടായിരുന്നത്.
0: സ്പോർട്സ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള സ്പോർട്സ് റിപ്പോർട്ടിംഗ് വായിച്ചിരുന്നു. നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും ഓരോ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഓരോ സംഭവം, ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്ന രീതിയിൽ എഴുതി
1: ഫലിപ്പിച്ച ആളുകളുണ്ടായിരുന്നു. കാരണം അന്ന് ഇത് പ്രക്ഷേപണം തുടങ്ങുകയോ ടി വി പ്രക്ഷേപണം തുടങ്ങുകയോ ഇന്ത്യ കളിക്കാത്തതുകൊണ്ട് റേഡിയോയിൽ അത് പ്രക്ഷേപണം വരികയോ ചെയ്യാറുണ്ടായില്ല. അപ്പൊ ഈ എഴുത്തിന്റെ ശക്തി തന്നെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. എഴുത്തുകൊണ്ട് അങ്ങനെ ഒരു ഒരു നാടിനെ തന്നെ ഫുട്ബോൾ ജ്വരത്തിൽ ആറാടിക്കാൻ കഴിഞ്ഞെങ്കിൽ നമുക്കും ഇതുപോലെ ധാരാളം എഴുത്തുകൾ വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഓരോരോ ഏടുകളാണ്. അപ്പോൾ എഴുത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്കും നേരിട്ടറിയാം. നമുക്ക് ഓർമ്മച്ചെന്തിലേക്ക്, ഓരോ കത്തുകളിലേക്ക് പോകാം, ഓരോ ജീവിതത്തിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കത്ത് വന്നിരിക്കുന്നത് വാട്സാപ്പിലാണ്. അദ്ദേഹം എഴുതിയിട്ട് ഒരു ഫോട്ടോ ആയിട്ട് അയച്ചു തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഓർമ്മചിന്തിന്, രമേശ് തൃച്ചാറ്റുകുളം എഴുതുന്നതാണ് ഈ പഴയ ചിന്തുകൾ. ചേർത്തലയുടെ വടക്കേ അറ്റത്താണ് തൃച്ചാറ്റുകുളം. 1977 ഞാൻ 5th പഠിക്കുന്നു. സംസ്കൃതമാണ് മലയാളത്തിന് പകരം. എൻ്റെ ഏറ്റവും അടുത്ത സഹപാഠി ജയപ്രസാദ്, JP എന്ന് ഞങ്ങൾ വിളിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്കൃതത്തിന് ട്യൂഷനുണ്ട്. ഉച്ചയ്ക്ക് 2 സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന സുശീല ടീച്ചർ വാടകയ്ക്ക് താമസിക്കുന്ന കൊയ്യാട്ട് എന്ന വീട്ടിലാണ് ഈ ട്യൂഷൻ. തൃച്ചാറ്റുകുളത്ത് ഒരു ഹൈസ്കൂളുണ്ട്, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുമായി. 12:30 JP എൻ്റെ വീട്ടിൽ വരും. JP വീടാവട്ടെ 1 km മാറി കിഴക്ക് ഭാഗത്താണ്. 12:30 ഉച്ചയുണക്ക കഴിഞ്ഞ് ഞാൻ റെഡിയായി നിൽക്കും. JP വളരെ ആക്റ്റീവായ ഒരു മനുഷ്യനാണ്, ഏത് കാര്യവും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നയാൾ. അന്ന് ഞങ്ങൾ കുറച്ച് പറങ്കിമാങ്ങയൊക്കെ പറിച്ച് മാങ്ങയൊക്കെ തിന്നതിനു ശേഷം ഈ കശുവണ്ടി വേലിയുടെ അടിയിൽ ഒളിപ്പിച്ചു വെക്കും. JP മാവിൻ്റെ ഏറ്റവും മുകളിൽ വരെ കയറും. മാങ്ങ ഇഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെ 1:45 ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടീച്ചറുടെ വീട്ടിൽ ട്യൂഷനെത്തും. അന്ന് ഓണപരീക്ഷയ്ക്കോ അർദ്ധവാർഷിക പരീക്ഷയ്ക്കോ വാർഷിക പരീക്ഷയ്ക്കോ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല. ആദ്യമായിട്ടാണ് സംസ്കൃതം വന്ന് തുടങ്ങിയത്. അപ്പോൾ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കി കൊടുക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ആവട്ടെ പരീക്ഷയ്ക്കിരിക്കുന്ന ക്ലാസ് റൂമിൽ ബോർഡിൽ എഴുതും. ഞങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതി കൊടുക്കണം. ഈ 3 പരീക്ഷകളുടെ ക്വസ്റ്റ്യനും ടീച്ചർ ഞങ്ങൾ ട്യൂഷന് പഠിക്കുന്ന വീട്ടിൽ പരീക്ഷയ്ക്ക് മുമ്പ് ആരും അറിയാതെ ഞങ്ങൾക്ക് പറഞ്ഞു തരും. ആ ക്വസ്റ്റ്യൻ തന്നെയാണ് പരീക്ഷയ്ക്ക് വരിക. ഒരിക്കൽ JP നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എല്ലാം ട്യൂഷന് പഠിപ്പിക്കുന്ന വീട്ടിൽ തന്നെ എഴുതി തരുന്നുണ്ടെന്ന് ടീച്ചറിന് മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു കളഞ്ഞു. അപ്പോൾ ടീച്ചർ എന്നെ നോക്കി പറഞ്ഞു, മിണ്ടാതെ, ഇത് ആർക്കും അറിയില്ല, ആരോടും ഇങ്ങനെ വിവരിക്കാതെ. അങ്ങനെ ഞാൻ 7th ജയിച്ചു. 1979 സംഭവം. അമ്പലത്തിന് മുൻപിൽ മൈതാനത്ത് ഞാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ടീച്ചർ അതുവഴി സ്കൂളിലേക്ക് പോകുന്നത് കണ്ടു. ടീച്ചറുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു തുണ്ട് കടലാസ് താഴെ വീഴുന്നത് കണ്ടു. ടീച്ചർ

0: അത് അറിയാതെ തുടർന്ന് നടന്നു. ഞാൻ പോയി അത് എടുത്തു നോക്കിയപ്പോൾ അത് ചോദ്യപേപ്പറാണ്. ടീച്ചർ സ്കൂളിലെത്തി ചോദ്യം ബോർഡിൽ എഴുതാനായി തപ്പിയപ്പോഴാണ് ചോദ്യപേപ്പർ കളഞ്ഞുപോയ വിവരം മനസ്സിലായത്. ഞാൻ ഓടി തിരിച്ച് സ്കൂളിലെത്തിയിട്ട് ടീച്ചർക്ക് നേരെ ചോദ്യപേപ്പർ നീട്ടി. ഇതല്ലേ വേണ്ടത്? അങ്ങനെ ടീച്ചർ അത് മേടിച്ചിട്ട് പരീക്ഷ നടത്തി. ഇന്ന് എൻ്റെ കൂട്ടുകാരൻ JP എന്നോട് കൂടി ഇല്ല. 1993 മരിച്ചു. പക്ഷേ ടീച്ചർ മാവേലിക്കരയിലാണ് താമസം. ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. അന്നത്തെ കാലത്തെ പരീക്ഷയുടെ ഒരു നടത്തിപ്പ് രീതിയുമൊക്കെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ്, അന്ന് 70-77 കാലഘട്ടത്തിലൊക്കെയാണ്. ആ സമയത്ത് ചോദ്യപേപ്പർ ഇല്ലായിരുന്നു എന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത്.
1: ചോദ്യപേപ്പർ ബോർഡിൽ എഴുതിയിട്ട് കൊടുക്കുന്ന രീതി അന്നുണ്ടായിരുന്നു.
0: അത് ഞാൻ ഈ കത്ത് വായിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം അല്ലായിരുന്നു, സംസ്കൃതമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പലപ്പോഴും സ്കൂളുകളിൽ ഇതുപോലെ വരുമല്ലോ, മലയാളം
1: അല്ലെങ്കിൽ സംസ്കൃതം. ഞാൻ 5th standard സംസ്കൃതം എടുത്താണ് മലയാളം ഒഴിവാക്കിയിട്ട്. നെക്സ്റ്റ് ഇയറിൽ എനിക്ക് അച്ഛൻ ട്രാൻസ്ഫർ ആയപ്പോൾ വേറൊരു സ്കൂളിൽ പോയി, അവിടെ സംസ്കൃതം ഇല്ല. അപ്പം വീണ്ടും
0: മലയാളത്തിലേക്ക് തിരിച്ചു വരണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പരിഗണന കിട്ടുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ്. പ്ലസ് ടുവിന് നമുക്ക് മലയാളമോ അല്ലെങ്കിൽ ഹിന്ദിയോ എടുക്കാവുന്നതായിരുന്നു. മിക്ക സ്കൂളുകളിലും അങ്ങനെയാണ്. ഇതല്ലാത്ത ഭാഷ ഉള്ളതും ഉണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ ഒരു മാനദണ്ഡം വെക്കുന്നത് മാർക്ക് കൂടുതൽ കിട്ടുന്ന ഏത് സബ്ജക്റ്റിനാണെന്നാണ്. അപ്പം ഹിന്ദിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് മാർക്ക് വാങ്ങിക്കാൻ.
1: മലയാളം ടീച്ചേഴ്സ്
0: മാർക്കിടില്ല എന്ന് മാത്രമല്ല, മലയാളം നമ്മുടെ ഭാഷയാണല്ലോ. അപ്പം അതിന് നല്ല മികവുണ്ടെങ്കിലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. ഹിന്ദി ഇവിടെ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് അല്ലേ, നമ്മുടെ സ്വന്തം ഭാഷ അല്ലാത്തതിനാൽ.
1: ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പോകുമ്പോൾ ഹിന്ദി ഫ്രഞ്ച് എന്ന് പറഞ്ഞിട്ട്, ഫ്രഞ്ച് ക്ലാസ്സിൽ പഠിപ്പിക്കൂല, പുറമെ പോയിട്ട് പഠിക്കണം,
0: പഠിച്ചെടുത്തിട്ട്.
1: പക്ഷെ എന്നാലും ആൾക്കാർ അത് പ്രിഫർ ചെയ്യും, കാരണം എന്തെഴുതിയാലും മാർക്ക് നല്ല മാർക്ക് കിട്ടും.
0: ഹിന്ദിക്കും ഫ്രഞ്ചിനും ഒക്കെ ഉള്ള പ്രത്യേകത ഇതാണ്, നമ്മുടെ ഇവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് സ്വന്തം ഭാഷ അല്ലാത്തതിനാൽ അതിന് ഒരു പ്രാഥമിക വിജ്ഞാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും. പ്ലസ് ടുവിന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഹിന്ദി നടുക്കിരിക്കുമ്പോൾ രണ്ട് സൈഡിലും മലയാളംകാരാണ് ഇരിക്കുന്നത്. അപ്പം ഞാനൊക്കെ പരീക്ഷ എഴുതി ഇതുപോലെ അരമണിക്കൂർ മുമ്പ് ഉള്ളപ്പോൾ ഹിന്ദി പരീക്ഷ എഴുതി തീർന്നു. എന്നിട്ട് മലയാളംകാർ കിടന്ന് എഴുത്താണ്. അപ്പം ഞാനവർക്ക് പേപ്പർ എടുത്തു കൊടുക്കുന്ന പരിപാടിയായി അവസാനം. കാരണം പേപ്പർ ഇവർക്ക് പേപ്പർ എടുക്കാനുള്ള സമയം പോലും ഇല്ല, കാരണം അത്ര എഴുതി നിറച്ചാൽ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോയ രമേശ് തൃച്ചാറ്റുകുളത്തിന് വേണ്ടി അടുത്ത പാട്ട്.

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതുമലയിൽ നിന്ന് ഡോക്ടർ ഗോവിന്ദൻ. ഓ, കാസർഗോഡ് എന്നൊക്കെ ഓർമ്മകൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഓർമ്മയിൽ ആദ്യമായി സ്കൂളിൽ പോയ ദിവസമാണ്. വീടിന്റെ ഉമ്മറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ സന്തോഷമായിരുന്നു. സ്കൂൾ ഗേറ്റ് അടുത്തതോടെ ചുറ്റുമുള്ള ബഹളവും അപരിചിതമായ മുഖങ്ങളും കണ്ടതോടെ ഉള്ളിൽ ഭയം രൂപപ്പെട്ടു. അധ്യാപകൻ വന്ന് കൈപിടിച്ച് ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛൻ പിന്നോട്ട് നടന്നു പോകുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു. മറ്റു കൂട്ടുകാരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കൃഷ്ണൻ മാഷ് പാടിയ പാട്ടായിരുന്നു മ്യാവൂ മ്യാവൂ എന്ന ഗാനം. അദ്ദേഹം ഇവിടെ ഓർമ്മ നിർത്തുന്നില്ല, ഓർമ്മകൾ ഇങ്ങനെ അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഓർമ്മകളിലേക്ക് പോകാം. വേനലിൻ്റെ കാഠിന്യത്തിന് ശേഷം ഭൂമി കുളിരണിയുന്ന പ്രകൃതിയുടെ പച്ചപ്പിലേക്ക് മാറുന്ന ഒരു കാലം. കുറച്ച് സാഹിത്യമാണല്ലോ. എൻ്റെ ഓർമ്മയിൽ പുതിയ കുടയും ബാഗും എടുത്ത് നനഞ്ഞൊട്ടിയ യൂണിഫോമുമായി ക്ലാസ്സിലിരുന്ന ആ പഴയ കാലമാണ്. ക്ലാസ്സിന് പുറത്ത് മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് തണുത്ത കാറ്റ് ഒഴുകി വരും. ഇൻ്റർവെൽ സമയത്ത് വിദ്യാലയമുറ്റത്തെ വാഗമരം കുലുക്കുമ്പോൾ മഴത്തുള്ളികൾ ചിതറി വീഴും. കാത്തിരുന്ന നിമിഷം എന്ന ചിത്രത്തിലെ കാറ്റിലോളങ്ങൾ എന്ന ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു. ഇതാണ് ഡോക്ടർ ഗോവിന്ദൻ കാസർഗോഡ് പങ്കുവച്ച ഓർമ്മകൾ. രണ്ട് ഓർമ്മകളായിട്ട് സ്കൂൾ ഓർമ്മകളാണ്. അദ്ദേഹം ആദ്യ ദിവസം പോയപ്പോൾ സ്കൂൾ ഗേറ്റ് വരെ അദ്ദേഹം വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നെ സാറ് കൈപിടിച്ച് അങ്ങ് ഉള്ളിലേക്ക് കയറ്റുകയും അച്ഛൻ പിന്നോട്ട് നടക്കുകയും ചെയ്തപ്പോൾ ഒരു ചെറിയ സങ്കടം വന്നു. അത് ഇപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴും നമുക്ക് പ്രവേശനോത്സവത്തിലൊക്കെ ചില കുട്ടികളൊക്കെ കരഞ്ഞ് ബഹളാക്കി ഒക്കെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ അവിടെ കുട്ടികളെ ഒരേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെയൊക്കെ കണ്ട് പിന്നെ അത് ഒരു സന്തോഷമായിട്ട് കുട്ടികൾ പോകും.
1: തുടക്കം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും ഇപ്പം കാലം പോകുന്നതിനനുസരിച്ച് കുട്ടികളുടെ ആ ഒരു പകപ്പും ആ സങ്കടവും ഒക്കെ മാറി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ കുട്ടികൾ കൂടുതൽ അവര് സ്ക്രീനുകളിലൊക്കെ കണ്ട് പരിചയിച്ചിട്ടുണ്ട് എന്താണ് സ്കൂളിൽ സംഭവിക്കുന്നതെന്ന്. അല്ലെങ്കിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഒരു 2.5-3 വയസ്സാകുമ്പോൾ തന്നെ ഇവര് പ്രീ സ്കൂൾ പ്ലേ സ്കൂളിലൊക്കെ പോയി അവർക്ക് ഇങ്ങനെ കൂട്ടുകാരെ കിട്ടുന്നത് കളിക്കാനുള്ള ഒരു ഇടമാണ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു ഇടമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പ്രവേശനോത്സവത്തിൽ കരയുന്ന കുട്ടികളുടെ എണ്ണം
0: കുറഞ്ഞു വരുന്നുണ്ട് എന്ന് മാത്രമല്ല കരയുന്ന കുട്ടികളെ തേടി ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ ചുറ്റി നടന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട്
1: അവര് കരഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതാണ്. ഒരു കരയുന്ന കുട്ടി പോലും ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയായി.
0: 10 വർഷം മുമ്പേ ഇതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. ഒരു 4-5 ഫോട്ടോ
1: കരയുന്ന
0: കുട്ടികളുടെ ഫോട്ടോ ഇപ്പൊ അത് വളരെ ചുരുങ്ങിയിട്ടുണ്ട്.
1: അല്ല, ഇപ്പോഴത്തെ ടീച്ചർമാരോട് സംസാരിച്ചാലും അവർ പറയും പണ്ട് നാം ഭയപ്പെട്ടിരിക്കുകയോ അല്ലെങ്കിൽ ഭയം കലർന്ന ഒരു ബഹുമാനമൊക്കെ ആയിരുന്നു ടീച്ചർമാരോടുണ്ടായിരുന്നത്. അവരോടൊരു കാര്യം മുഖത്ത് നോക്കി ചോദിക്കാനൊക്കെ പേടിയായിരുന്നു. ടീച്ചർമാർ സംശയം ചോദിക്കും, സംശയം ചോദിക്കുന്ന കുട്ടികളാണ് നല്ല വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊന്നും ചോദിക്കില്ല. ടീച്ചർ പറഞ്ഞു അത് മതി അത് മതി. ഇപ്പൊ കുട്ടികൾ അതല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ എന്നോട് പറഞ്ഞതാണ് ഒരു ദിവസം ലീവ് എടുത്ത് പിറ്റേന്ന് വന്നപ്പോൾ ഇന്നലെ എന്താ വരാതിരുന്നതെന്നൊക്കെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. എന്തിനാ ലീവ് എടുത്ത്? ഇന്നലെ ഇട്ട സാരി അല്ലല്ലോ ഇന്ന് ഇട്ടത്. ആ സാരി എവിടെ, എവിടെ നിന്ന് വാങ്ങിച്ചു? അത് തുടങ്ങിയവര് ശമ്പള വിവരം വരെ അന്വേഷിക്കുകയാണ്. ചെറിയ പീക്കിരി കുട്ടികളൊക്കെ അത്രക്കൊക്കെ ചോദിച്ചു. അപ്പോ ഇവരുടെ ചോദ്യം കേട്ട ചിലപ്പോ ഇവര് പകച്ചു എന്നാണ് പറയുന്നത് ടീച്ചർമാര്.
0: പകപ്പൊക്കെ മാറി തുടങ്ങി. ഇനിയിപ്പോ പകപ്പ് വരാ

0: ടീച്ചേഴ്സിനാണ്.
1: അതെ
0: ഇവരുടെ
1: തീർച്ചയായും.
0: ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും കുറച്ച് വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും മറുപടി ഇല്ലാത്ത സ്ഥിതി വരെ വരാറുണ്ട്. കാരണം
1: ഇപ്പൊ ഇപ്പൊ ടീച്ചർമാരായവരൊക്കെ ഒരു മില്ലേനിയൽ ആ ഒരു ഗണത്തിൽപ്പെട്ടവരാണല്ലോ. ഈ കുട്ടികൾ ആൽഫ ജെൻ ബീറ്റ എന്നൊക്കെ പറഞ്ഞാൽ അവര് ജനിക്കുമ്പോഴേ സ്ക്രീനുകളും മൊബൈൽ ഫോണുകളും ഒക്കെ ഉപയോഗിച്ച് ഇന്റർനെറ്റ് എന്താണെന്ന് അറിയാവുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് അറിയുന്ന
0: കുട്ടികളാണ്.
1: അപ്പൊ ഒരു സംശയം വന്നാൽ ടീച്ചർമാർക്ക് ഒരു തെറ്റ് പറ്റിയാലും ഇതെങ്ങനെയല്ലോ ചാറ്റ് GPT പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഇവരെ പറ്റിക്കാനും പറ്റില്ല. പണ്ടാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ഇവര് കണ്ടുപിടിക്കാനൊക്കെ
0: മേശപ്പുറത്ത് ഒരു ചൂരിൽ വെച്ച് അടിച്ച് എല്ലാരും ഒന്ന് അടങ്ങിയിരിക്കും.
1: അതെ, സൈലൻസ് സൈലൻസ്, ഇതെന്താണ് മീൻ ചന്തയാണോ, ഇതൊക്കെ ആയിരുന്നു സ്ഥിരം ഡയലോഗ്.
0: നടക്കില്ല,
1: ഇപ്പൊ അതൊക്കെ പറഞ്ഞാൽ തിരിച്ചു വയ്ക്കാത്ത ടീച്ചർ അങ്ങനെ എന്നൊക്കെ ചോദിച്ചോളയും. മാത്രല്ല ഇപ്പൊ മീൻ ചന്തകളൊക്കെ വളരെ ക്ലീൻ
0: ക്ലീൻ ആയിട്ട് പഴയ കയോസൊന്നുമില്ല.
1: അതെ, നല്ല കണ്ണാടി കൂട്ടിൽ കിടക്കുന്ന നല്ല നല്ല മീനുകൾ, ഐസ് ബാത്തിൽ കിടക്കുന്ന മീനുകളാണ്, നമ്മളെക്കാളും വൃത്തിയുള്ള മീനുകളാണ് അല്ലേ. അപ്പൊ എന്തായാലും നമ്മളെ ഈ ഓർമ്മയിലേക്ക് കൊണ്ടുപോയ ഡോക്ടർ ഗോവിന്ദന് വേണ്ടി അദ്ദേഹം ചോദിച്ച പാട്ട് തന്നെ കൊടുക്കാം.

അടുത്തതൊരു വാട്സപ്പ് സന്ദേശമാണ്. ഹലോ, ഞാൻ റാണി ജേക്കബ്, പൈങ്ങോട്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്നും. ഞാൻ ജനിച്ചു വളർന്നത് കലൂർ എന്ന തൊട്ടടുത്ത ഗ്രാമത്തിലാണ്. ആനപ്പുറത്ത് കയറാൻ പോയി പണ്ട് അങ്ങൊരു 6-ാം ക്ലാസ്സുകാരി. വീഴ്ചകൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും ചിലത് മറവിയുടെ ആഴത്തിൽ പോയാലും ഓളം തല്ലി വരും വല്ലപ്പോഴും. 1976 ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പഴയ വീട് പുതുക്കിപ്പണിയാനുള്ള ആരംഭ പണികളായി മരം മുറിച്ച് അറക്കുന്നത്. അത് വീട്ടിലെ പറമ്പിലായിരുന്നു. 2 തടിമിടുക്കന്മാരായ ചേട്ടന്മാർ തടി അറക്കുവാനായി വന്നു. ഇന്നത്തെ പോലെ അറക്കമില്ല.

0: അന്ന് അത്ര സുലഭമല്ല. സ്കൂളില്ലാത്ത സമയത്ത് അവരുടെ അടുത്ത് നിന്ന് വർത്തമാനം പറഞ്ഞു നിൽക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അവർ ആഞ്ഞ് തടി അറക്കവാൾ വെച്ച് അറക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഒരാൾ തടി കൊണ്ട് തട്ടുണ്ടാക്കി പൊക്കി വെച്ച തടിയിലും മറ്റേയാൾ അതിന് താഴെയും ഇരുന്ന് വാൾ അറക്കുന്ന തടിയുടെ ഇടയിലൂടെ വെച്ച് വലിച്ച് വലിച്ചറക്കും. ഒന്ന് തടിപ്പുറത്ത് കയറണോ? അമ്മച്ചിയെ പേടിച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഒന്ന് കയറിയാലോ എന്ന ആഗ്രഹം അങ്ങനെ തങ്ങി നിന്നു. ഒരു ദിവസം സ്കൂൾ വിട്ടു വന്ന ശേഷം പുസ്തകവും കയ്യിൽ പിടിച്ച് ഞാൻ പയ്യെ മുറ്റത്തേക്ക് ഇറങ്ങി താഴെ കിണറിരിക്കുന്ന സ്ഥലത്ത് അറക്കാനുള്ള തടിയിരിക്കുന്നിടത്തേക്ക് നടന്നു. അറത്ത് തീർന്നിട്ടില്ല. എങ്ങനെയാണ് അതിൽ വലിഞ്ഞു കയറിയതെന്ന് എനിക്കൊരു ഓർമ്മയും കിട്ടുന്നില്ല. ആരും കാണാതെ ഞാൻ അങ്ങനെ ഒരു ആനപ്പുറത്ത് കയറിയ ഗമയിൽ അതിന് പുറത്ത് കയറി നിന്നു. അത്രയും ഓർമ്മയുണ്ട്. ഒരു വശത്ത് കിണറാണ്. അരമതിൽ സാധാരണ കല്ലിൽ കയ്യാല പോലെ കെട്ടിയിട്ടേ ഉള്ളൂ. തൊട്ടിയും കയറും മറുവശത്താണ്. പുസ്തകം തുറക്കാൻ ശ്രമിച്ച് രണ്ട് കാലും വശത്തേ കിട്ടതും ആനപ്പുറത്ത് നിന്ന് ഞാൻ കിണറിന്റെ വശത്തേക്ക് പ്ലക്കോന്ന് വീണു. ഒരു വിധത്തിൽ എണീറ്റു. ശ്വാസം കിട്ടുന്നില്ല. ചങ്കും തല്ലിയാണ് വീണത്. പയ്യെ എണീറ്റ് അമ്മയെ എന്നെ തിരുമോ എന്നും പറഞ്ഞ് നെഞ്ചും തടവി ഞാൻ വീടിന്റെ പടിയിലേക്ക് ചെന്ന് കരച്ചിലല്ല ഒരു മോങ്ങലിലാണ് ശബ്ദം പുറത്തു വരുന്നത്. അമ്മച്ചി ഒരു എലിവാണം കണക്കെ അടുക്കളയിൽ നിന്ന് ചാടി വന്നു. എന്നെ താടി പറ്റിയേ എന്ന് ചോദിച്ചു. വീണു. എവിടെ? ആ തടിയേന്ന്. ഏ വീണോ? അതേ പടച്ച കയറിയത് എന്തിന്? ഏതു വശത്തേക്ക് അടി വീണേ? കയ്യോങ്ങിയാണ് ചോദ്യം. അമ്മയുടെ രണ്ടാം ചോദ്യത്തിന് അടി ഉറപ്പാണ്. അപ്പോൾ കിണറിന്റെ വശത്തേക്കെന്ന് പറഞ്ഞാൽ സംഗതി പെശകാണ്. എന്തായാലും കിണറ്റി വീണിരുന്നെങ്കിൽ ഞാനിവിടെ വന്ന് കരഞ്ഞോണ്ട് വരില്ലല്ലോ. ഇത്രയും നടന്നത് മനസ്സിനകത്താണ്. അപ്പുറത്തെ വശത്തേക്ക് എന്ന് ഞാൻ കള്ളം പറഞ്ഞു. വെല്ലുമ്മ ഉണ്ടായിരുന്നു. വെല്ലുമ്മ ഓടി വന്ന് അയ്യോ കൊച്ചിന് ചങ്ക് വിലങ്ങിയിട്ടുണ്ടാവും, ഒരു മുട്ട ഇങ്ങട്. അങ്ങനെ വെല്ലുമ്മ ടപ്പേന്നൊരു കോഴിമുട്ട പാത്രത്തിലിട്ട് ഉടച്ച് ജീരകവും ചേർത്ത് ഒറ്റ വലിക്ക് കുടിക്കാൻ പറഞ്ഞു. ഒരു പൊടി വൈദ്യം. പിന്നെ എന്റെ നെഞ്ചും തടവി തന്നു. ഓർമ്മയിൽ അമ്മച്ചി ഒരൊറ്റ അടി തന്നതായിട്ടാണ് തോന്നുന്നത്. പെണ്ണ് കയറാൻ പോയിരിക്കുന്നു വേറെ സ്ഥലമില്ലാഞ്ഞിട്ട്. ആ ഒരു ഡയലോഗും. എന്നെ അവിടെ ഇരുത്തി വെല്ലിയമ്മ. നെഞ്ചു തടവി. അങ്ങനെ ശ്വാസം കിട്ടാത്ത എൻ്റെ ശരീരം പയ്യെ സൗഖ്യം പ്രാപിച്ചു തുടങ്ങി. അങ്ങനെ വീഴ്ചയിൽ നിന്നും സുഖപ്പെട്ടു. പഴയകാലത്തിലെ ചില ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കും. അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്ന് ആനപ്പുറത്ത് കയറി പ്ലക്കൊന്ന് താഴെ വീണ് അങ്ങനെ ആ പൂതി അങ്ങ് നിറവേറ്റി. കുഞ്ഞുകാലത്തെ ഓർമ്മകളിലെ ഒരു കുഞ്ഞോർമ്മ. ഒരു പഴയ യേശുദാസ് പാട്ട് വെച്ച് തരുമോ? ഹിന്ദി വെച്ചാൽ ഏറെ ഇഷ്ടം എന്ന് റാണി ജേക്കബ് പൈങ്ങോട്ടൂർ.
1: ഇത്തരം കുസൃതികൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. പ്രത്യേകിച്ച് അക്കാലത്ത്, ഈ കാലത്ത് പിന്നെ കുട്ടികളൊക്കെ ഒരു തരം ചിട്ടയിൽ ഇങ്ങനെ വളർന്നു വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ തൊടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാങ്ക് കല്ലേറിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും.
0: ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ അരയിൽ ഒരു കയറ് കിട്ടി, ഒരു അദൃശ്യ കയറ് കിട്ടി, അത് മറ്റേ കൈ പിടിച്ചാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ രക്ഷിതാക്കളൊക്കെ ഇരിക്കുന്നത്. അവരെ പുറത്തേക്ക് വിടാനോ
1: 24 hours surveillance
0: അവരെ എവിടെ എവിടെയെങ്കിലും പോയാൽ എവിടെയാന്ന് അറിയാം. ഇപ്പോ എന്താണ് അവരുടെ കയ്യിൽ ഒന്നെങ്കിൽ അവർക്ക്
1: ഇത് പലപ്പോഴും വീണ് കാല് പൊട്ടി ഒക്കെ കഴിഞ്ഞ് മുടന്തിയിട്ടൊക്കെ വീട്ടിലെത്തുമ്പോഴാണ് അമ്മയും അച്ഛനും അറിയാം ഇങ്ങനെ ഇവന് അവിടം വരെ പോയി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ.
0: അല്ല, അന്നത്തെ കുട്ടികൾക്ക് നിർബാധം കളിക്കാനായി വലിയ പറമ്പുകളും തൊടികളും എല്ലാം ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലേ ഒരു ഫോണിലേക്കും ടിവിയിലേക്കും ചുരുങ്ങിയത്. ഇവർക്ക് വേറെ ആരും ഇല്ല. അപ്പൊ ഇവരെ ഇങ്ങനെ കളിച്ച് മതിച്ച് എവിടെ നിന്നൊക്കെ എപ്പോഴോ തിരിച്ചു വരുന്നു. അന്നത്തെ ആളുകൾക്ക് അത് ഓക്കെ ആയിരുന്നു. തിരിച്ച് ആ കൂടെ നമ്മൾ അന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട് പിള്ളേർ പിടുത്തക്കാർ വരും എന്നൊക്കെയാണ് പറഞ്ഞ് നമ്മളെന്നെ പേടിപ്പിക്കുക. ഇതിലൊന്നും നമ്മൾ നിൽക്കുകയില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ പോകാൻ ഗ്രൗണ്ട് ഇല്ല, എവിടെ പോകും, അന്ന് കളിക്കാനും ആളില്ല. ഈ കളികൾ തന്നെ മറിഞ്ഞ് മൺമറഞ്ഞു പോയിരിക്കുകയാണ്. സാറ്റ് കളി, അക്ക് കളി, അല്ലെ, കുട്ടിയും കോലും, ഇതൊക്കെ എന്താണെന്ന് പോലും ഇപ്പൊ അകത്തെ കുട്ടികൾക്ക് അറിയില്ല. കളിത്തട്ട് കളി, ഇതൊന്നും കളിക്കാനും ആളില്ല. അന്നൊക്കെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് പഠിപ്പിച്ചു തരാനൊക്കെ ആയിട്ട്.
1: പിന്നെ സെവൻ ടൈൽസ്, ഒരുപാട് കളികൾ ഇപ്പൊ അപ്രത്യക്ഷമായി.
0: ഇതില് ഇപ്പൊ പറഞ്ഞതുപോലെ ഇതുപോലെ നമുക്കൊരു ചെറിയൊരു മതിലിൽ പടച്ചു കയറുക, അല്ലെങ്കിൽ വലിയ കുത്തനെയുള്ള ഇറക്കത്തിൽ സൈക്കിള് കൈവിട്ട് ഓടിക്കുക.
1: പിന്നെ വലിയ പറമ്പുകളുടെ അതിരുകൾ നിർണയിക്കുന്നത് ഈ വലിയ ചാല് കീറിയിട്ടാണ്. ഒരു പറമ്പ് വേറൊരാളുടെ പറമ്പില്, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചാടുക, അതിനകത്ത് വെള്ളം ഉണ്ടാവും, വെള്ളം ഒഴുകുന്ന വെള്ളം ഉണ്ടാവും, അതിനകത്ത് കളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്നു.
0: അതെ, അപ്പോഴും നമ്മൾ ഈ പെൺകുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ അച്ചടക്കത്തോടെ
1: നോക്കുകയുള്ളൂ.
0: അതെ, പക്ഷെ റാണി നമുക്ക് കത്തയച്ച ആൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല അല്ലേ. അങ്ങനെ ആണുങ്ങൾ മാത്രം സൂചിച്ചാൽ പോരല്ലേ. ഞങ്ങൾ വന്ന് ഫൺ എന്ന് ചോദിക്കുന്നല്ല, ഇത് ഞങ്ങൾ വന്ന് ഇതൊക്കെ അറിയട്ടെ. അവിടെ തടി ഇറക്കാമെന്ന് ചേട്ടന്മാര് തടിയുടെ മേൽ കയറണോ
1: ചോദിച്ചതേ ഓർമ്മയുള്ളൂ. കയറണമെന്നുള്ള ഒരു ആഗ്രഹം അപ്പൊ തന്നെ
0: അപ്പോഴേ ഉണ്ടായിരുന്നു. അത് പുറത്ത് പറഞ്ഞില്ല ഒറ്റയ്ക്കൊരു

തടിയെ കിട്ടിയപ്പോൾ അത് ആനയായി സങ്കല്പിച്ചങ്ങ് വലിഞ്ഞു കയറി. ഭാഗ്യത്തിന് കിണറി വീണില്ല, അല്ലെങ്കിൽ നമുക്ക് കത്തിന്ന് കിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ രസിച്ച് കളിച്ച് നടന്ന ഒരു ഒരു കുട്ടിക്കാലമാണ് അന്നത്തേത്. അപ്പോൾ നമ്മുടെ കത്ത് അയച്ച റാണി ചോദിച്ചതുപോലെ യേശുദാസിൻ്റെ തന്നെ ഒരു ഹിന്ദി ഗാനമാവട്ടെ അല്ലേ.

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് കാലടിയിൽ നിന്ന് ഡേവിസ് ആണ്. ഇതൊരു ഷൂട്ടിംഗ് വിശേഷവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 1977 കാലഘട്ടത്തിലാണ് കാലടിയിൽ മാമാങ്കം സിനിമയുടെ ഷൂട്ടിംഗ് കാലടി മണപ്പുറത്ത് നടക്കുന്നത്. ഞാനന്ന് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 11:30 ആകുമ്പോൾ ഇൻ്റർവെല്ലിന് വിടും. അതുവരെയുള്ള ക്ലാസ്സിലിരിപ്പ് പുസ്തകങ്ങൾ എവിടെയെങ്കിലും കാണാതെ വെച്ചിട്ട് ഷൂട്ടിംഗ് കാണാൻ പോകും. കാലടി ശൃംഗേരി മഠത്തിന് താഴെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അന്ന് ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ പഴയ നടന്മാരെയും നടിമാരെയും വളരെ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേംനസീർ, ജയൻ, ബാലൻ കെ നായർ, KR വിജയ, ഉണ്ണിമേരി, അങ്ങനെ കുറേ പേരെ വളരെ അടുത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യമുണ്ടായി. ജയൻ എപ്പോഴും ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് കയറി മണൽപ്പുറത്ത് കൂടി കറങ്ങി നടക്കും. ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നവരുടെ തൊട്ടടുത്ത് വരും. എല്ലാവർക്കും കൈ തരും. ആളുകളുമായി സംസാരിക്കും. മറ്റുള്ള നടന്മാർ അത്രയും അടുത്ത് വരാറില്ല. ഏതാണ്ട് 1.5 മാസത്തോളം കാലടിയിൽ ഉത്സവമായിരുന്നു. മൂവാറ്റുപുഴ, വാഴക്കുളം, പെരുമ്പാവൂർ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ വരുമായിരുന്നു. ഞാൻ മിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് കാണാൻ പോകുമായിരുന്നു. തിരിച്ച് ഉച്ച കഴിഞ്ഞ് ഇൻ്റർവെൽ സമയത്ത് ക്ലാസ്സിൽ ടീച്ചർമാർ കാണാതെ കയറിയിരിക്കും. ഞാൻ മാത്രമല്ല, വേറെയും കുട്ടികളുമുണ്ട്. വർഷം 2-3 കഴിഞ്ഞു. 1980 നവംബറിൽ നടൻ ജയൻ അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് കേട്ട് ഞെട്ടി. ജയൻ വെള്ള സൂട്ടും കോട്ടും കറുത്ത കൂളിംഗ് ഗ്ലാസും വെച്ചാൽ ഇത്ര ശരീരഭംഗിയുള്ള ഒരു നടനും മലയാള സിനിമയിൽ അന്നുമില്ല ഇന്നുമില്ല. ഇങ്ങനെയൊരു ഫോട്ടോ എൻ്റെ പഴയ വീടിൻ്റെ മുൻവാതിലിൽ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. വീട് പൊളിച്ചപ്പോൾ ആ പടം പോയി. എങ്കിലും പുതിയ വീട്ടിലെ ഷോക്കേസിൽ അതുപോലെ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജയന് കൂട്ടായി പ്രേംനസീറിൻ്റെയും വയലാറിൻ്റെയും യേശുദാസിൻ്റെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്. ജയൻ്റെ ഓർമ്മയ്ക്കായി ദീപം സിനിമയിലെ നീല ഷർട്ടും കോട്ടും ഇട്ടുകൊണ്ട് പുഴയിൽ കൂടി കുതിരപ്പുറത്ത് നടന്നുള്ള ഒരു പാട്ടുണ്ട്. ദൂരെ പ്രണയ കവിത പാടുന്നു എന്ന ഗാനം കേൾപ്പിക്കണം. ഷൂട്ടിംഗ് വിശേഷങ്ങളിലാണ്. ഷൂട്ടിംഗ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഷൂട്ടിംഗ് രാധ എന്ന പെൺകുട്ടി, ബാലചന്ദ്ര മേനോൻ്റെ 2-ാമത്തെ പടമാണ്. അത് 1978 ആദ്യത്തെ പടം വരുന്നത്, ഉത്രാട രാത്രി. അത് ഞാൻ കണ്ടിരുന്നു,
1: ആ സിനിമ കണ്ടിരുന്നു.
0: അതിനകത്ത് ബാലചന്ദ്ര മേനോൻ ഒരു സൈഡ് റോളിൽ വരുന്നുണ്ട്, നായകൻ്റെ കൂടെ ഫ്രണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയിട്ട് കാണുകയാണ്. ഇതുപോലെ തന്നെ പോയി കണ്ടപ്പം ബാലചന്ദ്ര മേനോനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കൂടി. അപ്പം ഞാൻ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞ്, അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ചെറിയ കുട്ടിയല്ലേ,
1: എന്നെ തിരിച്ചറിഞ്ഞു.
0: തിരിച്ചറിഞ്ഞു എന്നുള്ള അത് തിരിച്ചറിവ് എല്ലാ കലാകാരന്മാർക്കും വേണ്ട. അപ്പോൾ അങ്ങേരെ വിളിച്ച്, എന്നെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. അതിൽ 2 കുട്ടികളുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ എനിക്ക് പേടിയായി.
1: അന്ന് സാറിനൊരു യെസ്, ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു താരമായി.
0: യെസ് പറയണമെന്നില്ല, അല്ല അതിനൊക്കെ ആൾക്കാരുണ്ടാവും, വെറുതെ ചോദിച്ചതായിരിക്കും. അതിനൊക്കെ നേരത്തെ ആള് നോക്കിയിട്ടല്ല, അല്ലാതെ ഒരു കുട്ടി വരും അതിനെ
1: അഭിനയിക്കാൻ താല്പര്യമുണ്ടോ യെസ് എന്ന് പറഞ്ഞാല് അന്നത്തെ അഭിനയിക്കണ്ട, തനിക്ക് പറ്റിയ പണിയല്ല
0: എന്ന് പറയായിരിക്കും. അന്ന് എനിക്ക് യെസ് എന്ന് പറയാൻ പോലും തോന്നിയില്ല. കാരണം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഞാൻ സ്കൂളിൽ
1: കട്ട് ചെയ്ത് ഷൂട്ടിംഗ് കാണാൻ വന്നിരിക്കും.
0: കട്ട് ചെയ്തിട്ടില്ല, സ്കൂള് ഇന്റർവെൽ സമയത്ത് അല്ലെങ്കിൽ ഉച്ചക്കുള്ള ആ
1: ഗ്യാപ്പില് വന്നതാണ്.
0: ആ ഗ്യാപ്പില് ഇവിടെ എന്തിനു വന്നു എന്നുള്ള ചോദ്യം വരുമല്ലോ.
1: അപ്പൊ
0: അങ്ങനെ രാധ എന്ന പെൺകുട്ടി, അതില് സുകുമാരൻ, ജലജ ഇവരൊക്കെയാണ് ആക്ട് ചെയ്തത്. അത് പിന്നെ ഞാൻ പോയി കാണുകയും ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു പടമാണ്.
1: അന്ന് ഈ ഷൂട്ടിംഗ് കാണുമ്പോൾ നമ്മൾ അന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ആ സീൻ പിന്നെ അത് TV അല്ലെങ്കിൽ സ്ക്രീനിൽ വരുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ?
0: ആ അതെ അതെ അതെ, ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് ചെയ്ത് കുറേ നിരനിരയായിട്ട് തെങ്ങുകൾ നിൽക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നായിക ഇങ്ങനെ പാടി അതിനെ ചുറ്റി ഇങ്ങനെ വരുന്ന ഒരു
1: മരഞ്ചുറ്റി
0: കോക്കോ ലൈനിൽ ഇങ്ങനെ മരഞ്ചുറ്റി വരുന്ന അത് ബാലചന്ദ്ര മേനോൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്.
1: അദ്ദേഹം
0: അഭിനയിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് ജയലജ 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷമാണ് അത് എക്സല് ചെയ്തത്. ഇയാൾ ഒറ്റ ടേക്ക്, അദ്ദേഹത്തിന്റെ ഒരു മികവായിരിക്കാം, അഭിനയിച്ച ആ മൂവ്മെന്റ്സ് ഒക്കെ വളരെ ഒരു സ്ത്രൈണ ഭാവത്തിൽ അദ്ദേഹം അഭിനയിച്ചത് കാണിച്ചു കൊടുത്തു. അന്ന് AT അബു ആയിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. ധ്വനി അങ്ങനെയുള്ള പടങ്ങളൊക്കെ എടുത്ത AT അബു, മാന്യമഹാജനങ്ങളെ എന്നീ ചിത്രങ്ങളൊക്കെ എടുത്ത AT അബു ആയിരുന്നു അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ്. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അന്ന്.
1: അന്നപ്പോ ഷൂട്ടിങ്ങിലൊരു താരമായിട്ടാണ്
0: അത് ബാലചന്ദ്രനെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മാത്രം കിട്ടി.

0: അപ്പൊ ആദ്യം സിനിമ കാണാൻ പോയ പല ഗുണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ ഇതാണ്. അല്ല ഇത് ഇതുപോലെ ഇപ്പൊ ഈ മാമാങ്കം സിനിമ അന്ന് നാടിനൊരു ഉത്സവം പോലെയായിരുന്നു അന്നത്തെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നല്ലോ.
1: അതും വലിയ ക്യാൻവാസിലെടുത്തൊരു പടമാണ് മാമാങ്കം. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ സിനിമാസ്കോപ്പ് പടമാണ്. ആദ്യം തച്ചോളി അമ്പുമാണ്, പിന്നെ രണ്ടാമത് ഇത്, പിന്നെ പടയോട്ടമാണ് ആദ്യത്തെ 70 mm. ആ മൂന്നെണ്ണവും നവോദയ എന്ന ബാനറിലായിരുന്നു.
0: നവോദയ പല കാര്യങ്ങളും ഇങ്ങനെ ആദ്യമായിട്ട്, ആദ്യത്തെ 3D ചിത്രം, അങ്ങനെ പലതരത്തിലുള്ള ചരിത്ര മാറ്റങ്ങൾക്ക് വരും.
1: ന്യൂജൻ പടങ്ങൾ
0: അങ്ങനെ പല പല ചരിത്ര മുഹൂർത്തങ്ങൾക്ക്
1: കൊടുത്ത ആളാണ്, പുതിയ താരങ്ങളെ കൊണ്ടുവന്നിട്ട്
0: കൊണ്ടുവന്ന ആളുകളാണ്. അതെ അതെ. അപ്പൊ ഇതുപോലെ ഈ ഷൂട്ടിംഗ് അന്നൊക്കെ വാതിൽപ്പുറ ചിത്രീകരണം നടക്കുന്നത് നാട്ടിൻപുറത്താണെങ്കിൽ
1: പ്രത്യേകിച്ച്
0: അതെ ആള് നമ്മൾ ഈ താരങ്ങൾ എന്നുള്ള ആ പദം തന്നെ എങ്ങനെയാണല്ലോ, നമുക്കന്ന് എത്തിപ്പിടിക്കാനാവാത്ത ദൂരത്ത്
1: നേരിട്ട്
0: കാണുന്നു. അത്ര ഇതിന്റെ സാങ്കേതിക വിദ്യയും ഇവര് ഇതുപോലെ ഒരു കടപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ചന്തയിലോ ഒക്കെ കടന്ന് എന്തൊക്കെ കാണിക്കുന്നു, ഇതൊരു ക്യാമറ പോലെ ഒരു ചെറിയൊരു ഉപകരണത്തിൽ പിടിക്കുന്നു, ഇതെങ്ങനെയാണ് ഈ പ്രൊജക്ടറിലൂടെ ഇതെങ്ങനെയാണ് സ്ക്രീനിലേക്ക് വരിക,
1: ക്ലാപ്പ് അടിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു എന്നുള്ളതാണ്.
0: അതൊരു ഉത്സവം തന്നെയായിരുന്നു. കാരണം ഇത് ഈ ഒരു ആളുകൾക്ക് ഈ സിനിമയോടുള്ള ഈ ഒരു കൗതുകം ഇത് ഇപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴും നമ്മൾ ഇവിടെ ഷൂട്ടിംഗ് ധാരാളമായി നടക്കുന്ന എറണാകുളം നഗരത്തിൽ പോലും നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അവിടെ ആളുകൾ കൂടി
1: നിൽക്കും, അവിടെ
0: ഒരു ലൈറ്റോ ഒരു ക്യാമറയുടെ ഒരു അറ്റോ കണ്ടാ ഷൂട്ടിംഗ് നടക്കും, ഷൂട്ടിംഗ് നടക്കും, ആരാക്കാൻ പറയും. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി
1: എപ്പോഴും
0: ഇത് ഇതുപോലെ എന്റെ നാട്ടിലും തൊടുപുഴ അടുത്ത ഒരു ഗ്രാമത്തിലായിരുന്നു. അപ്പൊ അവിടെ ഇതുപോലെ ഒരു ഷൂട്ടിംഗ് നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അത് സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന് പറഞ്ഞിട്ടുള്ള സുരേഷ് ഗോപി ചിത്രമാണ്. അപ്പൊ അവിടെ ഒരു വലിയ വീട്ടില്, അതായത് നമ്മൾ അന്നൊക്കെ ആ ഗ്രാമത്തിൽ അങ്ങനെ ഒരു വീട് പ്രതീക്ഷിക്കില്ല, അതുപോലെ ഒരു ഇരുനില വീട്, അതിൽ കാർ ഓടിച്ച് അതിന്റെ വാതിലിലേക്ക് ഇങ്ങനെ ഒരു വളഞ്ഞ ഉയർന്ന വഴിയൊക്കെ ഉണ്ട്. അപ്പൊ ആ വീട് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ അവിടെ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ ജനസാഗരമാണ്, അവിടെ ആളുകൾ വരുന്നു, എല്ലാവരും മതിൽപ്പുറത്ത് കയറി നിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ ഒരു നോക്ക് കാണാൻ പറ്റൂ. ശ്രീവിദ്യയുണ്ട്, കുഞ്ചാക്കബോബനുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, ഇതുപോലെ കുട്ടികളും. അപ്പൊ ഈ പറഞ്ഞതുപോലെ അവധി കിട്ടുമ്പോൾ ഞാനും അനിയത്തിയും എല്ലാം വന്ന് മതിലിൽ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ താരത്തെ കണ്ടു എന്ന് പറയുമ്പോൾ വലിയൊരു സ്വീകാര്യതയാണല്ലോ. അപ്പൊ നമ്മൾ കുറെ നേരം നിന്നിട്ടും ആരും കാണുന്നില്ല. അനിയത്തി പറഞ്ഞു, ആ ഞാൻ സുരേഷ് ഗോപിയെ കണ്ടു, അല്ല ശ്രീവിദ്യയെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പിന്നെ കുത്തിക്കുത്തി ചേക്കും, നീ എങ്ങനെ കണ്ടു, ഞങ്ങളവിടെ കയറുന്നില്ല, എപ്പോ കണ്ടു, എവിടെ കണ്ടു എന്ന് കഴിയുമ്പോ, അല്ല ആ പറഞ്ഞു വന്നപ്പോ ശ്രീവിദ്യയുടെ നിഴല് കണ്ടു എന്ന്.
1: നിഴല് പോലെ എന്തൊരു ആവേശമാണ് അക്കാലത്ത് ഇവരെയൊക്കെ പോയി കാണുക എന്നുള്ളത്. അത് തന്നെയാണ് കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ അശോക് കുമാർ മമ്മൂട്ടി ആക്ട് ചെയ്ത് അതിനകത്ത് ഒരുപാട് പേരിങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സീനൊക്കെ അതുപോലെ തന്നെയായിരുന്നു. രാധ എന്ന പെൺകുട്ടിയുടെ നാട്ടുകാർ മുഴുവൻ ഇളകി കൊല്ലത്തായിരുന്നു അശോക് നർസു ആൾക്കാരിങ്ങനെ പിന്നെ രണ്ടു മൂന്നും നാലും ദിവസം ഒരു വീടിനെ ചുറ്റിയിട്ടുള്ളൊരു കഥയാണ്. അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ആർപ്പ് വിളിക്കുക സുകുമാരൻ വരുമ്പോ. അന്ന് സുകുമാരനായിരുന്നു സൂപ്പർ സ്റ്റാർ,
0: അന്നത്തെ താരം. അപ്പൊ അങ്ങനെ അങ്ങനെ സിനിമ എന്നുള്ളത് മലയാളിക്ക് എപ്പോഴും
1: ഒഴിച്ചുകൂടാനും കൗതുകവും എക്കാലത്തെയും ആവേശവുമാണ്.
0: അപ്പോ അതാണ് സിനിമയും സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും അത് എത്രമാത്രം പറഞ്ഞാലും തീരില്ല. അപ്പൊ എന്തായാലും അദ്ദേഹം ചോദിച്ച ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

0: അടുത്ത വാട്സപ്പ് സന്ദേശത്തിലേക്ക്. പ്രിയ ഓർമ്മ ചിന്തന്, വേൾഡ് കപ്പ് ഫുട്ബോൾ പണ്ട് മുതലേ ഞാൻ ടി വിയിൽ കാണാറുണ്ട്. ആ, നമ്മൾ തുടങ്ങിയിടത്ത് തന്നെയാണ് നമ്മൾ അവസാനിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം കാണുന്നത് ഒരു രസമാണ്. ഒരു 35 വർഷം മുമ്പുണ്ടായ സംഭവം പറയാം. ഞങ്ങളുടെ അച്ഛൻ വളരെ ഗൗരവക്കാരനായിരുന്നു. കളിയും ചിരിയുമൊന്നും പലപ്പോഴും അനുവദിക്കാറില്ല. കുട്ടികൾക്ക് അച്ഛനെ നല്ല പേടിയാണ്. അന്ന് രാത്രി 12:30 കളി. കൂട്ടുകാരെല്ലാവരും എത്തി. ഞാൻ എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു. ആരും ശബ്ദമുണ്ടാക്കരുത്. അച്ഛൻ ഉറങ്ങിയ ശേഷം മാത്രം ശബ്ദമില്ലാതെ ടി വി ഓൺ ചെയ്യും. 10 അച്ഛൻ ഉറങ്ങാൻ കിടക്കും. അന്നും 10 തന്നെ അച്ഛൻ ഉറങ്ങാൻ കിടന്നു. കൂർക്കമ്പരി ശബ്ദം കേട്ടപ്പോൾ ഉറങ്ങിയെന്ന് ഉറപ്പിച്ചു. രാത്രി 12 കഴിഞ്ഞ് ടി വി ഓൺ ചെയ്തു. മറ്റു ലൈറ്റുകളെല്ലാം ഓഫാക്കി. ഇരുട്ടിൽ ശ്വാസം അടക്കി പിടിച്ച് എല്ലാവരും കണ്ണു ചിമ്മാതെ ടി വിയിലേക്ക് നോക്കിയിരുന്നു. കളി തുടങ്ങി. മൂക്കും വായും കൈയും അനങ്ങാതെ ഞങ്ങൾ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവേശകരമായ ഒരു ഗോൾ വന്നു. എന്റെ നിർദ്ദേശം തെറ്റിച്ചുകൊണ്ട് പുറകിൽ നിന്നും ഒരു കയ്യടി. എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ആരാണത് എന്ന് ഞാൻ ശബ്ദമുണ്ടാക്കാതെയാണ് ചോദിച്ചത്. ആരാണത്? നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടി. അച്ഛൻ. അച്ഛന് ഫുട്ബോൾ കളി അത്ര ഇഷ്ടമായിരുന്നു. പിന്നീട് ലൈറ്റ് ഓൺ ചെയ്തു. അച്ഛനോടൊപ്പം ഞങ്ങളെല്ലാവരും ശബ്ദത്തോടു കൂടി തന്നെ കളി മുഴുവൻ കണ്ടു. എന്നാലും ദുരൂഹമായ ഒരു കാര്യം, അച്ഛൻ റൂം തുറന്ന് ഞങ്ങളുടെ എല്ലാം അരികിലൂടെയാണ് പുറകിലേക്ക് പോയത്. ഞങ്ങൾ ആരും അത് കണ്ടില്ല. കാര്യപ്പറമ്പിൽ ദിലീപ് കുമാറാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. പൊന്നൂരിന്നിയിൽ നിന്നു.
1: അത്രയും ഫോക്കസ്ഡ് ആയിട്ടാണ് കളി കണ്ടോണ്ടിരുന്നത്. പിന്നെ പേടിയുണ്ടല്ലോ, അതുകൊണ്ടൊരു
0: ശബ്ദം
1: അത് ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്താൽ ഭയങ്കര ഇതാണ്. കയ്യും കാലും ഒരു പ്രതിമ കണക്കെ ഇരുന്നിട്ട്
0: അങ്ങനെ അങ്ങനെ കാണുന്നത്. ഇത് ഇംഗ്ലീഷിലെ പ്രയോഗം തന്നെ ഉണ്ടല്ലോ, ഗ്ലൂ ടു ദ സ്ക്രീൻ. അപ്പൊ നമ്മളൊര് നമ്മുടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നൊക്കെ പറഞ്ഞാല് നമ്മള് ഒരു കാര്യത്തിലേക്ക് മാത്രം. അർജുനൻ കിളിയുടെ കണ്ണ് കണ്ട പോലെയായിരുന്നു അവര്. അത് മ്യൂട്ടായിട്ടാണ് ഫുട്ബോൾ കളി കാണുന്നത്. നമുക്ക് ഫുട്ബോൾ കളിയുടെ രസം തന്നെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള കമന്ററി
1: അല്ലെ,
0: ഇംഗ്ലീഷിലെ കമന്ററി അവരെന്താ പറയുന്നതെന്ന് അറിയില്ലെങ്കിലും
1: സ്പാനിഷ് കമന്ററി ആയിരുന്നു. സ്പാനിഷ് കമന്ററി ഭയങ്കര ആവേശകരമായിട്ടുള്ള കമന്ററി ആണ് അത്. സ്പാനിഷ് അത് ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ആ ആവേശം ഉണ്ടല്ലോ. അത് ഏത് ലാംഗ്വേജ് ആണെന്നില്ല, ഈ മ്യൂസിക് പോലത്തെ ഒരു സാധനമാണ് അത്.
0: ഇപ്പൊ അത് തന്നെ ഇപ്പൊ മലയാളത്തിൽ നിന്ന് മലയാളത്തിന്റെ തനതായ കമന്ററി ഇല്ലാതിരുന്നു. ഇപ്പൊ അതും ആയി തുടങ്ങി. ഇപ്പൊ നമുക്ക് മലയാളത്തിലുള്ള കമന്ററി അത് തന്നെ, അതിലെ പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ പല സിനിമയിലും തമാശയ്ക്ക് ഉപയോഗിച്ച് തുടങ്ങി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടുമ്പോൾ അതിന് പുറകിൽ

0: ഫുട്ബോൾ കമന്ററി
1: കൊടുക്കുന്നവരെ
0: നമ്മളൊരു സിനിമയെ കണ്ടു. അപ്പോ ഈ പക്ഷേ ഇതുപോലെ അച്ഛൻ ഗൗരവക്കാരനായി അച്ഛന്റെ ഉള്ളിൽ ഒരു ഫുട്ബോൾ പ്രേമി ഉണ്ടെന്ന് അറിയാൻ ഒരു വേൾഡ് കപ്പ് വരേണ്ടി വന്നു. അപ്പൊ ഇതുപോലെ കമല സുരയ്യ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, പ്രകടിപ്പിക്കാത്ത സ്നേഹം നിരർത്ഥകമാണ്, അത് പിശുക്കുള്ള ഒരാളുടെ കയ്യിലുള്ള ഉപയോഗിക്കാത്ത നാണയത്തൊട്ട് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഒരു അച്ഛൻ സങ്കല്പം അങ്ങനെയാണല്ലോ, അവര് ചിരിക്കില്ല. നമുക്കെന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ വഴി അച്ഛനിലേക്ക് എത്തിക്കണം,
1: അങ്ങനെയൊക്കെയാണ്.
0: അച്ഛൻ വളരെ ഗൗരവപ്രകൃതം, വേണ്ട കാര്യങ്ങൾ വളരെ പിശുക്കി വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾ, അങ്ങനെ ഒരാളാണ്.
1: അതങ്ങനെയായിരുന്നു എനിക്ക് തൊട്ട് മുൻപേ ഉള്ള തലമുറയാണ്. എന്റെ അച്ഛനൊക്കെ വരുമ്പോ കുറച്ചുകൂടെ ഇപ്പോ ജനകീയനായി അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അതും അക്കാലത്തും ഇങ്ങനെയുള്ള അച്ഛന്മാര് ധാരാളം ഉണ്ടായിരുന്നു. മാറ്റങ്ങൾ അത്ര പെട്ടെന്ന് വരുന്നൊരു കാലഘട്ടമായിരുന്നില്ല, വളരെ സ്ലോ ആയിട്ടാണ്. ഇപ്പോഴാണ് മാറ്റങ്ങൾ ഓരോ സെക്കൻഡിലും ഓരോ മിനിറ്റിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വന്നത്.
0: കുറച്ച് സ്പോർട്സും കലയും ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടി
1: ലൈറ്റർ
0: ആവും, കുറച്ച് മൃദുവാകും, അവർക്ക് സംവേദനം കൂടുമെന്ന് തോന്നുന്നുണ്ട്. അതൊരു കൂട്ടായ്മയുടെയും സഹകരണത്തിന്റെ ഒക്കെ ഒരു സ്ഥലം കൂടെയാണല്ലോ. അപ്പൊ ആളുകൾ അതിനനുസരിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും ആളുകളോട്, മറ്റുള്ളവരോടൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോ കേവലം ഇങ്ങനെ, അതായത് അച്ഛൻ ഗൗരവപ്രകൃതം മാത്രമല്ല, അടുക്കളയിൽ സഹായിക്കുന്ന അച്ഛൻ, അല്ലെ അടുക്കളപ്പണി മൊത്തം ചെയ്യേണ്ട അച്ഛൻ, അങ്ങനെയൊക്കെ റോളുകളൊക്കെ മാറി,
1: റോളുകൾ മാറി. ഇപ്പൊ ഷെയറിങ് വന്നല്ലോ, പണ്ട് അതല്ലല്ലോ. പണ്ട് അവിടെ കസേരയിൽ ഇരുന്നിട്ട് ആജ്ഞാപിക്കുന്ന അച്ഛൻ,
0: നമ്മളിങ്ങനെ
1: അമ്മ ഇങ്ങനെ എലി ഓടുന്ന പോലെ
0: ഓടിക്കൊണ്ടിരിക്കും, ഒരു ചായ പറയുന്ന പോലെയാണ്.
1: പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് ചോറ് റെഡി ആക്കണം,
0: അതൊക്കെ ആയിക്കോണം, ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് വരും. നമ്മള് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കണമെന്ന് അറിയരുത്. ഇപ്പൊ ആളുകൾ കുറച്ചുകൂടി തന്റേതായ ഇടം, അവരുടെ അവകാശങ്ങളൊക്കെ അറിഞ്ഞു
1: തുടങ്ങിയാ, പിന്നെ അത് ഷെയറിങ് എന്നുള്ള ഒരു മെന്റാലിറ്റി വന്നു തുടങ്ങി. അത് വളരെ അത്യാവശ്യമായിരുന്നു, അത് സംഭവിച്ചു, അത് നല്ലൊരു കാര്യം.
0: അപ്പൊ ഇതുപോലെ അച്ഛന്റെ ആ ഗൗരവത്തിന്റെ ആ മുട്ടത്തോട് പൊട്ടി നല്ല അച്ഛൻ പുറത്തു വന്നതുപോലെ വേൾഡ് കപ്പിന്, അല്ലെങ്കിൽ ഫുട്ബോളിന്, കളിക്ക്, സ്പോർട്സിനൊക്കെ ഇങ്ങനെ ഒരു ഒരു മാസ്മരിക ശക്തിയുണ്ട്. അപ്പൊ ആളുകൾ കൂടുതലും സ്പോർട്സിലേക്ക് വരട്ടെ, കളി കാണാനും കളി ആസ്വദിക്കാനും കളിക്കാനും ഒക്കെ തുടങ്ങിയാൽ.
1: സ്പോർട്സും സുകുമാര കലകളും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ വളരെ ലൈറ്റർ ആയിട്ട് ജീവിക്കട്ടെ, വെറുതെ എന്തിനെ ഗൗരവം പിടിച്ച് മസിൽ പെരുക്കി ഇങ്ങനെ ജീവിക്കുന്നത്.
0: നമ്മുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ക്രിസ്റ്റഫർ നോലൻ എന്ന സംവിധായകന്റെ ഒരു ചിത്രമുണ്ട്, ബാറ്റ്മാൻ എന്നതിലെ വില്ലൻ, അതിലെ വില്ലനുണ്ട് ജോക്കർ. ഇപ്പൊ ജോക്കർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈ സോ സീരിയസ്, എന്തിനാണ് നിങ്ങൾ ഇത്ര മസിൽ പിടിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ മലയാളത്തിൽ പറയാം. അപ്പൊ എല്ലാവരും ഒന്ന് തണുക്കട്ടെ, ഒന്ന് ആറട്ടെ, നമുക്കൊരു പാട്ട് കൊടുക്കാം.

0: അപ്പം ഫുട്ബോൾ ഉരുണ്ടതാണ് അല്ലെ, ഉരുണ്ട ഫുട്ബോൾ പോലെ തന്നെ നമ്മുടെ ഓർമ്മ ചിന്ത. നമ്മൾ ഫുട്ബോളിൽ
1: തുടങ്ങി റൗണ്ട്
0: വെച്ച് ഫുട്ബോളിൽ തന്നെ അവസാനിച്ചു.
1: മെഗലനായിട്ട്, മെഗലൻ എന്ന് പറഞ്ഞാൽ നാവികനാണല്ലോ ആദ്യമായിട്ട്
0: ഒരു റൗണ്ട് വെച്ച് തിരിച്ചു വരികയാണ്. അപ്പോ വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയാണ്. അപ്പോ നമുക്ക് സ്വന്തമായിട്ട് അതാ ടി വി ഫോൺ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും കൂട്ടായ്മയുടെ സ്ക്രീനുകളുണ്ട്. പല പല ടൗണുകളിലും കവലകളിലും ഒക്കെ വലിയ സ്ക്രീൻ
1: വെച്ചിട്ട്
0: ആളുകള് കാണുന്നുണ്ട്. അപ്പൊ ആ കൂട്ടായ്മ പോയി കണ്ട ഇത് കുറച്ചുകൂടി രസമാണ് ഫുട്ബോള്. അപ്പൊ അങ്ങനെ എല്ലാവരും കുറച്ചുകൂടി ലൈറ്ററൊക്കെ ആയി ആയാസരഹിതമായി പോയി കളികളൊക്കെ കാണും. അപ്പൊ മഴയുടെ കൂടെ കളിയും ആസ്വദിക്കൂ. അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ, ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ പറ്റട്ടെ. അപ്പോ എല്ലാവരും ഇതുപോലെ ഓർമ്മചിന്തയിലേക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മചിന്ത കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 68 20 21. വാട്സാപ്പായും സന്ദേശങ്ങൾ അയക്കാം, ഓർമ്മചിന്തയിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് അയക്കുക. വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്:
1: 9447562212. നമ്പർ ഒരിക്കൽ കൂടി: 9447562212.
0: ഇന്ന് ഓർമ്മചിന്തയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് റിയാസ്, ഒപ്പം
1: ഉണ്ണികൃഷ്ണൻ,
0: സഹായം വിശ്വാസ് ദാസ്. എല്ലാവർക്കും നന്ദി,
1: നമസ്കാരം.
2: ഓർമ്മചിന്ത. ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം: https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി: https://awards.gov.in.

0: awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 30:23. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി സജീവ് ഇ പി ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ 6 ജില്ലകളിൽ കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. നേരത്തെ ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരുന്നു. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് നാളേക്ക് 25 വർഷം പൂർത്തിയാകും. ഓർമ്മദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ച പണിമുടക്ക് പൂർണ്ണം. സമരത്തിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നും കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ ചനപോര മേഖലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായി പോലീസ്. കരസേനയും സിആർപിഎഫും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയായി. 13,245 രൂപയാണ് ഗ്രാമിന്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2:50. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 12:40 പ്രകാശധാര. വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യ ചര്യകൾ തിരുവനന്തപുരം റിലെ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 1 മണിക്ക് സ്പോൺസേഡ് ഗാനം. തുടർന്ന് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. മഴക്കാല രോഗങ്ങൾ ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ 90 20 620 630.
3: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
2: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
6: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
7: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര

0: 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. തുടർന്ന് മധുരം ഗീതം ലളിതഗാനം. സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന കൂനമാവ് സ്വദേശി മാത്യൂസിന്റെയും മണിയടി സ്വദേശി പി കെ ഗോപാലന്റെയും കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി എഫ് എം ഹെൽത്ത് ലൈൻ. ഓട്ടിസം ഡോക്ടർ ജവഹറുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം ഇന്നത്തെ ചോദ്യമുത്തരം. തുടർന്ന് നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 10:30 ചില്ലു ജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: ഐജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്?
6: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
7: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
8: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
11: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
12: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
13: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
12: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
14: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
15: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
16: എന്നും രാവിലെ 10:30.
15: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
16: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം ലീലാമ്മ മാത്യു പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
0: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
4: ഇനി R.K. ദാമോദരൻ രചിച്ച് നന്ദു കർത്താ സംഗീതം പകർന്ന് ചിത്ര അരുൺ പാടിയ ഗാനം.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: കൊച്ചിക്ക് കണ്ണു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: അടുത്ത ഗാനം പൂവച്ചൽ ഖാദർ രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന് കല്ലറഗോപൻ, രാജലക്ഷ്മി എന്നിവർ പാടിയത്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
4: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
3: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
4: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3.

0: വാർത്തകൾ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി യങ് പ്രൊഫഷണൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ അക്വാറ്റിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്നിവയിൽ ഏതിലെങ്കിലുമുള്ള ഒന്നാം ക്ലാസ് ബിരുദാനന്തര ബിരുദം, CSIR അല്ലെങ്കിൽ UGC അല്ലെങ്കിൽ നെറ്റ് അഭികാമ്യം. പ്രായപരിധി 45 വയസ്സ്. SC ST OBC വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവ് അനുവദിക്കും. വോക്കിൻ ഇന്റർവ്യൂ വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ICAR സ്വിഫ്റ്റിൽ നാളെ രാവിലെ 10:30 നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് 0484241344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 0484241234.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: Dear gamers, or laptop vaangunnathinu munpu adinte yathartha power anubhavichittundo?
3: Ultra fast gaming laptops, immersive gaming setup, real gaming experience.
4: Kochiyil aadyamayi Myji Future Epic Showroom ile live game zone il.
5: Kochi Myji Future Epic Showroom July 11th Manju Varirum Aasif Aliyum chernu udghadanam cheyunu.
6: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
7: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
6: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
8: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
9: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
10: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
11: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11th മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
12: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
13: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
14: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
13: July 11th ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
15: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
16: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
15: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
3: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
10: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
11: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11th മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
14: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
13: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
14: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
13: July 11th ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
10: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
9: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
10: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
11: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11th മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
10: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
11: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
10: യെസ്,
11: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
10: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
11: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം July 11th ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
10: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ രാവിലെ 10 കാലടി മുഖ്യ ക്യാമ്പസിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 29:38. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ

ക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പു നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഇന്തോനേഷ്യൻ സന്ദർശനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യോഗ്യകാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ

0: ജക്കാർത്തയിലെ പ്രംബനൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന ശ്രീ മോദി ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, മന്ത്രാലയ സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ രണ്ട് ദിവസത്തെ യോഗത്തിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ സന്നിഹിതയായിരുന്നു. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കല്ലാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. അഞ്ച് പേരെയാണ് കണ്ടെത്താനുള്ളത്. മണ്ണിടിച്ചിലിൽ മൂന്നുപേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: പ്രദേശത്ത് കിടാബർ നായ്ക്കൾ, NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. പ്രദേശത്തെ ആളുകളെയൊക്കെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. മീനാക്ഷി പാലത്തിലേക്ക് ഒലിച്ചിറങ്ങിയ മണ്ണുകൾ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിമാരായ AP അനിൽകുമാർ, TP സിദ്ദിഖ് എന്നിവർ ഇന്നലെ തന്നെ രാത്രിയോടെ തന്നെ ഈ പ്രദേശ സന്ദർശനം നടത്തുകയും ഏകോപനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്.
0: വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. വയനാട് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ രണ്ട് രീതിയിലുള്ള അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും രണ്ടാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും.
0: വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ വയനാട് തുരങ്കപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കൂ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലത്തുനിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ വയനാട്ടിൽ ആരോഗ്യവകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മേപ്പാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാണ്. പ്രദേശത്ത് ആംബുലൻസും മെഡിക്കൽ ടീമും ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിലിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനുമുള്ള സഹായം എത്രയും വേഗം നൽകണമെന്നും BJP എല്ലാ പിന്തുണയും നൽകുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തുനിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ പ്രതികരിച്ചു. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ശക്തമായ മഴയെ തുടർന്ന് കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുകിണർ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരി കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപമുള്ള വലിയ കിണറാണ് പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നത്. പുതുപ്പാടി അടിവാരം പൊട്ടിക്കയിൽ തടയണമുക്കിന് സമീപവും കിണറിടിഞ്ഞു. കർണാടക വനത്തിൽ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കയറി. രാത്രിയോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചെങ്കിലും നിലവിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക്

0: പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അഭിമുഖങ്ങളിൽ മാർക്ക് കൂട്ടി നൽകിയതുൾപ്പെടെയുള്ളവ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ മേഖലകളിൽ എല്ലിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളും അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകളും വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലന്റ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ജൂലൈ 10 വെള്ളിയാഴ്ച രാത്രി 1:30 ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ നേരിടും. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ജൂലൈ 11 ശനിയാഴ്ച രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ബ്രസീലിന് തകർത്തു വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിൽ എതിരാളികൾ. ജൂലൈ 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ജൂലൈ 12 പുലർച്ചെ 6:30 അരങ്ങേറും. ജൂലൈ 15-16 തീയതികളിൽ സെമി ഫൈനലും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം.
1: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രം ചെയർമാൻ TS പട്ടാഭിരാമൻ ചടങ്ങിൽ അധ്യക്ഷനായി. കോറോ ഹെൽത്തിലെ തൊഴിൽ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനിയുമായി വെള്ളിയാഴ്ച ചർച്ച നടത്തുമെന്നും അതുവരെ തൽസ്ഥിതി തുടരണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തത് നിയമവിരുദ്ധ നടപടിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമനടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 538 പോയിന്റ് ഇടിഞ്ഞ് 77643, നിഫ്റ്റി 165 പോയിന്റ് നഷ്ടത്തിൽ 24233 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയും ഗ്രാമിന് 13,245 രൂപയുമാണ് ഇന്നത്തെ വില. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസാഫ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു. പ്രയേഷ്, സുമൻ, രാഹുൽ എന്നിവരെയാണ് മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിന് സസ്പെൻഡ് ചെയ്തത്. പോലീസ് സംഘത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവതി പിന്തുടർന്ന് തടഞ്ഞതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. KSRTC പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചതായി ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. ഇന്ന് രാവിലെ നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് മാർച്ച് നടത്തി. മുണ്ടക്കയം ഭാഗങ്ങളിൽ ചില സ്വകാര്യ ബസ്സുകൾ ഒഴികെ എല്ലാ സ്വകാര്യ ബസ് സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. സ്ത്രീകൾ നയിക്കുന്ന വികസനവും പുരോഗതിയും ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. വയനാട് മണ്ണിടിച്ചിലുണ്ടായ കള്ളാടി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. എല്ലാ പിന്തുണയും ഉറപ്പുനൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PSC ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വയനാട് ഉൾപ്പെടെ 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും സ്വിറ്റ്സർലൻഡും ക്വാർട്ടർ ഫൈനലിൽ. ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്.
0: വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീസ്പർ സൂസൻ ജോൺ സംസാരിക്കുന്നു.
4: പരസഹായം ആവശ്യമുള്ള ഉറ്റവരെ, കരുതി പരിപാലിക്കുന്നവരെ പരിചാരകർ, കെയർ ടേക്കർ എന്ന് പറയുന്നു. പരസഹായം ആവശ്യമുള്ള വൃദ്ധരുടെ അംഗസംഖ്യ വർദ്ധിച്ചു വരുന്നതോടൊപ്പം അവരെ പരിപാലിക്കുന്ന ഉറ്റവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. പ്രതിഫലമെന്നെ ക്ഷമയോടും സഹിഷ്ണുതയോടും ഉത്തരവാദിത്വത്തോടും അവിശ്രമം അധ്വാനിക്കുന്ന ഇവരുടെ ആകുലതകൾ വളരെയാണ്. പലപ്പോഴും വയോധികർക്ക് ചെയ്യേണ്ടി വരുന്ന ജോലികൾ രോഗത്തിനനുസൃതമായ ഭക്ഷണം നൽകൽ, മരുന്ന് നൽകൽ, മലമൂത്ര വിസർജനത്തിന് സഹായിക്കൽ, ശുചിയാക്കൽ, വസ്ത്രം ധരിപ്പിക്കൽ മുതലായവ മനം മടു

പ്പിക്കുന്നതും കായിക അധ്വാനം ഏറെ ആവശ്യമുള്ളതുമാണ്. മിക്കപ്പോഴും സ്ത്രീകളാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. പുരുഷന്മാർ പൊതുവെ സാമ്പത്തിക കാര്യങ്ങൾ, ആശുപത്രി ചികിത്സാ ക്രമീകരണങ്ങൾ, സാധനങ്ങൾ വാങ്ങി നൽകൽ തുടങ്ങിയ താരതമ്യേന ഭാരം കുറഞ്ഞ ജോലികൾ ചെയ്യുന്നു. അരികിൽ നിന്നായാലും അകലത്തിൽ നിന്നായാലും ചെയ്യുന്ന വയോധിക സംരക്ഷണ പ്രവൃത്തി വളരെ ഉത്തരവാദിത്വം ഉള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുടെ വയോധികരെ പരിചരിക്കുന്നത് സംബന്ധിച്ചുള്ള ദീർഘകാല സമീപന നയരേഖയിൽ പ്രതിഫലം കൂടാതെയോ പ്രതിഫലം പറ്റിയോ പ്രവർത്തിക്കുന്ന പരിചാരകരെ ശാക്തീകരിക്കുന്നതിന് പരിശീലന പദ്ധതികളും സഹായ ഉപകരണങ്ങളും ഉപയോഗിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ സംഘടനയുടെ ആഗോളതല റിപ്പോർട്ടിലെ കണ്ടെത്തലിൽ പരസഹായം ആവശ്യമുള്ള വയോധികരെയും ശിശുക്കളെയും സംരക്ഷിക്കുന്നതിനായി ഭവനങ്ങളിൽ ഒതുങ്ങിക്കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് പുറമേയുള്ള സ്ഥിര സ്വഭാവ ജോലികൾ സ്വീകരിക്കാൻ കഴിയാതെ വരുന്നു. തന്മൂലം സാമ്പത്തിക ശക്തിയില്ലാതെ വരികയും ഭാവി ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ജീവിത നിലവാര ആരോഗ്യ പരിപാലന കാര്യങ്ങളിലെ അപര്യാപ്തതകളും സാമൂഹ്യ ജീവിതത്തിൽ അംഗീകാരത്തിന് കുറവും ഉണ്ടാകുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വയോജന പരിചാരകരുടെ ആകുലത അഥവാ ബേൺഔട്ട്. ബേൺഔട്ട് എന്ന ആംഗലേയ പദത്തിന് തത്തുല്യമായി ഉപയോഗിക്കാൻ ആകുലത എന്ന പദം പര്യാപ്തമാകയില്ല. 1970കളിൽ കൂടുതൽ പ്രചാരം ലഭിച്ച ബേൺഔട്ട് എന്ന പദം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമിതമായ പിരിമുറുക്കത്താൽ ശാരീരിക, മാനസിക, വൈകാരിക, ആത്മീയ തലങ്ങളിലുണ്ടാകുന്ന കഠിനമായ തളർച്ചയാണ് വിവക്ഷിക്കുന്നത്. ബേൺഔട്ട് ഊർജം ചോർത്തിക്കളയുകയും ജീവിതത്തിന്റെ കാര്യക്ഷമതയും കർമ്മശേഷിയും ഉൽപാദനക്ഷമതയും ഇല്ലാതാക്കി വ്യക്തികളെ നിസ്സഹായരും ആശയറ്റവരും നിഷ്ക്രിയരുമാക്കി തീർക്കുന്നു. ഇത് ഭവനത്തിലും പ്രവർത്തന മേഖലകളിലും സാമൂഹ്യ ജീവിതത്തിലും ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നു. ബേൺഔട്ട് ശരീരത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരുത്തുകയും ബലഹീനപ്പെടുത്തി രോഗാതുരമാക്കുകയും ചെയ്യുന്നു. യഥാസമയം ആവശ്യമായ ശാരീരിക, മാനസിക, വൈകാരിക പിന്തുണ ലഭിച്ചില്ല എങ്കിൽ വയോജന പരിചാരകരുടെ പിരിമുറുക്കം വർദ്ധിക്കുകയും അത് വിഷണ്ണത, ഉത്കണ്ഠ മുതലായവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആകുലതയ്ക്ക് അഥവാ ബേൺഔട്ടിന് കാരണമായ ജൈവശാസ്ത്രീയ കാരണങ്ങൾ: വയോധികരുടെ പ്രവചനാതീതമായ രോഗകാല ദൈർഘ്യം, ഉദാഹരണം പാർക്കിൻസോണിസം, അൾഷിമേഴ്സ് ഡിസീസ്, ഡിമെൻഷ്യ, പാരാലിസിസ്. രോഗങ്ങളുടെ ബഹുലത: പരിചാരകരുടെ ഉറക്കമില്ലായ്മയും ഉറക്കത്തിന് സമയമില്ലായ്മയും. അനാരോഗ്യകരവും സമയം തെറ്റിയുമുള്ള ഭക്ഷണക്രമം. ജലപാനത്തിലെ കുറവ്. ശാരീരിക ബലഹീനതകൾ. മാനസിക കാരണങ്ങൾ: വയോധികരുടെ സൌഖ്യത്തിൽ ശുഭാപ്തി വിശ്വാസമില്ലായ്മ, വയോധികരുടെ സഹകരണമില്ലായ്മയും പ്രതിഷേധാ മനോഭാവവും, മാനസിക വിശ്രമത്തിനും സാമൂഹ്യ ബന്ധങ്ങൾക്കും അവസരം ലഭിക്കാത്ത ജോലിഭാരം, വിവിധമായ ഉത്തരവാദിത്തങ്ങളും ജോലികളും പരസഹായം കൂടാതെ ചെയ്യേണ്ടി വരുന്നത്, കഠിനമായ അമിത ജോലിഭാരം വഹിക്കുവാനും സഹിക്കുവാനും മാനസിക കെൽപ്പില്ലായ്മ, ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണത കൈവരിക്കാനുള്ള അമിത താൽപര്യം, തന്റെ പ്രവൃത്തിയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം. സാമൂഹിക കാരണങ്ങൾ: സാമൂഹ്യമായി ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥ, ജോലിഭാരം ലഘൂകരിക്കാൻ സഹായികൾ ഇല്ലാതിരിക്കുക, ചെയ്യുന്ന സേവനത്തിന് ആവശ്യമായ പരിശീലനത്തിന്റെ അഭാവം, സാമ്പത്തിക പ്രശ്നം, സാംസ്കാരിക പശ്ചാത്തലം, കുടുംബത്തിലെ അംഗസംഖ്യയും ബന്ധങ്ങളിലെ നിലവാരവും. ആകുലത അഥവാ ബേൺഔട്ട് ഉളവാക്കുന്ന പ്രശ്നങ്ങൾ: ശാരീരിക ബലഹീനത, ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുക, അടിക്കടിയുണ്ടാകുന്ന രോഗങ്ങൾ, രോഗങ്ങൾ ഉണ്ടായിട്ടും അറിയാതിരിക്കൽ, ഭക്ഷണം, ഉറക്കം മുതലായവയിലുണ്ടാകുന്ന ദോഷകരമായ ശൈലിമാറ്റം, വിഷണ്ണത, ഉത്കണ്ഠ, അമിത വിഷാദം, ഏകാന്തത, പെട്ടെന്ന് കോപാകുലരാകുക, ഉത്സാഹം നഷ്ടപ്പെടുക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറുക, കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിൽ, ബന്ധങ്ങളിൽ അസന്തുലിതാവസ്ഥ, ബന്ധങ്ങളിലെ തകർച്ച, സംരക്ഷകരുടെ ജീവിത നിലവാരം താണുപോവുക. ആകുലത അഥവാ ബേൺഔട്ട് എങ്ങനെ അതിജീവിക്കാം? ജൈവശാസ്ത്രീയ കാര്യങ്ങൾ: രോഗപരിശോധനയും ആരോഗ്യ പരിപാലനവും ക്രമമായും ചിട്ടയായും നടത്തുക. ശരീരഭാരം സന്തുലിതമായി നിലനിർത്തുക. ശാരീരിക ക്ഷമത നിലനിർത്തുക. ആരോഗ്യകരമായ ഭക്ഷണ രീതി അനുവർത്തിക്കുക. ധാരാളം ജലം കുടിക്കുക.
മതിയായ നല്ല ഉറപ്പ്.

0: ഉറക്കം ഉറപ്പുവരുത്തുക. ആവശ്യമായ വ്യായാമം ചെയ്യുക. മദ്യപാനം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ബേൺഔട്ട് അഥവാ ആകുലതയ്ക്ക് ലഭ്യമാകും. ഒരു ഹോമിയോ ഡോക്ടറുടെ സഹായത്തോടുകൂടി അവയെ ഉപയോഗിക്കാം. ശാരീരിക ബലഹീനതയ്ക്ക് ആസിഡ് ഫോഴ്സ്, ചൈന മുതലായ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. ഉറക്കമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കോക്കുലസ് ഇൻഡിക്കസ്, കാലിഫോസ്, പാസിഫ്ലോറ മുതലായ ഹോമിയോ മരുന്നുകളും വളരെ ഫലപ്രദമാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരു ഹോമിയോ ഡോക്ടറുടെ സഹായത്തോടുകൂടി ഹോമിയോപ്പതിക് കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്. സന്ധികളിലെ ബലക്ഷയം മുതലായവയ്ക്ക് ബ്രയോണിയ, റെസ്റ്റോക്സ്, കൽക്കേരിയ ഫ്ലോർ, കൽക്കേരിയ ഫോസ്, തൂജ, ഗോയാക്കം, റൂട്ട എന്നീ മരുന്നുകളും വളരെ ഫലപ്രദമാണ്. മാനസിക കാര്യങ്ങൾ: മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കുക. ശാന്തമായ മനസ്സ് വെല്ലുവിളികളെ അതിജീവിക്കാൻ പര്യാപ്തമായ ആയുധമാണ്. വൈകാരിക പിന്തുണ ലഭ്യമാക്കുക. നന്മ പ്രവൃത്തികളിൽ പങ്കെടുക്കുക. വൈകാരിക പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയും ഇഷ്ടവിനോദങ്ങളിൽ പങ്കെടുത്തും വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്തുക. ഓമന വളർത്തുമൃഗങ്ങളുമായി സമയം ചിലവഴിക്കുക. ചുമതലകൾ നിറവേറ്റുന്നതിൽ ലളിതമായ മാർഗങ്ങൾ അവലംബിക്കുക. സ്വയം സന്തുഷ്ടരായിരിക്കാൻ ശ്രമിക്കുക. മാനസിക വിശ്രമത്തിനും പുനരുജ്ജീവനത്തിനും സമയം കണ്ടെത്തുക. ഉദാഹരണം യോഗ, ധ്യാനം മുതലായവ. ആത്മീക പരിപോഷണത്തിന് ശ്രദ്ധിക്കുക. വയോധികരെ പരിചരിക്കാൻ ആവശ്യമായ മനഃശാസ്ത്ര അറിവും പരിശീലനവും നേടുക. വിപരീത ചിന്തകൾ ഒഴിവാക്കുക. വയോധികരെ പരിചരിക്കുന്നത് കടമ നിറവേറ്റുന്നതിനുള്ള അവസരമായി കാണുക. ചെയ്യുന്ന പ്രവൃത്തിയിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുക. വിഷണ്ണത, ഉത്കണ്ഠ, വിഷാദം, മൂഡ് ചേഞ്ച്, സ്വയം ഒറ്റപ്പെടുത്തുക മുതലായ അവസ്ഥകളിൽ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറുടെ സഹായത്തോടുകൂടി ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാം. അവയിൽ വളരെ ഫലപ്രദമായവ ഇഗ്നീഷ്യ, സ്റ്റെഫിസാഗ്രിയ, നാട്രമൂർ, പൾസാറ്റില, മെഡോറിനം, ലൈക്കോപോഡിയം, സെപ്പിയ എന്നിവയാണ്. സാമൂഹിക കാര്യങ്ങൾ: നല്ല സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുക. ലഭിക്കുന്ന സഹായങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുക. ജീവിത പങ്കാളിയോട് കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുക. സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും നല്ല സൗഹൃദം പുലർത്തുക. വിപരീത ചിന്താഗതിക്കാരോടുള്ള ബന്ധം കുറയ്ക്കുക. ദിവസവും കുറെ സമയം എല്ലാവിധ പ്രവൃത്തികളിൽ നിന്നും ഒഴിവ് കണ്ടെത്തുക. അമിത ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക. വയോജന പരിചരണം കുടുംബാംഗങ്ങളുമായി പങ്കിട്ട് ചെയ്യുക. സമൂഹത്തിന്റെ ഉത്തരവാദിത്വം: വയോജന പരിചാരകരുടെ സേവനത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വയോജന പരിചാരകർക്ക് സംരക്ഷണം ആവശ്യമാണെന്നത് തിരിച്ചറിയുക.
1: വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യ ചര്യകൾ: തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഓർഗനോൺ ഓഫ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീസ്പർ സൂസൻ ജോൺ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലാന്റും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം

0: സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയ്ക്ക് ഒപ്പമായിരുന്നു സന്ദർശനം. യോഗികർത്തയിൽ സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യാ വിസ്മയമായ പ്രാംബാനൻ ക്ഷേത്രം 9-ാം നൂറ്റാണ്ടിലെ നിർമ്മിതിയാണ്. അവിസ്മരണീയവും ആത്മീയമായി ആഴമാർന്നതുമായ അനുഭവമാണ് പ്രാംബാനൻ സന്ദർശനമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തോടെ ക്ഷേത്രത്തിൽ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സാംസ്കാരിക ബന്ധത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നതായും പറഞ്ഞു.
1: भारत इंडोनेशिया की मित्रता को मजबूत करने, हम दोनों देशों के नागरिकों के कल्याण और दोनों देशों के तेज विकास के लिए परमात्मा से प्रार्थना की है और आज उन्होंने मुझसे प्रॉमिस लिया है कि 29 के पहले इस काम को हम कर लेंगे और आपको दोबारा आना है. मैं आपको वादा करता हूं कि मैं इसके पुनर्निर्माण के बाद जरूर यहां आऊंगा.
0: ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി ഇന്നലെ ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിരുന്നു. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഇന്തോനേഷ്യയുമായുള്ള ജനാധിപത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഇന്നലെ ഉഭയകക്ഷി ചർച്ചകളും നടത്തി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം പങ്കെടുക്കും. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരു പ്രധാനമന്ത്രിമാർക്കുമിടയിൽ നടക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കും. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഇന്നത്തെ മന്ത്രിസഭാ യോഗം വയനാടുണ്ടായ ദുരന്തത്തെക്കുറിച്ച് ഇതുവരെയുള്ള റിപ്പോർട്ടുകളെല്ലാം വിലയിരുത്തി ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതി അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിനുശേഷമായിരിക്കും ആരംഭിക്കുന്നത്.
0: മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അറിയിച്ച അദ്ദേഹം സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമായതായി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. രാവിലെ 6 മണിയോടെ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ഇടവിട്ട് ഉണ്ടാകുന്ന മഴ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. NDRFും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. മന്ത്രിമാരായ ടി സിദ്ദിഖ്, AP അനിൽകുമാർ എന്നിവർ ഇന്നലെ രാത്രിയോടെ സ്ഥലത്തെത്തി ഏകോപനം നിർവഹിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ മണ്ണിടിച്ചിൽ സ്ഥലം സന്ദർശിക്കും. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആഘാതങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. സാഹചര്യം നിരന്തരം നിരീക്ഷിക്കണമെന്നും കാലവർഷം ദുർബലമാകുന്നതിന്റെ ആഘാതം സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് വിലയിരുത്തണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു. കാലിത്തീറ്റയുടെ ലഭ്യതയും കുടിവെള്ള ലഭ്യതയും ഉറപ്പാക്കുന്നതിന് മുൻഗണന നൽകണം. ജലസംഭരണികളിലെ ജലനിരപ്പ് നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും ഖാരിഫ് സീസണിൽ എൽനിനോ ആഘാതം തടയാൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപടികൾ ഉറപ്പുവരുത്തുന്നതായും സെക്രട്ടറിമാർ യോഗത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മഹാരാഷ്ട്രയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക സമാനമായ സാഹചര്യവും സംബന്ധിച്ച സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് വിലയിരുത്തി. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിന് സാധ്യമായ എല്ലാ സഹായവും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് മുംബൈ ഉൾപ്പെടെ മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, സെക്രട്ടറി അനിൽ മാലിക് തുടങ്ങിയവർ

0: പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: രാവിലെ നടന്ന പ്ലീനറി സെഷനിൽ കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി താക്കൂർ, സെക്രട്ടറി അനിൽ മാലിക് എന്നിവർ പങ്കെടുത്തിരുന്നു. സംയുക്ത പ്രസ്താവന അംഗീകരിക്കുന്നത് പ്രധാന സമ്മേളനത്തിൽ വെച്ചാണ്. തുടർന്ന് ബ്രിക്സ് യോഗത്തോടനുബന്ധിച്ച് ഒരുക്കിയ പ്രദർശനം സമ്മേളന പ്രതിനിധികളായ മന്ത്രിമാർ സന്ദർശിക്കുന്നുണ്ട്. ഗ്രാമീണ വികസനം, ശാസ്ത്രം, സാങ്കേതികം, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, പോഷകാഹാരം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉയർത്തിക്കാട്ടുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനും ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കും. നാളെയാണ് പരിപാടിയുടെ സമാപനം.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് മേപ്പാടി മേഖലയിലെ കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പുയർന്നു. പുഴയോരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാടുകാണി ചുരം വഴിയുള്ള യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നീ ടീമുകളാണ് അവസാന എട്ടിലേക്ക് മുന്നേറിയത്. അവസാന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ കൊളംബിയയെ മറികടന്നാണ് സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ കടന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 സ്വിറ്റ്സർലൻഡിന്റെ ജയം. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ഈജിപ്തിനെ 2-3 തകർത്താണ് അർജന്റീന ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റിലെ മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയെ 125 ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇതോടെ 5 പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-0 മുന്നിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി അമേരിക്ക. ഹോർമൂസ് കടലിടുക്കിലും പരിസരങ്ങളിലുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഇറാന്റെ ശേഷി ദുർബലപ്പെടുത്തുകയാണ് സൈനിക നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടതെന്ന് യുഎസ് അറിയിച്ചു. ആക്രമണം ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമൂസിലെ ഇടപെടലുകൾ അംഗീകരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈനിക കമാൻഡ് അറിയിച്ചു. ഇതിനിടെ താൽക്കാലിക കരാർ പ്രകാരം ഇറാന് എണ്ണ വിൽക്കാൻ നൽകിയിരുന്ന അനുമതി അമേരിക്ക റദ്ദാക്കി. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ് അറിയിച്ചു. പോലീസും സൈന്യവും സിആർപിഎഫും സംയുക്തമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. പ്രദേശത്തുനിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു. അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ജമ്മുകശ്മീർ ഭരണകൂടം. രജിസ്ട്രേഷൻ, നിശ്ചയിച്ച തീയതികൾ, പ്രതിദിന തീർത്ഥാടക പരിധി എന്നിവയിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യയിലെ പ്രശസ്തമായ പ്രാംബാനൻ ക്ഷേത്രം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഓസ്ട്രേലിയയിലെത്തും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കാണാതായവർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. എൽനിനോ ആഘാതം വിലയിരുത്തുന്നതിനായി ഉന്നതതല അവലോകന യോഗം ചേർന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിൽ വ്യോമാക്രമണം നടത്തി യുഎസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം. ക്വാർട്ടറിൽ പ്രവേശിച്ച് അർജന്റീനയും സ്വിറ്റ്സർലൻഡും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി എഫ്എം 102.3. സമയം 1 കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇപ്പോൾ ഒരു സ്പോൺസേഡ് ഗാനം കേൾക്കാം. ചിത്രം വടു. രചന മുരളി നീലാംബരി. സംഗീതം പി ഡി സൈഗാൾ. പാടിയത് മധു ബാലകൃഷ്ണൻ.
3: ഇതിഹാസ താരം ടി ജി രവി മകൻ ശ്രീജിത് രവിയോടും കൊച്ചുമകനോടുമൊപ്പം വരുന്ന കുടുംബ ചിത്രം വടു.
2: നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു.

0: സ്പോൺസേഡ് ഗാനം സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
2: പറയൂ, നിങ്ങൾക്കറിയാമോ? പറയൂ,
1: നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വാട്സപ്പ് സന്ദേശമായി 9446455888 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക.
0: ഏറ്റവും ആദ്യം ശരിയുത്തരങ്ങൾ അയക്കുന്ന 6 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ മൊബൈൽ ഫോണും ഒക്കെ ആയിട്ട് എല്ലാവരും ചോദ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കും.
1: ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്, ഉത്തരങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലപ്പേരും എഴുതാൻ മറക്കരുത്.
0: അതുപോലെ തന്നെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ. ഓർമ്മിക്കുക, ശബ്ദ സന്ദേശങ്ങളായിട്ട് അയക്കരുത്, ടൈപ്പ് ചെയ്ത് വേണം അയക്കാൻ.
1: അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യ ചോദ്യം നോക്കാം അല്ലേ?
0: ആദ്യത്തെ ചോദ്യം ഒരു ശബ്ദം കേൾപ്പിച്ചുകൊണ്ടായാലോ?
1: തീർച്ചയായും, നമുക്ക് ശബ്ദം കേൾപ്പിക്കാം, ക്ലൂവും കൊടുക്കാം അല്ലേ?
0: ഇദ്ദേഹം ഒരു ഗാനരചയിതാവാണ്. അപ്പൊ നമുക്ക് ശബ്ദം കേട്ടാലോ?
1: ഒരു കാര്യം കൂടി പറയാം, ഗാനരചയിതാവ് മാത്രമല്ല, ഇദ്ദേഹം കവിയാണ്, തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര സംവിധായകനാണ്, നിർമ്മാതാവാണ്, സംഗീത സംവിധായകനാണ്, ഒരു എഞ്ചിനീയർ കൂടിയാണ്. നമുക്ക് ഇനി ശബ്ദം കേൾപ്പിക്കാം. ഇത്രയും വിശേഷണങ്ങൾ പറഞ്ഞാൽ തന്നെ മതിയാവും, എങ്കിലും ആ ശബ്ദം കേൾപ്പിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്, അത് നമുക്ക് ഉത്തരം വന്നിട്ട് പറയാം. എന്തായാലും ശബ്ദം കേൾപ്പിക്കൂ.
0: അപ്പോൾ ക്ലൂ ആയിട്ട് ഇതാ വരുന്നു, പാട്ട്.
1: ശബ്ദം.
0: ഓക്കെ, സോറി, ശബ്ദം.

0: അപ്പോൾ ഈ കാക്കത്തമ്പുരാട്ടി തിരക്കഥ എഴുതാനാണ് ഞാൻ മെല്ലാൻ സ്റ്റുഡിയോയിൽ വരുന്നത്. പി സുബ്രഹ്മണ്യം മുതലാളി എന്നെ വിളിക്കുന്നത് അതിൻ്റെ തിരക്കഥ എഴുതാനാണ്. തിരക്കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് സമ്മതിച്ചില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും തട്ടിക്കൂട്ടി സിനിമയിൽ വരണമെന്ന ആഗ്രഹം എനിക്ക് അന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ നോവൽ ഒരു മാറ്റവുമില്ലാതെ അതേ രീതിയിൽ എടുക്കണമെന്ന് ഞാൻ വാശി പിടിച്ചപ്പോൾ ഞാൻ ഈ തിരക്കഥയ്ക്കകത്ത് പാട്ടുകൾ എഴുതി വെച്ചിരുന്നു ഓരോരോ സിറ്റുവേഷനിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ തിരക്കഥ അതിലെ നിങ്ങൾ മാറ്റം വരുത്താവണേ എടുക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ പാട്ടുകളുടെ സ്റ്റൈൽ എനിക്കിഷ്ടപ്പെട്ടു, പാട്ടുകളുടെ രീതികൾ എനിക്കിഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊരു പടത്തിന് ഞാൻ പാട്ട് എഴുതുന്ന അവസരം തരാം, എൻ്റെ ഒരു പടത്തിൽ ആ പാട്ടിന് പടത്തിനനുസരിച്ച് നിങ്ങൾ പാട്ട് എഴുതി തരണം, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഈ തിരക്കഥ നിരസിച്ചിട്ട് അവസരം തരാമെന്ന് സുബ്രഹ്മണ്യ മുതലാളി എന്നോട് പറയുമ്പോൾ അകത്ത് അദ്ദേഹത്തിന് വീട്ടിനകത്ത്, അത് ന്യൂ തിയേറ്ററിന് പിൻവശത്തുള്ള ഒരു വീട്ടിൽ അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ അകത്ത് സംഗീത പാഠം നടക്കുന്ന ലളിത സംഗീത പാഠം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പാട്ടാണ് പഠിപ്പിക്കുന്നത്. അനുരാഗലോരൻ അവനില്ലയെങ്കിൽ അഴുകിനിക്കുന്നതിന് തോഴി, വിരലില്ല കയ്യിൽ മീട്ടുവാനെങ്കിൽ വീണകൾ എന്തിനു തോഴി. അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ, ഒരുമുത്തമേകാൻ ഒരുവനില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു തോഴി, ഒരു നിദ്ര തീർന്നാൽ ഉണരുകയില്ലെങ്കിൽ കനവുകൾ എന്തിനു തോഴി. ഇത് പെട്ടെന്ന് ഇദ്ദേഹം നിർദ്ദേശിച്ചിട്ട് എന്ത് മനോഹരമായിട്ട് വരികൾ, എത്ര അർത്ഥവത്തായിട്ട് എഴുതി. അതാണ് ഞാൻ പറയുന്നത് യാദൃച്ഛികത. അപ്പം ഞാൻ പറഞ്ഞു അതെൻ്റെ പാട്ടാണ്. എന്താ എന്താ പാട്ട് എന്താ പറഞ്ഞത്? അല്ല, ഇപ്പം അങ്ങ് കേൾക്കുന്ന എൻ്റെ പാട്ടാണ്, ഞാൻ എഴുതിയ പാട്ടാണ്, അത് ആകാശവാണിയിൽ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പാട്ടാണ്. അപ്പോൾ അദ്ദേഹം തികഞ്ഞ അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പം ഐ കൺഫേം യു വിൽ ബി മൈ നെക്സ്റ്റ് സോങ് റൈറ്റർ. അങ്ങനെയാണ് ശരിക്കു പറഞ്ഞാൽ ഒരു തരത്തിൽ പരോക്ഷമായെങ്കിലും എൻ്റെ സിനിമാ പ്രവേശനത്തിന് അതുവരെ എന്നെ അവഗണിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം ആകാശവാണി നിലയം കാരണമായി.
1: താനെങ്ങനെ ഒരു ഗാനരചയിതാവായി സിനിമാ മേഖലയിലെത്തി, അതിൽ ആകാശവാണി വായിച്ച പങ്കാണ് അദ്ദേഹം അനുസ്മരിച്ചത്. ഈ വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഇനി
2: അപ്പോൾ ക്ലൂ ആയിട്ട് ഇനി ഒരു പാട്ടായാലോ? പാട്ട് ഇതാ വരുവാണ്. അപ്പോൾ ഉത്തരങ്ങളൊക്കെ അയച്ചോളൂ. ഒരു കാര്യം കൂടി പറയാം, ഈ പാട്ടും ഒരു ക്ലൂ ആണ്.

0: അപ്പോ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഗാനരചയിതാവ് മാത്രമല്ല, കവിയാണ്, തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര സംവിധായകനാണ്, നിർമ്മാതാവാണ്, സംഗീത സംവിധായകനാണ്, ആരാണ് ഈ വ്യക്തി എന്നായിരുന്നു ചോദ്യം.
1: നമ്മൾ ശബ്ദവും കേൾപ്പിച്ചു, ഒരുപാട് പേര് ശബ്ദം കേട്ടിട്ട് തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട് അല്ലേ. ശ്രീകുമാരൻ തമ്പി എന്നാണ് ശരി ഉത്തരം. ഈ ശബ്ദം കേൾപ്പിക്കാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം, അദ്ദേഹം ഗാനരചന തുടങ്ങിയിട്ട് 60 വർഷം പൂർത്തിയാവുകയാണ് നാളെ. 1966 കാട്ടുമല്ലിക, അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. കാട്ടുമല്ലിക റിലീസായത് ജൂലൈ 9. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് സിനിമാ ഗാനം എഴുതിയ ചിത്രം വന്നത് ജൂലൈ 9, നാളേക്ക് 60 വർഷമാവും. കാരണം മലയാള സിനിമാ ഗാനത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ആദ്യത്തെ പിന്നണി ഗാനം വരുന്നത് നിർമ്മല എന്ന് പറഞ്ഞ സിനിമയിലാണ്. അത് 1948. ഈ നിർമ്മലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിർമ്മലയിലെ ഗാനങ്ങൾ നിർവഹിച്ച് ജി ശങ്കരക്കുറുപ്പാണ്. മഹാകവി എഴുതിയ ഗാനങ്ങളായിരുന്നു നിർമ്മലയിൽ. നിർമ്മലയുടെ സംഗീത സംവിധായകൻ PS ദിവാകറാണ്. EI വാര്യർ കൂടി ചേർന്നാണ് ചെയ്തത്. P ലീല, സരോജിനി മേനോൻ ഇവരാണ് ആദ്യത്തെ മലയാള പിന്നണി ഗാനം. അപ്പോൾ പിന്നണി ഗാനത്തിൻ്റെ ചരിത്രം 78 വർഷമേ ഉള്ളൂ. അതിൽ 60 വർഷമാണ് ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എത്ര മുതിർന്ന ഗാനരചയിതാവാണെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. ശരിക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന മലയാള ഗാന രചയിതാക്കളിൽ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 25 സിനിമ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് നിർമ്മാതാവ് എന്ന നിലയിൽ. 29 ചിത്രങ്ങൾക്ക് സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും ഒക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. പുറമെ അദ്ദേഹം നോവലിസ്റ്റാണ്, പ്രോസ് എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഗദ്യം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മോഹിനിയാട്ടം, ഗാനം എന്നീ ചിത്രങ്ങൾ സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. പിന്നെ സിനിമ കണക്കും കവിതയും എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2017 JC ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കുകയുണ്ടായി. മാത്രമല്ല ഈ സിനിമാ ഗാനങ്ങളുടെ മികച്ച ഗാനരചയിതാവിനുള്ള സിനിമാ അവാർഡ് മലയാളത്തിൽ വരുന്നത് 1969. അപ്പോൾ 69 ശേഷം 3rd അവാർഡ് ഇദ്ദേഹത്തിനായിരുന്നു. ഏറ്റവും ആദ്യത്തെ അവാർഡ് വയലാറിന്, 2rd പി ഭാസ്കറിന്, 3rd ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയത്. പക്ഷേ പിന്നീട് കുറേ കാലം അദ്ദേഹത്തെ വേണമെങ്കിൽ അവാർഡിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് വേണം പറയാൻ. കാരണം ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ വന്ന്, പക്ഷേ ആ കാലത്തൊന്നും അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നീട് 2011 ഏറ്റവും അവസാനം നായിക എന്ന് പറഞ്ഞൊരു ചിത്രത്തിനാണ് കിട്ടിയത്. എന്തായാലും അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഒരു തരത്തിലും മലയാള ഗാന ചരിത്രത്തിന് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത്രയും വിശദമായി പറഞ്ഞത്. നാളെ അദ്ദേഹം ഈ ഗാനരചന തുടങ്ങി 60 വർഷം പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന പുസ്തകത്തിനാണ് വയലാർ അവാർഡ് കിട്ടിയത്, അദ്ദേഹത്തിൻ്റെ ആത്മാവാദം. പിന്നെ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമയെക്കുറിച്ചുള്ളൊരു പുസ്തകമുണ്ട്, സിനിമ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. അതുപോലെ അദ്ദേഹം പ്രേമനസീർ എന്ന പ്രേമഗാനം, ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, കവിതകളല്ലാതെ. കവിയുമാണല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഉത്തരം പറഞ്ഞവർ നോക്കാം.
0: അതെ അതെ, ഉത്തരം അയച്ചവർ ഒരുപാട് പേരുണ്ട്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല, അത്രയുണ്ട്. പക്ഷേ ആദ്യം വന്ന 6 പേരുടെ പേരാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. പുത്തൻവേലികരയിൽ നിന്നും ഷീജ രാമദാസ്, അതുപോലെ കണിച്ചുകുളങ്ങരയിൽ നിന്നും TV ഹരികുമാർ, തൃപ്പൂണിത്തുറയിലുള്ള ഭാഗ്യം, ജലീല കൊമ്പത്ത് കടവ് നിന്നും, അതുപോലെ തന്നെ സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, ജിനി സന്തോഷ് പൊന്നുരുന്നി.
1: വിദേശത്ത്
0: നിന്ന് ആരും അയച്ചു തുടങ്ങിയിട്ടില്ല. ചിലപ്പോ
1: അവർക്ക് അയക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരിക്കും, അവര് ആപ്പിൽ കേട്ടിട്ടില്ല അയക്കുന്നത്. എന്തായാലും അവരുടെ പേരുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അയക്കട്ടെ, ദൂരെ ഇരുന്ന്
0: അയക്കട്ടെ.
1: നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോയാലോ.
0: ആ തീർച്ചയായും.
2: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
3: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
4: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
3: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: മൈജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
1: അടുത്ത ചോദ്യം ഒരു സിനിമയെക്കുറിച്ചാണ്. സാം ബഹാദൂർ ഒരു ബയോപിക്കാണ്.

0: ഇത് ആരുടെ ജീവിതമാണ് ഈ സിനിമ പറഞ്ഞത് എന്നാണ് ചോദ്യം.
1: അടുത്തിടെ ഇറങ്ങിയ ഒരു ഹിന്ദി ചിത്രമാണിത്. ഒരു ധീര സൈനിക മേധാവിയുടെ ജീവിതകഥ പറഞ്ഞ ചിത്രം കൂടിയാണ്.
0: നമുക്കപ്പോ ഉത്തരം വരുന്നവരെ
1: തീർച്ചയായിട്ടും
0: ഒരു
1: ഗാനം കേൾക്കാം.
0: ഹിന്ദി സിനിമയാണ് സാം ബഹാദൂർ. സാം ബഹാദൂർ എന്ന ഈ സൈനിക മേധാവിയുടെ ഒരു നിക്നെയിം കൂടിയായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഉത്തരം വരുമായിരിക്കും. നമുക്ക് നോക്കാം.
1: ഓക്കേ.

0: നമ്മുടെ ചോദ്യം ആവർത്തിക്കാം. സാം ബഹാദൂർ ഒരു ബയോപിക്കായിരുന്നു, ആരുടെ ജീവിതമാണ് ഈ ചിത്രം പറഞ്ഞത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്ക് ഉത്തരം പറയാം, ഉത്തരം പറഞ്ഞോളൂ.
1: സാം മനേക്ഷ.
0: സാം മനേക്ഷ എന്ന് പൂർണ്ണമായില്ല സത്യം പറഞ്ഞാൽ. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് സാം ഹോർമോസ്ജി ഫ്രാൻസി ജാംഷഡ്ജി മനേക്ഷ, എസ് എച്ച് എഫ് ജെ മനേക്ഷ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷലാണ്. 1973 ഈ ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ ബഹുമതി. ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരിക്കലും അദ്ദേഹം സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്നില്ല, മരണം വരെ സൈന്യത്തിൽ തുടരുകയാണ്. അങ്ങനെ ഒരു അത്ര ഉന്നതമായ ഒരു പദവിയാണ്. കാരണം 1971 ഇന്ത്യ പാക് വാറിലെ ഇന്ത്യയുടെ വിജയശില്പിയായിരുന്നു അന്നത്തെ കരസേന ജനറൽ ആയിരുന്ന സാം മനേക്ഷ.
1: ഒരുപാട് പേര് നമുക്ക് ഉത്തരങ്ങൾ.
0: അതെ, ഈ സിനിമ 2023 വന്നത് സാം ബഹാദൂർ. അത് വിക്കി കൗശലാണ് ഇദ്ദേഹത്തിന്റെ ഈ വേഷം ചെയ്തത്. മേഘ്ന ഗുൽസാറിന്റെ ചിത്രമായിരുന്നു. വിക്കി കൗശൽ ഒരു ഇതം നീതി പുലർത്തി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇദ്ദേഹം അത്ര ധീരനും വീരനുമായ ഒരു സൈന്യാധിപനായിരുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് ഒരു കഥയുണ്ട്. ഇദ്ദേഹം കാരണം ബ്രിട്ടീഷ് ആർമിയിലാണ് ചേർന്നിരിക്കുന്നത്. IMA ആദ്യത്തെ ബാച്ചാണ്, ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെഹ്റാഡൂണിലെ ആദ്യ ബാച്ചിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഈ 1942 28 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കിഡ്നിയില് അതുപോലെ ലങ്സില് 3 സ്ഥലത്ത് വെടിയുണ്ടകൾ കയറിയിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ഡോക്ടർ ചികിത്സിക്കാൻ കൂട്ടാക്കിയില്ല. അത് ഇനി ചികിത്സിക്കേണ്ട കാര്യമില്ല, കാരണം ധാരാളം വെടിയുണ്ട ഏറ്റു കിടക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള നിലയ്ക്ക്.
1: അപ്പോൾ
0: രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓട്ടലിയാർ ആയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇദ്ദേഹത്തെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിന് എന്തോ ബോധം വന്നു. അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഡോക്ടർ ചോദിച്ചു എന്താ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു എന്നെ ഒരു മ്യൂൾ കിക്ക് ചെയ്തതാണെന്ന്. അപ്പോൾ ആ ഡോക്ടർക്ക് ഇങ്ങനെ അപകടം പറ്റി കടന്നിട്ടും ഇയാൾക്ക് ഇത്രയും നർമ്മബോധമുണ്ട്, ഇദ്ദേഹം എന്തായാലും ജീവിക്കേണ്ട വ്യക്തിയാണെന്ന് പറഞ്ഞാണ് ചികിത്സ തുടങ്ങുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് ഈ പറഞ്ഞ ഉന്നതമായ ഇത്രയും പദവികൾ അലങ്കരിച്ചു. വളരെ നർമ്മ സംഭാഷണത്തിലൊക്കെ എന്താ പറയുന്ന ഒരു പറയേണ്ട ഒരു പ്രഗത്ഭനായ ഒരു സൈന്യാധിപൻ. പത്മവിഭൂഷൺ ബഹുമതികളെല്ലാം കിട്ടിയിട്ടുണ്ട്, മിലിറ്ററി ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ശരിക്കും ഡോക്ടറാവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്, പക്ഷെ അതിന് പോകാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് പ്രായം കുറവായിരുന്നു. ഈ അന്നത്തെ +2 ആയിരിക്കും, ഇന്റർമീഡിയറ്റ് എന്നോ അങ്ങനെ പ്രീ യൂണിവേഴ്സിറ്റി എന്നോ ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് അതിൻ്റെ കഴിഞ്ഞപ്പോൾ പ്രായം കുറവാണ്. അന്ന് UK പോയി പഠിക്കാനാണ് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. 1914 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം. അപ്പോൾ ആ കാലത്ത് പഠിക്കണമെങ്കിൽ UK പോകണമല്ലോ, പക്ഷെ പ്രായം തയ്യാത്തോണ്ട് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അയാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ആ സമയത്ത് വിളിച്ചു, ഫസ്റ്റ് ബാച്ചിൽ വന്നു. ഇനി ഒരു പ്രത്യേകത കൂടി പറയേണ്ട, ഇദ്ദേഹത്തിൻ്റെ ബാച്ച് മേറ്റ് ആയിരുന്നു മെൽവിൻ ഡിമെല്ലോ എന്ന് പറഞ്ഞു. മെൽവിൻ ഡിമെല്ലോ എന്ന് പറഞ്ഞാൽ ആരാന്ന് പെട്ടെന്ന് പഴയ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ആകാശവാണിയിൽ അദ്ദേഹം ന്യൂസ് റീഡറായിരുന്നു. ഈ മഹാത്മാഗാന്ധിയുടെ ഈ എന്താ പറയുക, അന്ത്യയാത്ര 7 മണിക്കൂർ നീണ്ടു നിന്ന അന്ത്യയാത്ര ലോകത്തെ അറിയിച്ച അദ്ദേഹമാണ്. അത്ര നല്ല കമന്റേറ്ററുമായിരുന്നു. അപ്പം മെൽവിൻ ഡിമെല്ലോ ഇദ്ദേഹമൊക്കെ IMA ഫസ്റ്റ് ബാച്ചാണ്. മെൽവിൻ ഡിമെല്ലോ ആർമിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും സാം മനേക്ഷ ഉത്തരം നമുക്ക് നോക്കാം, ആരൊക്കെ അയച്ചിട്ടുണ്ടെന്ന്.
1: എന്തായാലും ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സാർ പറഞ്ഞു. അപ്പൊ നമുക്ക് ഉത്തരം അയച്ചത് ആരൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെയല്ല, ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ 6 പേരെയാണ് നമ്മൾ പറയുന്നത്. മൂവാറ്റുപുഴയിലുള്ള സ്വപ്ന ഷാജി, കടവന്ത്രയിൽ നിന്നും ശ്രീകുമാർ, ജിഷ ജോൺസൺ തിരുമുപ്പത്ത് നിന്നും, ശശിധരൻ തണ്ണീർമുക്കം, മിനി പ്രസാദ് നോർത്ത് പറവൂർ, അതുപോലെ കൊടകരയിൽ നിന്നും ബിന്ദു ദിലീപ്, ഇവരാണ് ആദ്യത്തെ, അതായത് ആദ്യത്തെ ഉത്തരം അയച്ച ആദ്യത്തെ 6 പേർ.
0: ഉത്തരം ഇവിടെ ലഭിച്ചതെന്ന് പറയണം. നമുക്ക് എന്തായാലും ഒരു ഇടവേളയിലേക്ക് പോകാം അല്ലേ.
1: ഓക്കേ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
2: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
3: അടുത്ത ചോദ്യം ഇതാണ്, എതിരെ എന്നുള്ളത് എതിര് ഒരു പുസ്തകത്തിന്റെ പേരാണ്, ഡോക്ടർ എം കുഞ്ഞാമന്റെ ആത്മകഥയാണ്. നമ്മുടെ ചോദ്യം ഇതാണ്, എതിർപ്പ് ആരുടെ ആത്മകഥയാണ്?
4: ഒരു കാര്യം കൂടി പറയാം, അറിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം.
3: അതുകൊണ്ട് തീരുന്നില്ല ഇദ്ദേഹം.

0: അതിൻ്റെ നിരവധി നോവലുകൾ സിനിമയായിട്ടുണ്ട്. നല്ല പാട്ടുകളുണ്ടായിരുന്നു ആ സിനിമയിൽ. ആ സിനിമകളുടെ പേരുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം, എന്നാൽ വളരെ എളുപ്പമുണ്ടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ സിനിമ ഓടയിൽ നിന്ന്, പഴയ സിനിമകളുടെ കാര്യമാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ റൗഡി, അയൽക്കാർ, ആദ്യത്തെ കഥ, ഏറ്റവും അവസാനം സിനിമയായത് സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയാണ്. നമുക്ക് അതിലൊരു പാട്ട് കേൾപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ആത്മാർത്ഥതയുടെ പേരിൽ നിന്ന് അദ്ദേഹം ഒരു നിഷേധി, അതല്ലെങ്കിൽ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തന്റെ ആത്മാർത്ഥതയ്ക്കും അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പിന് എതിർപ്പ് പേരിട്ടത്. അപ്പൊ നമുക്ക്
1: പാട്ട് കേൾക്കാം.

0: അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? നമ്മൾ ക്ലൂ ആയി പറഞ്ഞു, അദ്ദേഹം ഒരു നോവലിസ്റ്റാണ്, ഒരു എന്താ പറയുന്നത്, എതിർപ്പിന്റെ സ്വരം ഉയർത്തിയ ഒരു എഴുത്തുകാരനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നോവലുകളിലെ സിനിമകളുടെ പേര് നമ്മൾ പറഞ്ഞു, അപ്പൊ വളരെ എളുപ്പമായി കാണും. അതെ, ഓടയിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും. ആ ശരിയായ ഉത്തരം പി കേശവദേവൻ എന്നാണ്. അദ്ദേഹം ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അദ്ദേഹം ഡ്രാമ പ്രൊഡ്യൂസറായിട്ട് ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആരെല്ലാം ശരി ഉത്തരം അയച്ചിട്ടുണ്ടോ നോക്കാം.
1: ഉണ്ട്, ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ആദ്യത്തെ ആറു പേരുടെ പേര് നമ്മൾ വായിക്കും.
0: പി കേശവപിള്ള എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ശരിയായ പേര്. കേശവദേവ് അദ്ദേഹത്തിന്റെ
1: പിന്നീട്
0: എഴുത്തുകാരനായപ്പോ കേശവദേവ് നോക്കി.
1: അപ്പൊ ഉത്തരങ്ങൾ അയച്ച ആദ്യത്തെ ആറു പേരുടെ പേര് വായിക്കാം. ലൈസ ഇടപ്പള്ളിയിൽ നിന്നും, ഷിബു മതിലകം കൊച്ചിയിൽ നിന്നും, ഉഷ, ഹാൽവിൻ ഒളനാട്,

0: ഞാറയ്ക്കൽ, സഹദേവൻ, ഉദയം പേരൂർ, ഇത്രയും പേരാണ് നമുക്ക്. ഇത്രയും പേരല്ല ആദ്യം ഉത്തരവായിച്ച ആറ് പേര്.
1: അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിരുന്നു ജൂലൈ 1, അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളൊന്ന് അനുസ്മരിച്ചതാണ്. നമുക്ക് ഒരു ഇടവേള.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
5: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
6: യെസ്,
5: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന

0: എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
1: യെസ്
0: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
1: മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജ്യത്ത് ജൂലൈ 1 വനമഹോത്സവമായിട്ട് ആഘോഷിക്കുകയാണ്. ആരായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത്?
3: നമുക്ക് സൂചന പറയാം, 1950 മുതലാണ് ഈ വനമഹോത്സവം. ഈ നമുക്ക് വനത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ ഈ പരിസ്ഥിതിയെ അത് വളരെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വനമഹോത്സവം തുടങ്ങിയത്. അന്ന് വളരെ, ഇനി മറ്റൊരു സൂചന പറയാനുള്ള, വളരെ എന്താ പറയുന്ന പ്രഗത്ഭനായ ഒരു മന്ത്രി, അതല്ലെങ്കിൽ വളരെ പ്രതിഭയുള്ള ഒരു മന്ത്രി, അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. ഇത്രയൊക്കെ ക്ലൂ മതിയായിരിക്കും എന്ന് തോന്നുന്നു.
2: കാരണം അപ്പോൾ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് അതുവരെ ഒരു പാട്ടാണ്.
3: ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പെൻനെയിം കൂടി പറയാം. ഘനശ്യാം വ്യാസ് എന്ന പേരിലാണ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ പെൻനെയിം അതായിരുന്നു, ഘനശ്യാം വ്യാസ്. ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ് ഈ 3 ലാംഗ്വേജിലും അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഒരു വിശേഷം കൂടി പറയാം, അദ്ദേഹം ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഫൗണ്ടിങ് മെമ്പറായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ അദ്ദേഹത്തിനെ ഓർക്കാൻ ചിലർക്ക് എളുപ്പമുണ്ടാവുക, അദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ്റെ ഫൗണ്ടറായിരുന്നു. കൂടുതൽ ക്ലൂ വേണമെങ്കിൽ നമുക്ക്, അദ്ദേഹം അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് മിനിസ്ട്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ് എന്ന ഭാഷകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തായാലും ഉത്തരം വരട്ടെ, അതുവരെ ഒരു ഗാനം കേൾക്കാം.
2: ഓക്കെ.

0: ദേശീയ വനമഹോത്സവത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ
1: നമ്മുടെ
0: ചോദ്യം.
1: ചോദ്യം
0: ജൂലൈ ആദ്യവാരമാണ് നമ്മളത്
1: ആഘോഷിക്കുന്നത്
0: അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. ഇതിന് തുടക്കം ഇട്ടതാര് എന്നായിരുന്നു ചോദ്യം. ഉത്തരം കെ എം മുൻഷി, കനയലാൽ മനേക്ലാൽ മുൻഷി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മന്ത്രിയായിരുന്നു അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ മിനിസ്ട്രി ഓഫ് അഗ്രി ആൻഡ് ഫുഡ് മന്ത്രിയായിരുന്നു. ഘനശ്യാം വ്യാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പെൻ നെയിം. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് സ്യൂഡോ സെക്യുലറിസം എന്ന വാക്ക് പ്രയോഗിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഫൗണ്ടേഷൻ മെമ്പർ കൂടിയായിരുന്നു. ഭാരതീയ വിദ്യാഭവന്റെ സ്കൂളുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, അപ്പോൾ അതിന്റെ ഫൗണ്ടർ കൂടിയായിരുന്നു അദ്ദേഹം. കെ എം മുനിഷി എന്ന ശരിയുത്തരം ആരെല്ലാം അയച്ചിട്ടുണ്ട് നോക്കാം.
1: ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് തന്നെ എഴുതി അയച്ചിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷം, കാരണം നമ്മൾ ഷോർട്ട് ഫോമിൽ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷെ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ആറ് പേരുടെ പേര് വായിക്കാം. നെല്ലാട് നിന്നും ജിസ, അതുപോലെ പട്ടിമറ്റത്ത് നിന്നും ലതാചന്ദ്രൻ, സരിത രാകേഷ് പട്ടണക്കാട് നിന്നും, ഷക്കീല ചെറായിയിൽ നിന്നും, കൊച്ചിയിൽ നിന്നും പ്രവീൺ, അതുപോലെ ഉദയം പേരൂരിൽ നിന്നും സുമംഗല. ഇത്രയും പേരാണ് നമുക്ക് എന്താ പറയാ ആദ്യത്തെ ആറ് പേര് ശരിയുത്തരം അയച്ച ആദ്യത്തെ ആറ് പേര്.
0: അതെ
1: അതെ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതൊരു ക്ലൂ ആണ് എന്ന് തന്നെ പറയുന്നത്. ആകാശവാണിയുടെ മികച്ച ചില ലളിതഗാനങ്ങൾ ഇദ്ദേഹം സംഗീതം കൊടുത്തതാണ്. ഇദ്ദേഹത്തെ ഓർക്കാൻ ഒരു കാരണം കൂടിയുണ്ട്.
1: ഒരു പ്രധാനപ്പെട്ട ക്ലൂ ഉണ്ട്. സംഗീത അക്കാദമിയിൽ KG യേശുദാസിന്റെ സഹപാഠിയായിരുന്നു ഇദ്ദേഹം.
0: അതെ, KG യേശുദാസ്, ഇദ്ദേഹം, അതുപോലെ നെയ്യാറ്റിൻകര വാസുദേവൻ, ഇവർ മൂന്നുപേരും ഒരുമിച്ച് പഠിച്ചതാണ്. ഇതിൽ രണ്ടുപേര്, നമ്മൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയും നെയ്യാറ്റിൻകര വാസുദേവനും ആകാശവാണിയുടെ ഉദ്യോഗസ്ഥരുമായിരുന്നു. അപ്പൊ നമുക്ക് ഇദ്ദേഹം സിനിമയിലും നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഒരു ശാസ്ത്രീയ സംഗീതജ്ഞനായിരുന്നു. അതുപോലെ നിരവധി ഗാനങ്ങൾക്ക് സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യം. അപ്പൊ നമുക്ക് ഒരു പാട്ട്, അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ച ഒരു പാട്ടിനെ കേൾപ്പിക്കാം.
1: അതും ഒരു ക്ലൂ ആണ്.

0: നമ്മുടെ ജ്യോതി ഇതായിരുന്നു. ആകാശവാണിയുടെ ചില മികച്ച ലളിതഗാനങ്ങൾ സംഗീതം കൊടുത്ത സംഗീത സംവിധായകന്റെ പേര്, അദ്ദേഹത്തിന്റെ ക്ലൂ ആയിട്ട് പറഞ്ഞു,
1: യേശുദാസിന്റെ
0: സഹപാഠിയായിരുന്നു, നെയ്യാറ്റിൻകര വാസുദേവന്റെ സഹപാഠിയായിരുന്നു, തിരുവനന്തപുരം ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു. എം ജി രാധാകൃഷ്ണൻ എന്നാണ് ശരി ഉത്തരം. മലബാർ ഗോപാലൻ രാധാകൃഷ്ണൻ, എം ജി രാധാകൃഷ്ണൻ ആകാശവാണിയിലെ കമ്പോസറായിട്ടാണ് വിരമിച്ചത്. ഘനശ്യാമ സന്ധ്യാഹൃദയം മുതൽക്ക് ഓടക്കുഴലെ, ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരുന്നു, പൂമുണ്ടും തോളത്തിട്ട്, ഈ ഗാനങ്ങളെല്ലാം എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയവയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമായിരുന്നു അടുത്ത ദിവസം, ജൂലൈ 2-നായിരുന്നു അദ്ദേഹം 2010-ലാണ് വിട പറഞ്ഞത്. ജൂലൈ 29-ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനം, 1940 ജൂലൈ 29. എന്തായാലും എം ജി രാധാകൃഷ്ണനെ ഓർക്കാനായിരുന്നു നമ്മുടെ ഈ ചോദ്യം ചോദിച്ചത്. ശരി ഉത്തരം അയച്ചവരെ നമുക്ക് നോക്കാം.
1: ഉണ്ട്, ശരി ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. എം ജി ശ്രീകുമാറിന്റെ പേരൊക്കെ
0: കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ, എം ജി രാധാകൃഷ്ണൻ, ഓമനക്കുട്ടിയമ്മ, പിന്നെ എം ജി ശ്രീകുമാർ.
1: ആ അതെ, അപ്പോ അദ്ദേഹത്തിന്റെ പേര് കൃത്യമായിട്ട് ഉത്തരം അയച്ച ആദ്യത്തെ ആറു പേരില് ആദ്യത്തെ ആറു പേരുടെ പേര് വായിക്കാം. ഗീത തിരുവാങ്കുളം, വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്നും, ജി സജയൻ വാരിക്കാംകുന്ന്, അതുപോലെ രാജലക്ഷ്മി പെരുമ്പാവൂർ, ഷാരിയസ് മേനോൻ ചേന്ദമംഗലം, ജ്യോതിലക്ഷ്മി ഉദയൻ, ക്ഷമിക്കണം, ജ്യോതിലക്ഷ്മി ജയൻ ചോറ്റാനിക്കരയിൽ നിന്നും. ഇത്രയും പേരാണ് ആദ്യത്തെ ആറു പേര് നമ്മുടെ ശരി
0: ഉത്തരമായി.
1: അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെഹ്റുവിന്റെ ഇടക്കാല മന്ത്രിസഭയിലെ ഒരംഗം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിലിരിക്കെ മരിക്കുകയുണ്ടായിരുന്നു, ആരായിരുന്നു ആ മന്ത്രി?
0: അതെ, അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് കാശ്മീരിൽ അനുവാദമില്ലാതെ പ്രവേശിച്ചു എന്ന ഒരു കുറ്റത്തിനായിരുന്നു. അക്കാലത്ത് പ്രത്യേകം ഐ ഡി വേണമായിരുന്നു കാശ്മീരിൽ പോകണമെന്നുണ്ടെങ്കിൽ. അദ്ദേഹം അതിനെതിരെ സമരം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഈ അടുത്ത ദിവസം, ഇപ്പം ഇന്നലെ അല്ല, മിന്നാന്ന് വാർത്തകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പല പ്രാവശ്യം, കാരണം അദ്ദേഹത്തിന്റെ 125-ാം ജന്മവാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. 2 വർഷത്തെ ആഘോഷ പരിപാടികളാണ് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ ഉത്തരങ്ങൾ അയച്ചോളൂ. രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ഒന്നായി കാണണം. ഒരു രാജ്യത്ത് 2 പ്രധാനമന്ത്രിമാരും 2 ഭരണഘടനയും പറ്റില്ല, അതല്ലെങ്കിൽ 2 പ്രധാനമന്ത്രിമാരും പാടില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരം. എന്തായാലും കാശ്മീരിൻ്റെ പ്രത്യേക പദവിക്കെതിരെയുള്ള ഒരു സമരമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പേര് അയച്ചോളൂ.
1: ഓക്കെ, അപ്പോൾ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാം.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭയിൽ 1947 മുമ്പേ ഉണ്ടായിരുന്നു ഇടക്കാല മന്ത്രിസഭ, അതിലെ ഒരംഗം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട് കസ്റ്റഡിയിലിരിക്കെ മരിക്കുകയുണ്ടായി. ആരായിരുന്നു ആ മന്ത്രി എന്നാണ്? അദ്ദേഹം മരിക്കുന്ന സമയത്ത് മന്ത്രിയായിരുന്നില്ല. നമ്മളതിൻ്റെ ക്ലൂ കൊടുക്കുകയുണ്ടായി, എന്തായാലും ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവുമല്ലോ. ശരിയായ ഉത്തരം ശ്യാം പ്രസാദ് മുഖർജി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു ജൂലൈ 6, 1901 ജൂലൈ 6 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ 125 ജന്മവാർഷികമാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ കശ്മീരിൽ പ്രവേശിച്ചതിന് അറസ്റ്റ് ചെയ്തത് മെയ് 11 ജൂൺ 23 അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായി. അദ്ദേഹം കസ്റ്റഡിയിലിരിക്കെ മരിക്കുകയുണ്ടായി. ഇന്ത്യയെ ഒന്നായി കാണാൻ വേണ്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് ഇതിന് അങ്ങനെയാണ് കാണുന്നത്. നെഹ്റു ലിയാഖത്ത് പാക്റ്റിന് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത്. മറ്റൊരു പ്രത്യേകത, അദ്ദേഹമാണ് ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ. പിന്നീട് BJP ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി മാറിയത് ഈ ഭാരതീയ ജനസംഘമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. വലിയൊരു നേതാവായിരുന്നു, VC ആയിരുന്നു, വൈസ് ചാൻസലർ ആയിരുന്നു കൊൽക്കത്തയിൽ. അദ്ദേഹം ഇപ്പോൾ എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്നു, വക്കീലായിരുന്നു, പൊളിറ്റീഷ്യനായിരുന്നു. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി എന്ന ശരി ഉത്തരം അയച്ചവരെ നമുക്ക് നോക്കാം.
1: ഒരുപാട് പേര് ഉത്തരം അയച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം പല പല പേരുകളാണ് വന്നിരിക്കുന്നത്, തെറ്റിദ്ധരിച്ചു പോയതാണ്. പക്ഷെ എന്നാലും കറക്റ്റ് ഉത്തരം അയച്ച ആദ്യത്തെ 6 പേര് വായിക്കാം. സുധാകര ഷേനായ് എറണാകുളം, സുമ തണ്ണീർമുക്കം, സിൽവിയ കുമ്പളങ്ങി, വിനിത ഷിബു പൂച്ചാക്കൽ, മാഗി ജോർജ് വൈപ്പിൻ, അതുപോലെ തന്നെ ഞാറക്കൽ നിന്നും ഉമ.
0: പെട്ടെന്ന് ഒരു ചോദ്യത്തിലേക്ക് കൂടി പോകാൻ തോന്നുന്നു. ഇത് ഈ ഇന്നത്തെ ഈ പറയുന്നത് നിങ്ങൾക്കറിയാമോ പരിപാടിയിലെ അവസാനത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, സ്വാമി വിവേകാനന്ദന്റെ സമാധി ദിവസമായിരുന്നു ജൂലൈ 4, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ പേര്?
1: അതെ, ഇതിനൊരു ക്ലൂ കൂടിയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേരുമായി ഒരു സാമ്യം കൂടി ഉണ്ട്.

0: നമ്മുടെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു, സ്വാമി വിവേകാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? നമ്മൾ ക്ലൂവും കൊടുത്തു, നരേന്ദ്ര നാഥ് ദത്ത എന്നാണ്. നരേന്ദ്രൻ എന്നെഴുതിയാൽ നമുക്ക് ശരിയായിട്ട് നരേന്ദ്രൻ എന്നാണ് അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടിരുന്നത് കുട്ടികൾക്കൊക്കെ ഇടയിൽ. അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്കറിയാം, യുവജന ദിനം ജനുവരി 12, 1863. 1902 4th July 4 അദ്ദേഹം സമാധിയായത്. ശരിയുത്തരവരുടെ പേര് നമുക്ക്
1: വായിക്കാം. ഹെലൻ ഫോർട്ടുകൊച്ചിയിൽ നിന്നും, അതുപോലെ ലീല പുരുഷോത്തമൻ തിരുവാങ്കുളം, രാകേഷ് പട്ടണക്കാട്, വി കെ സോമൻ പൂച്ചാക്കൽ, സെബാസ്റ്റ്യൻ പാലാരിവട്ടം, സുധാറാണി പറവൂർ, ഇത്രയും പേരാണ് നമുക്ക് അയച്ചിരിക്കുന്നത്.
0: ഒരുപാട് പേര് ശരീരത്തിൽ അയച്ചിട്ടുണ്ട്, എല്ലാവരുടെയും പേരുകൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം, അതോടൊപ്പം നന്ദിയും പറയുന്നു. ഇന്നത്തെ പറയൂ നിങ്ങൾക്ക് അറിയാമോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ,
1: ഞാൻ നീതു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി.
0: അതോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. വീണ്ടും അടുത്ത ബുധനാഴ്ച കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: നമസ്കാരം.
0: പറയൂ നിങ്ങൾക്കറിയാമോ.
2: പറയൂ നിങ്ങൾക്കറിയാമോ. പറയൂ
0: നിങ്ങൾക്കറിയാമോ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സേവന വാർത്തകൾ. കേരള സർക്കാരിന്റെ സ്വയംഭരണ സ്ഥാപനമായ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രവേശനത്തിന് ഈ മാസം 10 ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് 9746970111 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 9746970111.
3: സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യം.

0: തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: 35,000 square feet കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
5: കൊച്ചിയിലെത്തി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
5: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
6: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
11: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
12: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
13: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്ട് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
12: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
13: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
14: ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടി 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അയ്യൻകാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ഈ മാസം 15 വരെ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
15: ആകാശവാണി FM വാർത്തകൾ.
14: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിന്റെ ആദ്യത്തെ വിദേശ ക്യാമ്പസ് ഇന്തോനേഷ്യയിൽ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായതായും അദ്ദേഹം പറഞ്ഞു. വയനാട് കള്ളാടി ദുരന്തം മനുഷ്യനിർമ്മിതമെന്നാണ് ഗവൺമെന്റ് വിലയിരുത്തലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നിലവിൽ വിവാദത്തിനല്ല, രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. വയനാട്ടിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തം അങ്ങേയറ്റം വേദനാജനകമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവൺമെന്റിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. കോഴിക്കോട് ഇരിങ്ങൽ കോട്ടക്കൽ സ്വദേശിയായ 20-വയസ്സുകാരൻ വിഷ്ണുവിന്റെ കരൾ, വൃക്കകൾ, നേത്രപടലങ്ങൾ എന്നീ അവയവങ്ങൾ ദാനം ചെയ്യും. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിനെ ഇരുട്ടിൽ നിർത്തി വൈസ് ചാൻസലർ ഏകപക്ഷീയമായ ഭരണം നടത്തുകയാണെന്ന് സിൻഡിക്കേറ്റ് അംഗം N. സുകന്യ. വൈസ് ചാൻസലർ തുടർച്ചയായി ജനാധിപത്യ വിരുദ്ധവും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വീകരിക്കുകയാണെന്നും അവർ കണ്ണൂരിൽ ആരോപിച്ചു. PSC നിയമനങ്ങളിൽ ക്രമക്കേട് ആരോപിച്ച് യുവമോർച്ച നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിനകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോഴിക്കോട് മുക്കത്ത് അയൽവാസികളുടെ തർക്കത്തിൽ മധ്യവയസ്കൻ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി മണാശേരി സ്വദേശി ജയകുമാറിനെ പോലീസ് പിടികൂടി. മധുകുറ്റിയിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന വിനോദ് കുമാറാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മറ്റന്നാൾ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.

0: വെള്ളിത്തിര
1: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
2: എല്ലാ പ്രിയപ്പെട്ടവർക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. മറ്റൊരു നമ്പർ 0484242693. ഒരു നമ്പർ കൂടിയുണ്ട്: 0484242637. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോയാലോ. നമസ്കാരം, വെള്ളിത്തിരയാണ്, ആരാണിത്?
3: നമസ്കാരം, ഞാൻ കൊടുങ്ങല്ലൂരിൽ തിരുത്തിൽ നിന്ന് സുലോചന.
2: കൊടുങ്ങല്ലൂരിൽ നിന്ന് സുലോചന, എന്ത് ചെയ്യുന്നു താങ്കൾ?
3: ഞാൻ സാറിനെ തന്നെയാണ് ഇപ്പൊ വിളിക്കണത്, എനിക്ക് കിട്ടുന്നുണ്ടായില്ല.
2: ആണല്ലേ, ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റിയല്ലോ.
3: ഓർമ്മയുണ്ടാ എൽത്തുരുത്ത് എന്ന്
2: പറഞ്ഞപ്പോഴേ? എന്തുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് കിട്ടിയത്? എന്നിട്ടത് കണ്ടുപിടിച്ചോ? എല്ലുപോലത്തെ തുരുത്താണ്. അപ്പൊ സുലോചന ചേച്ചി ആ തുരുത്ത് മുഴുവൻ നടന്ന് ആ ഷേപ്പ് എല്ലുപോലെയാണെന്നൊക്കെ കണ്ടുപിടിച്ചു. കൊള്ളാം. അപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ട? ഏതാ
3: പാട്ട്? ഞാൻ പാടാം.
2: ആ പാടിക്കോളൂ.
3: ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരുതെ ഞാനിപ്പോ വന്നെ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിടുത്തെ അരുതെ ഞാനിപ്പോ വന്നെ. ഒരു നോക്കുകാണ കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൻ പങ്കു ചേരാൻ.
2: ആ പാട്ടാണ് വേണ്ടത്. ശരി ശരി, അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ടിലേക്ക് തന്നെ പോവാം. ഈ പാട്ട് എന്താ ഒത്തിരി ഇഷ്ടം? നാലഞ്ചു കൊല്ലായി വിളിച്ചിട്ട്.
3: അതിലിടക്ക് കൂടെ ആയിരുന്നു, അതൊന്നും അറിഞ്ഞൂടാ.
2: എന്താണ്? കേട്ടില്ല, ഇടയ്ക്ക് ഒന്ന് മുറിഞ്ഞുപോയി. വാട്സാപ്പിൽ? അതെ അതെ, ഇടയ്ക്ക് കുറച്ച് നാള് വാട്സാപ്പിലൂടെയായിരുന്നു. ആ സമയത്ത് പോയിരുന്നോ പാട്ട്? പോയിരുന്നോ?
3: അതൊന്നും
2: അറിഞ്ഞില്ല അല്ലേ. ശരി ശരി, ആ നമ്മള് കുറച്ച് കാലത്തേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ ഇപ്പൊ ഇപ്പൊ വിഷമം മാറിയല്ലോ. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ആ ഇത് എന്റെ മരുമോന്റെ പിറന്നാളാണ്. 17 ജൂലൈ 17
2: ജൂലൈ 17. ശരി.
3: ആ പിന്നെ എന്റെ പിറന്നാള് ഒക്ടോബർ മാസത്തില്.
2: സമയം കിടക്കാണ്.
3: ആ അപ്പഴേക്കും വിളിച്ചാ കേട്ടോ.
2: അതെ, അപ്പോഴേക്കും അഡ്വാൻസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ.
3: പിന്നെ ഇപ്പൊ സ്കൂളിൽ പഠിക്കണ എല്ലാ ചേർന്ന കുട്ടികൾക്കും ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിട്ട്.
2: ശരി ശരി, അപ്പൊ എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പാട്ടിലേക്കോ? ഒത്തിരി നന്ദി കേട്ടോ വിളിച്ചതിന്.
3: ശരി ശരി.

0: നമസ്കാരം, വെള്ളിത്രയിലേക്ക്
1: ആ
0: സ്വാഗതം.
1: ഹലോ ആ ആ ആ
0: ഹലോ, ആ പറഞ്ഞോളൂ,
1: ആ അങ്കമാലിയിലെ കുമാരിയാണ് വിളിക്കുന്നത്.
0: ആരാണ്, പേര് ഒന്നും കൂടെ പറയാമോ?
1: കുമാരി,
0: കുമാരി. എവിടെ നിന്നാണ്?
1: അങ്കമാലി.
0: അങ്കമാലിയിൽ നിന്ന്. ശരി ശരി. ആ റേഡിയോയുടെ സ്വരം ഒന്ന് കുറച്ച് വെക്കാമോ?
1: ആ കുറച്ച് വെച്ചാ കുറച്ച് വെച്ചാ.
0: ശരി. ആ ഇനി പറഞ്ഞോളൂ.
1: ഈ പഴയ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ശരി. ആ എല്ലാം കേൾക്കാറുണ്ടോ? എല്ലാ എല്ലാ റേഡിയോയിലും ആകാശവാണിയിലും എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
1: എല്ലാ പരിപാടിയും
0: എല്ലാം പരിപാടിയും കേൾക്കാം. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, പിന്നെ മോൻ, മോൻ്റെ കൊച്ചു, മോൾക്ക് രണ്ട് പിള്ളേര്.
0: ശരി ശരി.
1: അവന്റെ വയസ്സ് അങ്ങനെ കേട്ട്
0: പോകുന്നു. എങ്ങനെയുണ്ട് മഴയൊക്കെ അവിടെ തുടങ്ങിയിട്ട്?
1: മഴ മഴ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ വരുന്നത്. ഇപ്പൊ ഇന്നിപ്പോഴേ ഒരു കുറച്ച് വെയിലിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോ
0: മഴയാണല്ലേ. കഴിഞ്ഞ 2 ദിവസമായിട്ട് അത്യാവശ്യം നന്നായിട്ട് മഴയുണ്ട്. മഴയാണ് ഇഷ്ടം? അധികം വെയിലുള്ളതാണോ ഇഷ്ടം?
1: അങ്ങനെയൊന്നുമില്ല, രണ്ടും നമ്മളിപ്പോ നമുക്ക് സ്വീകരിക്കാതെ ഒത്തില്ല.
0: രണ്ടും വേണല്ലോ അല്ലെ, എല്ലാം സ്വീകരിക്കണല്ലോ അല്ലെ.
1: അതെ, രണ്ടും വേണല്ലോ.
0: അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പൊ നമുക്ക് ഇന്ന് ഏതാ പാട്ട് വേണ്ടത്? ഏതാ
1: പാട്ട് വേണ്ടത്? ഓർമ്മകള്
0: പ്രതീക്ഷ എന്ന ചിത്രത്തിൽ. അതെ അതെ, കെ ജെ യേശുദാസ് പാടിയ പാട്ട്, സലിൽ ചൗധരിയുടെ സംഗീതം.
1: രണ്ടുപേരും ഈ പാട്ട് അത്യാവശ്യം
0: തീർച്ചയായും പാടും.

0: ഹലോ,
1: നന്നായി പാടി കേട്ടോ. സംസാരിക്കുമ്പോഴുള്ള സ്വരമല്ല പാടുമ്പോ, പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് വേറൊരു സ്വരമായി.
0: പാടുമ്പോ നമുക്ക്
1: പിച്ചൊക്കെ മാറ്റിയൊക്കെ പാടും അല്ലേ. പാട്ട് പാട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ?
0: പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ആദ്യം തൊട്ട് എന്റെ പാട്ടൊക്കെ ഞാൻ അത്യാവശ്യം പാടുന്ന ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്.
1: പാടാറുണ്ട് അല്ലേ.
0: ഇപ്പൊ ഈ പ്രായമായിട്ട് ഇപ്പൊ 10-65 വയസ്സായി, എന്നാലും ഇപ്പോഴും ഞാൻ എവിടെയൊക്കെ പോകണം, ഫംഗ്ഷനൊക്കെ പോകണെങ്കിൽ പാട്ടൊക്കെ പാടാറുണ്ട്.
1: അതെ അതെ, പ്രായവും നമ്മുടെ പാട്ട് പാടുന്നതുമായിട്ട് ബന്ധമൊന്നും ഇല്ല. നമുക്ക് എപ്പോഴും എപ്പോഴും ഒരു കലാകാരി എപ്പോഴും കലാകാരി ആയിട്ട് തന്നെ ഇരിക്കും.
0: അതെ, അപ്പൊ എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ പാട്ട് പാടണം പാടണം, എനിക്ക് അതിനൊരു വേദി കിട്ടണം കിട്ടണം.
1: അതാണ് വേണ്ടത്, നമുക്കൊരു അവസരം കിട്ടിയാൽ ഒരിക്കലും പാഴാക്കരുത്, അപ്പൊ തന്നെ ചാടി ഇങ്ങ് പാടിയിക്കണം. അപ്പൊ ഈ ഈ പാട്ട് തന്നെ നമുക്ക് എന്തായാലും കേൾക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഹസ്ബൻഡ് പേര് സുന്ദരൻ, മോന്റെ പേര് മിഥുൻ,
1: ശരി,
0: മോളുടെ പേര് നിഷ.
1: അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പാട്ട്. അപ്പൊ ഇതാ വരുന്നു കേട്ടോ പാട്ട്. ഒത്തിരി നന്ദി വിളിച്ചത്. സജി, ഓക്കെ, അദ്ദേഹത്തിനും കൂടെയാണ് ഈ പാട്ട്.
0: പിന്നീട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും,
1: ശരി ശരി. അപ്പൊ എല്ലാവർക്കും അതായത് പാട്ടിന്റെ അതായത് ഇരട്ടി മധുരമാണ്, കാരണം ഒരു പാട്ട് താങ്കളും പാടിയല്ലോ. നമുക്ക് യേശുദാസിന്റെ സർത്തിൽ കൂടെ പാട്ട് കേൾക്കാം. ഒത്തിരി നന്ദി വിളിച്ചാണ്.

0: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്.
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ,
2: വെള്ളിത്തിരയാണ്. ഹലോ, അതെ അതെ അതെ, പേര് പറഞ്ഞില്ല. ശരി ശരി, അപ്പൊ പേരൊക്കെ പറയുന്നതിന് മുമ്പ് ചേച്ചിയുടെ കാര്യമാണ് ആദ്യം. ശരി, അപ്പൊ കൂനമ്മാവ് നിന്നുള്ള നിർമ്മൽ, അത് ചേച്ചിയുടെ പേരാണല്ലേ? അപ്പൊ ചേച്ചി ഇത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിർമ്മല ചേച്ചിക്ക് കൊച്ചി ആകാശവാണിയുടെ ഒരു വലിയ ഹായ്. അപ്പൊ ഇന്ന് ഇന്ന് ഇന്നത്തെ പാട്ടപ്പൊ ചേച്ചിക്കാണോ? ആണ്. അപ്പൊ പകുതി ചേച്ചിക്കും പകുതി മോനും കൊടുക്കാം. ഇന്ന് ഏതാ പാട്ട്, ഏതാ വേണ്ടത്? കേട്ടില്ല. അജിത ശ്യാമാണ്. ഓക്കെ, അജിത ശ്യാം. വിളിക്കുന്നത് വൈപ്പിൻ പെരുമ്പള്ളി നിന്നാണ്. ശരി ശരി, അപ്പൊ മകന്റെ എത്രാമത്തെ പിറന്നാളാണ്? 36 വയസ്സായി. വലിയ ആളായി. എന്താണ് പേരെന്താണ് ആളുടെ പേര്? ജിത്തു. ജിത്തു എന്ന് വീട്ടില് വിളിക്കും. സുനിൽ എന്നാണ് പേര് അല്ലേ? ജിത്തുലാൽ ശ്യാം. ഓക്കെ, എല്ലാം എല്ലാം എല്ലാ പാട്ട് പേര് ഒരുമിച്ചാണ്. ജിത്തുലാൽ ശ്യാം എന്നാണ് പേര്. ജിത്തു എന്ന് വീട്ടിൽ
3: വിളിക്കും.
2: ഓ ശരി ശരി. ജിത്തു എന്ത് ചെയ്യുന്നു? അവിടെ ഓക്കെയാണ്. ശരി, അപ്പൊ അദ്ദേഹം ഇപ്പൊ ജോലിയുടെ ഇടയിലാണ്, അതുകൊണ്ട് ചിലപ്പോ കേൾക്കാൻ പറ്റുന്ന വരില്ല. എന്നാലും അദ്ദേഹത്തെ വരുമ്പോ പറഞ്ഞേക്കോ, റെക്കോർഡ് ചെയ്തേക്കും. ആ, കേൾപ്പിച്ചിട്ട് നമ്മൾ അടങ്ങുള്ളൂ. അത് വേണം. അപ്പൊ അപ്പൊ ജിത്തുവിന് കൊച്ചി ആകാശയുടെ ഒരു 36 പിറന്നാളാണല്ലോ. അപ്പോൾ ആ നന്നായിട്ട് ഇത് ആരോഗ്യത്തോടു കൂടി ഇനി അങ്ങിങ്ങനെ അനേകായിരം അനേകായിരം വേണ്ടല്ലേ, ഇനി അനേകം പിറന്നാളുകൾ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താണ് അപ്പോൾ 36 പിറന്നാളിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുപ്പത്തിരിക്കുകയാണോ? നമ്മൾ പാട്ട് പാട്ട് കേട്ട് വരുമ്പോൾ കരിയരുത്. ഓഫ് ചെയ്തോ, സമാധാനായി. നമുക്ക് അവസാനം പായസം കിട്ടാതെ ആവരുത്. എന്നെ വെള്ളിത്തിരെ കുറ്റം പറയൂലേ. ഇന്ന് എന്താ പായസം? എന്താണ് പായസം? എന്ത് പായസമാണ്? അടപ്രഥമനാണ്. ആ, അപ്പൊ നല്ല പണിയുണ്ട്. പിന്നെ തേങ്ങയൊക്കെ
3: പിഴിയണം.
2: തേങ്ങ പിഴിഞ്ഞെന്ന് പറഞ്ഞാ മതി. ഓ ശരി ശരി ശരി. അപ്പൊ എന്തായാലും അപ്പൊ പായസമൊക്കെ തീർത്തേ നടക്കട്ടെ. നോക്കുന്ന ഏതാ പാട്ട് വേണ്ട? ഏതാ? എന്നുള്ള പാട്ടാണ്. അപ്പൊ പാട്ടിന്റെ വിഷ്വലൊക്കെ ഓർമ്മയുണ്ട്? കഥ ഇതുവരെ എന്നുള്ള ചിത്രമാണ്. അപ്പൊ ഞാൻ വേണ്ടാന്നാണ് ഉദ്ദേശിച്ചത്. പ്രീതി മാഡത്തിനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് വിളിച്ച് കിട്ടിയത് ഞാൻ ഇയാളായി പോയി. എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയല്ലല്ലോ അല്ലേ. ഓ ശരി ശരി. അപ്പൊ പ്രീതി മാഡം ഉള്ള ഒരു സമയത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്തവണ വിളിക്കുമ്പോൾ എന്തായാലും പ്രീതി ചേച്ചി കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും പിറന്നാൾക്കാരന് പാട്ട് കൊടുക്കാം.
3: അപ്പൊ
2: പായസമൊക്കെ മധുരതരം ആവട്ടെ, ജീവിതവും അങ്ങനെ തന്നെ ആവട്ടെ. ശരി, പാട്ട് വരുന്നു.

0: ആ സാറേ,
1: ആരാണിത്?
0: ഞാൻ മുണ്ടക്കയത്ത് നിന്ന് ലീല പി കെ.
1: മുണ്ടക്കയത്ത് നിന്നാണ് വിളിക്കുന്നത്. ലീല പി കെ അല്ലേ?
0: അതെ
1: മുണ്ടക്കയത്ത്
0: അതെ.
1: എങ്ങനെയുണ്ട്? മഴ മഴ കൂടുതലാണോ അവിടെ?
0: പിന്നെ സാറേ, കഴിഞ്ഞ 2 ദിവസം നല്ല വെയിലൊക്കെ ആയിരുന്നേ. ഇന്നിപ്പം മഴ, രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്.
1: നല്ല മഴയാണ് മുണ്ടക്കയത്ത് ആകുമ്പോ. കുറച്ച് മലയൊക്കെ കുന്നൊക്കെ ഉള്ള സ്ഥലമാണല്ലോ.
0: ആ അതെ അതെ, നല്ല തണുപ്പും.
1: ആ തണുപ്പാണല്ലേ.
0: കവാടമല്ലേ?
1: അതെ അതെ അതെ. ആ ആ ഭാഗത്ത് നിന്ന് ഹൈറേഞ്ചിലേക്കൊക്കെ പോകുന്ന ഒത്തിരി വണ്ടികളും എല്ലാം വരുന്ന ഒരു സ്ഥലം കൂടെയാണല്ലോ.
0: അതെ അതെ അതെ, ഞങ്ങളെ അവിടുന്നാണ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: നമ്മുടെ ഇവിടെ നിന്നുള്ള ചുരം അല്ലേ,
0: കിഴക്കൻ
1: മേഖലയിലേക്കൊക്കെ കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ കാണാനൊക്കെ നയന മനോഹരമായ ഒരു സ്ഥലമൊക്കെയാണ് ആൾക്കാരൊക്കെ വന്ന്. എന്ത് ചെയ്യുന്നു താങ്കൾ?
0: ഞാന് ഇവിടെ അംഗൻവാടിയിലെ ടീച്ചറാണ്.
1: അതെല്ലേ. ടീച്ചറായിരുന്നു, റിട്ടയർ ആയോ? പോകുന്നുണ്ടോ? ടീച്ചറാണ്. ആ അപ്പൊ ടീച്ചറാണ്. അപ്പൊ ടീച്ചർക്ക് ടീച്ചർക്ക് വിശ്രമം ഉണ്ടോ? അതിന് കുട്ടികളെല്ലാരും കൂടെ കലവലായിരിക്കും. ആ ഉറങ്ങാണല്ലേ. ഓ ശരി ശരി, അപ്പൊ ഞാനും പതുക്കെ സംസാരിക്കാം. ഇനി എണീക്കണ്ട, വിശ്രമമാണ്. അപ്പൊ ചെറിയൊരു വിശ്രമം കിട്ടിയതാണല്ലേ. കുട്ടികളുണ്ടോ? ഒത്തിരി പേരുണ്ടോ? കുട്ടികളുണ്ടോ? ഒത്തിരി പേരുണ്ടോ? ഓ ശരി ശരി. ആ ഓക്കെ. അപ്പൊ അഞ്ചു പേരും അഞ്ചു മക്കളെ പോലെ ആയിരിക്കും. എല്ലാരും എല്ലാ കാര്യവും
0: അറിയായിരിക്കും.
1: അതെ അതെ അതെ. അപ്പൊ എങ്ങനെയുണ്ട്, അവർക്ക് ആദ്യമായിട്ട് വരുന്ന കുട്ടികളുണ്ടോ അതില്? ഈ വർഷം വന്നാണ്. അവർക്ക് അതിന്റെ പകപ്പൊക്കെ ഉണ്ടായിരുന്നോ ആദ്യമായിട്ട്? അതെയോ? പലപ്പോഴും ഈ പ്രവേശനോത്സവം ഒക്കെ ഇപ്പൊ കാണിക്കുമ്പോ ചില കുട്ടികളൊക്കെ കരയാതെ ഇരിക്കുന്നൊക്കെ കാണാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ചെറിയ കുട്ടികളാണല്ലോ വരിക.
0: ഒരു കുട്ടിയുണ്ട്, ഞങ്ങളുടെ ഗേറ്റ് കടന്നു വരുമ്പോഴേ തിരിച്ചോണ്ടാ വരുന്നത്.
1: തുള്ളിച്ചാടി വരും അല്ലേ. ശരി ശരി. ഇപ്പൊ എല്ലാരും ഓക്കെ ആയി? ഇപ്പൊ എല്ലാരും ഓക്കെ ആയി? ഉറങ്ങുന്നുണ്ട്. നല്ല കാര്യം. സാധാരണ ഉച്ചക്കൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോ മൊബൈൽ ഫോൺ കൊടുത്ത് ശീലമാക്കിയത് കൊണ്ട് അവർക്ക് ഈ ഉച്ചക്ക് ഉറക്കമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പോഴും ഇത് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്ക്? നിങ്ങൾ ഈ പറയുന്ന സമയത്ത് തന്നെ ഉറക്കുന്നത് എങ്ങനെയാ ഉറക്കുക? ആ ഒരു സ്കില്ല് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മലയൊക്കെ മറിച്ചിടാം. പക്ഷെ ഈ കുട്ടി ഉറക്കാനുള്ള പാടാണല്ലോ എല്ലാരും പറയാറ്. ഓ ശരി ശരി. ആ ഫോണിൽ കൂടെ
0: പാട്ട് വെക്കും, 1 മണി തൊട്ട് വെക്കും, തൊട്ട് വെക്കും.
1: ശരി ശരി.
0: ആ പാട്ടും കേട്ട് അവരെ കൂടെ കിടന്ന് തട്ടി തട്ടി ഉറക്കും.
1: എങ്ങനെയാണെങ്കിലും
0: 2 പാട്ടാണ് അവിടുത്തെ കുറഞ്ഞു.
1: 2 പാട്ടാണ് കണക്കല്ലേ. കൊള്ളാം കൊള്ളാം. അപ്പൊ അതില് കൊച്ചി ആകാശവാണിക്കും ഒരു പങ്ക് വഹിക്കാൻ പറ്റും. ഞങ്ങൾക്കും അഭിമാനമുണ്ട്. 5 കുട്ടികൾ ഉറക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ലല്ലോ. ഇപ്പൊ എത്ര കൊല്ലായി അങ്ങനെ ടീച്ചറായിട്ട്?
0: 31 വർഷമായി.
1: നീണ്ട എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ്. കേറിയതാണ്. ശരി. അപ്പൊ 93 ആദ്യമായിട്ട് ഈ അംഗനവാടിയിൽ വരുമ്പോ ടീച്ചർക്ക് പകപ്പുണ്ടായിരുന്നോ? എങ്ങനെ ഈ കുട്ടികളൊക്കെ?
0: കുട്ടികളെ വിഷയല്ല, നമുക്ക് സ്റ്റോക്കിന്റെ ഒരിക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നേ.
1: അപ്പൊ അതിന്റെ എഴുത്തുകൂത്തുകൾ അങ്ങനത്തെ ജോലികൾ അവിടെ ആയിരുന്നു ഒരു ഭയം അല്ലെ. ഈ പേപ്പറൊക്കെ കൃത്യമാക്കി വെക്കണല്ലോ.
0: ഫോണിലൊന്നും വർക്കില്ലായിരുന്നു, രജിസ്റ്റേഴ്സ് അങ്ങനെ ഇല്ലായിരുന്നു. എന്നാലുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് ചെയ്ത്. പിന്നെ വീട് നമ്മൾ സന്ദർശിച്ച് സർവേ എടുക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇന്ന വീട്ടിൽ ഇന്നയാള് ഇന്ന കുട്ടിയുണ്ട്, ഇന്ന ഗർഭിണിയുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും.
1: നമ്മുടെ
0: അംഗൻവാടി ജോലി ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ആർക്ക് കിട്ടിയാലും അവരാദ്യം ചെയ്യേണ്ടത് ഏരിയ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെല്ലാം മനഃപ്പാടമായിരിക്കും. അവരുടെ ഫോൺ നമ്പർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് അവര് വേണമെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കും.
1: അപ്പൊ ഏതൊക്കെ നമ്മുടെ പരിസരത്ത്, നമ്മുടെ അധികാര പരിധിയിൽ ആരൊക്കെ ഉണ്ട്, അവിടെ കുട്ടികൾ എത്രയുണ്ട്, എല്ലാ കാര്യങ്ങളും ഒരു അംഗനവാടി ടീച്ചർക്ക് മനഃപ്പാടമാണ്.
0: ഒരു പോസ്റ്റ് മാസ്റ്റർ വന്നാലും ഞങ്ങളോടാണ് തിരക്കുന്നത്.
1: ആദ്യം തിരക്കാറ് നിങ്ങളാണ് അവിടുത്തെ.
0: ആരും വന്നാലും ഇവിടെ വന്ന് അന്വേഷിക്കും.

0: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
1: കൊച്ചിയിലെത്തി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ഹലോ, നമസ്കാരം. വെള്ളിത്തിരയാണ്.

0: ആ സ്ഥലത്തിന്റെ ഒരു ഒരു എല്ലാ കാര്യങ്ങളും അറിയാവുന്ന മനപ്പാടമായ ഒരാളാണ്.
1: അതെ, ഞാനും നല്ല സാറേ. ഈ അംഗൻവാടി വർക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും
0: അങ്ങനെയാണ് അല്ലേ?
1: അങ്ങനെയാണ്. ഇപ്പൊ എന്റെ ഏരിയ തൊട്ടടുത്ത് അംഗൻവാടി ഉണ്ട്. ആ പരിധിയിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽ അവർക്ക് അറിയാം, അവരോട് ചോദിച്ചാൽ മതി.
0: അല്ല, നമുക്ക് ഈ പല പല ഗുണഭോക്താക്കൾ പലരുണ്ടാവും, പക്ഷെ നമുക്ക് അതിന്റെ പിന്നില് നിങ്ങളെ പോലെ ഉള്ളവർ ഇങ്ങനെ പണിയെടുക്കണം.

0: നിങ്ങളെപ്പോലെയുള്ളവർ ഇങ്ങനെ പണിയെടുക്കണമെന്നുണ്ടെന്ന് നമുക്ക് അത്ര അറിയുണ്ടാവില്ല. നിങ്ങളിങ്ങനെ നിശബ്ദരായി ഇതെല്ലാം ഓരോ വീട്ടിലും കയറി കാൽനടയായി പോയി ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുന്നോണ്ടാണല്ലോ കൃത്യമായ ഗുണം ഓരോരുത്തർക്കും എത്തുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഓ ശരി ശരി. ആ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള
1: കൊറേ ആൾക്കാരെയൊക്കെ അറിയാം.
0: ശരി. അപ്പൊ ഈ സേവനങ്ങൾക്കൊക്കെ കൊച്ചി ആകാശങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ അംഗനവാടി ടീച്ചർമാർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് കേട്ടോ. ശരി. അപ്പൊ നമുക്ക് ഇന്ന് പാട്ട് ഏതാ
1: വേണ്ടേ?
0: ആ പാട്ടാണ് വേണ്ടത്. 30 വർഷമായിട്ട് കുട്ടികളെ താരാട്ടൊക്കെ പാടിയോണ്ടാണെന്ന് തോന്നുന്നു. സ്വര മാതിരിയാണ്. ഇടിമുഴക്കെന്ന് കേട്ടപ്പോ ഞാൻ ഒന്ന് പേടിച്ചു. പക്ഷെ പാട്ട് വളരെ തെളിമയാർന്നൊരു പിടിച്ചൊരു പാട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോവാം. അപ്പൊ കുട്ടികൾ എണീക്കുമ്പോ പറയൂ, ഇതാ നിങ്ങളെയൊക്കെ ആ കൊച്ചി ആകാശവാണിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഞാൻ ഫോണൊക്കെ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയൂ. ശരി. അപ്പൊ ഒത്തിരി നന്ദി. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതുപോലെ ഞങ്ങളെ ഈ സേവനങ്ങളൊക്കെ ഞങ്ങൾ തന്നതിന് ഒത്തിരി നന്ദി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുക, ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോവുക.
1: ശരി.

0: കൊച്ചിക്ക് കണ്ട് മാത്രല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: ഹലോ, നമസ്കാരം, വെള്ളിത്തിരയാണ്, ആരാണ് സംസാരിക്കുന്നത്?
3: നമസ്കാരം സർ, പാലക്കാട്
2: ആരാണ്?
3: കുഴൽമന്ദം രാജു.
2: ആ, കുഴൽമന്ദത്ത് നിന്ന് രാജു അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നു താങ്കൾ?
3: ഞാൻ റിട്ടയേർഡാണ്.
2: റിട്ടയേർഡാണ്? ആ, എന്തായിരുന്നു, ഏത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു?
3: അധ്യാപകനായിരുന്നു, പ്രൈമറി
2: അധ്യാപകനായിരുന്നു. ഓ, ശരി ശരി. ആ,
3: പ്രൈമറി സ്കൂൾ.
2: പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. ഒത്തിരി നാളായോ?
3: അഞ്ചുകൊല്ലായി
2: അല്ലേ. ഇപ്പൊ എന്താണ് നമ്മൾ ഈ വിരമിച്ച ജീവിതത്തിൽ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? സമയം, നമുക്ക് ഒത്തിരി സമയം കിട്ടുകയാണല്ലോ പെട്ടെന്ന്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആ, ശരി ശരി. കാരണം ഇപ്പൊ അധ്യാപകൻ എന്ന് പറയുമ്പോൾ എപ്പോഴും തിരക്കായിരിക്കുമല്ലോ. രാവിലെ സ്കൂളിൽ പോയാൽ പിന്നെ വൈകുന്നേരം വരെ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി പിന്നെ തിരിച്ചു വരുന്നു, പിറ്റേന്നത്തെ കാര്യം പോകുന്നു, അങ്ങനെയാണല്ലോ. അപ്പൊ പെട്ടെന്ന് റിട്ടയർ ആകുമ്പോ ചിലർക്കൊക്കെ ഒരു ശൂന്യത തോന്നും, എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്നൊക്കെ. താങ്കൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതെയോ, വേറെ പ്ലാനിങ് ഉണ്ടായിരുന്നു?
3: ശൂന്യത തീർച്ചയായിട്ടും നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ അതൊരു ശൂന്യതയായിരിക്കും. മാനസിക പ്രശ്നങ്ങൾ വരെ വേണമെങ്കിൽ ഉണ്ടാകാം, നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങി പൊതുകാര്യങ്ങളിലോ സാമൂഹിക കാര്യങ്ങളിലൊക്കെ ഇടപെട്ട ഉത്തരവാദിത്തോടെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടും, മനസ്സിന് സന്തോഷം കിട്ടും, കുടുംബവും
2: സമൂഹവും ഒക്കെ നമുക്ക് കുഴൽമന്ദത്ത് അങ്ങനെ ഓരോരോ സാമൂഹിക കാര്യങ്ങളൊക്കെ ഇടപെട്ടാണ് ഇപ്പൊ താങ്കൾ വ്യാപൃതനായിരിക്കുന്നത്. എന്താ അവിടെ പാലക്കാട് എങ്ങനെയാ? മാഷ മാഷെന്നാണ് വിളിക്കുന്നത്, മാസ്റ്റർ എന്നാണ്
3: വിളിക്കുന്നത്?
2: മാഷാണ് അല്ലെ, രാജ്മാഷാണോ അവിടെ?
3: ഇവിടെ
2: ഇവിടെയൊക്കെ ഞങ്ങള് ഈ ഭാഗത്തൊക്കെ സാറെന്നാണ് വിളിക്കുന്നത്, സാറും ടീച്ചറും ആണ്.
3: എറണാകുളം ജില്ലയില് സാറന്മാരാണ്, പോകുന്ന ആളാണ്.
2: ആണല്ലോ, ഇവിടെ ആയിരുന്നു
3: സ്വദേശം?
2: കൂത്താട്ടുകളായിരുന്നു. ആ, കേരളത്തില്
3: തൊടുപുഴയുള്ള റിയാസ് ആർക്കെ ഉണ്ടല്ലോ.
2: ആ, അതെ, ഞാൻ റിയാസ് ആണ് സംസാരിക്കുന്നത്. തൊടുപുഴ? അതെ, തൊടുപുഴ വർക്ക് ചെയ്തിട്ടുണ്ടോ? ന്യൂമാൻ കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഓ, ശരി ശരി. ആ, അപ്പൊ ഈ ഭാഗമൊക്കെ പരിചയമുണ്ട്.
3: ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് പി എസ് സി കിട്ടി പോകുന്നതാ.
2: അങ്ങനെ അങ്ങനെ പിന്നെ പാലക്കാട് തന്നെ സെറ്റിലായി,
3: സെറ്റിലാകേണ്ട സാഹചര്യമുണ്ട്.
2: ഓ, ശരി ശരി. അപ്പോൾ എന്താ ഇന്ന് പാട്ട് ഏതാ വേണ്ടത്?
3: നമ്മള് പാട്ട് ഞാൻ പറഞ്ഞിരുന്നു ജോസഫിലെ, അതല്ലാതെ കളിത്തോഴലിലൊക്കെ കിട്ടും, മഞ്ഞലയിൽ മുങ്ങി തോർത്തിന്നൊക്കെ.
2: മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്നുള്ള പാട്ട് മതി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്നുള്ള പാട്ട് നോക്കാം. ആ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
3: പിന്നെ ആകാശവാണിയുടെ പരിപാടികൾ വളരെ കാലം മുമ്പ് തൊട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന, അതായത് സർവീസ് കയറുന്ന കാലഘട്ടം തൊട്ടുണ്ട്.
2: ആ, ശരി ശരി.
3: പിന്നെ എഫ്എമ്മിന്റെ ഒക്കെ കേൾക്കാറുണ്ട്.
2: അപ്പൊ അവിടെ അവിടെ
3: ഒക്കെ റിട്ടയർ ചെയ്ത് ഒക്കെ സങ്കടകരമായി പോയി. ടി പി രാജേഷ് സാർ ആയിരുന്നു എന്റെ ഏറ്റവും വലിയ, 30/5/2025 പിരിഞ്ഞു പോയി ടി പി രാജേഷ് സാർ അല്ലെ അവിടുത്തെ.
2: ആ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു നിയമപരമായ ഒരു ഇതായത് കൊണ്ട് നമുക്ക് വിരമിക്കൽ എന്നതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അത് തീർച്ചയായും
3: വലിയ നഷ്ടവും, അതുപോലെ തന്നെ എനിക്ക്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിയുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് കുറഞ്ഞു പോയി. അതോട്

0: ശരി. അപ്പൊ
1: എനിക്ക് വളരെയധികം ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ രാജേഷ് സാറിന് ഒരു ചന്തമാണ്, ഒരു ആനച്ചന്തമാണ് അവിടുത്തെ പരിപാടികൾക്ക്.
0: തീർച്ചയായും തീർച്ചയായും.
1: തീർച്ചയായിട്ടും ഡെപ്യൂട്ടേഷനോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഡെയിലി വേജോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാറിനെ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും.
0: അദ്ദേഹം ആദർശനായി പല പരിപാടികളിലും ഇപ്പോഴും ഇടപെടുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇതുപോലെയുള്ള ആശുപത്രി അങ്ങനെയുള്ള പരിപാടികൾ, ഹെൽത്ത് റിലേറ്റഡ് ഉള്ള പരിപാടികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശമൊക്കെ ഞങ്ങൾ ഇപ്പോഴും ചോദിക്കാറുണ്ട്. പരിപാടി അവതരിപ്പിക്കാനേ അദ്ദേഹം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ആ
1: ആരോഗ്യ പരിപാടികളൊക്കെ എത്രമാത്രം വളരെ സാറിനോട് ചോദിക്കുന്ന ഡോക്ടേഴ്സിന് വരെ പേടിയായിരുന്നല്ലോ സാർ.
0: അതെ അതെ സാർ, സാർ
1: ആരെങ്കിലും ചോദ്യം ചോദിക്കുന്നതെന്ന് അറിഞ്ഞ ഡോക്ടേഴ്സ് വരെ വീട്ടിൽ ട്രയൽ എഴുത് വളരെയധികം പഠിച്ചതിന് ശേഷമാണ് അവർ കൂടാറുള്ളത്.
0: അതെ അതെ.
1: പിന്നെ എനിക്കറിയാം രാജേഷ് സാർ ആകാശവാണിയിലൂടെ നടക്കുകയാണെങ്കിൽ പാഞ്ഞല്ല നടക്കൂടെ, എല്ലാവരും പുറകെ ഓടി. എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെയധികം ആനച്ചന്തമല്ലായിരുന്നു രാജേഷ് സാർ.
0: അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ
1: പോയതിന് ശേഷം എനിക്ക് വളരെയധികം, ഞാൻ ഇപ്പൊ എനിക്ക് പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ ചോദിച്ചാൽ പോലും എനിക്ക് വളരെയധികം അങ്ങ് പറയാൻ കിട്ടണില്ല. എനിക്ക് വളരെയധികം ഫാനായിരുന്നു, അതുപോലെ ഗിരിജ വാലേട്ടൻ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ.
0: അതെ, അദ്ദേഹമൊക്കെ അവരൊക്കെ നമ്മുടെ അവിഭാജ്യ ഘടകമായിരുന്നു. പക്ഷെ നമുക്ക് ഇത് ഇതിനെ തടുത്തു നിർത്താൻ പറ്റാത്ത
1: മറക്കാൻ പറ്റില്ല. ആകാശവാണിയിലെ ശ്രോതാക്കൾ എപ്പോഴും അവര് ചേർത്ത് പിടിച്ചോണ്ടിരിക്കും. അവരില്ലാത്തത് കൊണ്ട് ചില പരിപാടികളൊന്നും കാണുന്നില്ല, കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നില്ല പറയുന്നതിന്
0: വിഷമം. അല്ല, നമ്മൾ അതുകൊണ്ട് പരിപാടികൾ കുറച്ചിട്ടില്ല. നമ്മുടെ ആളുകൾ പോകുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ പരിപാടികൾ കൂടുതൽ നന്നായി സൃഷ്ടിക്കാനാണ് നോക്കാറ്.
1: കാരണം ഇംഗ്ലീഷ് മാറ്റേഴ്സിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കും.
0: അതെ അതെ, ഇംഗ്ലീഷ് മാറ്റേഴ്സിലെ സുമേഷ് ഞാനാണ്. അപ്പൊ അങ്ങനെ പുതിയ പുതിയ പരിപാടികൾ നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. നമുക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ല, പക്ഷെ
1: രാജേഷ് സാറും അങ്ങനെ ടീമുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു വലിയൊരു വലിയൊരു ആകാശവാണി എന്ന് പറയുന്ന ഒരു കൊച്ചി എഫ് എം എന്ന് പറയുന്നത് വളരെയൊരു ഇതായിരുന്നു.
0: അപ്പൊ ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത്, അവരില്ല എന്ന് വിചാരിച്ച്.
1: ഉപേക്ഷയില്ല, എന്തായാലും നമുക്കൊരു ചന്തത്തിന്റെ ഒരു ഇതുണ്ട്. പിന്നെ റിയാ മാഡം ഒക്കെ വളരെ ഇതാണ്, വളരെ ഇതാണ്. റിയാ മാഡം, റിയ സാറ്, അതുപോലെ അഖിൽ സാറ്, അങ്ങനെ കുറെ
0: പേരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഉപേക്ഷിച്ച് പോരുത്.
1: പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നവരുമായിട്ട് ഞങ്ങൾക്കൊന്ന് താതാത്മ്യം പാലിക്കേണ്ടതായിട്ട്, അതായത് ഒത്തുചേരേണ്ടതായിട്ടുണ്ട്, അവരോട് ഒത്തുപോകേണ്ടതായിട്ടുള്ള, ഞങ്ങള് മാനസികമായിട്ടുള്ള, ഞങ്ങൾ കുറെ ആളുകൾ ഇങ്ങനെ മനസ്സിൽ
0: വെച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു. മാറ്റം മാറ്റം വേണ്ടേ, മാറ്റമില്ലാത്തത് മാറ്റത്തിനാണെന്ന് അറിയില്ല. അപ്പൊ പുതിയ മാറ്റം വന്നാലുള്ള നമുക്ക് എന്തൊക്കെയാണ് പുതുമ ഉള്ളതെന്ന് അറിയുള്ളൂ. അപ്പൊ അത് അതിന്റെ മാറ്റം ഇങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ പുതിയ പരിപാടികളായിട്ട് ഞങ്ങള് വരും. അപ്പൊ അങ്ങനെ
1: ഉണ്ടായിരുന്നു ഓർമ്മചിന്ത, അതുപോലെയുള്ള പരിപാടികൾ ഓർമ്മചിന്തിൽ. ഇപ്പൊ സാറിന്റെ കൂടെ ഇന്ന് ആരായിരുന്നു?
0: എന്റെ കൂടെ ശശികുമാർ സാറായിരിക്കും.
1: ശശികുമാർ സാറിന്റെ ശബ്ദത്തിൽ ഒരു പരുക്കനാണോ?
0: അദ്ദേഹം ഉണ്ണികൃഷ്ണൻ സാറും ഉണ്ട്. അപ്പൊ അതിലാരെങ്കിലും ഒരാളായിരിക്കും എപ്പോഴും.
1: എന്തായാലും നമുക്ക് എവരും എല്ലാവരുമായിട്ടൊന്ന് ആത്മബന്ധം കൂടുതൽ ഉണ്ടാക്കേണ്ടത് ഞങ്ങൾക്കുണ്ട്.
0: തീർച്ചയായും ഉണ്ടാക്കും. അപ്പോ ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയച്ചു തരൂ അല്ലെ, അവിടത്തെ താങ്കളുടെ അനുഭവങ്ങൾ.
1: അതുപോലെ തന്നെ മറ്റേ കത്തുകൾ അയക്കുന്നുണ്ടല്ലോ ആഴ്ചകൾ
0: തോറും. അപ്പൊ ഓർമ്മച്ചിന്തയിലേക്ക് അയച്ചാലാണോ നമുക്ക് അനുഭവങ്ങളൊക്കെ?
1: പിന്നെ കുറേ കത്ത് അയക്കുന്ന നബീസ കുഞ്ഞപ്പ വന്താവൂര്, അതുപോലെ ഗോപികൃഷ്ണൻ നന്ദ്യാട്ടു ആകാശവാണിക്ക് കുറെ പേര് മക്കളുണ്ടല്ലോ.
0: അതെ, നമുക്ക് എപ്പോഴും കൂടുതൽ ആളുകൾ ഉള്ളത് എപ്പോഴും നമുക്ക് സന്തോഷമല്ലേ ഉള്ളു. അപ്പൊ അതിലേക്കൊക്കെ കത്തുകൾ അയക്കും, അങ്ങനെയാണ് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റുകയുള്ളൂ. താങ്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിലേക്കും കൂടെ എഴുതി തരൂ. ഓർമ്മച്ചിത്തലേക്ക് തീർച്ചയായും അയക്കും അനുഭവങ്ങളൊക്കെ. ഈ അധ്യാപക ജീവിതത്തിൽ ഒത്തിരി കഥകൾ ഉണ്ടാവുമല്ലോ, ടീച്ചർ കാലത്തെ ടീച്ചർ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് എഴുതി അയക്കും. ശരി, അപ്പൊ നമുക്ക് മഞ്ഞലയിൽ മുങ്ങിത്തോർത്ത് എന്നുള്ള ആ പാട്ട് കേട്ടാലോ. ഒത്തിരി നന്ദി വിളിച്ചു.
1: സാറുണ്ടായാലും നമ്മുടെ നാട്ടുകാരനായാലും ഒരു സന്തോഷമുണ്ട്.
0: എനിക്ക് സന്തോഷം. അതായത് നമുക്ക് നമുക്കപ്പോ നമ്മുടെ നാടിനും കൂടി വേണ്ടി ഇതാ പാട്ട് വരുന്നു.
1: അതെ, നാട്ടുകാർക്കും നാടിനും എല്ലാവർക്കും സമൂഹത്തിൽ എല്ലാവർക്കും വേണ്ടി ആയിക്കോട്ടെ. ഒരു നന്ദിക്ക് വേണ്ടി. ഓക്കെ.

0: നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും,
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്,
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും,
1: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്,
0: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
1: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മറൈൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
0: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഹലോ, നമസ്കാരം, വെള്ളിത്തരയാണ്.
3: നമസ്കാരം റിയ സാർ, ഞാൻ രാജു, തുറവൂർ ചാവടി എന്ന് പറയും.
2: രാജു എവിടെന്നാണ്?
3: ചാവടി, തുറവൂർ ചാവടി.
2: തുറവൂർ ചാവടി എന്നത് നമുക്ക് ഇപ്പൊ വിളിച്ച് വെച്ച ആളുടെ പേര് രാജു എന്നായിരുന്നു.
3: അത് പാലക്കാട് കൊല്ലം,
2: പാലക്കാടുള്ള രാജു മാഷ്. അതെ,
3: നമ്മള് തമ്മിൽ സംസാരിച്ചിട്ടില്ല, പക്ഷെ സാറിന്റെ കത്ത് വായിച്ചിട്ടുണ്ട് ഓർമ്മ.
2: ആണല്ലേ? ഓ, ശരി ശരി.
3: അത് എന്താണെന്നറിയോ? മറ്റേ ഞാനൊരു ബോംബെയിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒരു
2: ശരി ശരി, അവിടെ അവിടെ പോയിട്ട് അവിടുന്ന് എന്തോ ഇത് പറ്റിയില്ലേ, ഒരു അമളി പറ്റി, അവിടുന്ന് അവര് ഉറപ്പിച്ച ജോലി കിട്ടിയില്ല, എന്നിട്ട് തിരിച്ചു വരേണ്ട വന്നൊരു. അതല്ലേ? ശരി ശരി, ഓർക്കുന്നുണ്ട്, ഇപ്പൊ
3: ഓർക്കുന്നുണ്ട്.
2: ആ അതെ അതെ അതെ അതെ. ആ ഇപ്പൊ ഇപ്പൊ തുറവരാണല്ലേ?
3: അയച്ചിരുന്നു, ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലോ ഉണ്ടായിരുന്നു, മുമ്പത്താഴ്ച ഉണ്ടായിരുന്നു.
2: അയച്ചിരുന്നു അല്ലേ? വായിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കത്തുകൾ അയക്കൂ. എന്ത് ചെയ്യുന്നു താങ്കൾ?
3: എനിക്ക് തയ്യലാണ്.
2: തയ്യലാണ്? ആ, എവിടെയാ? അത്ര വരെ
3: യൂണിഫോം വർക്കാണ് ചാവടി.
2: ആ ശരി ശരി, ചാവടി അല്ലേ? ഓക്കെ, അപ്പൊ യൂണിഫോം വർക്ക് മാത്രം എടുക്കുന്നുള്ളോ? സ്കൂൾ യൂണിഫോം
3: എല്ലാവർക്കും.
2: ആ പക്ഷെ യൂണിഫോമിലാണ്. ആ സ്കൂള്, പക്ഷെ സ്കൂള് തുറന്നിട്ട് ഒരു മാസമായില്ലേ? ഇപ്പോഴും തീർന്നിട്ടില്ല.
3: നമുക്ക് പ്ലസ് വണ്ണിന്റെ പ്ലസ് ടുവിന്റെ ഇഷ്ടം പോലെ വർക്ക് ഇനി ചെയ്യാനുണ്ട്.
2: തീരാനുണ്ട്.
3: ക്ലാസ് തുടങ്ങിയല്ലോ, 6-ാം തീയതി തുടങ്ങിയത്.
2: ഓക്കെ, അപ്പൊ സ്കൂളില്
3: തീർന്നു, വേറെ ഇഷ്ടം പോലെ വർക്കുണ്ട്.
2: ശരിക്കും നിങ്ങൾക്കാണ് ഇപ്പൊ ഏത്, ഓരോ സ്കൂളും തുടങ്ങുന്നത് എപ്പോഴാണ്, എല്ലാവരും പരീക്ഷ എപ്പോഴാണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് വിദ്യാർത്ഥികളെക്കാളും. കാരണം

0: എല്ലാരും ബഹളം വെക്കുന്നത് ഇല്ല സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇവിടെ വന്ന ബഹളം വെക്കുന്നത്.
1: അതെ അതെ, എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്യുന്ന? ഇപ്പൊ ഒത്തിരി കസ്റ്റമേഴ്സ് ഇങ്ങനെ ചിലര് ചൂടാവില്ലേ?
0: ഇഷ്ടം പോലെ ടീച്ചറൊക്കെ കേട്ട് തന്നെ ഇങ്ങനെ ഇരിക്കണം. ഞാൻ ചേട്ടനാണ് നടത്തുന്നത്, ഞാനും കൂടെ തയ്ക്കണം കൂടെ.
1: ആ ഓക്കെ, അപ്പൊ ചേട്ടനെ പതിയെ കാണിച്ചു കൊടുക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനാണ്, അദ്ദേഹത്തോട് പറഞ്ഞാൽ പറയൂ എങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹമാണ് അതൊക്കെ ഡീൽ ചെയ്ത് വിടുന്നത്. ഓക്കെ, ഏതാ പാട്ട് വേണ്ട? ഏതാണ്?
0: ഞാനേ സ്വപ്നമേ നിനക്ക് നന്ദി എന്നൊരു സിനിമയിലെ കളിച്ചിരി മാറാത്ത പ്രായം എന്നൊരു പാട്ടുണ്ട്.
1: ഓക്കെ, കളിച്ചിരി മാറാത്ത പ്രായം, യേശുദാസും
0: ഇപ്പൊ ഈയിടെ വിവാഹം കഴിഞ്ഞ നമ്മുടെ മോൾക്ക് വേണ്ടിട്ട് തന്നെ.
1: ആ മോളുടെ വിവാഹം അടുത്തായിരുന്നു അല്ലേ? പേരെന്താ മോളുടെ?
0: മോളുടെ പേര് അവന്തിക.
1: അവന്തിക, അവന്തിക എന്ത് ചെയ്യുന്നു?
0: അവന്തിക അവരുവരിക്കും അങ്ങ് പോകുന്നില്ല, ഇപ്പൊ നേരത്തെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയി നിപ്പങ്ങും പോകുന്നില്ല.
1: ശരി ശരി.
0: അപ്പൊ വരാനാ ചെറുക്കൻ അഖിലാണ്, അഖിൽ എന്നാ അവന്റെ പേര്.
1: അഖിൽ, അപ്പൊ അഖിലിനും അവന്തികയ്ക്കും വേണ്ടിയാണ് ഈ പാട്ട്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
0: ഓക്കെ
1: ഓക്കെ, ശരി, ഒത്തിരി നന്ദി വിളിച്ചതിന്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിര ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വെള്ളിത്തിരയ്ക്ക് സാങ്കേതിക സഹായം നൽകിയത് രാധാകൃഷ്ണപിള്ള, രത്നാഭായ്. പാട്ടുകളെടുക്കാൻ എന്നെ സഹായിച്ചത് ഖുദ്സിയ സമീന. ഞാൻ റിയാസ്. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. വിളിച്ച എല്ലാവർക്കും നന്ദി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 500,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ച് വിശദാംശങ്ങൾ ആരാഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ സന്ദർശിച്ച് വനമന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. മലപ്പുറം തവനൂരിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പത്തനംതിട്ട കടമ്മനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തലകുടുങ്ങി വയോധികൻ മരിച്ചു. 75-കാരനായ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ശാരീരിക പരിമിതിയുള്ള വ്യക്തിയായിരുന്നു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയിൽ നിന്നും 30 കോടിയായാണ് വർദ്ധിപ്പിച്ചത്. 50 ലക്ഷമായിരുന്നു 3 സമ്മാനം, 25 ലക്ഷമാക്കി കുറച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ആയുർവേദ ഡോക്ടറായ ഹരിത ഹരിബാബു ആണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്?
1: വർഷകാലമെന്ന് പറയുന്നത് ആയുർവേദം അനുസരിച്ചിട്ട് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഒരു സഞ്ചാരം ഉണ്ടല്ലോ, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വർഷത്തിനെ നമ്മുടെ പഴയ ഭാരതീയ ആചാര്യന്മാർ ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. ഉത്തരായനം, ദക്ഷിണായനം, ഇങ്ങനെയാണ് ആയുർവേദത്തിൽ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത്. അപ്പൊ അതിൽ ഉത്തരായനം എന്ന് പറയുന്നത് മൂന്ന് ഋതുക്കൾ ചേർന്നതാണ്, ശിശിരം, വസന്തം, ഗ്രീഷ്മം. ദക്ഷിണായനം എന്ന് പറയുന്നത് വർഷം, ശരത്, ഹേമന്തം. അതിലെ വർഷകാലമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ശരിക്കും പറയുന്നത് ഈ വർഷകാലം എന്ന് പറയുന്ന ഒരു ഋതുസന്ധി കൂടിയാണ്. അതായത് ഗ്രീഷ്മ ഋതു അങ്ങോട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വർഷ ഋതുവിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതിന് ഋതുസന്ധി എന്നാണ് ആയുർവേദത്തിൽ പറയുക. അപ്പൊ ഔഷ്ണാധിക്യം കൂടി ഉള്ള ഒരു ഉത്തരായനം, അവിടെ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ശരീരബലം ഭയങ്കരമായിട്ട് കുറയും. അതിന് ആയുർവേദത്തിൽ നമ്മൾ ശിശിരം, വസന്തം, ഗ്രീഷ്മം എന്ന് പറയുന്നത് ആദാന കാലമാണ്. അവിടെ നമുക്ക് ആരോഗ്യം ഭയങ്കരമായിട്ട് കിട്ടും, നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യം കിട്ടുന്ന കാലമാണ്, അതിനാണ് ആദാനം എന്ന് പറയുന്നത്. വിസർഗകാലം എന്ന് പറയുന്നത് വർഷ, ശരത്, ഹേമന്തമാണ്. അവിടെ നമ്മുടെ ജഠരാഗ്നിയൊക്കെ വ്യതിയാനം സംഭവിച്ച് ബോഡിയിൽ ഭയങ്കര ക്ഷീണമൊക്കെ വന്ന് നമ്മുടെ ആരോഗ്യം കുറയും, അവിടെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും,
0: രോഗപ്രതിരോധ ശേഷി
1: കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി വരുന്ന ഒരു ഋതുസന്ധിയുണ്ട്, അതാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതാണ് വർഷകാലത്തിൽ, നമ്മൾ വർഷകാലം എന്ന് പറഞ്ഞാൽ ഇത് കർക്കിടക മാസമല്ലേ. അപ്പൊ കർക്കിടകത്തിൽ പൊതുവെ ആരോഗ്യം മിക്കവർക്കും കുറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ ഇതാണ്, ഉഷ്ണാധിക്യം കൂടുതൽ കാരണം ഉത്തരായനത്തിൽ ശരീരബലം കുറഞ്ഞിരിക്കും. മഴ മഞ്ഞൊക്കെയുള്ള ദക്ഷിണായനം കാരണം ശരീരബലം കുറച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ കർക്കിടക മാസം എന്ന് പറയുന്നത് രണ്ടിന്റെ ഒരു സന്ധിയാണ്, ആയുർവേദത്തിൽ അതിന് ഋതുസന്ധി എന്നാ പറയുന്നത്. അപ്പൊ ഈ ഋതുസന്ധി കാലത്ത് നമ്മളെ മഴക്കാലം എന്നൊക്കെ പറയുന്ന ആ ഒരു ഋതുസന്ധി കാലത്ത്, മഴക്കാലം എന്ന് പറഞ്ഞാലും കുറെ അസുഖങ്ങൾ നമുക്ക് വരുന്നുണ്ട്. മഴ മാത്രമല്ല, ചിക്കൻ പോക്സ് പോലത്തെ അസുഖങ്ങൾ ഈ ഒരു ഋതുസന്ധികളിലാണ് കൂടുതൽ വരുന്നത്. അപ്പൊ ചൂട്, തണുപ്പ് മാറി മാറി വരുന്നത് കാരണമുണ്ടാകുന്ന അസുഖങ്ങളും ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. അപ്പോ ആ ഒരു നമ്മുടെ ബോഡിക്ക് മനസ്സിലാവണില്ല ഇതെന്താണ്, ഒരു ഈ ഒരു ഋതുസന്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ബോഡി ആരോഗ്യം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള കാലത്ത് നമ്മൾ ചികിത്സകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതാണ് ഈ വർഷകാല ചികിത്സ എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. ശരിക്കും കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ഋതുസന്ധി കാലത്ത് ചെയ്യുന്ന ചികിത്സയാണ്.
0: അപ്പൊ ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്നോണ്ടായിരിക്കും നമ്മളതിനെ കർക്കിടക ചികിത്സ.
1: അതെ അതെ, കർക്കിടക മാസം എന്ന് പറയുന്നത് ആ ഒരു സമയമാണ്, ഋതുസന്ധി കാലമാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന സമയം ആൾക്കാർക്ക് അത്രയും ബോഡി വീക്കായിരിക്കും, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. മഴക്കാലം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് മഴ മഞ്ഞൊക്കെ കാരണം ഒരുപാട് അസുഖങ്ങൾ വരും. ഈ മഴ തണുപ്പൊക്കെ വരുമ്പോൾ വാദം കൂടും എന്ന് പറയില്ലേ, അപ്പം രോഗങ്ങൾ കൂടും. അതുപോലെ ദഹനശക്തിയൊക്കെ കുറഞ്ഞിട്ട് പിത്തദുഷ്ടി എന്ന് പറയും. ആയുർവേദത്തിൽ ത്രിദോഷങ്ങളുണ്ട്, വാത, പിത്ത, കഫം. അതിൽ മഴ തണുപ്പ് കാരണം വാദം കൂടുന്നു, അസുഖങ്ങൾ കൂടുന്നു, ദഹനശക്തി കുറഞ്ഞിട്ട് പിത്തപ്രകോപം ഉണ്ടാകുന്നു, പിത്തദുഷ്ടി അതുണ്ടാകുന്നു, അപ്പോഴും രോഗം കൂടുന്നു. പിന്നെ മഴ മഞ്ഞൊക്കെ കൊണ്ട്, തണുപ്പൊക്കെ കൊണ്ട് നമുക്ക് ജലദോഷം പോലെയുള്ള കപജന്യ രോഗങ്ങൾ ഉണ്ടാകുന്നു. അപ്പോഴും ഈ ത്രിദോഷങ്ങളിൽ ഒന്നായ കഫം ദൂഷിക്കുന്നുണ്ട്, അപ്പോഴും അവിടെ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ ത്രിദോഷങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുന്ന ഒരു ഒരു മാസമാണ് ഈ പറയുന്ന കർക്കിടക മാസം. അപ്പൊ ആ ത്രിദോഷത്തിന്റെ അസന്തുലിതാവസ്ഥ കാരണം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
0: അതുകൊണ്ടാണ് കർക്കിടക ചികിത്സക്ക് ഇത്രയധികം പ്രാധാന്യം വരുന്നത്.
1: പിന്നെ പണ്ട് കാലത്ത് ഉപജീവന മാർഗത്തിന്റെ ഒരു, അവരെല്ലാരും കൃഷി ചെയ്തായിരുന്നല്ലോ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവരുടെ ഉപജീവന മാർഗാർത്ഥം അവരെല്ലാവരും വർഷത്തിൽ ഒരു മാസം അവർ ബ്രേക്ക് എടുക്കുമായിരുന്നു എന്നാണ് ആയുർവേദത്തിൽ അനുമാനിച്ച് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം സത്യമായിരിക്കാം, നമ്മളത് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ അറിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഒരു വർഷത്തെ കഠിനമായ അധ്വാനം, ഭയങ്കര ക്ഷീണിച്ച ശരീരത്തിന്റെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അവർ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തെ അവർ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു

0: ഉണ്ട്. അപ്പോൾ അവരുടെ തിരഞ്ഞെടുപ്പാണ്, അവരുടെ തിരഞ്ഞെടുപ്പും ഈ പറയുന്ന കർക്കിടക മാസത്തിലാണ് വന്നത്. അപ്പം അതൊരു ഉത്തമമായ ഒരു തീരുമാനമായിരുന്നു. അത്രയും നാളത്തെ വർഷം അധ്വാനം കഴിഞ്ഞ് അവരൊരു മാസം അവരുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അതുകൊണ്ടും ഈ ഒരു സമയം വളരെ
1: ചികിത്സിക്കേണ്ടി,
0: അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തെ ചികിത്സ എന്ന് പറയുന്നത് വളരെ ഉചിതമായിരിക്കും.
1: ചിലപ്പോൾ ഏറ്റവും ലളിതമായിട്ട് വീടുകളിൽ വെച്ച് ചെയ്യാവുന്ന നമ്മൾ പറയുന്ന ഈ കർക്കിടക ചികിത്സ എന്താണ്?
0: കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു പരമ്പരാഗത ചികിത്സാ രീതിയാണ്. ആ സമയത്തൊരു ജൂലൈ ഒരു പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെയൊക്കെയാണ് ഇംഗ്ലീഷ് മാസപ്രകാരം നമ്മൾ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ തമിഴ്നാട്ടിലെ ആടി മാസം എന്നൊക്കെ പറയില്ലേ, അതും ഇത് തന്നെയാണ്. ശക്തമായ മഴ, ഈർപ്പം ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ത്രിദോഷങ്ങൾക്ക് അതിന്റെ ഒരു ഇക്വിലിബ്രിയം നഷ്ടപ്പെടും, അതിന്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. ആ ഒരു ഭംഗം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയും. അങ്ങനെ കുറയുമ്പോൾ നമുക്ക് ഡൈജസ്റ്റീവ് കംപ്ലയിൻസ് വരും, അതായത് ദഹനശക്തി കുറയും, പിന്നെ ശരീരത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ മനസ്സിനും പറ്റണമെന്നില്ല. അപ്പൊ മാനസികമായി കുറെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു മാസമാണത്. ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതിനും ബോഡിയെ മൊത്തത്തിൽ ഡീടോക്സിഫൈ ചെയ്യാന്ന് പറയില്ലേ, ബോഡിയിൽ കുറെ ടോക്സിൻസ് ഉണ്ടായിരിക്കും, അത്രയും ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ, അതിനൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നതാണ് കർക്കിടക ചികിത്സ. മനസ്സിനും ഇതേപോലെ ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പൊ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിക്കൂട്ട് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ നമുക്ക് മുക്കുടി സേവ എന്നൊരു ഇതുണ്ട്, പത്തില തോരൻ, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്ത് ശീലിച്ചു വന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ബോഡിയെ റിപ്പയർ ചെയ്യാമെന്ന് പഠിക്കാൻ പറ്റും. അതാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുള്ളവർ കൂടുതലും.
1: അപ്പൊ വീട്ടമ്മമാർക്ക് ഇപ്പം
0: പറയാൻ പറ്റും, അതാണ് ഈ മാസം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലുള്ളവർ കൂടുതലും.
1: അപ്പൊ വീട്ടമ്മമാർക്ക് ഇപ്പം പത്തില ഉപയോഗത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
0: പത്തില തോരൻ എന്ന് പറയും, നമ്മൾ ആ ഒരു തോരൻ വെക്കുകയാണ്, ഒരു പത്തിലകൾ ചേർന്ന എന്താ പറയാ, ഒരു വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിൽ അത് ഭക്ഷണമാക്കുക, നമ്മൾ ആ പത്തിലകൾ വെച്ച് തോരൻ ഉണ്ടാക്കി അത് ഡെയിലി ഈ ഒരു മാസം കംപ്ലീറ്റ് കഴിക്കാനാണ്. കോവല്, താള്, തകര, തഴുതാമ, കുമ്പളം, ഇവിടുത്തെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ, മത്തൻ, വെള്ളരി, ചീര, ചേന, ആനക്കൊടുത്തൂവ, ഇത്രയാണ് പത്തില. ഇത് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കുക.
1: ആനക്കൊടുത്തൂവ എന്ന് പറയുന്നത് ചൊറിയണം അല്ലേ?
0: ആ അതിന്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിനെല്ലാത്തിനും. അതുപോലെ ദശപുഷ്പങ്ങളില്ലേ, ദശപുഷ്പങ്ങളും ഈ മാസങ്ങളിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. മുക്കുറ്റി, കറുക, പൂവാങ്കുറുനില, ഉഴിഞ്ഞ, നിലപ്പന, കയ്യോന്നി, പിന്നെ ചെറൂള, തിരുതാളി, പിന്നെ മുയൽച്ചെവി, വിഷ്ണുക്രാന്തി, ഇതാണ് ദശപുഷ്പങ്ങൾ. ഈ പത്ത് ദശപുഷ്പങ്ങളും പത്തിലെ തോരനും എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതെന്നാ പറയുന്ന ദിവസം ഒരു നേരമെങ്കിലും കഴിക്കുക. പിന്നെ കഞ്ഞിക്കൂട്ട് നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ, അപ്പൊ കഞ്ഞിക്കൂട്ടും ശീലമാക്കണം.
1: ഇപ്പൊ ഈ ഇല കഴിക്കുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പോ ആ ഇലയുടെ അളവിന് എന്തെങ്കിലും കൃത്യതയുണ്ടോ, അതോ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, അങ്ങനെയാണ്?
0: ഇതിന്റെ തളിരിലകളാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ നോർമലി തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതിന്റെ തളിരിലകൾ എടുത്തിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കൊരു ഒരു ദിവസം നമ്മളൊരു തോരൻ വെക്കില്ലേ, അതുപോലെ തന്നെ ഇതും എടുത്തിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന
1: ഓരോ ദിവസം ഓരോ ഇലകൾ വീതം എടുത്താലും മതിയാവും? അതോ എല്ലാ ഇലകളും കൂട്ടി വെക്കുന്നതുകൊണ്ട്?
0: ആ അതിന് ഗുണമുണ്ട്. അങ്ങനെ അങ്ങനെ ഇവിടെ തളിരിലകൾ എടുക്കുന്നത് കൊണ്ട് എല്ലാം കൂടെ തന്നെ ചെയ്യുമ്പോഴായിരിക്കും, തളിരിലയല്ലേ ചെറുതായിരിക്കും, അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ്. കഞ്ഞിക്കൂട്ടിൽ തന്നെ നമ്മൾ ഇതെല്ലാം കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ദശമൂലം, ത്രികടു, ശതകൂപ്പ, ഉലുവ, ജീരകം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാ. എന്താന്ന് വെച്ചാൽ അപ്പൊ ദഹനശക്തി പെട്ടെന്ന് കൂടാൻ സഹായിക്കും, ദേഹത്തിന് പോഷണം കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പോയിരുന്ന ആ ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ ഇത്രയും മെഡിസിൻസ് കഴിക്കുമ്പോൾ, നമുക്ക് മെഡിസിൻസ് നമ്മൾ ആഹാരമാക്കിയാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് ഇത് ഇംപ്രൂവ് ആകുമെന്നാണ്. അങ്ങനെയാണ് ശാസ്ത്രം. രോഗങ്ങൾ കൂടുന്നത് എപ്പോഴും ത്രിദോഷങ്ങൾക്ക് അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഇതിനെ ശമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ആഹാര സേവ കൊണ്ട് അർത്ഥമാക്കുന്നത്.
1: അപ്പൊ ഈ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അപ്പൊ വീടുകളിലുള്ള വസ്തുക്കള് വച്ചിട്ടും മരുന്ന് കഞ്ഞി ഉണ്ടാക്കിക്കൂടെ? ഇപ്പൊ മാർക്കറ്റില് ഇത്തരം കഞ്ഞിക്കൂട്ടുകൾ അവൈലബിൾ ആണ്, അപ്പൊ അതിലൊത്തിരി മരുന്നുകൾ, പച്ചമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ നമുക്കൊരു ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് ഇത് വാങ്ങി ഉപയോഗിക്കാതെ വീട്ടിൽ ഉണ്ടാവുന്ന വസ്തുക്കൾ വെച്ചിട്ട് ഒരു മരുന്ന് കഴിഞ്ഞ് ഉണ്ടാക്കാൻ കഴിയില്ലേ?
0: ഇത് എല്ലാം തന്നെ കിട്ടിയില്ലെങ്കിലും നമുക്കുള്ള അത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ദശമൂലങ്ങൾ എല്ലാം കിട്ടിയില്ലെങ്കിലും ത്രികടു എല്ലാം കിട്ടിയ ശതകുപ്പ ഉലുവൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും, ജീരകം ഉണ്ടാകും, പിന്നെ പത്തില തോരനിലെ എന്താ പറയാ ചീര, ചേന, ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ട് കുറച്ചെങ്കിലും നമ്മൾ നമ്മുടെ ബോഡിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പോലെ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മുടെ ശരീരം ഭയങ്കര ദുർബലമായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ ഫാസ്റ്റ് ഫുഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണ് എന്റെ ബോഡിയിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഇതിനെ

0: ബുദ്ധിമുട്ടുണ്ടാക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതിലെ കാര്യമുള്ളൂ. അപ്പം ഏറ്റവും അനുഗുണമായ ഔഷധദ്രവ്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ കഞ്ഞികൾ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. കഞ്ഞിക്കൂട്ട് ഇപ്പം കിട്ടും. അത് ഞവര അരി ഇല്ലേ, ഉണക്കലരി, ഞവര അരി, നുറുക്ക് ഗോതമ്പ്, യവം, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഒരു മിക്സ് എടുത്തിട്ട് ഇതിൽ ഔഷധ ചൂർണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം, കഞ്ഞി ഉണ്ടാക്കാം.
1: അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞപ്പോ ഞവര അരിയുടെ കാര്യം, അപ്പൊ ഞവര അരി ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ കഴിക്കുന്ന സാധാരണ അരി കൊണ്ട് ഈ മരുന്ന് ഉണ്ടാക്കാൻ പറ്റും?
0: ഉണ്ടാക്കാം. ഞവര അരിക്ക് ആയുർവേദത്തിൽ അതിൻ്റെതായ പ്രാധാന്യം ഉള്ളത് കൊണ്ടും ഈ ഒരു കാലഘട്ടം, ഈ ഒരു മാസം വളരെ നല്ലതായതുകൊണ്ടും കർക്കിടക കഞ്ഞിക്കൂട്ടിന്റെ കൂടെ കൂടുതലും ഇതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അത് ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയായാലും. പിന്നെ മേമ്പൊടികളെ പറ്റിയും പറയുന്നുണ്ടല്ലോ നമ്മൾ, ശർക്കര അല്ലെങ്കിൽ ഉപ്പ്, ഇതിലേതെങ്കിലും ഒന്ന് മേമ്പൊടിയായിട്ട് ചേർത്തിട്ട്, ചിലർ എന്താ പറയുക, നെയ്യ്, തേങ്ങാപ്പാലം ഒക്കെ ചേർത്തിട്ട് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതും നല്ലതാണ്. അപ്പം വീട്ടിലുള്ളത് തന്നെ ആണല്ലോ, തേങ്ങാപ്പാല്, പാൽക്കഞ്ഞിയൊക്കെ കുടിക്കുന്ന പോലെ തേങ്ങാപ്പാൽ കഞ്ഞി, അങ്ങനെ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം.
1: ചെറു കുട്ടികൾക്കും കൊടുക്കാം,
0: ചെറു കുട്ടികൾക്ക് കൊടുക്കാം, പ്രായമുള്ളവർക്ക് കൊടുക്കാം. പക്ഷെ അവരുടെ ദേഹബലമൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. വളരെ ഡൈജസ്റ്റീവ് ഫയർ ഇല്ലാത്ത ആൾക്കാരുണ്ട്, ജഠരാഗ്നി ബലം കുറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പം അവർക്ക് നമുക്ക് കുറച്ച് മൈൽഡായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. എല്ലാവർക്കും കൊടുക്കാം.
1: ഡോക്ടറെ, ഇലകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ നമ്മൾ മഴക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത് ഭക്ഷണ കാര്യത്തിൽ?
0: ചില ഇലക്കറികൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. മുരിങ്ങ പോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിൽ വിഷാംശത്തിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മുരിങ്ങ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. തൈര്, തൈര് ഒരുപാട് തണുത്ത മഴക്കാലത്ത്, തൈര് തണുപ്പാണ്, കഫം ഉണ്ടാക്കും, നമുക്ക് ഒരുപാട് കഴിക്കാൻ പാടില്ല. പിന്നെ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുപാട് കഴിക്കാൻ പാടില്ല മഴക്കാലത്താണ്.
1: എപ്പോഴും ചൂടോടുകൂടി,
0: ചൂടോടുകൂടി അല്ലെങ്കിൽ ചെറു ചൂടോടുകൂടി
1: ഭക്ഷണം
0: കഴിക്കണം. പകൽ ഉറങ്ങുന്നത് ഭയങ്കര മോശമാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് മഴക്കാലത്ത് പകലുറക്കം, ചില ഋതുക്കളിൽ മാത്രമാണ് നമ്മൾ പകൽ ഉറങ്ങാൻ അനുവദിക്കുന്നത്. മഴക്കാലത്ത് ഒരു കാരണവശാലും പകൽ ഉറങ്ങാൻ പാടില്ല. അമിതമായ വ്യായാമം ചെയ്യാൻ പാടില്ല. എല്ലാരും കരുതും മഴക്കാലമല്ലേ, തണുപ്പല്ലേ, വ്യായാമം ചെയ്യാം, ശരീരത്തിന് ചൂട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഋതുസന്ധി വരുന്നുണ്ട്, ഒരു വിസർഗകാലം പോലെയാണ്. അപ്പൊ നമ്മുടെ ആരോഗ്യം ദിനം പ്രതി കുറഞ്ഞു വരുന്നൊരു സമയത്ത് നമ്മൾ ഒരുപാട് വ്യായാമം ചെയ്യാൻ പാടില്ല. തണുപ്പ് മഴയൊക്കെ കാരണം ആൾക്കാർ ജിമ്മിലൊക്കെ പോയിട്ട് നല്ല സുഖമാണെന്ന് കരുതി വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത്രയും താങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ ശരീരം ഭയങ്കര മൃദുവായിരിക്കുന്ന അവസ്ഥയാണ് കർക്കിടകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത്, കർക്കിടക ചികിത്സ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ബോഡി ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഇതൊക്കെയാണ് ഒഴിവാക്കേണ്ടത്. ഭക്ഷണത്തിൽ ഈ പറഞ്ഞ പോലെ തണുത്ത ഭക്ഷണം, തണുത്ത വെള്ളം, ഐസ്ക്രീം പോലത്തെ കൊച്ചുകുട്ടികളൊക്കെ മഴയാണെങ്കിലും കഴിക്കും, പക്ഷെ അങ്ങനെ പാടില്ല. പകല് ഒരുപാട് നേരം ഉറങ്ങുന്നത് അതൊന്നും നന്നല്ല. ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്, അതാണ് ഈ ഒരു ഋതുസന്ധി വരുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. മഴക്കാല ജന്യ രോഗങ്ങൾ കൂടാതെ അല്ലാതെ ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കൊച്ചുകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ജലദോഷം ഒക്കെ വരുന്നത്. അപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെതാണ്. ഇമ്മ്യൂണിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ കുറച്ച് കറിവേപ്പില, നെല്ലിക്ക വലിപ്പത്തിലെ കറിവേപ്പില, മഞ്ഞളൊക്കെ അരച്ചുരുട്ടി കഴിക്കാൻ പറയുമായിരുന്നു ഞങ്ങളുടെ സാറുമാര്, പഴയ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞ് നെല്ലിക്ക വലിപ്പത്തില് കുറച്ച് കറിവേപ്പില, മഞ്ഞള്, ഇത് അരച്ചുരുട്ടി കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു മാസം നമുക്ക് വരെ അസുഖങ്ങള്, കർക്കിടക മാസം പറഞ്ഞു വരാതിരിക്കും. കാരണം ആ ഒരു ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് മഞ്ഞളിലും കറിവേപ്പിലയിലും ഉള്ളത്. ഇപ്പൊ കിട്ടുന്ന കറിവേപ്പിലയുടേതല്ല, ശരിക്കും നല്ല കറിവേപ്പിലയാണെങ്കിൽ അങ്ങനെയാണ്.
1: നമുക്ക് വീടുകളിലുള്ള കറിവേപ്പില ഇതുപോലെ ഉപയോഗിക്കാം.
0: അതെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നല്ല കറിവേപ്പില ഒരുപാട് കൂട്ടി അങ്ങനെ ചെയ്യാം. മോരുകറി, പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് അതിന്റെ അളവ് കൂട്ടുക. നെല്ലിക്ക വെറുതെ കഴിക്കുക, വൈറ്റമിൻ സി ആണ്, നല്ലതാണ്.
1: നമ്മൾ വേപ്പില കൊണ്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുക,
0: അങ്ങനെയൊക്കെ കഴിക്കാം. നെല്ലിക്ക ചമ്മന്തി കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ ഈ നെല്ലിക്ക ചമ്മന്തി ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രമേഹത്തിന് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു ഇതാണ് നെല്ലിക്ക മഞ്ഞൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കർക്കിടക കഞ്ഞിക്കൂട്ട് കഴിക്കുന്ന പ്രമേഹ രോഗികളുണ്ടല്ലോ, അവർക്ക് ചാമ തിന, ബാർലി ഇവ ചേർത്തിട്ടാണ് കഞ്ഞി കൊടുക്കുന്നത്, അല്ലെങ്കിൽ തവിടുള്ള അരിയൊക്കെ.
1: അതായിരിക്കും
0: കുഴപ്പമില്ല, പക്ഷെ തവിടുള്ള അരികളായിരിക്കും കുറച്ചും കൂടെ പ്രമേഹ രോഗികൾക്ക് നല്ലത്. അതുപോലെ പനിയുള്ള അവസ്ഥയിൽ കഞ്ഞി കൊടുക്കാമോ ചിലർ ചോദിക്കും. പനിയുള്ള ഈ അവസ്ഥയിൽ തേങ്ങ ഉപയോഗിക്കാതെ വേണം കഞ്ഞി കൊടുക്കാൻ, അതല്ലെങ്കിൽ ഡൈജഷൻ എഫക്ട് ചെയ്യും അങ്ങനെ. അപ്പോ
1: തേങ്ങാപ്പാലും ഉപയോഗിക്കുന്നത്,
0: തേങ്ങാപ്പാലും അവിടെ വേണമെന്നില്ല ആ ഒരു സമയത്ത്. ശർക്കര കുഴപ്പമില്ല, ഇന്ദുപ്പ് ചേർത്തിട്ട് കൊടുക്കാം, അപ്പൊ ഡൈജഷനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും.
1: ഡോക്ടർ, മുക്കുടി സേവയെ കുറിച്ച് പറഞ്ഞു, അതേ കുറിച്ച് ഒന്ന് പറയോ.
0: മുക്കുടി സേവ എന്ന് പറഞ്ഞാൽ മോരിൽ തയ്യാറാക്കുന്ന ഒരു ഔഷധ പാനീയമാണ്. മോരിലാണ് ഇത് തയ്യാറാക്കുന്നത്.
1: അതെങ്ങനെയാണ്?
0: അതിൽ ജീരകം, അയമോദകം, കുരുമുളക്,

0: പുളിയാരില കേട്ടിട്ടുണ്ടോ, കുടകപ്പാല, തൊലി, ഇതൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകൾ മോരിൽ അരച്ചിട്ടാണ് മുക്കുടി ഉണ്ടാക്കുന്നത്. അത് കുറച്ചും കൂടി ഔഷധ പ്രയോഗമാണ്, പക്ഷേ നമുക്ക് കിട്ടുന്നതാണ് ജീരകം, അയമോദകം, കുരുമുളകൊക്കെ, അതൊക്കെ ഇട്ടിട്ട് കുടകപ്പാല തൊലി ഒക്കെ വെച്ചിട്ട് ഡെയിലി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇഞ്ചി, കറിവേപ്പില, ജീരകം, അയമോദകം, ഇത് നാലും ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാം.
1: മോരിൽ അരച്ച് ചേർക്കാണ് ചെയ്യുന്നത്?
0: മോരിൽ തയ്യാറാക്കിയാൽ മതി, മോരിൽ അരച്ചിട്ട് ഒരു ഒരു എന്താ പറയാ, മോരിൽ അരച്ച് ചേർത്തിട്ട് കാച്ചിയാൽ മതി, മോര് കാച്ചുന്നത് പോലെ. എന്നിട്ട് അതൊന്നും എല്ലാ ദിവസവും കഴിക്കുക, എല്ലാ ദിവസവും കഴിക്കാൻ നല്ലതാണ്. ഇത് ഇത് കർക്കിടക മാസത്തിലാണ് പ്രധാനമായിട്ടും കഴിക്കുന്നത്, അല്ലാത്തപ്പോഴും നമുക്ക് കഴിക്കാം. കാരണം ഇഞ്ചി, കറിവേപ്പില, ജീരകം, അയമോദകം, ഇത്രയും നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഡെയിലി കഴിച്ചാലും
1: കുഴപ്പമില്ല,
0: മോരുകറി ഉണ്ടാക്കി കഴിക്കാം. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന മോരുകറി പോലെ ചോറിന്റെ കൂടെയും കഴിക്കാം. ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് കാര്യവും നമുക്ക് ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്.
1: അപ്പൊ ഈ കർക്കിടക ചികിത്സയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ഈ കർക്കിടക കഞ്ഞി എന്ന് നമ്മൾ പറയുന്ന മരുന്ന് കഞ്ഞി, അത് നമുക്ക് എല്ലാ കാലത്തും കഴിക്കാമോ?
0: എല്ലാ കാലത്തും ഇപ്പൊ ഈ ഒരു ഇത് കുറഞ്ഞ് ആരോഗ്യം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആകുമെന്നേ ഉള്ളൂ. നമുക്ക് ഏത് സമയത്തും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചിലര് ഇപ്പൊ എന്റെ ക്ലിനിക്കിൽ തന്നെ വന്നിട്ട് ചോദിക്കാറുണ്ട് കഞ്ഞിക്കിട്ടുണ്ടോ, പക്ഷെ കഞ്ഞിക്കിട്ട് കർക്കിടക മാസം അല്ലെങ്കിൽ പോലും അവർ ചോദിക്കാറുണ്ട്. ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതൊരു 16 പരം മരുന്നുകൾ ചേർത്തുള്ള സൂക്ഷ്മ മിശ്രിതമാണ്, ഒരു ചെറിയ മിക്സ്ചറാണല്ലോ. അപ്പൊ ഇതൊന്നുമില്ലെങ്കിലും അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഔഷധക്കഞ്ഞി കുടിക്കാം. കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് കർക്കിടക മാസമാണെന്നേ ഉള്ളൂ, മരുന്ന് കഞ്ഞി എപ്പോ വേണമെങ്കിലും കുടിക്കുന്നതിന് കുഴപ്പമില്ല.
1: പക്ഷെ ഈ പ്രമേഹ രോഗികളെ പോലെയുള്ളവർക്ക് ഞവരരി അല്ലെങ്കിൽ അത് മാറ്റിയിട്ട് ഈ
0: പ്രമേഹ രോഗികൾക്ക് കഴിക്കാമോ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുണ്ട്. കഴിക്കാം, പക്ഷെ തവിടുള്ള അരി, പിന്നെ തിന, ബാർലി, ചാമ ഇത് ചേർത്തിട്ട് കഞ്ഞിയാക്കുന്ന കുറച്ചും കൂടി ഉത്തമമായിരിക്കും അവരുടെ ഒരു ദേഹബലം.
1: നമ്മൾ കൂടുതലും ആളുകൾ ഇപ്പം മില്ലറ്റാണ് യൂസ് ചെയ്യുന്നത്,
0: അത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രമേഹ രോഗികൾക്ക് അത് ഉപയോഗിക്കാം.
1: അപ്പൊ ഡോക്ടർ, കർക്കിടക ചികിത്സ അത് എത്ര ദിവസത്തേക്ക് വേണം എന്നൊരു കണക്കുണ്ടോ?
0: കർക്കിടക ചികിത്സയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ശരീരബലം അനുസരിച്ചിട്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓരോ പേഷ്യന്റിനും ഓരോ പ്രകൃതമായിരിക്കും. വാദപ്രകൃത മനുഷ്യരുണ്ട്, പിത്തപ്രകൃതക്കാരുണ്ട്, കഫപ്രകൃതക്കാരുണ്ട്. അപ്പൊ ഓരോ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി, അവരുടെ രോഗം, അവരുടെ പ്രകൃതി, ഇതൊക്കെ അനുസരിച്ചിട്ട് ചികിത്സ വ്യത്യസ്തപ്പെടുന്നുണ്ട്. അപ്പോൾ ചികിത്സയുടെ ടൈപ്പ് എങ്ങനെയാന്നുള്ളത് നമ്മുടെ ബോഡി ടൈപ്പ് എങ്ങനെയാന്നുള്ളത് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഒരു നമ്മുടെ പ്രകൃതി, ഒരാൾ വാദപ്രകൃതമായിരിക്കും, അപ്പൊ അവർക്ക് കൊടുക്കുന്ന അതേപോലെ ആയിരിക്കില്ല പിത്തപ്രകൃതിക്കാരുടെ ട്രീറ്റ്മെന്റ് വരുന്നത്. അപ്പൊ ചികിത്സയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ചിലർക്ക് 7 ദിവസം മതി, ചിലർക്ക് 14 ദിവസമായിരിക്കും, ചിലർക്ക് 21 ദിവസമായിരിക്കും. പൊതുവിൽ 7, 14, 21 ഇങ്ങനെയാണ് പൊതുവിൽ ചെയ്ത് വരുന്നത്. നല്ലൊരു പ്യൂരിഫിക്കേഷന് ഒരു 14 to 21 വരെ വേണമെന്നാണ്. പിന്നെ ഒരു പ്യൂരിഫിക്കേഷൻ ആണല്ലോ, അപ്പൊ നമ്മുടെ ശരീരഘടന, ആ രോഗത്തിന്റെ അവസ്ഥ, രോഗമുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പൊ സാരദ എന്നൊക്കെ പറയുന്ന ആയുർവേദത്തിൽ കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ ഓരോ മനുഷ്യരും ഓരോ ബോഡി ടൈപ്പാണ്. അപ്പം ചിലർക്ക് അത് സഹിക്കാൻ പറ്റുന്ന ഒരു അളവുണ്ട്, ഓരോരുത്തരുടെ ത്രഷ് ഹോൾഡ് ഡിഫറെന്റ് ആയിരിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത് എപ്പോഴും ശരീര പ്രകൃതം അനുസരിച്ചിട്ടാണ്. പ്രകൃതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര വലുതാ ആയുർവേദത്തിൽ. നമുക്കത് അസസ് ചെയ്യാൻ പറ്റും ഡോക്ടേഴ്സിന്, അത് അസസ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വേണ്ട ചികിത്സ അവർക്ക് മാത്രമായിട്ട് നിർദ്ദേശിക്കുകയാണ് പതിവ്.
1: അപ്പം ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ മരുന്ന് കഞ്ഞി സേവ, ഇതെല്ലാം തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്.
0: അതെ അതെ അതെ, കാരണം ആരോഗ്യമുള്ളവർക്ക് രോഗം വരാതിരിക്കാനും നല്ല ഹെൽപ്ഫുൾ ആണ്. ആരോഗ്യം ഇല്ലാത്തവർക്ക് അതിനെ കുറച്ചും കൂടെ പ്യൂരിഫൈ ചെയ്ത് നല്ല രീതിയിലേക്ക് വരാനും ഹെൽപ്ഫുൾ ആണല്ലോ. അപ്പൊ എപ്പോഴും കർക്കിടക ചികിത്സ രണ്ടു കൂട്ടരും ചെയ്യുന്നുണ്ടല്ലോ, ആരോഗ്യം ഉള്ളവരും ചെയ്യുന്നുണ്ട്, അസുഖമുള്ളവരും ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഡോക്ടറെ എടുത്തു പോയിട്ട് നമുക്ക് അസുഖമൊന്നുമില്ല, പക്ഷെ കർക്കിടക ചികിത്സ ചെയ്യണം ഡോക്ടർ എന്ന് പറയുമ്പോൾ അവർക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രമേ ആ ഡോക്ടർ സജസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാതെ വെറുതെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തു അതത്ര ഹെൽത്തി ആയിരിക്കണമെന്നില്ല. ഇപ്പം ഒരാൾക്കുള്ള അസുഖങ്ങൾ ഒരാളുടെ ബോഡി പ്രകൃതമോ ആയിരിക്കില്ല നമ്മളുടേത്. അപ്പൊ അവർ ചെയ്യുന്ന അത് തന്നെ മറ്റവർ ചെയ്തു കഴിഞ്ഞാൽ അത് ബോഡിക്ക് പ്രശ്നം വരും, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. പിന്നെ അസുഖങ്ങൾ ഉള്ളവരുണ്ടല്ലോ, നടുവേദന, ശരീരവേദന, കൈകാലുകൾക്ക് തരിപ്പൊക്കെ ഉണ്ടാകും ഈ ഒരു മാസം, അങ്ങനെയുള്ളവർക്കും വാദരോഗ എന്ന് പറയും, വാദരോഗ സ്പെക്ട്രത്തിൽ വരുന്ന കുറെ അസുഖങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മഴക്കാലത്ത് കൂടും, തണുപ്പ് കൂടുമ്പോൾ മഴക്കാലത്ത് ഇത് കൂടും. അപ്പോൾ അതിനെ ഭയങ്കര എഫക്റ്റീവായിട്ട് റിലീഫ് ചെയ്യാനായിട്ട് ഒരു ഡോക്ടറുടെ അഡ്വൈസ് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കറിയില്ലല്ലോ നോർമൽ ആൾക്കാർക്ക് എങ്ങനെയാണ് വാദപ്രകോപം ഉണ്ടാവുക, എങ്ങനെയാണ് പിത്തപ്രകോപം, അതറിയില്ല. അപ്പം നമ്മളെപ്പോഴും ഡോക്ടേഴ്സിന്റെ ഹെൽപ്പ് തേടുന്നതാണ് നല്ലത്, സ്വയം ചികിത്സ ഒഴിവാക്കുന്നതാണ് നല്ലത്.
1: ഇപ്പം പൊതുവേ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രചാരം വരുന്നുണ്ട്. അപ്പം ആളുകൾ കടകളിൽ പോയി ഈ കിറ്റ് മരുന്ന് കഞ്ഞിയുടെ കൂട്ടുമാ വാങ്ങി തനിയെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഒരു അപകടം എന്താണ്?
0: തനി ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ ഒരു ഏതൊക്കെ കാലത്ത് എത്ര ദിവസത്തേക്കെന്നൊക്കെയുള്ള നമ്മൾ

0: എപ്പോഴും ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യുന്ന നല്ലത്. കഞ്ഞിക്കിറ്റ് എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് അതിന്റെ ആ ഒരു വിധത്തിൽ കഴിക്കാം. ട്രീറ്റ്മെന്റ്സ് എടുക്കുമ്പോ ഉണ്ടല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. ചിലർ കർക്കിടക ചികിത്സക്ക് പോകാറുണ്ട്, വീട്ടിലുള്ള മരുന്ന് കഞ്ഞി പ്രയോഗം അല്ലാതെ ചികിത്സകള്, ഇപ്പോ കിടത്ത ചികിത്സകള് അവര് വീട്ടിൽ പോയി വന്ന് ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ചെയ്യുന്നവരുണ്ട്. അതൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ചിലർക്ക്. കാരണം ഒരുപാട് വാദം പ്രകോപിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ പോയിട്ട് ഭയങ്കര തണുപ്പുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പൊ എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസിന് അണ്ടറിലേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൽ കുറെ പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ ആണല്ലോ, ശോധന തെറാപ്പി എന്നാ പറയാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നത് അത്ര നല്ലത് ആരോഗ്യകരമായിരിക്കില്ല. അതുകൊണ്ടാണ്, കാരണം അവരുടെ ശരീരഘടന വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾക്കിത് വേണമെന്ന് പറയുന്നതിൽ നല്ലത് ഡോക്ടർ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഡോക്ടർ, ചികിത്സാ രീതികൾ ഏതൊക്കെയാണ്?
0: അഭ്യംഗമുണ്ട്, നമ്മൾ പിഴിച്ചിൽ ഉഴിച്ചിൽ എന്നൊക്കെ പറയുന്ന പോലെ ആയുർവേദത്തിൽ പറയുന്ന അഭ്യംഗമുണ്ട്. കേരളീയ ചികിത്സയിൽ നമ്മൾ ഉഴിച്ചിൽ പിഴിച്ചിൽ എന്ന് പറയുന്നുണ്ട്. നസ്യമുണ്ട്, ഇപ്പൊ സ്റ്റീമൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഉണ്ട്. പിന്നെ ധാരയുണ്ട്. നമ്മൾ പിഴിച്ചിലൊക്കെ എണ്ണ ഉപയോഗിക്കുമ്പോൾ പോലും ഏതെണ്ണയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് വേണം. അതുകൊണ്ടാണ്. പിന്നെ ഡയറ്ററി മോഡിഫിക്കേഷൻസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വാമന വിരേചന വസ്തികൾ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അത് അഡ്വൈസബിൾ അല്ല. കഫമുള്ളവർക്കായിരിക്കും വമനം ചെയ്യുക, പിത്തപ്രകോപം ഉള്ളവർക്കായിരിക്കും വിരേചനം ചെയ്യുക, മറ്റേ വസ്തി ചെയ്യുന്നത് വാദപ്രകോപം ഉള്ളവർക്കായിരിക്കും. അപ്പോൾ ഒരാൾ പോയിട്ട് എനിക്ക് ഡീടോക്സിഫിക്കേഷൻ വേണം എന്ന് പറയുമ്പോൾ ഒരു ട്വിൻസിന് പോലും രണ്ട് തരത്തിലുള്ള ചികിത്സകളാണ് നമ്മൾ വിധിക്കുന്നത്, ഐഡന്റിക്കൽ ട്വിൻസിന് പോലും. അത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. രക്തമോക്ഷം പോലെയുള്ളതൊക്കെ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് റിവേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ നമ്മൾ മാനസികാരോഗ്യത്തിന് വളരെയധികം ശ്രദ്ധിക്കണം. യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും ചെയ്യണം. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ചികിത്സാവിധികളാണ് ഈ പറയുന്ന കിടത്തി ചികിത്സയിൽ പോലും വരുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളിൽ പ്രത്യേകതകളുണ്ട്, അവരുടെ ശരീരഘടന അനുസരിച്ചിട്ടേ കൊടുക്കാറുള്ളൂ.
1: ഇത് ഈ വർഷകാലത്തെ ചർമ്മ സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ മുടി, ഇതൊക്കെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ്?
0: വർഷകാലത്ത് ഈർപ്പം മുടിയിലൊക്കെ നിൽക്കും, നമ്മുടെ ശരീരത്തിലും നിൽക്കും. ഈ ഒരു കാലത്ത് നമ്മുടെ മുഖത്തും ശരീരത്തിലും അടിഞ്ഞുകൂടുന്ന എന്താ പറയാ അഴുക്കുകൾ, ഡേർട്സ് ഭയങ്കര കൂടുതലാ. അപ്പോ അതിന്റെ കൂടെ തന്നെ ചർമ്മം ഭയങ്കര മൃദുവായിരിക്കുകയും ചെയ്യും. ഇപ്പൊ മുടിയിലും മുഖത്തും ഒക്കെ വരുന്ന അഴുക്കുകളെ, അല്ലെങ്കിൽ ആ ഈർപ്പം കാരണം ഉണ്ടാകുന്ന അഴുക്കുകളെ നമ്മൾ ഡെയിലി വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് നല്ല ഫേസ് പാക്കുകള്, തലയിൽ ഇടാവുന്ന തൈലങ്ങള്, ഇതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ സ്കാൽപ്പ് ആണെങ്കിലും മുഖമാണെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതിലാണ് കാര്യം. അപ്പം ശരീരത്തിലെ സ്രോതസ്സൊക്കെ ഓപ്പൺ ആയിരിക്കും, നമ്മുടെ പോസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പം നമ്മുടെ ചർമ്മം നല്ല മൃദുവായിരിക്കുന്ന സമയത്ത് തൈലങ്ങളൊക്കെ അബ്സോർബ്ഡ് ആവാനുള്ള എന്താ പറയാ അവസ്ഥ വളരെ നല്ലതാണ്, ഭയങ്കര സഹായകമാണ്. ഈ പറയുന്ന പോസില്
1: കുങ്കുമാതിരങ്ങള്
0: പോസിന് സുഷിരങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോ മൃദുവായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അബ്സോർഷൻ കൂടും. അതായത് ഇപ്പൊ ഒരു തൈലം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ചർമ്മം ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഇതിന്റെ അബ്സോർഷൻ കൂടുന്നത് കാരണം അതിന്റെ എഫക്റ്റും ആ സമയത്ത് കൂടുതലായിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. മഴയും ഈർപ്പം ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മുഖമൊക്കെ കഴുകുന്നുണ്ടാവും, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, വെറുതെ കഴുകായിരിക്കും. കുറച്ചും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എത്രത്തോളം സൗന്ദര്യം ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ.
1: ഈ മഴക്കാലത്ത് നമ്മുടെ മുടിയില് തൈലങ്ങൾ അല്ലെങ്കിൽ എണ്ണ ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ?
0: ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഈ പറയുന്ന കർക്കിടക മാസത്തിലെ കാലാവസ്ഥയും മനുഷ്യ ശരീരത്തിന്റെ അവസ്ഥയും തമ്മിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡാൻഡ്രഫ് പോലെയുള്ള ഇഷ്യൂസ് വരുന്നത്. താരനൊക്കെ ഉള്ളവര് ഒരുപാട് തൈലങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. സ്കാൽപ്പില് ഇങ്ങനെ ശൽക്കങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന താരനുള്ള ആൾക്കാർ ഒരിക്കലും എണ്ണ നേരിട്ട് പ്രയോഗിക്കരുത്. ഇപ്പൊ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് ആ സ്പൂണ് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ താരന് വേണ്ട എണ്ണകൾ തന്നെ പ്രത്യേകം കൊടുക്കാറുണ്ട്. അപ്പൊ അത് താരന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അല്ലാതെ നോർമൽ ഒരു എണ്ണ, നല്ലെണ്ണ പോലത്തെ എണ്ണകളൊക്കെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താരം കൂടും. അപ്പൊ വീണ്ടും മുടികൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കേശ സംരക്ഷണം സാധ്യമല്ല. ആ സമയത്ത് വീണ്ടും നമ്മൾ മുടി വളരാനുള്ള എണ്ണ തേച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം അവിടെ താരൻ നിൽക്കുന്നത് കാരണം നമ്മൾ എത്ര മാത്രം നമുക്ക് മുടിയിൽ മസാജ് ചെയ്ത് എണ്ണ അപ്ലൈ ചെയ്താലും മുടി വളരില്ല, കാരണം താരൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ആദ്യം നമ്മൾ താരൻ പോകാനുള്ള മരുന്നുകൾ, അതിന് പല പല മരുന്നുകളുണ്ട്, ഓയിലുകളുണ്ട്, അതെല്ലാം അപ്ലൈ ചെയ്ത് താരനെ മാറ്റുക. അത് കഴിഞ്ഞിട്ട് മാത്രം താരൻ മുഴുവനായി പോയതിനു ശേഷം മാത്രം കേശ സംരക്ഷണം ചെയ്യുക. അത് മുടിയുടെ കാര്യം. ചർമ്മത്തിലാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യാന്ന് പറയില്ലേ, അപ്പൊ

0: നല്ല രീതി നമുക്ക് പഞ്ചസാര വെച്ച് വരെ മുഖം സ്ക്രബ് ചെയ്യാൻ പറ്റും. നോർമൽ നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാര, അരിപ്പൊടി കുറച്ചളവിലെടുക്കുക, അത് ചൂട് കൂടുതലുണ്ട്. അപ്പം മുഖം സ്ക്രബ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഒന്ന് വൃത്തിയായി കഴിഞ്ഞ ശേഷം എന്തെങ്കിലും പാക്ക് ഇടുക. അപ്പം ഈ സമയത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. തൈര് കടലമാവൊക്കെ മിക്സ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. പയറുപൊടി കുറച്ച് ഡ്രൈ ആകും. അപ്പം ഇങ്ങനെയുള്ള പാക്കുകളുണ്ട് വീട്ടിൽ തന്നെ, നമുക്ക് ഒരുപാട് പാക്സ് അറിയാം, ഫേസ് പാക്സ് അറിയാലോ, അതെല്ലാം ഇങ്ങനെ ചെയ്യുക. അതിന് മുൻപ് ഒരു സ്ക്രബിങ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് ഉണ്ടാകും. ആവി കൊടുക്കാം മുഖത്ത്, ചെറിയ രീതിയിൽ ആവി, ഒരുപാട് കൊടുക്കരുത്, ചെറിയ രീതിയിൽ ആവി കൊടുത്തതിന് ശേഷം പാക്ക് ഇടാം. അതൊക്കെയും മുഖത്തിന് നല്ലതാണ്. കേശ സംരക്ഷണം അതിന്റെ രീതിയിൽ താരൻ കളഞ്ഞതിന് ശേഷം മാത്രം, മുഖസംരക്ഷണം ഇതുപോലെ നമ്മുടെ ഡേർട്ടൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പാക്ക് ഇടുക. തൈലങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്, മുഖത്തിന് വേണ്ട തൈലങ്ങൾ മാത്രം. ചില തൈലങ്ങൾ എല്ലാവർക്കും, ശരീരത്തിൽ തേക്കുന്ന എല്ലാ തൈലങ്ങളും മുഖത്ത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. അപ്പം അത് നോക്കിയിട്ട് മാത്രം തേച്ചാൽ മതി.
1: വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയത്ത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ വി ലീല. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ.

ആകാശവാണി കൊച്ചി എഫും 102.3. സമയം 3 മണി കഴിഞ്ഞ് 29 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കിഷൻ കനയ്യ എന്ന ചിത്രത്തിനുവേണ്ടി മൻഹർ, സാധന സർഗം എന്നിവർ പാടിയത്. ഗാനരചന ഇന്ദിവർ, സംഗീതം രാജേഷ് റോഷൻ.

ജൂം എന്ന ചിത്രത്തിലെ ഗാനം ഇനി ഇന്ദീവർ രചിച്ച് രാജേഷ് റോഷൻ സംഗീതം നൽകി, മുഹമ്മദ് അസീസ്, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത്.

സമീർ രചിച്ച്, നദീം ശ്രാവൺ സംഗീതം നൽകി, കുമാർ സാനു, അനുരാധ പൗദ്വാൾ എന്നിവർ പാടിയ ഗാനം ഇനി. ചിത്രം ആഷിക്കി.

അജൂബ എന്ന ചിത്രത്തിലെ ഗാനം സുധേഷ് ഭോസ്ലെ പാടിയത്. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരേലാൽ.

അടുത്ത ഗാനം സമീർ രചിച്ച് ആനന്ദ് മിലിന്ദ് ഈണം പകർന്ന് അഭിജിത്ത് ഭട്ടാചാര്യ പാടിയത്. ചിത്രം ബാഗി.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്താദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക ഇത്തവണ 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവിനെ സന്ദർശിച്ച് വനംമന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. മലപ്പുറം തവനൂരിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: ആകാശവാണി FM വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4 മണി കഴിഞ്ഞ് 2:49 ഇപ്പോൾ. നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം.

നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാനും അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അയക്കേണ്ട നമ്പർ 9446454588888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446454588888. പേരും സ്ഥലവും വെച്ച് മെസ്സേജ് അയച്ചാൽ മാത്രം പോരാ, വോയിസ് മെസ്സേജ് അല്ല ടെക്സ്റ്റ് മെസ്സേജാണ് അയക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ മെസ്സേജ് നോക്കിയാലോ. നമസ്കാരം നാലുമണിപ്പൂവേ, എന്റെ പേര് ഉണ്ണികൃഷ്ണൻ, സ്ഥലം വാളകം. എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് അതുപോലെ തന്നെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് ഉണ്ട്, എന്റെ പേര് അർത്ഥന, എന്റെ അമ്മയുടെ കൂട്ടുകാരികളായ ഷാലി ആന്റിയുടെയും വത്സ ആന്റിയുടെയും അങ്കിൾമാരുടെ, അതായത് അവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ പിറന്നാളാണ്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ അർദ്ധനക്കുട്ടിയുടെ സ്പെഷ്യൽ ആശംസകളും കൂടി അറിയിക്കുകയാണ് കേട്ടോ രണ്ട് അങ്കിൾമാർക്കും. എന്തായാലും അങ്കിൾമാര് എന്താ അർദ്ധനക്കുട്ടിക്ക് നല്ലൊരു ട്രീറ്റ് തന്നെ കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ കുട്ടി ചോദിച്ചിട്ടുണ്ട് ഒരു പാട്ട്, നമുക്ക് ആ പാട്ട് വെച്ചാലോ.

0: തപ്പ് മൊത്തം ഓമേലറിന്റെ ഓപ്പക്കം താണ്ടിരിപ്പേ.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എന്റെ പേര് പൊന്നു, ആദിത്യ എന്നാണ് കേട്ടോ ശരിക്കുള്ള പേര്. എനിക്കൊരു പാട്ട് വേണം. ഞാൻ കാക്കനാട് പാലച്ചോട് എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. രമാ തങ്കപ്പൻ എന്നാണ് അമ്മയുടെ പേര്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ പൊന്നൂസെ, വെക്കാമല്ലോ. അപ്പൊ രമാമ്മയ്ക്ക് പാട്ട് വെച്ചു തരാം കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യുകയല്ലേ, പാട്ടൊക്കെ വെച്ചുതരാം. നമുക്ക് ഒന്ന് രണ്ട് മെസ്സേജ് കൂടി ഒന്ന് നോക്കാം. നമസ്കാരം നാലുമണിപ്പൂവെ, എന്റെ പേര് ദീപ്തി. ഞാൻ ചോറ്റാനിക്കരയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എന്റെ മോൻ വ്യോമിന്റെ പിറന്നാളാണ്. അപ്പോൾ മോന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, മോന്റെ പേര് വ്യോം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോനൂട്ടിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് നാലുമണിപ്പൂക്കളുടെ പേരിൽ. അടുത്തൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നാലുമണിപ്പൂവേ, സുഖം തന്നെയല്ലേ? പിന്നെ സുഖായിരിക്കുന്നു. മഴ കൊള്ളുന്നുണ്ടോ? ഞാൻ സ്റ്റുഡിയോയ്ക്കകത്താണ്, മഴ കൊള്ളുന്നില്ല, പക്ഷെ കാണുന്നുണ്ട് കേട്ടോ. എടക്കുളത്ത് നിന്നും സുധയാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ സുധേച്ചി, പാട്ടൊക്കെ വെച്ചുതരാലോ. അതിനല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, പ്രോഗ്രാം കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ പിണക്കൊന്നും വേണ്ട കേട്ടോ, ഇടക്കിടക്ക് മെസ്സേജ് അയക്കണേ. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ജിനിയാണ്. എനിക്ക് ജില്ല എന്ന മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ വരുന്നു അടുത്ത പാട്ട്.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ അൻഷിതാണ്, തൃശൂർ ചന്ദ്രാപ്പിന്നിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് SSLC പരീക്ഷ ജയിച്ചതുകൊണ്ട് തൃശൂർ ജില്ലയിലുള്ള ഭിന്നശേഷിക്കാരുടെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എനിക്ക് അവാർഡൊക്കെ തന്നു. അപ്പോൾ അവിടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകിച്ച് സണ്ണിസാറിനും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചു കൊടുക്കാം. സണ്ണിസാറിനും അവിടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത പാട്ട് വരുന്നത്. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ നീരജ് കൃഷ്ണ. സ്ഥലത്തിന്റെ പേരെഴുതിയിട്ടുണ്ട്, പക്ഷെ രണ്ട് സ്ഥലത്ത് സ്പെല്ലിംഗ് ഇല്ല, ഗ്യാപ്പ് വന്നേക്കുവാണ്, അതുകൊണ്ട് കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല. ഇനി സ്ഥലത്തിന്റെ പേര് എഴുതുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നീരജ്. ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ ഇടുക്കിയിൽ BTech ഡയറി ടെക്നോളജി ആണ് പഠിക്കുന്നത്. എന്റെ അച്ഛന് വേണ്ടിയിട്ട് ആരോ നെഞ്ചിൽ എന്ന് തുടങ്ങുന്ന ഗോദയിലെ പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അച്ഛന്റെ പേര് സാം സാലി എന്നാണ് കേട്ടോ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛന് വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം കേട്ടോ.

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: 5G ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആറ്റ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: അടുത്ത മെസ്സേജ് നോക്കാം. ഏറ്റവും സ്നേഹം നിറഞ്ഞ 4 മണിപ്പൂവേ, സുഖാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സുഖമായിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. താജാണ് കോടിക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരാമോ? 1995-96 SSLC ബാച്ചിന് വേണ്ടിയിട്ടാണ്, അവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ, സന്തോഷം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം കേട്ടോ. നമുക്ക് മറ്റൊരു മെസ്സേജ് നോക്കാം. ഹായ്, എന്റെ പേര് സിന്ധു, ഞാൻ വരാപ്പുഴ മണ്ണംതുരത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് റോജ സിനിമയിലെ ചിന്ന ചിന്ന ആസേ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, വെച്ചേരാല്ലോ. മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് 4 മണിപ്പൂവേ, നമസ്കാരം, ഞാൻ ബിന്ദു ആണ്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? എനിക്കൊരു ഫാൻസി ഷോപ്പുണ്ട്, എന്റെ സ്റ്റാഫിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ഥലം ഇരിങ്ങോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, വെച്ചേരാല്ലോ. എല്ലാവർക്കും ആയിട്ട് ഇതാ വരുന്നു പാട്ട്.

0: ഹെവിയർ ഗെയിമേഴ്സ് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ട്.
1: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
2: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
3: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
4: അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിൽ നിന്നും ജെസ്സിയാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ജെസ്സി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ചേർത്തലയിൽ നിന്നും സുമിത്രയാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? സന്തോഷ്, വിനു, അനീഷ്, നിധിൻ തമ്പി ഇവർക്കെല്ലാവർക്കും ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്ത സോങ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹലോ നാലുമണിപ്പൂവേ, എൻ്റെ പേര് അനന്യ, എൻ്റെ അച്ഛൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്. എനിക്കും എൻ്റെ അച്ഛനും നാലുമണിപ്പൂവിനെയും നാലുമണിപ്പൂവിലെ പാട്ടുകളെയും ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് റേഡിയോ എന്ന് വെച്ചാൽ ജീവനാണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് വാഴ 2 എന്ന സിനിമയിൽ

ിലെ വാനില ചെടിയെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആളുടെ വീട്ടിലുള്ള എല്ലാവർക്കും, കുടുംബക്കാർക്കും, അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഒക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതാ വരുന്നു പാട്ട്.

അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ലതിക ചേച്ചിയാണ്, മലപ്പുറത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാലുമണിപ്പൂവേ, സുഖല്ലേ? എന്റെ മകൾ സുലു എന്ന് വിളിക്കുന്ന ആർദ്ര ഇന്നലെ ദമ്മാമിലേക്ക് പോയി. ഭർത്താവിന്റെ അടുത്തേക്കാണ് മോള് പോയിരിക്കുന്നത്. അവൾക്കും മോനും വേണ്ടിയിട്ട്, അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലതിക ചേച്ചി. തീർച്ചയായിട്ടും അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് വരുന്നത്. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് നാലുമണിപ്പൂവേ, ഇന്ന് എന്റെ മോൾ വേദശ്രീയുടെ മൂന്നാമത്തെ പിറന്നാളാണ്. ആശംസകൾ അറിയിക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണുപ്രിയ വിനീത് കുമ്പളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുവാവയ്ക്ക്, വേദശ്രീ മോൾക്ക് നാലുമണിപ്പൂക്കളുടെ പേരിലും പിന്നെയും വീട്ടിലുള്ള എല്ലാവരുടെ പേരിലും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. മോൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഇതാ വരുന്നു.

നമുക്കടുത്ത മെസ്സേജ് നോക്കാം. അന്നമനട നിന്നും ലത ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ ജൂലൈ 1 ഒരു പാട്ട് ചോദിച്ചു, തന്നില്ല. പിന്നെയും ചോദിച്ചു, തന്നില്ല. ഇന്നെങ്കിലും വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചു തരാം ലത ചേച്ചി, ഒരു ടെൻഷനും വേണ്ട. ഇന്ന് ലത ചേച്ചിക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തന്നിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നമസ്കാരം നാലുമണിപ്പൂവേ, ചേർത്തല കളവംകോടത്ത് നിന്നും സിബി, സ്വപ്ന മകൾ അദ്വൈത ഇവരെല്ലാം കൂടെയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഫാൻഡം എന്ന സിനിമയിലെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ എന്ന പാട്ട് വെച്ച് തരുമോ? അവതാരികയ്ക്കും എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സന്തോഷം, ഞങ്ങളെയും കൂടെ ഓർമ്മിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതാ വരുന്നു ഞങ്ങൾക്കും കൂടി വേണ്ടിയിട്ടുള്ള പാട്ട്.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണിപ്പൂവേ, ഞാൻ മുരളി, അരൂരിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വെച്ചുതരാം. മറ്റൊരു മെസ്സേജ് ഉണ്ട്, ഹാൽവിൻ ഒളനാട് എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് സിറ്റി ലൈറ്റ്സ് എന്ന മൂവിയിലെ അരിജിത് സിംഗ് പാടിയ മുസ്കുരാനേ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരുമോ? എന്റെ ക്രേസി ആയിട്ടുള്ള കസിൻസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ക്രേസി കസിൻസ് ഗ്രൂപ്പിന് വേണ്ടി.

നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയപ്പെട്ട നാലുമണിപ്പൂവിന് നമസ്കാരം. നമസ്കാരം, ഞാൻ ആലുവയിൽ നിന്നും പ്രശാന്താണ്. ഈ പരിപാടിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും പിന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ പ്രശാന്തേ, പാട്ട് വെച്ചു തരാമല്ലോ. എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം കേട്ടോ. മറ്റൊരു മെസ്സേജുണ്ട്, എന്റെ കൂട്ടുകാരൻ ചങ്ക് അതുലിന്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പൊ അവന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ട് കിച്ചു മാള തൃശ്ശൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അതുലിന് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു നാലുമണിപ്പൂക്കളുടെ പേരിൽ.

ഡാലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്കമാലിയിൽ നിന്നും. ചേച്ചി, എനിക്ക് ഡ്യൂഡ് എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരുമോ? ഞാനും എന്റെ അനിയൻ ഡാനു എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത്. ശരിക്കുള്ള പേര് എഴുതിയിട്ടില്ല. അപ്പോൾ ഡാനുവിൻ്റെ ശരിക്കുള്ള പേരുകൂടെ ഒന്ന് പറയണം കേട്ടോ. ഡാലിയ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡാനുവിൻ്റെ പേര് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ, അത്രയേ ഉള്ളൂ. ഇനി മെസ്സേജ് അയക്കുമ്പോൾ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ രണ്ടുപേരും വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് പാവം പിള്ളേർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയമുള്ള നാലുമണി പൂവി, ഒരുപാട് ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. ഞങ്ങളുടെ ശിവമയി ഡാൻസ് സ്കൂളിലെ ടീച്ചർ സ്മിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ഞങ്ങൾക്ക് തരുന്ന ഒരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ചെറുതല്ല. അതാണ് ഞങ്ങളെ കൊണ്ട് എന്താ പറയുക, ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിപ്പിക്കുന്നതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റാണിയാണ്.

പെരുമാറുന്നു. അപ്പോൾ സ്മിത ടീച്ചറോട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇത് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പാട്ട് വെച്ച് തരാം. നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ്, ഞാനും എന്റെ മക്കളും പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ മക്കൾ ഷുട്ടാപ്പി, പാത്തുമ്മ, കുഞ്ഞാപ്പൻ, പിന്നെ ഒരു മമ്മൂഞ്ഞും കൂടിയുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു തട്ടുപൊളിപ്പൻ സോങ് ആണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്, അത് വെച്ചുതരാം. നാലുമണിപ്പൂവേ ഈ പാട്ട് വെക്കാതിരിക്കരുത്. ഈ സോങ് ഇട്ട് ഈ മെസ്സേജും കൂടെ വായിച്ചിട്ട് വേണം എനിക്ക് ഇവരുടെ മുന്നിലൂടെ സ്ലോ മോഷനിൽ ഒന്ന് നടക്കാൻ എന്നാണ് ആള് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നടന്നോ? സ്ലോ മോഷനിലൊക്കെ നടന്നു കേട്ടോ. പക്ഷെ ചോദിച്ചിരിക്കുന്ന പാട്ട് കുറച്ച് ഫാസ്റ്റാണേ. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? സ്ലോ മോഷനുള്ള മ്യൂസിക് ഞാൻ ഇട്ട് തരണോ അതോ അവിടെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നു കേട്ടോ. ഫാസ്റ്റ് നമ്പറാണേ പാട്ട് വരുന്നത്. വീണ്ടും വീണ്ടും ഇട്ടോ ഇട്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കണ്ട, ഞാൻ പാട്ടിട്ട് തരാം കേട്ടോ. ഒരു രണ്ട് മൂന്ന് മെസ്സേജ് കൂടെ നമുക്ക് നോക്കാനുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് പാട്ട് വെച്ച് തരാവേ. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ നമസ്കാരം, ഞാൻ നിത്യയാണ്, തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ ചേച്ചി? ഞാൻ ഇന്നും മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെ മെസ്സേജും വായിച്ചിട്ടില്ല, പാട്ടും വെച്ച് തന്നിട്ടില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിത്യയുടെ പരാതി ഇന്ന് തീർക്കുകയാണ്. ഇതാ വരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള പാട്ട്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ 4 മണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുന്നു. മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കേരള സർക്കാർ സ്ഥാപനമായ കോട്ടയം കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തിൽ റിസർച്ച് അസോസിയേറ്റ് സീനിയർ റിസർച്ച് ഫെലോ ഒഴിവുകളിലേക്ക് നാളെ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
3: കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല്, ഓപ്പറേഷൻ ഒഴിവാക്കാൻ ഹോമിയോപ്പതി.
2: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
4: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
5: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ്.

0: ചെയ്യൂ. 7034088999 നമ്പർ ഒരിക്കൽ കൂടി 7034088999 അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
1: വാഷിംഗ് മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാമോ?
2: യെസ്,
1: പ്രോഡക്ട്സ് കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാൻ കഴിയുന്ന പുതിയ ലോകം.
2: മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ.
1: കൊച്ചി മൾട്ടി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
1: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
2: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
7: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
8: ആകാശവാണി FM വാർത്തകൾ.
9: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. എൽനിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആനക്യാമ്പോയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ അപകടത്തിൽ പദ്ധതി നടത്തിപ്പുകാരുടെയും കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്ത് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്ത് ആദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർകോട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
8: ആകാശവാണി FM വാർത്തകൾ.
9: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 5 മണി കഴിഞ്ഞ് 3 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം മണ്ണാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ. പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകിയത്. ജി വേണുഗോപാൽ, കൃഷ്ണചന്ദ്രൻ എന്നിവരും സംഘവും ആലപിച്ചത്.

ടകൻ പ്രയോഗിച്ച് കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും, കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും. തങ്ക് തക്കിട്ട് തക്കിട്ട തങ്ക് തക്കിട്ട് തക്കിട്ട തങ്ക് തക്കിട്ട് തക്കിട്ട് തക്കിട്ട് തക്കിട്ട് തക്കിട്ട താ തങ്കക്കി നാവിന്റെ താമര മഞ്ചൽ.

0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്.
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.

0: ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, മിൻമിനി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.
1: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
2: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കിലുകിൽ പമ്പരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.
3: തലവരയ്ക്കൊരു തിളക്കം വെച്ചപ്പോ കിടച്ച സൗഭാഗ്യം,

0: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: 5G ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിലെത്തുന്നു.
0: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
1: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: എസ് രമേശൻ നായർ രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം. ചിത്രം കല്യാണപ്പിറ്റേന്ന്. ദലീമയും രവീന്ദ്രനും പാടിയത്.

0: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ?
1: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
0: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
1: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
2: ചിത്രം അനുഭൂതി. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം ശ്യാം, പാടിയവർ കൃഷ്ണചന്ദ്രൻ, അരുന്ധതി.

കുടമാറ്റം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഉണ്ണിമേനോൻ ആലപിച്ചത്. പാട്ടെഴുതിയത് കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം. ബിജു നാരായണൻ, പ്രദീപ്, ആർ കെ രാംദാസ്, സുജാത എന്നിവരും സംഘവും ആലപിച്ചത്. കൈതപ്രം രചന നിർവഹിച്ച് ഈണം നൽകിയത്.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണ പച്ചക്കറി കൃഷിയിൽ ജൈവദ്രാവക വളങ്ങളുടെ ഉപയോഗം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന SH. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ JS.
3: ഓണക്കാലം വരവായല്ലോ. ഓണത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയമാണിപ്പോൾ. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും ഒക്കെ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരും ഇപ്പോൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. വിഷമില്ലാത്ത ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നല്ല ഉൽപ്പാദനം ലഭിക്കുന്നതിനും നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്?
4: ജൈവദ്രാവക വളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിയിടത്തിൽ ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയിൽ പോഷകങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഇവ ദ്രാവക രൂപത്തിലുള്ളവയാണ്. ഇത് നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നു. ഇതിലൂടെ സസ്യവളർച്ച മെച്ചപ്പെടുകയും പൂക്കളും കായ്കളും വളരെ അധികം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും വർദ്ധിക്കുന്നുണ്ട്.
3: ജൈവദ്രാവക വളങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് പഞ്ചഗവ്യമാണല്ലോ. എന്താണ് ഈ പഞ്ചഗവ്യം?
4: സസ്യങ്ങളുടെ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെയധികം ഗുണമേന്മയുള്ള ഒരു ജൈവ ഉൽപ്പന്നമാണ് ഈ പഞ്ചഗവ്യം. പഞ്ചഗവ്യം എന്നതിൽ പഞ്ച എന്ന് ഉദ്ദേശിക്കുന്നത് 5, ഗവ്യം എന്നാൽ പശു. അതായത് പശുവിൽ നിന്നുള്ള 5 ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുളിപ്പിച്ചുണ്ടാക്കുന്ന ജൈവവളമാണ് പഞ്ചഗവ്യം.
3: എങ്ങനെയാണ് ഈ പഞ്ചഗവ്യം തയ്യാറാക്കുന്നത്?
4: നമുക്ക് പഞ്ചഗവ്യം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക് ബക്കറ്റോ മൺപാത്രമോ ആദ്യം വേണം. അല്ലെങ്കിൽ ഒരു സിമൻറ്റ് ടാങ്കോ എടുക്കാവുന്നതാണ്. ആദ്യമായി 7 കിലോ ചാണകം 1 കിലോ പശുവിൻ നെയ്യുമായി ചേർത്തിളക്കണം. എന്നിട്ട് 3 ദിവസം മാറ്റിവെക്കണം. പാത്രത്തിൻ്റെ വായ്ഭാഗം ഒരു നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നന്നായി മൂടി വയ്ക്കണം. ഇത് പ്രാണികൾ മുട്ടയിടുന്നത് തടയാനായിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെയും വൈകുന്നേരവും നന്നായി ഇളക്കിക്കൊടുക്കണം. ഒരു 3 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് 10 ലിറ്റർ ഗോമൂത്രവും 10 ലിറ്റർ വെള്ളവും ചേർത്ത് 15 ദിവസം മൂടി സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും 2 നേരം ഇളക്കിക്കൊടുക്കണം. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞിട്ട് 3 ലിറ്റർ പശുവിൻ പാല്, 2 ലിറ്റർ തൈര്, 3 ലിറ്റർ കരിക്കിൻ വെള്ളം, 3 കിലോഗ്രാം ശർക്കര, 12 നല്ല പഴുത്ത പൂവൻ പഴം ഇവ ചേർത്ത് നന്നായി ഇളക്കിക്കൊടുക്കണം. ഇത് നന്നായി മൂടി സൂക്ഷിക്കണം. എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ 2 നേരം ഇളക്കിക്കൊടുക്കണം. ഒരു 30 ദിവസം കഴിയുമ്പോൾ പഞ്ചഗവ്യം റെഡിയാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണലുള്ള ഒരു സ്ഥലത്ത് വേണം പഞ്ചഗവ്യം സൂക്ഷിക്കേണ്ടത്.
3: ഈ പഞ്ചഗവ്യം പച്ചക്കറികളിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എത്ര അളവിൽ ഉപയോഗിക്കണം?
4: പഞ്ചഗവ്യമായിക്കഴിഞ്ഞാൽ ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണയായി 30 മില്ലി പഞ്ചഗവ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇലകളിൽ തളിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പവർ സ്പ്രേയറുകളാണെങ്കിൽ 10 ലിറ്റർ കപ്പാസിറ്റി ഉള്ള പവർ സ്പ്രേയറിൽ 300 മില്ലി ഒരു ടാങ്കിൽ നിറച്ച് നമുക്ക് അടിക്കാവുന്നതാണ്. വേറൊരു രീതി എന്ന് പറയുന്നത് ജലസേചനത്തിനായുള്ള വെള്ളത്തിൽ കലക്കിയും ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ 1 ഹെക്ടറിന് 50 ലിറ്റർ

0: പഞ്ചഗവ്യം ജലസേചനത്തിലൂടെ നമുക്ക് നൽകാനാവും. ഇത് കൂടാതെ വിത്തുകളും തൈകളും നടുന്നതിന് മുമ്പ് ഒരു 3% വീര്യത്തിൽ പഞ്ചഗവ്യ ലായനിയിൽ 20 മിനിറ്റ് മുക്കിവെക്കുന്നത് നല്ലതാണ്. പഞ്ചഗവ്യം ചെടികളിൽ പ്രാരംഭഘട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ചയിൽ 1 സ്പ്രേ എന്ന തോതിലും പിന്നീട് പൂവിടാനും കായുണ്ടാകാനും വേണ്ടി കൊടുക്കുമ്പോൾ 10 ദിവസത്തിൽ 2 സ്പ്രേ എന്ന തോതിലും നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: പഞ്ചഗവ്യം കൂടാതെ ഫിഷമിനോ ആസിഡും ഒരു ജൈവദ്രാവക വളമാണല്ലോ, അതിന്റെ ഉപയോഗം എങ്ങനെയാണ്?
0: ഫിഷമിനോ ആസിഡ് എന്ന് പറയുന്നത് മത്സ്യമാലിന്യങ്ങളും ശർക്കരയും ഉപയോഗിച്ച് പുളിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം നൈട്രജനും ധാരാളം അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട്. ദ്രാവക രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇലകളിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അവയ്ക്കിത് ആഗിരണം ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ചീര, വെണ്ട, മുളക്, വഴുതന തുടങ്ങിയ വിളകളിലൊക്കെ ഇത് വളരെ പ്രയോജനകരമാണ്.
1: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ?
0: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് 5 കിലോ മത്സ്യം, 5 കിലോ ശർക്കര എന്നിവയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി മുമ്പ് കിട്ടിയിരുന്ന മത്തി എന്ന മത്സ്യം ഇതിന് വളരെ അനുയോജ്യമാണ്. ഇതുണ്ടാക്കാനായി 5 കിലോ മത്സ്യം എടുത്ത് മീൻകുടല് മാറ്റിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. കുടല് മാറ്റുന്നത് ദുർഗന്ധമുണ്ടാകാതിരിക്കാനാണ്. ശേഷം ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. എത്ര മത്സ്യമാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ശർക്കരയും എടുക്കണം. ശർക്കര പൊടിച്ചാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ബക്കറ്റോ ഒരു മൺകലമോ എടുക്കാം. ശേഷം അതിനകത്തേക്ക് മീനും ശർക്കരയും ലെയർ ലെയറായിട്ട് ഇടണം. അത് കഴിഞ്ഞ് നന്നായി ഇളക്കിക്കൊടുക്കണം. ശേഷം ഇത് നന്നായി അടച്ച് സൂക്ഷിക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. 30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയാകും.
1: പഞ്ചഗവ്യം ഉപയോഗിച്ചതുപോലെ തന്നെയാണോ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കേണ്ടത്?
0: പഞ്ചഗവ്യം പോലെ തന്നെയാണ് ഇതും കൊടുക്കേണ്ടത്. ഇലകളിൽ തളിച്ചോ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ ജലസേചനത്തിലൂടെ കൊടുക്കുകയോ ചെയ്യാം. പക്ഷേ കൊടുക്കേണ്ട അളവിൽ വ്യത്യാസമുണ്ട്. 5 മില്ലി അമിനോ ആസിഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ഇലകളിൽ തളിക്കാൻ. മണ്ണിലൊഴിക്കുന്നതിനായിട്ടാണെങ്കിൽ 10 മില്ലി അമിനോ ആസിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കണം.
1: ജീവാമൃതവും ഒരു ജൈവദ്രാവക വളമല്ലേ?
0: അതെ, ജീവാമൃതവും ജൈവദ്രാവക വളമാണ്. ജീവാമൃതം പ്രധാനമായും മണ്ണിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതുണ്ടാക്കാനായി 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 200 ലിറ്റർ വെള്ളം, 2 കിലോഗ്രാം ശർക്കര, 2 കിലോഗ്രാം പയറുപൊടി, ആവശ്യത്തിന് മണ്ണ് ഇത്രയും വേണം. ഇത് തയ്യാറാക്കുന്നതിനായി നമുക്കൊരു പ്ലാസ്റ്റിക് ബാരൽ എടുക്കാം. ഇതിലേക്ക് 200 ലിറ്റർ വെള്ളമെടുത്ത് മുന്നേ പറഞ്ഞ ചാണകം, ഗോമൂത്രം, പയറുപൊടി, ശർക്കര, മണ്ണ് ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കണം. ഇതൊരു ചാക്കുപയോഗിച്ച് മൂടിവെക്കാം. ദിവസവും രാവിലെയും വൈകിട്ടും ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് ഘടികാരദിശയിൽ 3 മിനിറ്റെങ്കിലും ഇളക്കണം. ചൂട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ 1 ദിവസത്തിനുള്ളിലും തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ 3 ദിവസത്തിനുള്ളിലും ജീവാമൃതം റെഡിയാകും. ഇത് നമുക്ക് ജലസേചനത്തിലൂടെ നൽകാനാകും. ജലസേചനത്തിലൂടെ നൽകുമ്പോൾ ഏക്കറിന് 200 ലിറ്റർ എന്ന അളവിൽ വേണം ഇത് ഉപയോഗിക്കാൻ. പിന്നെ ജീവാമൃതം ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വളം തയ്യാറാക്കി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കണം. പിന്നെ ജീവാമൃതം തളിച്ചതിന് ശേഷം 12 മണിക്കൂർ ചെടികൾക്ക് വെള്ളം നൽകാൻ പാടില്ല.
1: ഇതല്ലാതെ സാധാരണയായി ഉപയോഗിക്കുന്ന വേറെയും ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ധാരാളം ജൈവദ്രാവക വളങ്ങളുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് എഗ് അമിനോ ആസിഡ്. ഇപ്പോൾ ധാരാളമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് കോഴിമുട്ടയും നാരങ്ങാനീരും ശർക്കരയും മാത്രമാണ് ആവശ്യം. ധാരാളം കാൽഷ്യവും അമിനോ ആസിഡും സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ജൈവദ്രാവക വളക്കൂട്ടാണിത്. ഇതുണ്ടാക്കാനായി നമുക്ക് 7 മുട്ട ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ എടുക്കാം. ഇതിലേക്ക് മുട്ട മുങ്ങുന്നത് വരെ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കണം. ഏകദേശം 7 മുട്ടയ്ക്കൊരു 10 മുതൽ 15 വരെ നാരങ്ങ വേണ്ടി വരും. ശേഷം വായു കടക്കാത്ത രീതിയിൽ 2 ആഴ്ച ഈ ബോട്ടിൽ അടച്ചു സൂക്ഷിക്കണം. 2 ആഴ്ച കഴിഞ്ഞ് ബോട്ടിൽ തുറന്ന് മുട്ട ഉടച്ച് അതിനോട് ചേർക്കണം. ശേഷം ഇതിലേക്ക് 250 ഗ്രാം ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇതൊരു 10 ദിവസം അടച്ച് സൂക്ഷിക്കണം. 10 ദിവസം കഴിഞ്ഞ് എഗ് അമിനോ ആസിഡ് റെഡിയാകും. ഇത് നമുക്ക് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളിൽ തളിക്കാം.
1: പഞ്ചഗവ്യം, ജീവാമൃതം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് ഇവയെല്ലാം നമ്മളിപ്പോൾ കേട്ടു. ഇതുകൂടാതെ ഇനിയും ഒരുപാട് ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ഒരുപാടുണ്ട്. അവയിൽ ചിലതാണ് ദശഗവ്യം, ഗുണപ്പജല, വെർമി വാഷ്, കമ്പോസ്റ്റ് ടീ, ബയോഗ്യാസ് സ്ലറി, ചാണക സ്ലറി ഇവയെല്ലാം. ആദ്യം നമുക്ക് വെർമി വാഷ് എന്താണെന്ന് നോക്കാം. മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ദ്രാവകമാണ് വെർമി വാഷ്. ഇതിൽ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകളും സൂക്ഷ്മ

0: മൂലകങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളവുമായി ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാവുന്നതാണ്. രണ്ടാമതായി ദശഗവ്യം. ദശഗവ്യം എന്ന് പറയുന്നത് പഞ്ചഗവ്യത്തിൽ നിന്നും അതുപോലെ പല ചെടികളുടെ സത്തിൽ നിന്നും 10 ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ജൈവ ഉൽപ്പന്നമാണ്. അതായത് 10 ചെടികളുടെ ഇലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആര്യവേപ്പ്, നൊച്ചി, കുലിഞ്ചി, ഉമ്മം, കടലാവണക്ക്, ആടലോടകം, പൊങ്ങം ഇവയുടെ ഇല ഗോമൂത്രവുമായി 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് ഇത് അരിച്ചെടുക്കണം. ഇങ്ങനെ ലഭിക്കുന്ന 1 ലിറ്റർ സത്ത് 5 ലിറ്റർ പഞ്ചഗവ്യവുമായി ചേർത്ത് ഇളക്കി 30 ദിവസം സൂക്ഷിക്കണം. 30 ദിവസം കഴിഞ്ഞ് ഇത് നമുക്ക് നേർപ്പിച്ച് ചെടികളിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ അളവും പഞ്ചഗവ്യത്തിൻ്റെ പോലെ തന്നെയാണ്, 3% വീര്യത്തിൽ തളിക്കാം.
1: അപ്പോൾ ഈ ഗുണപജല എന്താണ്?
0: ഗുണപജല ഒരു പരമ്പരാഗത ജൈവദ്രാവക വളമാണ്. ഇതിനു വേണ്ടി 1 കിലോഗ്രാം മത്സ്യം അല്ലെങ്കിൽ മാംസത്തിൻ്റെ അവശിഷ്ടം, 1 ലിറ്റർ പാല്, 1 കിലോഗ്രാം നെയ്യ്, 1/2 കിലോഗ്രാം തേൻ ഇവ ചേർത്ത് മൺപാത്രത്തിൽ തിളപ്പിച്ച് ശേഷം ഇതിലേക്ക് 1-5 ലിറ്റർ ചൂടുവെള്ളം ചേർത്ത് ഇറുകിയ ലിഡുപയോഗിച്ച് അടച്ചു വെക്കണം. 14 ദിവസം ഇൻക്യുബേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അളവ് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ്.
1: നേരത്തെ പറഞ്ഞ ജൈവദ്രാവക വളങ്ങളുടെ കൂട്ടത്തിൽ ബയോഗ്യാസ് സ്ലറി ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്?
0: ബയോഗ്യാസ് സ്ലറി എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളടങ്ങിയ മികച്ച ഒരു ജൈവവളമാണ്. ഇത് നമുക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. ഇത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും.
1: ഇപ്പോൾ ഇത്രയും ജൈവദ്രാവക വളങ്ങളെ പറ്റി പറഞ്ഞല്ലോ, കർഷകർ ഉപയോഗിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജൈവദ്രാവക വളങ്ങളെപ്പോഴും നമുക്ക് ആവശ്യമായ അളവിൽ മാത്രം തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ഉചിതം. പിന്നെ ഇവ നിർദ്ദേശിച്ച അളവിൽ മാത്രം ഉപയോഗിക്കണം. തളിക്കുന്നതിന് മുമ്പേ എല്ലാ ജൈവദ്രാവക വളങ്ങളും നന്നായിട്ട് അരിച്ചെടുക്കണം. ഉച്ച സമയത്ത് തളിക്കാതെ രാവിലെയോ വൈകുന്നേരമോ തളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജൈവദ്രാവക വളങ്ങൾ പെട്ടെന്നുള്ള പോഷക ലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം അടിവളമായി ചാണകം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, കോഴിവളം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങളും നൽകേണ്ടതാണ്.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി തയ്യാറാകുന്ന കർഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഒരുപാട് ജൈവദ്രാവക വളങ്ങൾ ലഭ്യമായ ഈ സാഹചര്യത്തിൽ എല്ലാ ദ്രാവക വളങ്ങളും ഒരേ സമയം ഉപയോഗിക്കേണ്ടതില്ല. കർഷകർക്ക് ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവരുടെ വിളയുടെ വളർച്ചാഘട്ടവും മനസ്സിലാക്കി 1-2 ജൈവദ്രാവക വളങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം.
2: വീട്ടിൽ നമുക്ക് ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് ജൈവദ്രാവക വളങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ചാൽ സുരക്ഷിതമായ പച്ചക്കറി ഉത്പാദനം സാധ്യമാകും. മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചെലവ് കുറയ്ക്കാനും ഇത് സഹായകമാകും. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്ത് വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാം. വളരെ പ്രയോജനപ്രദമായ ഈ വിവരങ്ങൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന SH. ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ JS. ഇനി ഒരറിയിപ്പ്. കേരളത്തിലെ കർഷകരെയും കാർഷിക വികസനത്തിനായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും കാർഷിക മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി സംസ്ഥാന സർക്കാർ കർഷക അവാർഡുകൾ എല്ലാ വർഷവും നൽകിവരുന്നു. 2025 സംസ്ഥാന കർഷക അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ മാസം 13 വരെയാണ് പൂരിപ്പിച്ച അപേക്ഷകൾ കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടത്. വിശദവിവരങ്ങൾ www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ PO, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

ശ്രോതാക്കൾ കേട്ടത് സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പിഎം എഫ്എംഇ പദ്ധതി.
2: രാജ്യത്തെ ഭക്ഷ്യ സംസ്കരണ മേഖലയുടെ പരിവർത്തനം ലക്ഷ്യമിട്ട് 2020 ജൂൺ 29 പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PMFME പദ്ധതി ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയമാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സൂക്ഷ്മ സംരംഭങ്ങൾക്ക്, പ്രത്യേകിച്ച് നിർമ്മാണം, സംസ്കരണം, പാക്കേജിംഗ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സഹായം നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി. മൈക്രോ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ ഔപചാരികമാക്കുക, യൂണിറ്റുകൾ പരിഷ്കരിക്കുന്നതിന് വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംരംഭകർക്ക് പരിശീലനവും സാങ്കേതിക പരിജ്ഞാനവും നൽകുക, പൊതുവായ അടിസ്ഥാന സൌകര്യങ്ങൾക്കായി ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുക, ബ്രാൻഡിംഗ്, മാർക്കറ്റിംഗ് എന്നിവയ്ക്ക് പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിന്റെ നട്ടലായ ചെറുകിട സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. PMFME സ്കീം ഇന്ത്യ ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമാണ്. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ അനൌപചാരിക സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔപചാരിക വായ്പ, ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയവയിലേക്ക് എത്തിപ്പെടാൻ വലിയ വെല്ലുവിളികളാണ് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി, ഒരു ജില്ല ഒരു ഉൽപ്പന്നം, കപ്പാസിറ്റി ബിൽഡിംഗും പരിശീലനവും, സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. മുഖ്യ ശൃംഖല ഇൻക്യുബേഷൻ സെന്ററുകൾ, ഭക്ഷ്യ സംസ്കരണ ലൈൻ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പുകൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി ലഭിക്കും. പരമാവധി 3 കോടി രൂപ വരെ ഇത്തരത്തിൽ ലഭ്യമാകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയിലൂടെ വ്യക്തികൾ, പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, FPOകൾ, NGOകൾ, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ സംഘങ്ങൾ, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയ്ക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡി നൽകും. ഇപ്രകാരം പുതിയ യൂണിറ്റുകൾ നവീകരിക്കുന്നതിനോ സ്ഥാപിക്കുന്നതിനോ യൂണിറ്റിന് പരമാവധി 10 ലക്ഷം രൂപ വരെ ലഭ്യമാകും. ഓരോ ജില്ലയിൽ നിന്നും ഒരു സവിശേഷ ഉൽപ്പന്നം നിർമ്മിച്ച് വിപണനം ചെയ്യുന്നതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ജില്ല ഒരു ഉൽപ്പന്നം സംരംഭത്തിലൂടെ വിഭവ സംഭരണം, പൊതുസേവനങ്ങൾ പ്രയോജനപ്പെടുത്തൽ, ഉൽപ്പന്നങ്ങളുടെ വിപണനം എന്നിവയുടെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു. 35 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 713 ജില്ലകളിൽ 137 സവിശേഷ ഉൽപ്പന്നങ്ങൾ ഒരു ജില്ല ഒരു ഉൽപ്പന്നം വഴി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ട്. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള സീഡ് മൂലധനം വഴി പ്രവർത്തന മൂലധനത്തിനും ചെറിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും ഒരു സ്വയം സഹായ സംഘത്തിലെ ഓരോ അംഗത്തിനും 40,000 രൂപ വരെ ലഭ്യമാക്കുന്നു. സ്വയം സഹായ സംഘത്തിലെ അംഗങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് ദേശീയ നഗര ഉപജീവന ദൌത്യ ഗ്രാന്റായി സീഡ് മൂലധനം നൽകുന്നു. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ISO തുടങ്ങിയ ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാര സർട്ടിഫിക്കേഷനുകളും നേടുന്നതിന് യൂണിറ്റുകളെ ഈ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളെ പിന്തുണയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സമ്പന്നമായ കാർഷിക വൈവിധ്യവും ഊർജ്ജസ്വലമായ ഭക്ഷ്യ സംസ്കാരവും ഉള്ള കേരളം PMFME സ്കീമിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് മികച്ച സ്ഥാനത്താണ്. സുഗന്ധവ്യഞ്ജനങ്ങൾ, നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, അരി, പഴ സംസ്കരണം, സമുദ്രോൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് സ്നാക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനത്തെ ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖല വൈവിധ്യപൂർണമാണ്. 2020 തുടങ്ങി അടുത്ത വർഷം അവസാനിക്കുന്ന തരത്തിൽ 5 വർഷത്തേക്ക് വിഭാവനം ചെയ്തിട്ടുള്ള PMFME പദ്ധതി

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് 6:20 മധുരം ഗീതം ലളിതഗാനം, 6:25 സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്രഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന കൂനമ്മാവ് സ്വദേശി മാത്യൂസിന്റെയും മണിയുടെ സ്വദേശി പി കെ ഗോപാലന്റെയും കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: മുതൽ 9 മണി വരെ FM ഈവനിംഗ് സമകാലികം. ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരൂലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 AHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ. ഓട്ടിസം, ഡോക്ടർ ജവഹറുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ.
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: 9:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:30 ചില്ലുജാലകം, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം പ്രൊഫസർ M ഹരിദാസ് അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ സുഫല എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. തുടർന്ന് ഫിഫ ലോകകപ്പ് അപ്ഡേറ്റ്.
4: പുതിയ ഗാഡ്ജറ്റ്സും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
5: YG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം കൊച്ചിയിൽ എത്തുന്നു.
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
5: July 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: 7 മണിക്ക് മഹിതം മലയാളം. തുടർന്ന് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. നടപടി വേണ്ട നടപ്പാതകൾ. നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ.

0: എഴുതിയ നോവൽ. തുടർന്ന് സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുത്ത പരിപാടി, അവസാന ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. 10:35 സംഗീതലഹരി.
1: ഏക് പ്രകാർ സേ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: 10:55 നാട്ടുവിശേഷം, 11 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് നാടൻ പാട്ടുകൾ TR രഞ്ജനും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
5: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
1: 3 അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. 4 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ. 6:20 മധുരം ഗീതം ലളിതഗാനം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: 6:50 കിസാൻ വാണി, സമ്മിശ്ര കൃഷിയിലൂടെ നിത്യവരുമാനം. പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള PV സോമന്റെ അനുഭവങ്ങളും ചിന്തകളും. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. നടപടി വേണ്ട നടപ്പാതകൾ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, കൊങ്ങണി ഗാനങ്ങൾ അവസാന ഭാഗം. ആലപിക്കുന്നവർ വൈഷ്ണവി പി നായിക്, നവനീത എൻ ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ്. 8:25 സേവന വാർത്തകൾ.

0: 8:30 ഈവനിംഗ് മെലഡി, 8:45 തട്ടൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും,
2: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്,
1: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
2: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറിൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: 8:50 മഹിതം മലയാളം, തുടർന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥകളി പദങ്ങൾ തിരുവനന്തപുരം റിലെ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം. ഉദയ് രാമചന്ദ്രൻ ആലപിച്ച ഗാനം കേൾക്കാം. കവിപ്രസാദ് ഗോപിനാഥിന്റെ വരികൾ, സംഗീതം ലീലാമ്മ മാത്യു.

0: ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ. മാണിയംകുളം ഗവൺമെന്റ് ഐടിഐ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി എന്നിവയാണ് ട്രേഡുകൾ. അവസാന തീയതി ഈ മാസം 10. കൂടുതൽ വിവരങ്ങൾക്ക് 04 66 2 22 77 44, 04 66 2 22 77 44.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
2: എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
4: കൊച്ചി റെഡിയാണോ മൈജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
5: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: മൈജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി പ്രവേശനം നേടണം. നാളെ രാവിലെ 9 മണിക്കും വൈകിട്ട് 3 മണിക്കുമിടയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ദിനങ്ങളിൽ എത്താനാകാത്തവർ മറ്റന്നാൾ പ്രവേശനം നേടണം. ഹെൽപ്പ് ഡെസ്ക് നമ്പർ 89 21 33 52 61.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
8: നിങ്ങളുടെ CV ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
0: മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് IIT NIT എൻട്രൻസ് പരിശീലനത്തിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന 1 വർഷത്തെ എൻട്രൻസ് കോച്ചിംഗിനാണ് ധനസഹായം നൽകുന്നത്. അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും ജില്ലാ ഫിഷറീസ് ഓഫീസുകളിൽ ലഭ്യമാണ്. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് 04 86 8 23 45 05 04.

8683 23 45 05. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കല്ലാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചൽ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കലക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും

0: ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 ഒന്നര മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
1: കോഴിക്കോട് രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
1: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
1: പത്തനംതിട്ട കടവനിട്ട കല്ലേലിമുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5-star hospital എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ ഈണം നൽകിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കൊച്ചിയിൽ ഇന്നു രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C, കുറഞ്ഞ താപനില 23°C. കാലാവസ്ഥാ അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 50:04.
1: 35,000 സ്ക്വയർ ഫീറ്റ്

0: ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക്
1: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി
0: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
2: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.
4: കാർഷിക ജീവനത്തിൽ ഇന്നാദ്യം സമ്മിശ്ര കൃഷി ചെയ്യുന്ന കൂനമ്മാവ് സ്വദേശിയായ മാത്യൂസിനെ പരിചയപ്പെടാം.
5: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. പലതരത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, അതായത് കൃഷി ഒരു തൊഴിലായിട്ട് ചെയ്യുന്നവരുണ്ട്, ജോലിയിൽ നിന്നൊക്കെ വിരമിച്ചതിന് ശേഷം കൃഷിയിലേക്ക് ഇറങ്ങുന്നവരുണ്ട്. ഇവിടെ ഇപ്പം താങ്കള് ജോലിയുണ്ട്, അതോടൊപ്പം തന്നെ കൃഷി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും കൃഷി എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്?
6: ഒരു 28-30 വർഷത്തോളമായിട്ടുണ്ട്.
5: പണ്ട് മുതലേ കൃഷി പാരമ്പര്യമുള്ള ഒരു കുടുംബം തന്നെ ആയിരുന്നോ?
6: ആയിരുന്നു, എന്റെ മാതാപിതാക്കളൊക്കെ കൃഷിക്കാരാണ്.
5: സ്വന്തമായ സ്ഥലത്ത് തന്നെയാണോ കൃഷി ചെയ്യുന്നത്?
6: കൂനമ്മാവ്. അതെ.
5: എന്തൊക്കെ കൃഷികളാണ് നമ്മൾ ചെയ്യാറുള്ളത്?
6: പച്ചക്കറികളാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഫലവൃക്ഷങ്ങൾ, പ്ലാവ്, അങ്ങനെ കുറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്.
5: ഏകദേശം എത്ര സ്ഥലമുണ്ട് സ്വന്തമായിട്ട്?
6: 10 സെന്റ്.
5: ഈ ഒരു 10 സെന്റ് സ്ഥലത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഈ പച്ചക്കറികളും അതുപോലെ ഫലവൃക്ഷങ്ങളും എല്ലാം കൃഷി ചെയ്യുന്നത് അല്ലേ?
6: അതെ.
5: അപ്പൊ എങ്ങനെയാണ് സീസൺ കണക്കാക്കിയാണ് ഓരോ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്? ഇപ്പൊ മഴക്കാലം ഒക്കെയാണ്, ഇപ്പൊ എന്തൊക്കെ കൃഷികളാണുള്ളത്?
6: ഇപ്പൊ ഉള്ളത് പച്ചക്കറി, വെണ്ടയുണ്ട്, പിന്നെ മുളക്, പച്ചമുളകുണ്ട്. അതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത്. അച്ചിങ്ങ നട്ടിരുന്നു, അച്ചിങ്ങ ഉണ്ടായി, ഇപ്പം ഇനി പുതിയതായിട്ട് നട്ടു വരണം.
5: മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്?
6: മഴക്കാലത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വളർച്ച എത്തുന്നിടം വരെ അധികം മഴ നനയാത്ത ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ, എന്നാൽ സൂര്യപ്രകാശം അടിക്കുകയും വേണം, അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് ഒന്ന് വളർന്ന ശേഷം വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും.
5: വെണ്ട, പച്ചമുളക് എല്ലാം ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ആ ഒരു കൃഷി രീതി, അതായത് ആ മണ്ണൊരുക്കുന്നത് മുതൽ എങ്ങനെയാണ്?
6: ഞാൻ സാധാരണ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് പച്ചക്കറി നടുന്നത്. തൈകള് കൂടുതലായിട്ടും VFCK, അതുപോലെ ഇവിടെ അടുത്തൊരു സൊസൈറ്റി ഉണ്ട്, അവിടുന്ന് തൈകൾ മേടിച്ച് നടുകയാണ്. വിത്തുകളെക്കാളും കൂടുതൽ തൈകളാണ് കുറച്ചുകൂടി നല്ലതെന്ന്.
5: നമ്മൾ ഈ ഒരു മണ്ണൊരുക്കിയതിന് ശേഷം അത് ഉടനെ തന്നെ നമുക്ക് ഈ തൈ നടാമോ, അതോ കുറച്ച് ദിവസം?
6: ഇല്ല, ഞാൻ ഉടനെ തന്നെ മിക്കവാറും തൈ വാങ്ങിയ ശേഷമാണ് അത് റെഡിയാക്കുന്നത്. പിന്നെ കുറച്ച് കുമ്മായം എല്ലാ പച്ചക്കറികളിലും നടുമ്പോഴും മണ്ണിലിട്ട് കൊടുക്കും. പിന്നെ ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ വളം കൊടുക്കാം.
5: ഇപ്പൊ നമ്മുടെ നാട്ടില് പലതരത്തിലുള്ള വിത്തുകൾ അല്ലെങ്കിൽ തൈകൾ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് സംഗ്രഹണം, തൈകൾ തന്നെയാണോ ഇപ്പൊ വെണ്ടയെല്ലാം നട്ടിരിക്കുന്നത്?
6: കൂടുതലും ഹൈബ്രിഡ് തൈകളാണ് നടുന്നത്.
5: വെണ്ട നമ്മളിപ്പോ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര നാള് നമുക്ക് അതിന്റെ വിളവെടുക്കാം?
6: ഒരു 3-4 മാസം കിട്ടും, വിളവ് കിട്ടും.
5: വെണ്ടയ്ക്ക് വരുന്ന രോഗബാധകൾ എന്തൊക്കെയാണ്?
6: രോഗബാധ എന്ന് പറയുന്നത് ഇല തിന്നുന്ന പുഴു, അതാണ് പ്രധാനമായിട്ടും വെണ്ടയ്ക്കുള്ള ഒരു കേട്.
5: അപ്പൊ അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം?
6: അതിന് പല രീതികളും ഉണ്ടെങ്കിലും ഏറ്റവും നല്ലത് നമ്മൾ കൈകൊണ്ട് കാണുമ്പോ തന്നെ എടുത്ത് കൊന്നു കളയുക എന്നുള്ളതാണ്. മറ്റു കീടനാശിനികൾ അടിക്കാറില്ല.
5: അപ്പൊ അത് മറ്റേലകളിലേക്ക് ബാധിക്കാതെ
6: നമുക്ക്.
5: പച്ചമുളക് കൃഷിയിൽ എന്താണ് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്?
6: പച്ചമുളക് കൃഷിയിൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു രോഗം വന്ന് ഇല കൂമ്പടഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അത് ചില തൈകൾക്ക് എല്ലാത്തിനും അങ്ങനെ സംഭവിക്കും, പക്ഷെ ചിലത് അങ്ങനെ കുഴപ്പമുണ്ടാകുകയില്ല.
5: നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു അധികവും തൈ വാങ്ങിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വിത്ത്, അതായത് വിത്ത് മുളയ്ക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ്?
6: മുളയ്ക്കുന്നില്ല, അത് ഒരു വളർച്ച എത്തുന്നത് വരെ നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ തയ്യാകുമ്പോ ഒരു 15-20 ദിവസത്തെ വളർച്ച നമുക്ക് കിട്ടും.
5: ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് നമ്മുടെ നാടൻ വെണ്ട, മുളക് അതൊക്കെ ചെയ്യുമ്പോ നമ്മളുടെ തന്നെ വിത്തെടുത്ത് സൂക്ഷിച്ചു വെച്ച് അങ്ങനെ അടുത്ത വർഷം നമ്മൾ അത് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പക്ഷെ ഈ സംഗ്രഹണം വിത്തായപ്പോ
6: അതാണ് കുറച്ചുകൂടെ ഉൽപാദനക്ഷമതയുള്ളത്. ബ്രിഡ് വിത്തുകള്
5: എന്തൊക്കെയാണ് വേറെ പറമ്പില്?
6: ഞാൻ സ്ഥിരമായിട്ട് നടുന്ന ഒരു സാധനം കോവല്. കോവല് എനിക്ക് ഒരു 10-20 വർഷത്തോളമായിട്ട് സ്ഥിരം കോവല് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്.
5: കോവലിന് അങ്ങനെ ഒരു സീസൺ അങ്ങനെ ഇല്ല അല്ലേ?
6: വേനൽക്കാലത്താണ് അത് കായ കിട്ടുന്നത്. വേനൽക്കാലം കഴിയുമ്പോൾ അത് വെട്ടിക്കളയും, പുതിയ തണ്ടിട്ട് കുളിപ്പിക്കും.

0: താരതമ്യേന നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും രോഗങ്ങൾ കുറഞ്ഞ ഒരു പച്ചക്കറി എന്ന് പറയുന്നത് കോവലാണ്. ടെറസിൽ ഇപ്പൊ ഞങ്ങള് പന്തലിട്ട് നെറ്റ് കെട്ടി ആണ് അത് നടുന്നത്. അപ്പോൾ റൂമിലേക്ക് ചൂടും കുറയും, നമുക്ക് കോവയ്ക്കയും കിട്ടും.
1: നമ്മുടെ ഉൽപ്പന്നങ്ങൾ വീട്ടാവശ്യത്തിന് തന്നെയാണോ അതോ നമ്മൾ എവിടെയെങ്കിലും വിപണി കണ്ടെത്താറുണ്ടോ?
0: ഉണ്ട്, ഞാൻ കോവല് കൊടുക്കാറുണ്ട്.
1: ആ
0: അടുത്തൊരു പച്ചക്കറി കടക്കാരെ നമുക്ക് നല്ല വില തന്ന് എടുക്കുന്നുണ്ട്.
1: വേറെ എന്തൊക്കെ നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്?
0: ഇത് നമ്മൾ നിലത്തുനിന്ന് നട്ടാണ് മുകളിലേക്ക് കയറ്റുന്നത്. മണ്ണിൽ നിന്ന് തന്നെ നമ്മൾ മുകളിൽ കുറച്ച് വലിയ ഗ്രോ ബാഗുകളിൽ പാവലും പടവലങ്ങയും ഒക്കെ കയറ്റി വിടും. അപ്പം അത് കുറച്ച് പാവയ്ക്കൊക്കെ കിട്ടും, എല്ലാ കൊല്ലവും പാവയ്ക്ക് കിട്ടും.
1: ടെറസിലെ കൃഷി ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ വേനൽക്കാലത്ത് നനയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്.
0: നനയ്ക്കാന് അല്ല, നമ്മള് കുഴപ്പമെന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ മാറി നിൽക്കുമ്പോഴാണ് നമുക്കതിന്റെ ബുദ്ധിമുട്ട് വരുന്നത്.
1: 28 വർഷത്തോളമായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ്.
0: അതെ,
1: അപ്പം ഏറ്റവും സംതൃപ്തി തോന്നിയിട്ടുള്ള ഒരു കൃഷി ഏതായിരിക്കും?
0: ഏറ്റവും സംതൃപ്തി തോന്നിയിരിക്കുന്നത് കോവൽ കൃഷിയാണ്. കീടങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അധികം.
1: ഫലവൃക്ഷങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ ഉള്ളത്?
0: രണ്ട് പ്ലാവുണ്ട്, അത് നല്ല ഇനം പ്ലാവാണ്. സപ്പോർട്ടയുണ്ട്, പിന്നെ കുറെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്.
1: ജോലിയോടൊപ്പം ആണ് ഈ കൃഷി മുന്നോട്ട്
0: അതെ
1: കൊണ്ടുപോകുന്നത്.
0: അതെ
1: അപ്പൊ
0: അതെ
1: എപ്പോഴാണ് നമ്മൾ ഈ കൃഷിക്കായിട്ട് സമയം കണ്ടെത്തുന്നത്?
0: കൃഷിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട്. നമ്മളിപ്പോ രാവിലെയും വൈകിട്ടും, അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഷിഫ്റ്റിലാണ്. ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്.
1: പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തവര് പോലും ഇപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോ കൃഷി പരാജയമാണ് അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ പലർക്കും ഉള്ളത്.
0: അതെ,
1: അപ്പൊ എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്?
0: പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വിജയിക്കില്ല, എപ്പോഴും നമ്മൾ പരാജയപ്പെടുകയില്ല. ഇത്തവണ ഈ വർഷം പാവല് നന്നായി വിളവ് കിട്ടിയാൽ അടുത്ത വർഷം അത് കിട്ടണമെന്നില്ല. ട്രൈ ചെയ്യുക, പരിശ്രമിക്കുക, അത്രേ ഉള്ളൂ.
1: കൃഷിയില് മടുപ്പ് തോന്നാതെ പിന്നെയും പിന്നെയും കൃഷിയെ സ്നേഹിച്ച് അല്ലെ പിന്നെയും.
0: അതെ അതെ, ഇത് ഏറ്റവും നല്ലൊരു വിനോദമായിട്ടാണ് ഞാൻ കാണുന്നത്.
1: എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ വരികയാണെങ്കിൽ അത് ദൂരീകരിക്കാനായിട്ട് ആരെയാണ് സമീപിക്കാറുള്ളത്?
0: ഇടയ്ക്ക് ഇങ്ങനെ തൈകൾ വാങ്ങിക്കാൻ കാക്കനാട് BFC ക്ക് പോകുമ്പോൾ അവരോട് ചോദിക്കും. അങ്ങനെ നമ്മൾ മറ്റുള്ള യൂട്യൂബിലൊക്കെ നോക്കി പരിഹാര മാർഗങ്ങൾ പലതും അതും ഉപയോഗിക്കുന്നുണ്ട്.
1: ഓണം കണക്കാക്കി എന്തെങ്കിലും കൃഷി അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും സീസൺ കണക്കാക്കി ചെയ്യാറുണ്ടോ?
0: ഇല്ല, നമ്മൾ കോവല് വേനൽക്കാലത്ത് മഴ കഴിയുമ്പോൾ മുതല് കോവല് കിട്ടും, അത് മഴക്കാലം ആകുമ്പോഴത്തേനും തീരും.
1: ജൈവവളം തന്നെയാണോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതോ നമ്മൾ രാസവളം ഉപയോഗിക്കാറുണ്ടോ?
0: രാസവളം കുറച്ച് ഉപയോഗിക്കും.
1: കൃഷിഭവനായിട്ട് എങ്ങനെയാണ് അവരുടെ സഹകരണം എങ്ങനെയാണ്?
0: കൃഷിഭവനിൽ നിന്ന് തൈകളൊക്കെ കിട്ടും, നമ്മൾ അധികം കൃഷിഭവനുമായിട്ട് ആശ്രയിക്കുന്നില്ല.
1: പലതരത്തിലുള്ള പുതിയ രീതിയിലുള്ള കൃഷികളും എല്ലാം ഇപ്പൊ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു ആശയം തോന്നിയിട്ടുണ്ടോ?
0: പുതിയതായിട്ട് എല്ലാം കുറച്ചുകൂടെ നന്നായിട്ട് ഇനി കൂടുതൽ സമയം കണ്ടെത്തി ഇപ്പം റിട്ടയർഡ് ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
1: പൂർണമായും കൃഷിയിലേക്ക് അല്ലെ?
0: അതെ അതെ അതെ, ഏറ്റവും നല്ല വിനോദമായിട്ട് കൃഷിയാണ്.
1: ഇപ്പൊ കൃഷി ചെയ്യുമ്പോ വിനോദം എന്ന് പറഞ്ഞു, അപ്പൊ അത് എങ്ങനെയാണ് അത് ആസ്വദിക്കുന്നത്? നമ്മളൊരു ചെടി നട്ട് അതിന്റെ വിളവെടുക്കുമ്പോഴാണോ ഏത് സമയത്താണ് കൂടുതൽ ഒരു ആഹ്ലാദം തോന്നാറുള്ളത്?
0: വിളവെടുക്കുമ്പോഴാണ് അതിന്റെ ഏറ്റവും.
1: അപ്പം ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ ഒരു സഹകരണം കൂടി വേണമല്ലോ.
0: പ്രധാനമായിട്ടും വൈഫാണ് എനിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പൊ ജൈവവളവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ജൈവവളം നമ്മൾ വളമായി വാങ്ങുകയാണോ അതോ നമ്മൾ എന്തെങ്കിലും നമ്മളുടെ വീട്ടിലെ
0: കൂടുതലും ചാണകം അടുത്തുള്ളൊരു പാല് മേടിക്കുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവരിക ചെയ്യുന്നത്? പിന്നെ എല്ലുപൊടി ഉപയോഗിക്കും, പിന്നെ രാജ്ഫോസ് അത് ഉപയോഗിക്കും. ഇതാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്.
1: പുരയുടെ കൃഷി എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപഹാരം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ലഭിച്ചിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല,
1: ശ്രമിച്ചിട്ടില്ല അല്ലേ?
0: ഇല്ല ഇല്ല. എല്ലാവരുടെയും പഞ്ചായത്ത് മെമ്പറിന്റെ ഒക്കെ സഹകരണം എപ്പോഴും ഉണ്ട്. അവരെപ്പോഴും കൃഷിഭവനിലൊക്കെ തൈകളൊക്കെ വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരും, അതുപോലെ എല്ലാം അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്.
1: പൂനമാവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഒരു തീരദേശം പോലത്തെ ഒരു സ്ഥലമാണല്ലോ.
0: ഇവിടുത്തെ മണ്ണ് പൊതുവിൽ പച്ചക്കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ല. നമ്മൾ ചുവന്ന മണ്ണ് വീട് പണിതപ്പോ ഇട്ടു, ആ മണ്ണിന്റെ ബലത്തിലാണ് എല്ലാം. അതുപോലെ എക്സ്ട്രാ ഞാൻ മണ്ണ് ഇവിടെ ഇട്ട് അതിന്റെ വ്യത്യാസം നന്നായിട്ടുണ്ട്.
1: അപ്പൊ നമ്മളുടെ ഈ ഒരു ഏരിയയിലെ പൊതുവെ കൃഷി കുറവാണ് അല്ലെ?
0: അതെ, കുറവാണ്, പൊതുവെ കുറവാണ്.
1: അത് എന്തുകൊണ്ടായിരിക്കാം?

0: പ്രധാനമായിട്ടും വെള്ളം നിലനിർത്താനുള്ള മണ്ണിന് കുറവാണ്. ഇവിടുത്തെ മണ്ണിന്, തീരദേശത്തെ മണ്ണിന് ഒരു മണലുള്ള മണ്ണാണ്. അത് എന്നും നനച്ചു കൊടുത്തുകൊണ്ടിരിക്കണം.
1: അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു മണ്ണില് ഏത് വിളയായിരിക്കും ഏറ്റവും കൂടുതൽ ആദായം നൽകുന്നത്? എന്തായിരിക്കും, തെങ്ങാവോ, എങ്ങനെയാണ്?
0: തെങ്ങാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് കാണുന്നത്. പക്ഷെ തെങ്ങിന് കേടുകൾ കൂടുതലുമാണ്.
1: ഓഫീസില് ഇവിടെ ചേട്ടൻ ചെയ്യുന്നത് കണ്ട് ഒരു പ്രചോദനമായിട്ട് വേറെ ആളുകൾ കൃഷിയിലേക്ക് വരിക, അല്ലെങ്കിൽ കൃഷിയെ പറ്റി കൂടുതൽ സംസാരിക്കുക, അങ്ങനെയൊക്കെ അവിടെ ഉണ്ടോ? എങ്ങനെയാണ്?
0: അത് അധികം ഇല്ല.
1: ഇത്രയും നേരം ഇത്രയും അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് കൃഷിയെ സ്നേഹിച്ച് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും.
0: ഓക്കേ, നന്ദി.
2: സമ്മിശ്ര കൃഷി ചെയ്യുന്ന കൂനമ്മാവ് സ്വദേശിയായ മാത്യൂസിന്റെ കൃഷി വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ 62 38 05 70 95. കാർഷിക ജീവനത്തിൽ അടുത്തതായി മണിയുടെ സ്വദേശിയായ പി കെ ഗോപാലന്റെ കൃഷിവിശേഷങ്ങൾ.
1: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. 10 വർഷത്തോളമായിട്ട് കൃഷി ചെയ്ത് പോരുന്ന ഒരാളാണ്. കൃഷി എന്ന് പറയുന്ന മേഖലയിലേക്ക് വരാനായിട്ട് വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
3: എനിക്ക് വെറുതെ പണിയായിരുന്നു, അത് സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൃഷി പണി ചെയ്തു തുടങ്ങിയത്. അത് പിന്നെ ഒന്ന് മരത്തിന് വീണായിരുന്നു, നട്ടലിന് പൊട്ട് വെച്ചായിരുന്നു. അത് കാരണം പിന്നെ കൃഷി മേഖലയിലേക്ക് റീസെന്റ് സ്ഥലം എടുത്ത്. എനിക്ക് 3 സെന്റ് സ്ഥലമുള്ളൂ, വീട് വെക്കാൻ മാത്രമേ സ്ഥലമുള്ളൂ.
1: എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കൃഷികൾ?
3: കപ്പ ഉണ്ടായിരുന്നു, നെല്ലുണ്ടായിരുന്നു, വെള്ളിരി, കുമ്പളം, പടവലം, പാവലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളിരി, കുമ്പളം, പടവലം, പാവലം, മത്തൻ, പയർ ഇത്ര ചെയ്യുന്നു. നെൽകൃഷി നടത്തി കഴിഞ്ഞ വർഷം.
1: വീടിന്റെ അടുത്ത് തന്നെയാണോ പാട്ടത്തിനടുത്തിരിക്കുന്ന സ്ഥലം?
3: വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലെ, 2.5 ഏക്കറുണ്ട്. അത് ഡിസംബറിലും ജൂണിലും ചെയ്യണം. ഇപ്പൊ ജൂണില് കരഭൂമി ചെയ്തിട്ടുണ്ട്. ഡിസംബറില് ചാള വെള്ളം കാരണം പാർട്ടി ചെയ്യും. അതിന് ഡിസംബർ നമ്മള് തുടങ്ങുന്നത്.
1: ഓണത്തിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓണത്തിന് മുന്നോടിയായിട്ട് ചെയ്തേക്കുന്നത്?
3: അത് കുമ്പളം, വെള്ളരി, മത്തൻ, പയർ.
1: ഓണം കണക്കാക്കി കൃഷി ചെയ്യുമ്പോ ഏകദേശം എത്ര നാള് മുമ്പ് കൃഷി തുടങ്ങണം, അതായത് വിത്ത് ഇടണം?
3: ജൂൺ 1 ഇടണം, മെയ് അവസാനം ജൂൺ 1 ഇടണം. ഓണം ആദ്യമായതുകൊണ്ട് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. സെപ്റ്ററിൽ വന്നു കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ, സെപ്റ്റംബർ നമ്മള് ഉണ്ടാവുള്ളൂ.
1: കുമ്പളം കൃഷി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ പടർത്തി വിടുകയാണോ ചെയ്യണത്?
3: പടർത്തി വിടുക.
1: കുമ്പളം കൃഷി ചെയ്യുമ്പോ നമ്മളിപ്പോ ആദ്യം വിത്ത് നമ്മൾ മുളപ്പിക്കുന്ന അത് മുതലുള്ള ആ ഒരു കൃഷി രീതി എങ്ങനെയാണ്?
3: ആദ്യമേ തടയെടുക്കണം. തട എടുത്തു കഴിഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും ജൈവവളം എന്തെങ്കിലും ഇടണം. ജൈവവളം ഇട്ട് കഴിഞ്ഞാൽ കുരുട്ട് മൂടും. കുരുട്ട് മൂടി മുളച്ചു വരുമ്പോ എന്തെങ്കിലും ഇത്തിരി പൊടിയോടും പാറ്റംപോക്ക് പൊടിയോളം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ചാണാനും പയൻറ്റ് വണ്ടി ഇട്ട് കൊടുക്കും. പയൻറ്റ് വണ്ടി ഇട്ട് കൊടുക്കുമ്പത്തേനും പറന്നു കൊടുക്കും. പറന്നു കൊടുക്കുന്നൊന്നും ഇടാറില്ല. പിന്നെ പറത്ത് കഴിയുമ്പോ ആദ്യത്തെ ചെത്തി കഴിയുമ്പോ പൊട്ടാസ്യം ചൂറി ഇട്ട് കൊടുക്കും. വിളവെടുത്ത് കഴിയുമ്പോ പൊട്ടാസ്യം ചൂറി ഇടും.
1: കുമ്പളം ഇങ്ങനെ പൂ വന്നു കഴിഞ്ഞ് കായ ആകുമ്പോ തന്നെ അതിൽ ചെറിയ ചെറിയ പ്രാണികൾ വന്ന് തുളച്ച് അങ്ങനത്തെ ബുദ്ധിമുട്ട്?
3: അതിന് മരുന്നടിച്ചോണ്ടിരിക്കും, എല്ലാ ആഴ്ചയിലും മരുന്നടിക്കും. മഴയില്ലാത്തപ്പോ നോക്കി മരുന്നടിച്ചോണ്ടിരിക്കും.
1: ജൂൺ 1 ആദ്യം നമ്മളിപ്പോ വിത്ത് ഇട്ട് കഴിഞ്ഞാല് ഏകദേശം എത്ര നാള് കഴിഞ്ഞാൽ നമുക്ക് ആ കുമ്പളം പറിക്കാൻ പാകത്തിന്?
3: 45 ദിവസം. എല്ലാ വിത്ത് എല്ലാ കായും 45 ദിവസം കഴിയുമ്പോ പറിക്കാം. പയറും മത്തനൊക്കെ 45 ദിവസം കഴിയുമ്പോ പറിക്കാം.
1: ഒരു 45 ദിവസം മുതല് പറിച്ചു തുടങ്ങിയത് ഏകദേശം എത്ര നാള് വരെ നമുക്ക് അതിന്റെ കായ്ഫലം കിട്ടും?
3: അത് ഏതാണ്ട് ജൂണിൽ ഒറ്റവർ വരെ കിട്ടും.
1: കുമ്പളം കൃഷി ചെയ്യുമ്പോ ഏകദേശം എത്ര കിലോ ഉള്ള കുമ്പളങ്ങിയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്?
3: നമ്മൾ ഇത്രയ്ക്ക് വലിയ 8 കിലോ വരെ കിട്ടും. പിന്നെ ഒരു 1.5-2 കിലോ അമ്പ പറിക്കും. ഇളവനാ മാർക്കറ്റിൽ വില കിട്ടുള്ളൂ. വലുതായി കഴിഞ്ഞാൽ വില കുറവാ.
1: എവിടെയാണ് വിപണി കണ്ടെത്താറുള്ളത്?
3: വിപണി ഇവിടെ വണ്ടിപ്പേട്ട, തിരുവാനൂര്, VFC വിപണിയുണ്ട്. കച്ചവടക്കാർ അവിടെ വന്ന് വിളിച്ചോളൂ. ഈ പോർട്ട് കൊച്ചിയിലുള്ളവരൊക്കെ
1: നമ്മുടെ വിത്ത് തന്നെയാണോ അടുത്ത വർഷവും ഉപയോഗിക്കുന്നത്?
3: അല്ല, നമ്മള് VFC മേടിക്കാറോ. ഇപ്പൊ ഈ ഹൈബ്രിഡ് ആണല്ലോ ഇറങ്ങുന്നത്, അത് കാരണം അത് നമ്മൾ എടുത്തു വെക്കില്ല. എല്ലാ വർഷം VFC ഓർഡർ ചെയ്യുക, എന്നിട്ട് അവര് കൊണ്ടുവരും.
1: കുമ്പളം കൃഷി ചെയ്യുമ്പോ അതിന്റെ ഇടയില് ഇടവിളയായിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? വേറെ എന്തെങ്കിലും കൃഷി
3: ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇതിന് ചോലയായി പോകുമല്ലോ.
1: ഈ വർഷം ഏകദേശം എത്ര സ്ഥലത്ത് വിത്ത് നട്ടിട്ടുണ്ട്?
3: ഇത് 100 സെന്റ് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. വെള്ളരി, കുമ്പളം, മത്തൻ ഇതാണ് കുറച്ച് ചെയ്താണ്. സുഖമില്ലാത്ത കാരണം കുറച്ച് ചെയ്തത്.
1: ഇപ്പോ വിപണിയിലൊക്കെ ധാരാളം കാണാം.

0: ചെറിയ വലുപ്പത്തിലുള്ള കുമ്പളങ്ങ, അതുപോലെ വെള്ളരിക്ക എല്ലാം വളരെ ചെറിയ വലുപ്പത്തിലുള്ളതാണ് ഇപ്പൊ
1: ആ
0: കാണുന്നത്.
1: ചെറിയതിനാകുമ്പോ വില കൂടുതൽ കിട്ടും, വലുതാകുമ്പോ വില കുറവ്. സാധാരണ മാർക്കറ്റിലേക്ക് വന്ന ആൾക്കാർ 1 കിലോ 1.5 കിലോ കൂടുതൽ മേടിക്കാറില്ലല്ലോ. പിന്നെ വലിയ സാധനമൊക്കെ കൊണ്ടിരുന്ന ഈ കാട്ടിൻകാരൊക്കെ മേടിക്കും. പിന്നെ മുറുക്കി സാമ്പാർ രസം കൊടുക്കണവരൊക്കെ മേടിക്കുള്ളൂ. അന്നേരം വില കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1.5 കിലോന് മുകളിൽ വന്ന വില കുറവാണ്.
0: ഇപ്പൊ ഈ ഓണത്തിന്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ കൃഷിയാണ് ചെയ്യാറുള്ളത്?
1: ചെമ്പല്ലി പയറ് പാടത്തിടും, മറ്റിപ്പ കരഭൂമിയിലിടും. കടപ്പയറ കൂടുതൽ ചെയ്യണത്.
0: പയറ് കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താ?
1: അത് പറത്ത് നമ്മള് തിരിഞ്ഞ് കെട്ടി 1 കിലോ 1 കിലോ കെട്ടണം. 1 കിലോ അല്ല, 2 കിലോ 3 കിലോ ഒക്കെ കെട്ടാന്നാണ്. കെട്ടിയാലേ അതിന്റെ ഒരു ഡിമാൻഡ് കിട്ടുള്ളൂ.
0: ഇപ്പൊ ഇത്രയും സ്ഥലത്ത് നമ്മൾ പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത്, അപ്പൊ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാനായിട്ട് തൊഴിലാളികൾ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ?
1: തൊഴിലാളി ഭായിമാരെ കൂട്ടും. ഈ വെള്ളി കുമ്പളൊക്കെ ഈ പടനേപ്പാടെ പണി തീർക്കുന്നുള്ളു. അപ്പൊ ഭായിമാരെ കൂട്ടും. ഭായിമാരിപ്പോ ലേബർ ചാർജ് ഇപ്പൊ കൂടുതൽ. നേരത്തെ 750 രൂപ കൊടുത്തേ, ഇപ്പൊ 1000 രൂപ കൊടുക്കണം. അപ്പൊ തന്നെ വളത്തിന് കാശ് കൂടുതലായ കാരണം പിന്നെ കുറച്ച് ചെയ്യണം.
0: കൃഷിഭവനിൽ നിന്നൊന്നും നമുക്ക് വളം സബ്സിഡി നിരക്കിലൊന്നും ലഭിക്കാറില്ലേ? എങ്ങനെയാണ്?
1: കൃഷിഭവനിൽ നിന്ന് പൈസ കിട്ടണം, അത് ബാങ്കിൽ വരും. ഇപ്പൊ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് 2-3 കൊല്ലം അത് കൊടുത്തു കഴിഞ്ഞാൽ വരും.
0: കൃഷി എന്ന് പറയുന്നത് ലാഭത്തിൽ എത്തുന്നുണ്ടോ? കാരണം നമുക്ക് തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം.
1: ലാഭത്തിൽ നമ്മൾ എല്ലാ കൃഷിയും ചെയ്യുന്നതുകൊണ്ട് നഷ്ടമില്ലാണ്ട് പോകണമെന്ന് മാത്രം.
0: അതായത് ഒരു സമ്മിശ്ര കൃഷി ആയതുകൊണ്ട് തന്നെ ഒരു ഒരു കൃഷിയിലുള്ളത് മറ്റേ കൃഷിയിൽ നികത്താം, അങ്ങനെ അല്ലേ?
1: ആ ഒരു കൃഷിയിൽ വില കുറവായാലും ഒരു കൂട്ടത്തിന് വില കൂടുതൽ കിട്ടുമല്ലോ.
0: അതെ,
1: അപ്പൊ അങ്ങനെ നയത്തി പോവാം. മറ്റേ മെച്ചൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ.
0: വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു കൃഷി ചെയ്യാം, അങ്ങനെ ഒരു മനസ്സ്.
1: വേറെ ചുമ്മാ ഇരിക്കുന്ന കാര്യം വേറെ, നമ്മളെ ചുമ്മാ ഇരുന്ന് നമ്മള് ചെലവിനുള്ള കാശ് കിട്ടുമല്ലോ.
0: ആദ്യകാലങ്ങളിൽ നെല്ലും കൃഷി ചെയ്തിരുന്നു അല്ലേ?
1: നെല്ല് കഴിഞ്ഞ വർഷം പോലെ ഇല്ലാത്തുള്ളൂ, കാരണം കരയുള്ള ഭൂമിയിലേക്ക് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാം കപ്പെട്ട്.
0: ഇപ്പൊ നമ്മൾ ഇത്രയും നാളായിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്, നെല്ല് ചെയ്തു, വാഴ, അതുപോലെ പലതരത്തിലുള്ള പച്ചക്കറികളെല്ലാം ചെയ്തു. ഇത്രയും ചെയ്തതില് ഏറ്റവും സംതൃപ്തി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് തോന്നിയിട്ടുള്ള കൃഷി ഏതാ?
1: അത് കുമ്പളം വെള്ളരിയാണ്. പിന്നെ മത്തനും കുഴപ്പമില്ല.
0: കീടങ്ങളുടെ ആക്രമണം കുറവ്, അതോ നമുക്ക് വിപണിയിൽ വിപണിയിൽ എന്നും ആവശ്യക്കാരുള്ളത് മത്തൻ കുമ്പളം ആ വിളകൾക്കായിരിക്കും അല്ലെ?
1: മത്തൻ കുമ്പളം പയറ് ഇതിനൊക്കെ എന്നും ആവശ്യക്കാരുണ്ട്. അവിടെ ഞായറാഴ്ച ബുധനാഴ്ച വിപണിയുണ്ട്. പിന്നെ പോയിട്ട് പഞ്ചായത്തിന്റെ വിപണിയൊക്കെ ഉണ്ട്, രാമങ്ങളുടെ പഞ്ചായത്തിന്റെ വിപണിയുണ്ട്. അവിടെ ഇവിടെ തിരുവാണൂർ പറത്ത് തീരാത്ത രാമങ്ങളും കൊണ്ടു.
0: ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് കൃഷി വിപുലപ്പെടുത്തണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ആഗ്രഹമുണ്ടോ?
1: ഇല്ല, സുഖമില്ല. സുഖമില്ലാത്ത കാരണം കൃഷി കുറച്ചുകൊണ്ട് വരിക. ബ്ലോക്ക് 3 സെന്റ് ഇട്ടാണ്, അത് കാരണം പണി കുറച്ചുകൊണ്ട് വരിക.
0: ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ഇത്രയും കൃഷിയെ സ്നേഹിക്കണം
1: ചെയ്യും. ഇപ്പൊ രാവിലെ പോയൊരു 10, 10:30 എളിക്കൊക്കെ വേനൽ തുടങ്ങും. അന്നേരം കയറി പോരും വീട്ടില്. പക്ഷെ നേരത്തെ 6 മണി മുതൽ 6 മണി വരെ പാടത്ത് തന്നെ
0: ആയിരുന്നു. വീട്ടില് ആരൊക്കെയുണ്ട്?
1: വീട്ടില് 3 ആൺപിള്ളേരും വൈഫുണ്ട്. വൈഫിന് ഇപ്പൊ 3-4 ദിവസമായിട്ട് കാല് പാടില്ലാത്ത കാരണം ഇറങ്ങാറില്ല. മറ്റേ വൈഫ് ഇറങ്ങാറുള്ളതാണ്. ഉച്ചയ്ക്ക് 10 മണിയാകുമ്പോ 9 മണിയാകുമ്പോ ചോറുണ്ട്. ഞാൻ 3 മണിയാകുമ്പോഴാണ് കയറി പോരാറുള്ളൂ. കള പറിക്കാനൊക്കെ കൂടുമായിരുന്നു. എല്ലാം കൂലി കൊടുത്ത് ചെയ്യണം. പിന്നെ തന്നെത്താൻ ചെയ്യും. പിന്നെ ഇഞ്ചി മഞ്ഞള് ഒക്കെ ഉണ്ട്.
0: നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു സംശയങ്ങൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാ, കൃഷിഭവനെ തന്നെയാണോ നമ്മൾ സമീപിക്കാറുള്ളത്?
1: ആ കൃഷിഭവനിൽ തന്നെ ചോദിക്കുന്നു. മണിയുടെ കൃഷിഭവനിൽ നല്ല ധാരണ കിട്ടുന്നു.
0: അതുപോലെ എന്തെങ്കിലും ഒരു ബഹുമതി അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടോ ഇത്രയും നാളെ?
1: കിട്ടിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. മികച്ച വർഷമുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൃഷിഭവനിൽ നല്ല ധാരണ. അവര് സ്കീമുണ്ടെങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞൊക്കെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത് സ്കീമിലുള്ള പൈസ ഒക്കെ കിട്ടാവുന്ന പൈസ ഒക്കെ തരും അവര്.
0: ഇത്രയും നാളായിട്ട് കൃഷി ചെയ്തതിൽ വെച്ചിട്ട് കൃഷി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താ? ഈ തൊഴിലാളികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണോ?
1: തൊഴിലാളികളെ കൂട്ടിയിട്ട് അവിടെ ഇരിക്കണം. 3 മണിയാകുമ്പോഴേ പൈസ കൊടുത്തിട്ട് പോകും. ഞാൻ പോകുന്ന പണിക്കാരും പോകും. ആ അടുത്ത് നിന്ന് അവർ 5 മണി വരെ പണി. പൈസ കൊടുത്തിട്ട് പോകുന്ന കഴിഞ്ഞാൽ അവര് നേരത്തെ നമ്മളൊക്കെ പോരുമ്പോ നമ്മള് പോകും. ഇപ്പൊ നാട്ടിലാരുമില്ല. പിന്നെ ഈ ഭായിമാരായിരുന്നു. ഈ തവണ വീട്ടിൽ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് വീട്ടിൽ പോയാൽ വന്നു തുടങ്ങിയുള്ളൂ. നേരത്തെ ചാണകം കൊണ്ടിട്ട് മൂടി. ഇവരില്ലാത്ത കാരണം ഈ തവണ ചൂട് വാങ്ങി ചാണകം.
0: നമ്മുടെ നാട്ടിലിപ്പോ ആർക്കും കൃഷിയിലേക്ക് ഇറങ്ങാനൊന്നും ഒരു താല്പര്യം കാണിക്കുന്നില്ല ആരും.
1: വീട്ടിലിപ്പോ 3 പിള്ളേരും അങ്ങോട്ട് ഒന്നും ഇറങ്ങാനില്ല. ഞങ്ങളെ വീട്ടിൽ 70 മെമ്പർമാരുണ്ട്. ഇപ്പൊ ഉള്ളവര് മാത്രം കൃഷി ചെയ്യാനുള്ളൂ.
0: പുതിയതായിട്ട് ആരും തന്നെ വരുന്നില്ല അല്ലേ?
1: പുതിയതായിട്ട് ആരും വരാത്തന്നെ. ഒന്നാമത്തെ ലേബർ കാശ് കൂടുതൽ, വളത്തിന്റെ കാശ് കൂടുതൽ, മരുന്നിന്റെ കാശ് കൂടുതൽ, എല്ലാം കാശ് കൂടുതലാണല്ലോ. പിന്നെ നമ്മൾ ചെയ്തോണ്ടിരുന്നവര് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് ശരിയല്ലോ എന്നോർത്ത് ചെയ്യണവര്. എല്ലാവർക്കൊക്കെ ലാഭത്തിന്റെ ആണല്ലോ നോക്കണം. അവർക്ക് നോട്ടം.
0: പിന്നെ അതുമല്ല, ഒരുപാട് പേര് ഒരു കൃഷി ചെയ്ത് എന്തെങ്കിലും പരാജയം വരികയാണെങ്കിൽ, അത് നഷ്ടം വരികയാണെങ്കിൽ പിന്നെ അവര് അപ്പാടെ നിർത്തുകയാണ് കൃഷി.
1: ഞാനിപ്പോ ഇത് എല്ലാ കൂട്ടം ചെയ്ത് പോണതാണ്. ഇപ്പൊ ഈ വാഴകൃഷി ആയാലും 10-10000 വാഴ ഒന്നും കൃഷി നശിച്ചു. അവന് കണ്ടമാനം ഭീമമായ നഷ്ടം വരും. ഒരു

0: കണ്ണിന് 20 രൂപ കൊടുക്കണം, പിന്നെ അതിന് എല്ലാം കൂടെ കൂടി 100-500 രൂപ കൊടുക്കും ഒരു വാഴയ്ക്ക്.
1: ആരോഗ്യപരമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും കൃഷിയെ ഇത്രയും സ്നേഹിച്ച ഇനിയും
0: കൃഷി
1: കൃഷി
0: ഉണ്ട്,
1: ചെയ്യണം, ഇനിയും കൃഷി ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടം.
0: നടക്കണോളം പറ്റണോളം അതിന് ചെയ്യണമെന്നുള്ളതാണ്.
1: അതെ അതെ, അപ്പൊ അത് ഇനിയും സാധിക്കട്ടെ, ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ കഴിയട്ടെ, ഒരുപാട് വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും.
2: മണിയുടെ സ്വദേശിയായ പി കെ ഗോപാലന്റെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ 99-47-80-38-97. കാർഷിക വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ്. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 90-37-82-40-36. മറ്റൊരു നമ്പർ 90-37-82-40-49. ഇനിയൊരു നാടൻപാട്ട് കേൾക്കാം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കൊച്ചിക്ക് കണ്ടു മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
3: പുതിയ ഷോപ്പിംഗ് അനുഭവവുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം
2: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി.
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവ്.
0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
4: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7
5: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
6: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
5: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.

0: അഭിപ്രായങ്ങൾ AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
1: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444752212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
2: ആകാശവാണി കൊച്ചി FM 102.3. വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, കോട്ടയം 25,800 രൂപ, എറണാകുളം 22,300 രൂപ, കൊച്ചി റെഡി 22,200 രൂപ, ആലുവ 23,300 രൂപ, വടക്കൻ പറവൂർ 23,900 രൂപ. കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ, എറണാകുളം 13,900 രൂപ, വടക്കൻ പറവൂർ 13,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് എറണാകുളം 3,900 രൂപ, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 36,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് എറണാകുളം 26,000 രൂപ, തൊടുപുഴ 24,500 രൂപ, ആലുവ ക്വിൻ്റലിന് 5,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 71,600 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,600 രൂപ, ആലുവ 67,500 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 69,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,900 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 24,000 രൂപ, മൂവാറ്റുപുഴ 22,000 രൂപ, കോതമംഗലം 26,000 രൂപ, തൊടുപുഴ 26,100 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 16,000 രൂപ, തൊടുപുഴ 22,500 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,71,000 രൂപ, ആലുവ 1,65,000 രൂപ. കശുവണ്ടി പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 4,500 രൂപ. അടയ്ക്ക 1,000-ന് എറണാകുളം 5,500 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് എറണാകുളം 4,300 രൂപ, ആലുവ 4,000 രൂപ. ശ്രോതാക്കൾ കേട്ടത് വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
3: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈജി ഫ്യൂച്ചർ എപ്പിക്,
4: ഉദ്ഘാടനം മഞ്ജു വാര്യർ ആൻഡ് ആസിഫ് അലി,
3: ജൂലൈ 11 ശനി രാവിലെ 10 മെറീൻ ഡ്രൈവിൽ.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ

0: വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാ അടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈത്ത് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവെ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലാന്റ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവെ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: കേന്ദ്ര സർക്കാരിനെ ചുനൌത്തി കാ സാമന കരണിക്ക് തയ്യാറി അപ്രേൽ മെയ് ശുരു കർദി തി മേ ലഗാതാർ കൃഷിമന്ത്രി വരിഷ്ഠ അധികാരിയോ കെ സമ്പർക്ക് മേ ഹൂ ഓർ ജോ ഹമാരി ടീം ഹേ വോ ഭി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹി ഹേ സചിവ് ഭി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹേ ഹേ അൽ നിനോ മോണിറ്ററിംഗ് സെൽ ഓർ ട്രാപ് ബേദർ ബാജ് ഗ്രൂപ്പ് ലഗാതാർ മാൻസൂൺ ബുവായി കി സ്ഥിതി ഫസലോ കി സ്ഥിതി ഓർ ബാജാർ കി സ്ഥിതി പർ നജർ റഖേ ഹുവേ ഹേ.
1: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13th സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽ നിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട്, കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. 2 ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 45 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM ഈവനിംഗ്.

0: FM ഈവനിംഗ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഈവനിംഗിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. ജലം ജീവന്റെ മറ്റൊരു പേരാണെന്ന് നാം പറയാറുണ്ട്. എന്നാൽ അതേ ജലം രോഗത്തിന്റെ വാഹകരാകുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ അത് ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല, പൊതുജനാരോഗ്യത്തിന്റെ മുന്നറിയിപ്പ് കൂടിയാണ്. എറണാകുളം ജില്ലയിലെ ചില ജലാശയങ്ങളിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന പഠന റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിലെ പോരായ്മകൾ, മനുഷ്യരുടെ ഇടപെടലുകൾ, ഇവയെല്ലാം ഈ അവസ്ഥയ്ക്ക് കാരണമാണ്. ഇക്കോളി ബാക്ടീരിയയുടെ അധിക സാന്നിധ്യം എത്രത്തോളം ആശങ്കപ്പെടുത്തുന്നതാണ്? ജനങ്ങൾ എന്തൊക്കെ മുൻകരുതലെടുക്കണം? കേൾക്കാം സമകാലികം.
3: കേരളത്തിലെ ജലാശയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തടാകങ്ങൾ, വളരെയധികം ഭംഗിയുള്ളവയാണ്.
2: എറണാകുളത്ത് ജലാശയങ്ങളിൽ ഇക്കോളി ബാക്ടീരിയ കണ്ടെത്തിയതായി ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ കേരള മിഷൻ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ചെയ്തു. ഇതേക്കുറിച്ച് ജെയിൻ യൂണിവേഴ്സിറ്റി ഫ്യൂച്ചർ കേരള മിഷൻ ചെയർമാനും നെതർലാൻഡ്സ് മുൻ ഇന്ത്യൻ അംബാസഡറുമായിരുന്ന ഡോക്ടർ വേണു രാജമണി.
3: ലോകമെമ്പാടും നിന്നും വിദേശ സഞ്ചാരികൾ കേരളത്തിൽ ഈ തടാകങ്ങളുടെ സൗന്ദര്യം കാണാനായി വരുന്നു. എന്നാൽ അവരും ഇവിടെ ജീവിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അറിയാത്ത ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ജലാശയങ്ങൾ പ്രദൂഷണം നിറഞ്ഞതാണ്. നമ്മൾ ഒരു പരിധിവരെ അതിനെ അവഗണിക്കുകയും അതിനെ ഹാനി ഉണ്ടാക്കുന്ന പല പ്രവൃത്തികളും ഇന്നും ചെയ്തു വരികയാണ്. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അസുഖം ബാധിച്ച് മരണക്കിടക്കയിൽ കിടക്കുന്ന പോലെയാണ് നമ്മുടെ ചില വലിയ തടാകങ്ങളുടെയും സ്ഥിതി. ഇത് മാറ്റുവാനായി സർക്കാരും സമൂഹവും എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് നടപടികൾ എടുക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ആണ് ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചിയുടെ കീഴിൽ തുടങ്ങിയിട്ടുള്ള ഫ്യൂച്ചർ കേരള മിഷൻ ഇതുപോലെ ഒരു വാട്ടർ ക്വാളിറ്റി സ്റ്റഡി ഇറക്കുവാനായി തീരുമാനിച്ചത്. ഈ വാട്ടർ ക്വാളിറ്റി സ്റ്റഡി ആദ്യം മെയിൽ നടത്തി, പിന്നീട് ജൂണിൽ നടത്തി. മെയിലെയും ജൂണിന്റെയും റിസൾട്ട്സ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങൾ തികച്ചും ആശങ്കാജനകമാണ്. നമ്മുടെ ജലാശയങ്ങളിൽ ഈ കൊളായി സാന്നിധ്യം വളരെ ഉയർന്ന പരിധിയിലാണ്. ഞങ്ങൾ ടെസ്റ്റ് നടത്തിയ 6 ലൊക്കേഷൻസ് ആണ് കൊച്ചിയിൽ. ഈ 6 ലൊക്കേഷൻസിൽ ഒരു ലൊക്കേഷനിൽ, തൂത്തിയൂർ വെട്ടുവേലി ഫെറി എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ കൊളയെ കൂടാതെ സ്ട്രെപ്റ്റോകോക്കി എന്ന് പറയുന്ന ബ്ലഡ് സെപ്സിസ് എല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയയും പ്രസന്റ് ആണ് എന്ന് ഞങ്ങൾ കണ്ടു. ഈ മൊത്തത്തിൽ നമ്മുടെ ജലാശയങ്ങളിൽ ഒരുപാട് ഹ്യൂമൻ ആൻഡ് ആനിമൽ വേസ്റ്റ് തുടർച്ചയായി നേരിട്ട് ആ വെള്ളത്തിലേക്ക് പോകുന്നതാണ് ഇതിനൊരു പ്രധാന കാരണം. ഇതിന് നമുക്കൊരു സിറ്റി വൈഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിറ്റിയിൽ നിന്നുമുള്ള ഡൊമസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണെങ്കിലും മുനിസിപ്പൽ വേസ്റ്റ് ആണെങ്കിലും ഇതെല്ലാം വെള്ളത്തിൽ പോകാതെ തടയേണ്ടത് അത്യാവശ്യമാണ്. NABL അക്രഡിറ്റ് ചെയ്ത് ലബോറട്ടറീസിൽ വെച്ചാണ് ടെസ്റ്റിംഗ് എല്ലാം നടന്നിരിക്കുന്നത്. കൊച്ചിയിലെ 6 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഈ ടെസ്റ്റിംഗ് മെയിലും ജൂണിലും നടന്നത്. ഇവ കാക്കനാട് ഫെറി ടെർമിനൽ, ആറാട്ടുകടവ് വാക്ക്വേ, ചമ്പക്കര കനാല്, തൂത്തിയൂർ വെട്ടുവേലി ഫെറി, വൈറ്റില വാട്ടർ മെട്രോ, പൊക്കാളി പാർക്ക് ബൺ റോഡ് എന്നിങ്ങനെയുള്ള 6 സ്ഥലങ്ങളിലാണ് ഇതിന്റെ ഈ ടെസ്റ്റിംഗ് നടന്നത്. ജലാശയങ്ങളുടെ ശോചനീയമായ അവസ്ഥയെ പരിഹരിക്കാനായി നമ്മുടെ അധികൃതർ വേണ്ട നടപടികൾ ഉടനെ തന്നെ എടുക്കേണ്ടതുണ്ട്. അത് എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ജനങ്ങളുടെ ഇടയിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ എല്ലാവരുടെയും പൊതു ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും.
2: ഇക്കോളി ബാക്ടീരിയ അപകടകാരിയല്ല എങ്കിലും അളവിന്റെ തോത് കൂടുന്തോറും ഇതിൽ രോഗസാധ്യത കൂടും എന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി മറൈൻ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അഭിജിത്ത് എം.
4: ഈ കോളൈ അഥവാ എസ്ചെരിച്ച കോളൈ എന്നുള്ള പറയുന്ന ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ലാർജ് ഇന്റസ്റ്റൈൻസിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. മലവിസർജനം വഴി

0: ആണ് ഇത് പുറത്തേക്ക് വരുന്നത്. കേരളത്തിൽ ഇതിന് മുന്നേ ഇക്കോളായിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജലാശയങ്ങളിൽ കിണറുകളിലടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കോളായി പൊതുവെ ഒരു ഹാംലെസ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. പക്ഷെ ചില സ്ട്രെയിൻസ് ഉണ്ട്. ഉദാഹരണത്തിന് O157H47 എന്ന് പറഞ്ഞൊരു സ്ട്രെയിൻ ഉണ്ട്. അത് ഡയറിയ കോസ് ചെയ്യുന്ന ഒരു സ്ട്രെയിൻ ആണ്. അതേപോലെ തന്നെ ഇത് ഈ ബാക്ടീരിയയില് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് അത് ആക്ച്വലി നമ്മളുടെ പബ്ലിക് ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് മറ്റ് ബാക്ടീരിയകളിലേക്ക്, മറ്റ് പാത്തോജനിക് ആയിട്ടുള്ള മനുഷ്യന്മാരിലെ രോഗം സൃഷ്ടിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളിലേക്ക് പകർന്നാൽ ആ ബാക്ടീരിയകൾ അടക്കം നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക്സിന്റെ എതിരെ പ്രതിരോധം ഉണ്ടാകും. അപ്പോ ഈ രോഗം ചികിത്സിക്കാൻ ബുദ്ധിമുട്ടും. അപ്പൊ അത് കാരണം അതൊരു ഇഷ്യൂ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. വെള്ളത്തിൽ ഇക്കോളയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ചുറ്റുമുള്ള പ്രദേശത്തിൽ പ്രോപ്പറായിട്ട് സീവേജ് ട്രീറ്റ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ 2025 ഒരു വാർത്ത ഞാൻ വായിച്ചത് ഓർക്കുന്നു. കൊച്ചിയിലെ പല അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകളിലേക്കും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പവർ ഡിസ്കണക്ഷൻ നോട്ടീസസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ പ്ലാന്റ് അപ്പാർട്ട്മെന്റുകളിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണം കാരണം. നമ്മളുടെ ജലാശയങ്ങളുടെ ഇക്കോളയുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ, അതുവഴി രോഗം വരാനുള്ള സാധ്യത കുറയ്ക്കണമെങ്കിൽ, ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസുകളുടെ സ്പ്രെഡ് കുറയ്ക്കണമെങ്കിൽ, സീവേജ് ട്രീറ്റ്മെന്റ് വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രോപ്പറായിട്ട് എല്ലാ സ്ഥാപനങ്ങളും മര്യാദയ്ക്ക് ചെയ്യണം എന്നുള്ളത് ഉറപ്പുവരുത്തിക്കണം.
1: ICAR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ടോം ജോസഫ്.
2: അടുത്തിടെ ജെയിൻ സർവകലാശാല കൊച്ചിയിൽ നടത്തിയ പഠനത്തിൽ നഗരത്തിലെ വിവിധ ജലാശയങ്ങളിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത് പൊതുജനാരോഗ്യത്തിന് ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. എസ്സെർഷ്യ കോളെ അഥവാ ഇക്കോളി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടലിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ്. ഇവയിലെ ഭൂരിഭാഗവും ദോഷകരവുമല്ല. എന്നാൽ മലനിരത്തിലൂടെയോ മലമൂത്ര അവശിഷ്ടങ്ങളിലൂടെയോ ജലസ്രോതസ്സുകളിലേക്ക് എത്തുന്ന ചില ഇനം ഇക്കോളി ഗുരുതരമായ വയറിളക്കം, ഛർദി, വയറുവേദന തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാം. ശുദ്ധീകരിക്കാത്ത മലിനജലം നദികളിലേക്കും കായലുകളിലേക്കും ഒഴുക്കിവിടുക, സെപ്റ്റിക് ടാങ്കുകളിലെ ചോർച്ച, മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ, മഴവെള്ളത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ എന്നിവ വഴിയാണ് ഇക്കോളെ ജലത്തിൽ എത്തിപ്പെടുന്നത്. നമുക്ക് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കുടിവെള്ളം തിളപ്പിച്ചോ സുരക്ഷിതമായി ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ സോപ്പ് ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. പഴങ്ങളും പച്ചക്കറികളും ശുദ്ധജലത്തിൽ കഴുകി ഉപയോഗിക്കുക. മലിനമാണെന്ന് സംശയിക്കുന്ന ജലാശയങ്ങളിൽ കുളിക്കുന്നതും ആ വെള്ളം വീട്ടുപയോഗത്തിന് ഉപയോഗിക്കുന്നതും കഴിവതും ഒഴിവാക്കുക. ഇതോടൊപ്പം ശുദ്ധീകരിക്കാത്ത മലിനജലം ജലാശയങ്ങളിലേക്ക് ഒഴുക്കുന്നത് തടയുകയും മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ശുദ്ധമായ ജലം എല്ലാവരുടെയും അവകാശമാണ്. അതിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം കൂടിയാണ്.
3: കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അർത്ഥവ്യാപ്തിയുണ്ട്.
1: ലഭ്യമായ ജലത്തിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടായാൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെതിരെ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിലീപ്.
3: ഒന്നുകിൽ ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട് ജലസ്രോതസ് മലിനമാക്കപ്പെടുന്ന എന്തെങ്കിലും സ്ഥിതിവിശേഷം ഉണ്ടാകാം, അല്ലെങ്കിൽ ജലസ്രോതസ് അണുവിമുക്തമാക്കുന്നതിന് അഡോപ്റ്റ് ചെയ്തു വരുന്ന സ്ട്രാറ്റജി അത് പൂർണ്ണമായും ഫലവത്താകുന്നില്ല എന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ കൃത്യമായി അണുനശീകരണ പ്രക്രിയ പൂർത്തിയാക്കി വിതരണം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ജലം ഗുണഭോക്താവിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന്റെ സപ്ലൈ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ബ്രേക്കേജോ ലീക്കേജോ ആയിരിക്കാം. അതുമല്ലെങ്കിൽ കൃത്യമായിട്ടും അണുനശീകരണ പ്രക്രിയയിലൂടെ വെള്ളം ശുദ്ധീകരിച്ച് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പീരിയോഡിക്കലായി മെയിൻ്റനൻസ് ചെയ്ത് ഗുണഭോക്താവിന്റെ തലത്തേക്ക് എത്തിക്കുമ്പോൾ അവിടുത്തെ ശേഖരണ പ്രക്രിയയിൽ വരുന്ന എന്തെങ്കിലും ക്രമക്കേടുമായിരിക്കാം. എന്തായാലും കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പൊതുവെ ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ള രീതിയിലാണ് ആ റിപ്പോർട്ടിനെ കാണേണ്ടത്. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയയുടെ അംശം കാണുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ വിശകലനം. പക്ഷേ അതിൽ തന്നെ ഒരു വകഭേദം എന്നോണം എൻറ്ററോടോക്സിജനിക് അല്ലെങ്കിൽ തെർമോ ടോളറന്റ് ആയിട്ടുള്ള എസ്ക്രീഷ്യ കോളേ എന്ന് പറയുന്ന ഓർഗാനിസം ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആനുകാലികമായി ആ ജലസ്രോതസ്സോ ആ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമോ ഫീക്കൽ കണ്ടാമിനേഷന് വിധേയമായി എന്ന് കാണേണ്ടി വരും. ഞാൻ അവസാനം പറഞ്ഞ ഫീക്കൽ കണ്ടാമിനേഷൻ എന്നുള്ള ദാരുണമായ അവസ്ഥ ഉണ്ടാകുന്നത് വിവിധ കാരണങ്ങളാലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മൺസൂൺ മഴ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകും. ഒഴുകി വരുന്ന വെള്ളം പല അവസരങ്ങളിലും പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാത്ത

0: നമ്മുടെ സെപ്റ്റേജ് മാലിന്യങ്ങളുമായി, അതല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കുകളുമായി, അതല്ലെങ്കിൽ ലീക്കായിരിക്കുന്ന ഡ്രെയിനേജ് സിസ്റ്റവുമായി കലരുവാനുള്ള സാധ്യത കൂട്ടും. ഈ കലർന്ന വെള്ളമായിരിക്കും പൊതു ജലസ്രോതസ്സുകളിലോ കുടിവെള്ള സ്രോതസ്സുകളിലോ എത്തുന്നത്. അത് ഒരു കാരണമാണ്. രണ്ട്, ആനുകാലികമായി കൃത്യമായ ഇടവേളകളിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലെ പൈപ്പുകളും മറ്റ് ട്യൂബിംഗ്സും മെയിൻ്റനൻസ് ചെയ്യാതെ വരുന്ന സിറ്റുവേഷനിൽ പമ്പിംഗ് പ്രഷർ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ആ പൈപ്പിന് മുകളിലൂടെ ഒഴുകിപ്പോകുന്ന മലീമസമായുള്ള വെള്ളം അതിനകത്തേക്ക് സക്ക് ചെയ്യപ്പെടാം. ഈ രീതിയിലാണ് സാധാരണഗതിയിൽ ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഫീക്കൽ കണ്ടാമിനേഷൻ ഉണ്ടായാൽ അതിൻ്റെ വരും വരായികൾ വലിയ തോതിൽ മാറി നിൽക്കും. നമ്മൾ വലിയ രീതിയിൽ പേടിക്കേണ്ടി വരുന്ന ഷിഗല ഉൾപ്പെടെയുള്ള വലിയ വയറിളക്ക അതിസാര പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പൊതുവെ കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്ന വാട്ടർ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം, ഒന്ന്, ഏറ്റവും അടിസ്ഥാനപരമായ അണുനശീകരണ പ്രക്രിയ എന്ന രീതിയിൽ ക്ലോറിനേഷനാണ്. ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചാണ് ക്ലോറിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുന്നത്. ക്ലോറിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ റെസിഡുവൽ ക്ലോറിൻ, അതായത് ഗുണഭോക്താവിന്റെ പക്കൽ കുടിവെള്ളം എത്തുന്ന സമയം, അതിനകത്ത് 0.2 മുതൽ 0.5 മില്ലിഗ്രാം വരെ പെർ ലിറ്റർ റെസിഡുവൽ ക്ലോറിൻ ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ ആദ്യം പമ്പിംഗ് പോയിന്റുള്ള ക്ലോറിനേഷൻ അഡോപ്റ്റ് ചെയ്ത് പോകണം. ഓരോ 1000 ലിറ്റർ വെള്ളത്തിനും 5 ഗ്രാം എന്ന രീതിയിൽ ബ്ലീച്ചിങ് പൗഡർ അതിൻ്റെ ശാസ്ത്രീയ വിധിപ്രകാരം അലിയിച്ച് ചേർത്ത് അതിൻ്റെ തെളി മാറ്റി വിനിയോഗിച്ച് ക്ലോറിനേഷൻ നടപടി പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള സഫിഷ്യന്റ് കോണ്ടാക്ട് ടൈം അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും അത് നൽകണം. മാത്രമല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ആകമാനമുള്ള പീരിയോഡിക്കലായുള്ള മെയിൻ്റനൻസ് പ്രോപ്പറായി നിർവഹിക്കണം. നമ്മൾ വെള്ളം ശേഖരിക്കുവാനായി കൊണ്ടുപോകുന്ന പാത്രത്തിൽ മറ്റു രീതിയിലുള്ള മലിനമൊന്നും കാണാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ റെസിഡുവൽ ക്ലോറിൻ കൃത്യമായ രീതിയിൽ നമ്മൾ ശേഖരിക്കുന്ന വെള്ളത്തിൽ കാണുവാൻ സാധിക്കുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടപടികളും അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് കോളിഫോം കൗണ്ട് ഉയരുവാനുള്ള സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഏത് രീതിയിലാണ് വാട്ടർ ശുദ്ധീകരിച്ച് നമുക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് പീരിയോഡിക്കലായിട്ടുള്ള പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. അത് നമുക്ക് ഒരു കാരണവശാലും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് കൺസേൺഡ് അതോറിറ്റി ആരാണെങ്കിലും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലുള്ള കേടുപാടുകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ എൻഡ് യൂസർക്ക് ഗുണമേന്മയുള്ള വെള്ളം കിട്ടുന്ന കാര്യം ഉറപ്പാക്കാൻ സാധിക്കും. എൻഡ് യൂസറിനെ സംബന്ധിച്ച് കിട്ടുന്ന വെള്ളം ഗുണമേന്മയുള്ളതാണോ അല്ലയോ എന്ന് ഒരു അൺസർട്ടനിറ്റി ഉള്ള സാഹചര്യത്തിൽ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കണമെന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുകയും അത് ഒരു സ്വഭാവവൽക്കരണ പ്രക്രിയയുടെ ഭാഗമായി മാറുകയും വേണം. ഇതൊക്കെ കഴിഞ്ഞിട്ടും ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ട് മലിനമാകുവാനുള്ള സാഹചര്യങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളപ്പോൾ സ്വാഭാവികമായും വ്യക്തിസുരക്ഷാ ഉപാധികൾക്ക് മുൻതൂക്കം നൽകേണ്ടതുണ്ട്. വ്യക്തിസുരക്ഷാ ഉപാധികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് റെസ്പോൺസിബിളായി ബിഹേവ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഉപയോഗിച്ച സാനിറ്ററി നാപ്കിൻസ് ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയാതിരിക്കുന്നതിലും, അതുപോലെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം തിരികെ വരുന്ന ആൾക്കാർക്ക് കൃത്യമായി കൈകൾ വൃത്തിയാക്കാനുള്ള സോപ്പ് കരുതുന്ന കാര്യത്തിലാണെങ്കിലും, ഭക്ഷണം പാചകം ചെയ്യുന്നതിന് മുമ്പും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് മുമ്പും കൈകൾ വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു എന്നുള്ള കാര്യത്തിലും, വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ ഇത്തരം സ്വഭാവങ്ങൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നതിലേക്ക് അവരെ പ്രാക്ടിക്കലി പരിശീലിപ്പിക്കുന്നതിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഇപ്പോൾ കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുകയോ ഉയരാതെ നിൽക്കുകയോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് വ്യക്തിസുരക്ഷാ ഉപാധികളും ഗാർഹിക അന്തരീക്ഷത്തിൽ നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും സ്വീകരിച്ചാൽ ഒരു പരിധിവരെ ഈ ഒരു കോളിഫോം കൗണ്ട് ഉയർന്നു നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാട്ടർ ബോൺ ഡിസീസസും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
1: ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന വാർത്തയെ ഭയത്തോടെയല്ല, ഉത്തരവാദിത്തത്തോടെയാണ് നാം കാണേണ്ടത്. നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൌരന്റെയും കടമ കൂടിയാണ്. ശാസ്ത്രീയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിനെ അവഗണിക്കാതെ പരിഹാരത്തിലേക്കുള്ള ചുവടുകൾ വയ്ക്കേണ്ട സമയമാണിത്. കാരണം ശുദ്ധമായ ജലം ഓരോ മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണെന്ന് പറയാം. ആ അവകാശം സംരക്ഷിക്കപ്പെടുമ്പോഴേ ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് പടുത്തുയർത്താൻ കഴിയൂ.
2: ഓരോ തുള്ളിയിലും ഒരു തുള്ളി ജാഗ്രത. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹകരണം ജിതാ സുധീർ.

0: കെഎസ്ഇബി അറിയിപ്പ്. തേവര സെക്ഷൻ പരിധിയിൽ കോന്തുരുത്ത്, കോന്തുരുത്തി പാർക്ക്, കോന്തുരുത്തി സൌത്ത്, ചെറിയാൻ ലൈൻ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ശാന്തിനഗർ ഭാഗത്ത് വൈകിട്ട് 5 മണി വരെയും. തോപ്പുംപടി സെക്ഷൻ പരിധിയിൽ പരിപ്പ് ജംഗ്ഷൻ മുതൽ മഹാവീർ എൻക്ലേവ് വരെയും മൊണാർക്ക് ട്രാൻസ്ഫോമറും പരിസര പ്രദേശങ്ങളിലും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ ചേപ്പനത്ത് താഴം, കാവുമുകൾ കോളനി എന്നിവിടങ്ങളിൽ രാവിലെ 9 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയും വൈദ്യുതി മുടങ്ങും. കെഎസ്ഇബി അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.
1: വീട്ടിലെ ഗേറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് തുറക്കും.
2: ബെല്ലടിച്ചാൽ ഫോണിൽ കാണാം ആരെന്ന്.
1: ഒറ്റ വാക്കിൽ ലൈറ്റും എസിയും ഒക്കെ ഓൺ ചെയ്യാം.
2: ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം കൊച്ചി മെറിൻ ഡ്രൈവിലെ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ഓട്ടോമേഷൻ സോണിൽ.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
0: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
1: ഡിയർ ഗെയിമേഴ്സ്, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
4: അൾട്രാ ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
1: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
2: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
0: സേവന വാർത്തകൾ. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ട്രെയിനേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കാം. 6 മാസമാണ് കാലാവധി. യോഗ്യത 12-ാം ക്ലാസ്. വിശദവിവരങ്ങൾക്ക് 88-48-02-60-35 88-48-02-60-35. എസ്ആപ്പ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ആയുർവേദ ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ, റിസോർട്ടുകൾ, ആയുർവേദ റിട്രീറ്റുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. പ്രായപരിധിയില്ല. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അവസാന തീയതി ഈ മാസം 17. കൂടുതൽ വിവരങ്ങൾക്ക് 62-38-09-42-32 62-38-09-42-32. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ ഇനി കേൾക്കാം.
5: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും

0: സൂക്കേട് മാറിയാൽ വീണ്ടും ജീവിക്കാൻ ആഗ്രഹം ജനിക്കും, വീണ്ടും ഭ്രമം കടന്നുകൂടും. നാണുവേട്ടൻ വീണ്ടും പഴയ നാണുനായരായി മാറും, വടുതല നായർ പറഞ്ഞു. ഇല്ലനിയ, എൻ്റെ മനോവേദന എനിക്ക് മാത്രമേ അറിയൂ. ആട്ടെ, താൻ വിചാരിച്ചാൽ എൻ്റെ സൂക്കേട് മാറ്റിത്തരാൻ പറ്റുമോ? എന്തോ താൻ എന്നിൽ നിന്നും മറച്ചു വയ്ക്കുന്നു. നാണുവേട്ടൻ, ഒരു കാര്യം ചെയ്യൂ, പണവും ഭൂമിയും നാലിലൊന്ന് കൈവശം വെച്ച് ബാക്കിയെല്ലാം സാധുക്കൾക്ക് ദാനം ചെയ്യൂ. എന്താ, തയ്യാറുണ്ടോ? നാണുനായർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. തയ്യാറുണ്ട്, വടുതല തന്നെ എല്ലാം ഏർപ്പാട് ചെയ്തോളൂ. കാര്യസ്ഥന്മാരെ വിളിച്ച് വേണ്ട കൽപ്പനകൾ കൊടുത്തോളൂ. വടുതല നായർ ഒരു നിമിഷം പ്രാർത്ഥനയിൽ മുഴുകി, കണ്ണു തുറന്നു. എല്ലാം ശരിയാവും. ഒരു മാസത്തിനുള്ളിൽ നാണുവേട്ടൻ്റെ അസുഖം മാറും. പതിവ് പോലുള്ള മരുന്നെല്ലാം ശീലിച്ചോളൂ, അതുകൊണ്ടൊരു കുഴപ്പവുമില്ല. സുഖക്കേട് എന്തായാലും മാറും. വടുതല നായർ നാണുനായരെ ആശ്വസിപ്പിച്ചു. നാണുനായർ തൻ്റെ പണവും സ്വത്തും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. പതുക്കെ പതുക്കെ അദ്ദേഹം രോഗവിമുക്തനായി. ഭാര്യയും കുട്ടികളും തിരിച്ചു വന്നു. ഒരു ദിവസം നാണുനായർ വടുതല നായരോട് പറഞ്ഞു, ഇതുവരെ എൻ്റെ മിത്രങ്ങൾ പണക്കാരായിരുന്നു. ഭൂമിയൊക്കെ ദാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ജന്മിമാരെല്ലാം എനിക്കെതിരായി. അതുകൊണ്ടെന്താ, നാണുവേട്ടനെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇന്ന് പാവപ്പെട്ടവരില്ലേ? നാണുവേട്ടാ, എൻ്റെ സ്ഥിതിയും മറിച്ചല്ല. ഗ്രാമത്തിലുള്ള ജന്മിമാർ ആ സകലം എനിക്കെതിരായി തിരിഞ്ഞിരിക്കുകയാണ്. ഇതൊന്നും അത്ര സാരമാക്കാനില്ല. ഞാൻ ചോദിക്കട്ടെ, നാണുവേട്ടനിപ്പോൾ മനസ്സിന് സമാധാനമില്ലേ? ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നില്ലേ? ഉവ്വ്, അത് മതി, അതാണ് പ്രധാനം. ഞാനൊരു കാര്യം ചോദിച്ചാൽ മുഷിയുമോ? ഇല്ല, ചോദിച്ചോളൂ. എൻ്റെ വക ഒരു പള്ളിക്കൂടം എൻ്റെ ഈ ഗ്രാമത്തിൽ സ്ഥാപിക്കണമെന്നുണ്ട്. പാവപ്പെട്ട ബ്രാഹ്മണ കുട്ടികൾക്കും ശൂദ്ര കുട്ടികൾക്കും പഠിക്കാനൊരു പള്ളിക്കൂടം. വടുതല അതിന് മുൻകൈ എടുക്കണം. നാണുനായർ പറഞ്ഞു, ഇനിയും പണം കയ്യിലുണ്ടോ? മൂന്ന് ഭാഗം ഞാൻ ദാനം ചെയ്തു, ഒരു ഭാഗം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പത്തു തലമുറയ്ക്ക് കഴിയാനുള്ള വക അതുതന്നെയുണ്ട്. അതിൽ നിന്നും വേണ്ടത് ഞാനെടുത്ത് ചെലവാക്കും, അതൊന്നും താൻ അറിയണ്ട. നാണുനായർ ഇംഗിതം വ്യക്തമാക്കി. ബ്രാഹ്മണനും ശൂദ്രനും മാത്രം പള്ളിക്കൂടത്തിൽ പോയാൽ മതിയോ? മറ്റു താണജാതിയിലുള്ളവർക്കും വിദ്യ അഭ്യസിക്കണ്ടേ? വടുതല നായർ പെട്ടെന്ന് ചോദിച്ചു. നാണുനായർ അന്ധാളിച്ചു. താണജാതിയിലുള്ളവർ വിദ്യ അഭ്യസിക്കുകയോ? ശിവശിവ, എന്താണ് ഈ വടുതല നായർ പറയണത്? അത് വേണ്ട, നമ്പൂതിരിയും അമ്പലവാസിയും നായരും മാത്രം പഠിച്ചാൽ മതി. അതിനുവേണ്ടി ഒരു എഴുത്തുപള്ളിക്കൂടം ഇവിടെ ഉണ്ടാക്കിത്തരൂ. നായരും നമ്പൂതിരിയും അമ്പലവാസിയും താണജാതിയിലുള്ളവരും ഒന്നിച്ചിരുന്ന് പഠിക്കണം. അതിന് സൗകര്യമുള്ള ഒരു പള്ളിക്കൂടം നമുക്കിവിടെ ഉണ്ടാക്കാം. അതിനെന്നെ കിട്ടില്ല, നാണുനായർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നാണുവേട്ടൻ്റെ ദേഹത്തിലെ കുഷ്ഠം മാത്രമേ ഭേദപ്പെട്ടിട്ടുള്ളൂ, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന കുഷ്ഠം ലവലേശം പോയിട്ടില്ല. അതിനിയും സമയമെടുക്കും. ആട്ടെ, ഞാൻ പോണു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും
2: വായിച്ചത് അഖിൽ സുകുമാരൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ചു

0: നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവിയോട് മന്ത്രി ബിന്ദുകൃഷ്ണ അഭ്യർത്ഥിച്ചു. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. അമേരിക്കയുടെയും റഷ്യൻ തമ്മിലുള്ള ശീതയുദ്ധത്തിനു ശേഷം ലോകത്തെവിടെയെങ്കിലും അണുബോംബ് ഉപയോഗിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടിയ കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് ലോകത്തിന്റെ ഊർജ്ജ പ്രതിസന്ധിക്ക് മുഴുവനുമുള്ള പരിഹാരമായി ന്യൂക്ലിയർ ഫ്യൂഷൻ പരീക്ഷണങ്ങൾ പുരോഗമിക്കുമ്പോൾ, മറുഭാഗത്ത് അത് ശത്രു സംഹാരത്തിനുള്ള കുറുക്കു വഴികളായി മാറുമോ എന്ന ഭയവും നമുക്കുണ്ട്. അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ, അണുവിഘടനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിഷൻ എന്നിവയൊക്കെ എന്താണെന്നറിയണമെങ്കിൽ ആദ്യം ആറ്റം എന്ന കുഞ്ഞൻ കണികയെ അറിയണം. ഒരു മൂലകത്തിന്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം അഥവാ അണു. പദാർത്ഥത്തിന്റെ വൈദ്യുത ചാർജ് ഇല്ലാത്ത ഏറ്റവും ചെറിയ ഘടകം. ആറ്റത്തിനുള്ളിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിങ്ങനെ മൂന്നു തരം കണികകളെ കാണാം. പ്രോട്ടോണിന് ഒരു പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് ഒരു നെഗറ്റീവ് ചാർജും, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണും പ്രോട്ടോണും ആറ്റത്തിന്റെ മധ്യഭാഗത്താണ്. ഈ ഭാഗമാണ് ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ കേന്ദ്രം എന്ന് ന്യൂക്ലിയസ് അറിയപ്പെടുന്നു. പ്രോട്ടോൺ ഉള്ളതിനാൽ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണുള്ളത്. ഈ ന്യൂക്ലിയസിന് ചുറ്റും പ്രത്യേക പാതയിൽ ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായതിനാലാണ് ആറ്റം വൈദ്യുത ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ കണികകളായി നിലനിൽക്കുന്നത്. 1786 ഗോൾഡ് സ്റ്റീൻ എന്ന ഗവേഷകൻ ആദ്യമായി പ്രോട്ടോണിനെ തിരിച്ചറിഞ്ഞു. പിന്നീട് ഏണസ്റ്റ് റൂദർഫോർഡ് ആറ്റത്തിന്റെ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേരിട്ടു. 1897 ജെ ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞൻ ഇലക്ട്രോണിനെ കണ്ടെത്തി. 1932 ജെയിംസ് ചാഡ്വിക് ന്യൂട്രോണിനെയും കണ്ടെത്തി. ഒരു ആറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിലെ ഇലക്ട്രോണുകളാണ് അതിൽ പങ്കെടുക്കുക. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ന്യൂക്ലിയർ ഫിഷനിലും ന്യൂക്ലിയർ ഫ്യൂഷനിലും ആറ്റത്തിന്റെ ന്യൂക്ലിയസിനും മാറ്റം വരുന്നു. അതിനാൽ ഇവ ന്യൂക്ലിയർ റിയാക്ഷനുകൾ എന്നറിയപ്പെടുന്നു. ഒരു ആറ്റത്തിന്റെ ആകെ ഭാരമാണ് ആറ്റമിക ഭാരം അല്ലെങ്കിൽ അറ്റോമിക് മാസ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും പ്രധാനമായും ആറ്റമിക ഭാരം നിർവഹിക്കുന്നത്. ന്യൂക്ലിയസിന് പുറത്ത് ഭ്രമണം ചെയ്യുന്ന ഇലക്ട്രോണിന് ഇതിൽ വളരെ ചെറിയ പങ്കേയുള്ളൂ. കാർബൺ ഡയോക്സൈഡ് പുറംതള്ളാതെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഏറ്റവും വലിയ ഗുണം. ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി ലാഭകരമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്ന കടമ്പ നാം കടന്നുകഴിഞ്ഞു. 2022 December 5 കാലിഫോർണിയയിലെ ലോറൻസ് ലിവർമോർ ലബോറട്ടറിയിൽ ഭൗതിക ശാസ്ത്രത്തിലെ മഹത്തായ ഒരു നേട്ടം പിറന്നു. ലാബിന്റെ ഭാഗമായ നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റിയിലെ ശാസ്ത്രജ്ഞർ ചരിത്രത്തിൽ ആദ്യമായി നിയന്ത്രിത അണുസംയോജനം വഴി ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചു. രണ്ട് ആറ്റങ്ങളെ കൂട്ടിച്ചേർത്ത് മറ്റൊരു ആറ്റം ഉണ്ടാക്കുക, അതിന്റെ ഭാഗമായി പുറത്തുവരുന്ന അളവറ്റ ഊർജ്ജം നല്ല രീതിയിൽ ഉപയോഗിക്കുക. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന ഈ പ്രവർത്തനം കേൾക്കുമ്പോൾ ലളിതമായി നമുക്ക് തോന്നാം. എന്നാൽ എങ്ങനെ ഇത് സാധ്യമാക്കാം എന്ന് അറിവുണ്ടായിട്ടും സുരക്ഷിതമായി ഇതെങ്ങനെ പരീക്ഷണം നടത്തി വിജയിപ്പിക്കാം എന്ന് കാണിച്ചു തരാൻ ശാസ്ത്രലോകം പിന്നെയും 100 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് അറിവ് ലഭിച്ചിട്ട് ഏതാണ്ട് 100 കഴിഞ്ഞിരിക്കുന്നു. താപരൂപത്തിൽ വൻതോതിൽ ഊർജ്ജം ചെലവഴിച്ച് മാത്രം നടത്താവുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതിനായി ചെലവഴിക്കുന്ന ഊർജ്ജത്തെക്കാൾ ഊർജ്ജം തിരികെ എടുക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത് ലാഭകരമാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. ലോറൻസ് ലിവർമോർ ദേശീയ ലബോറട്ടറിയിലെ ഗവേഷകർ ഈ കടമ്പ കടന്നു കഴിഞ്ഞു.
4: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
2: ശാസ്ത്രദീപ്തി.
0: FM ഈവനിംഗിൽ.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
3: ഇന്ന് ഈ പരിപാടിയിൽ ഓട്ടിസവും ഹോമിയോപ്പതി ചികിത്സയും. ഇതേക്കുറിച്ച് AIHMS ന്യൂറോ ക്ലിനിക്കിലെ ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം.
4: നാഡീ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യന് നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. ഇതിൽ ചില പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ജന്മനാൽ തന്നെ ഉണ്ടാകുന്ന ചില പോരായ്മകൾ കൊണ്ടുണ്ടാകുന്നതാണ്. ചിലതാണെങ്കിൽ പിന്നീട് കുറച്ച് പ്രായം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചിലതാണെങ്കിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചില വൈകല്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നാഡീ സംബന്ധമായ പ്രശ്നങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ഓട്ടിസം എന്നുള്ളത്. നമുക്കറിയാം കുട്ടികളുടെ ആരോഗ്യ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധ ഇന്ന് നമ്മുടെ സമൂഹം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഓരോ കുട്ടികളുടെ വളർച്ചയുടെ നാഴിക കല്ലുകൾ പിന്നിടുമ്പോഴും അത് കൃത്യമാണോ, കൃത്യസമയത്താണോ എന്നുള്ള കാര്യങ്ങളെല്ലാം രക്ഷിതാക്കൾ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. അപ്പോൾ ഓട്ടിസം എന്നുള്ള ഒരു രോഗാവസ്ഥ, നാഡീ സംബന്ധമായ ഒരു പോരായ്മ കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം, ഇതിന് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഓട്ടിസം അത് എങ്ങനെ ഉണ്ടാവുന്നു, അതിന് ഹോമിയോപ്പതി നൽകുന്ന സമീപനം എന്താണ്, എത്രത്തോളം ഹോമിയോപ്പതിക്ക് ഇതിലൊരു ആശ്വാസം കൊടുക്കാൻ പറ്റും എന്നുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. അപ്പം ആദ്യം നമുക്ക് ഓട്ടിസം എന്നുള്ള ആ ഒരു രോഗാവസ്ഥ എങ്ങനെയാണ് ഹോമിയോപ്പതി കാണുന്നത്, ആ രോഗാവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി ഹോമിയോയുടെ കൂടുതൽ സമീപനം നമുക്ക് ഡോക്ടർ വ്യക്തമാക്കി തരുന്നതാണ്. അപ്പം എന്താണ് ഓട്ടിസം?
5: ഓട്ടിസം പറയുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് എടുത്താൽ അമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ എടുക്കാം. കൊച്ചു അമ്മയുടെ വയറ്റിലെ ഫാമാകണ ഒന്നാമത്തെ ദിവസം തൊട്ട് 5 വരെ കൊച്ചിയുടെ അനാറ്റമി, കൊച്ചിയുടെ സ്ട്രക്ചർ മാത്രം ഫാം ആകുന്നുണ്ട്. പിന്നീട് വൈറ്റൽ ഫോഴ്സ്, ലൈഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അകത്ത് വരുന്നുണ്ട്. 5 തൊട്ട് 9 വരെ ഫിസിയോളജി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഈ കൊച്ചിന് വരുന്നുണ്ട്. അതിൽ ഈ മൈൻഡൊക്കെ ആ സമയത്ത് വരുന്നുണ്ട്. ഇപ്പം ഈ 5 തൊട്ട് 9 വരെ ഈ അമ്മയുടെ എന്തെങ്കിലും, അമ്മയ്ക്ക് എന്തെങ്കിലും ഷോക്കായിട്ടോ, അമ്മയ്ക്ക് എന്തെങ്കിലും പേടിച്ചോ, അമ്മ എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ അവിടെ കൊച്ചിയുടെ ബ്രെയിൻ ഗ്രോത്ത് അങ്ങ് അവിടെ സ്റ്റോപ്പാവുന്നുണ്ട്. ഇപ്പം ഈ കൊച്ചു പുറത്ത് വരുമ്പോൾ നോർമലായിട്ട് നമ്മൾക്ക് ആദ്യം അറിയില്ല. ഈ കൊച്ചു പുറത്ത് വരുമ്പോൾ നമ്മൾ നോർമൽ എന്ന് വിചാരിക്കും. പിന്നീട് ഒരു 1 കഴിഞ്ഞിട്ട് 2 കഴിയുമ്പോൾ അവർ നമ്മുടെ നമ്മൾക്ക് കൊടുക്കുന്ന, നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അതിന്റെ റെസ്പോൺസ് അവർ തരില്ല. ആദ്യം അത് തൊട്ടാൽ നമ്മൾ കൊച്ചിനെ വാച്ച് ചെയ്യുമ്പോൾ അത് ഓട്ടിസം. കൊച്ചു ജനിക്കുമ്പോൾ ആർക്കും അറിയില്ല, 2 കഴിഞ്ഞിട്ട് ഇത് പുറത്ത് വരുന്നത്. ഈ ഓട്ടിസ്റ്റിക് ക്യാരക്ടറൊക്കെ, ആർട്ടിസ്റ്റിക് ക്യാരക്ടർ ഉണ്ട് രണ്ട് തരമായിട്ട്. ഒന്ന് വന്നിട്ട് ആർട്ടിസ്റ്റിക്കിൽ രണ്ട് ബ്രെയിൻ ഉണ്ട്. ഒന്ന് വന്നിട്ട് റെപ്പിറ്റൽ ബ്രെയിൻ പറയും, ലോയർ ബ്രെയിൻ. ഇനിയൊന്ന് മിഡിൽ ബ്രെയിൻ, അനിമൽ ബ്രെയിൻ. ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ബ്രെയിൻ, അത് ഹയസ്റ്റ് ബ്രെയിൻ, അത് ഇന്റലക്ച്വൽ ബ്രെയിൻ. ഈ ഓട്ടിസ്റ്റിക് പിള്ളേർ ഈ ലോയർ ബ്രെയിൻ, ഈ റെപ്പിറ്റൽ ബ്രെയിൻ പറയുമ്പോൾ ഈ ഇളജന്തുക്കൾ, ഇത് ഈ ബ്രെയിനിലുള്ള എല്ലാവർക്കും ഈ റെസ്പിറേഷൻ, സർക്കുലേഷൻ, ഗാസ്ട്രോ ഇൻട്രസ്റ്റിനൽ ട്രാക്ക്, GIT, ഇങ്ങനത്തെ എല്ലാം നോർമലായിട്ട് നടക്കും ഈ ലോയർ ബ്രെയിനിൽ. ഇപ്പോൾ ഒരാളിന് ആക്സിഡന്റ് പറ്റിയാൽ അയാളുടെ കോമാ പോയാൽ അയാളുടെ റെസ്പിറേഷനും സർക്കുലേഷനൊക്കെ നോർമൽ, കാരണം ഈ ലോയർ ബ്രെയിൻ അവിടെ അടികൊണ്ട് കാണില്ല, അവിടെ ഹയർ ബ്രെയിനിലെ അടികൊണ്ട് പോകും, ഇന്റലക്ച്വൽ ബ്രെയിനിലെ അടികൊണ്ട് കാണും. പിന്നീട് മിഡിൽ ബ്രെയിൻ പറയുന്നത് ഈ പൂച്ച, പട്ടി, ഇങ്ങനത്തെ ഈ പുലി, സിംഹം, ഇങ്ങനത്തെ രീതിയിലെ അനിമൽസിലുള്ള ബ്രെയിനാ മിഡിൽ ബ്രെയിനാണ്. ഇപ്പം ഈ ഓട്ടിസം പിള്ളേറിന് മോസ്റ്റ്ലി അവർക്ക് വന്നിട്ട് ഹ്യൂമൻ ടെൻഡൻസി കുറച്ച് കുറവായിരിക്കും, അനിമൽ ടെൻഡൻസിയെ കൂടുതലായിട്ടിരിക്കും. അപ്പോൾ അവർ പേടിയില്ലാതെ ഈ മതിലിൽ നടക്കുന്നത്, പേടിയില്ലാതെ എവിടെയെങ്കിലും മുകളിൽ നിന്ന് ചാടുന്നത്, മുകളിൽ കയറുന്നത്, പിന്നീട് ഈ ഫാൻ നോക്കി കറങ്ങുന്നത്, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ അനിമലിൻ്റെ ബ്രെയിനിൽ ഉള്ളത് കാരണം അവർ അറിയാതെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അവർ അറിയാതെ ഈ ബ്രെയിൻ കാരണം അവർ എന്ത് ചെയ്യുന്നത് തന്നെ അവർക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഇത് വന്നിട്ട് എങ്ങനെയാണ് പറഞ്ഞ ഹ്യൂമൻ ബ്രെയിൻ പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ ഇന്റലക്ച്വൽ റെസ്പോണ്ടിങ്, നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം അതിന് റെസ്പോണ്ടിങ്, അത് ഈ ഓട്ടിസം പിള്ളേറിന് ഉണ്ടാവില്ല, ഓട്ടിസം പിള്ളേറിന് ഉണ്ടാവില്ല നോർമലായിട്ട്. പിന്നീട് ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ ബ്രെയിനിൽ നോർമലായിട്ടുള്ള ഒരു കൊച്ചിനെ നമ്മൾ നോക്കുമ്പോൾ അതും ഈ ഓട്ടിസ്റ്റിക്കിന് ഉള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഓട്ടിസ്റ്റിക് പിള്ളേർ നമ്മൾ പറയുന്നത് കേൾക്കില്ല. ഹ്യൂമൻ ബ്രെയിൻ അത്

0: നോർമലായിട്ടുള്ള കൊച്ചിൻ നമ്മൾ പറയുന്നത് കേൾക്കും, ആർട്ടിസ്റ്റിക് പിള്ളേർ അത് കേൾക്കില്ല.
1: അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടി നമ്മളെ നോക്കും.
0: അതെ അതെ അതെ, ആർട്ടിസ്റ്റിക് അത് ചെയ്യില്ല. ആർട്ടിസ്റ്റിക് അത് എവിടെ ഏതോ ഒരു ലോകത്തിലുള്ള പോലെ നമുക്ക് തോന്നും. അത് അവർക്ക് പിന്നീട് കമാൻഡിങ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കമാൻഡിങ് ഇപ്പൊ ഒരു ഇരിക്കാൻ പറഞ്ഞ ഇരിക്കുക സിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പട്ടി പൂച്ചയൊക്കെ നമ്മൾ ഇരിക്കാൻ വെക്കുന്ന പോലെ തന്നെ അവർ ഇരിക്കും. പക്ഷെ അത് നമ്മൾ മെഡിസിൻ തന്നിട്ട് ഹ്യൂമനായിട്ട് മാറ്റണം. ഓരോ മെഡിസിൻ ഹോമിയോ കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ട്, അത് തന്നിട്ട് ആ പിള്ളേരെ ഹ്യൂമനായിട്ട് മാറ്റുന്നത് ഹോമിയോടെ വേദ.
1: അതാണ് ഡോക്ടർ പറഞ്ഞത്, ഇന്റലക്ച്വൽ അല്ലെങ്കിൽ
0: ഇന്റലക്ച്വൽ ബുദ്ധി
1: അനുസരിച്ച് പ്രവർത്തിക്കണം.
0: അതെ,
1: കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് ആ കുട്ടി പ്രവർത്തിക്കണം, ആ രീതിയിലേക്ക് നമ്മൾ മാറ്റണം.
0: അതെ അതെ അതെ അതെ,
1: അതാണ് ഓട്ടിസം ഉള്ള കുട്ടിയും
0: അല്ലാത്തതും
1: കുട്ടിയും തമ്മിൽ.
0: അതെ അതെ, ഈ ഓട്ടിസത്തിൽ ഇനിയും എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ കണ്ണ് മൂക്ക് ഇങ്ങനെ ഈ ഐഡന്റിറ്റി വന്നിട്ട് ഓട്ടിസം പിള്ളേരെ, ഇപ്പോൾ ഒരു കൊച്ചിൻ പറഞ്ഞാൽ കൊച്ചിയുടെ ഐഡന്റിറ്റി വന്നിട്ട് ഒരു പേര് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കണം. ഓട്ടിസം പിള്ളേർ ചെയ്യില്ല, അത് റിപ്പീറ്റഡ് ആയിട്ട് അവർ നമ്മൾ പറഞ്ഞാൽ തന്നെ അവർ ഓട്ടിസം പിള്ളേർ വന്നിട്ട് റിപ്പീറ്റഡ് മൂവ്മെന്റിൽ അവർ തിരിച്ച് ഒരു പേര് അത് വന്നിട്ട് അവരുടെ കമ്പ്യൂട്ടർ ബ്രെയിനകത്ത് വെക്കണ പോലെ വെക്കണ്ട്. അത് അവർ എന്താണെന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിക് മെഷീൻ പോലെയാണ് അവരുടെ. ആക്ച്വലി നോർമൽ പിള്ളേർ നമ്മൾ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കും, ആ ഓട്ടിസം പിള്ളേർ നമ്മൾ പേര് വിളിച്ചാൽ അവർ വന്നിട്ട് തിരിഞ്ഞു നോക്കില്ല. അവർക്ക് റിപ്പീറ്റഡായിട്ട് പേര് പറഞ്ഞ് അവരുടെ ബ്രെയിനകത്ത് കയറ്റുന്നത്. അപ്പോൾ ഒരു റോബോ പോലെ, നമ്മൾ റോബോൾ സിപ്പ് വെച്ച് ഫീഡ് ചെയ്യുന്നപ്പോൾ ഓട്ടിസം പിള്ളേറിന് സിപ്പ് വെച്ച് ഫീഡ് ചെയ്യണം പേര് പറയാൻ വേണ്ടി, കുറെ പ്രാവശ്യം പറഞ്ഞ് കൊണ്ടുവരേണ്ടി വരും. അവർ തലയിൽ കയറ്റണം, അതാണ് ഓട്ടിസം.
1: ഇപ്പോ ഡോക്ടർ പറഞ്ഞു, രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഓട്ടിസം എന്നുള്ള ഇത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പൊ ഈ രണ്ട് വയസ്സ് വരെയുള്ള ഇവരുടെ മൈൽ സ്റ്റോൺസ്, ഗ്രോത്ത് മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്, അതിൽ വ്യത്യാസം ഉണ്ടാവില്ലേ?
0: ചില ഓട്ടിസത്തിന് വ്യത്യാസം അറിയുന്നില്ല, ചില ഓട്ടിസത്തിന് അറിയുന്നുണ്ട്, രണ്ട് വയസ്സിൽ തന്നെ അറിയുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലേറ്റസ്റ്റ് സ്കാൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിലെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസ്, ഈ ഡൗൺ സിൻഡ്രോംസ്, ഇതൊക്കെ ഈ ആ കാരിയോടൈപ്പിക് ബ്ലഡ് ടെസ്റ്റിലൊക്കെ കാരിയോടൈപ്പിക് ചെയ്തിട്ട് ഡൗൺ സിൻഡ്രോം ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്, സെറിബ്രൽ പാൾസി ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. ബട്ട് 80% ഓട്ടിസം പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് അറിയണം,
1: ഡെലിവറി
0: കഴിഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് അറിയണേ, അത് അതിനു മുമ്പ് അറിയണില്ല.
1: ഇനി ഇത് നമ്മള് ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്?
0: ആദ്യം വന്ന് ഓട്ടിസ്റ്റിക് പിള്ളേറിന് ആദ്യം വന്നിട്ട് അവരെ വന്നിട്ട് ചില ആൾക്കാർ പറയും സ്പെഷ്യൽ സ്കൂളിൽ ഇടാൻ, പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയും നോർമൽ സ്കൂളിൽ നോർമൽ പിള്ളേരുടെ കൂടെ ഇടണം. എന്താണെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ കൊച്ചുകളും അങ്ങനെ തന്നെ ഉണ്ടാവും, അപ്പൊ അവർ പഠിക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ നോർമലാവുമ്പോൾ ആ നോർമൽ ബിഹേവിയർ എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം, അപ്പൊ അവർക്ക് മനസ്സിലാവും നോർമൽ ബിഹേവിയർ എന്താണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോർമൽ സ്കൂളിൽ ആദ്യം ഇടണം, പിന്നീട് വീടിന്റെ അറ്റ്മോസ്ഫിയർ മാറണം, ആ കൊച്ചിനെ എൻഗേജ് ചെയ്തിട്ടിരിക്കണം. ഇപ്പൊ ഓട്ടിസത്തിന് രണ്ട് കാരക്ടറൈസേഷൻ ഉണ്ട്, ഒന്ന് അമ്മയുടെ വയറ്റിൽ നിന്ന് പറഞ്ഞത്, ഇനിയൊന്നും പുറത്ത് വന്നിട്ട് ഓട്ടിസ്റ്റിക് ആയിട്ട് മാറുന്നത്. അത് കൂടുതലായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ കമ്പ്യൂട്ടർ ഗെയിംസ് വീഡിയോ ഗെയിംസ് ഒക്കെ കണ്ടിട്ട് അച്ഛനമ്മയും ജോലിക്ക് പോകുമ്പോൾ, ഇപ്പൊ മകനോ മകളോ എന്തെങ്കിലും വന്നിട്ട് ഒരു എന്തിനു വേണമെങ്കിലും കറഞ്ഞാൽ മതി, അവർ ഐപോഡോ ഐപാഡോ തന്നിട്ട് അവരുടെ അത് ടെമ്പററി ആയിട്ട് അവർ ഐപാഡ് തന്നിട്ട് അവർ വിട്ടിട്ട് പോകും. അപ്പൊ തിരിച്ചു വരുമ്പോൾ ആ മകൻ അണിമേറ്റഡ് ആയിട്ടേ ആയിരിക്കണേ, ഒരു അണിമേറ്റഡ് ഒരു കാർട്ടൂൺ പോലെ അവൻ മാറും. അവൻ എന്തെങ്കിലും ഒരു കാർട്ടൂൺ തന്നു തരുമ്പോൾ അവൻ ഞങ്ങളുടെ ക്ലിനിക്കൊക്കെ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അച്ഛനെ ബെണ്ടൻ വിളിക്കുന്നത്, അമ്മേനെ ചോട്ടാ ഭീമൻ വിളിക്കുന്നത് ഈ കാർട്ടൂണില് കാർട്ടൂണായിട്ട് മാറി
1: കാർട്ടൂൺ
0: ക്യാരക്ടറായിട്ട് അവന്റെ മൈൻഡിൽ ഇതാണ്. ഇത് പുറത്തുനിന്ന് വരുന്ന ഓട്ടിസം ഇപ്പൊ ഈ ഇടയ്ക്ക് ഇത് കുറേ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ ഈ NRIസിലാണ് കൂടുതലായിട്ട് കാണുന്നത്, ഈ ഇടയ്ക്ക് ഇങ്ങനത്തുള്ള ഓട്ടിസ്റ്റിക് ബിഹേവിയർ കൂടുതലായിട്ട് കാണുന്നത്. അവര് ഇപ്പൊ അത് തന്നെ മാറി, ഡോക്ടേഴ്സ് തന്നെ പറയാൻ തുടങ്ങി ഐപോഡ് കൊച്ചോ ഐപാഡ് കൊച്ചോ ആണെന്നൊക്കെ. എന്താണെന്ന് പറഞ്ഞാൽ അവർ ആദ്യം തൊട്ട് അവർ വന്നിട്ട് കൊച്ചു കറയെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ ഈ സാധനങ്ങളൊക്കെ ലാറ്റസ് ഗാഡ്ഗറ്റ്സ് എന്ത് തന്നാലും അത് മേടിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പൊ അതില്ലെങ്കിൽ കുറെ ആൾക്കാരിന് ലേണിംഗ് ഡിസബിലിറ്റി വരാൻ കാരണം ഇതുപോലത്തെ ഈ ലാറ്റസ്റ്റ് ഗാഡ്ഗറ്റ്സ് ആണ്.
1: ഡോക്ടർ, വേറൊരു പ്രത്യേകത ഈ കുട്ടികളിൽ പറയുന്നത്, അവരുടെ ഇത് ഒന്ന് അവര് മുഖത്തൊന്നും നോക്കില്ല, എപ്പോഴും താഴോട്ടാണ് നോക്കുക, ആരെങ്കിലും സംസാരിച്ചാൽ പേര് ചോദിച്ചാലും പറയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവര് ചില കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങള് ആവർത്തിച്ച് ചെയ്യുക, ചിലപ്പോ ഒരു അതിന് വാശി പിടിക്കുക, അങ്ങനെയുള്ള സ്വഭാവം.
0: അത് എല്ലാ കൊച്ചുകൾക്കും പറഞ്ഞത് അതെ. അതിൽ അവർ എന്താ ഹ്യൂമനായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്തിനാ അനിമലായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ അത് മാറ്റിയെടുത്ത് അത് നോക്കിയിട്ട് തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് മെഡിസിൻ തന്നാൽ മതി.
1: അല്ല, അപ്പോ ഇങ്ങനെയുള്ള പ്രത്യേകത എല്ലാ ഓട്ടിസ്റ്റിക്
0: എല്ലാ ഓട്ടിസ്റ്റിക്കിലും ഉണ്ട്. ചില ഓട്ടിസ്റ്റിക് ഒക്കെ ഓരോ ഇതിൽ അവർ ഇന്റലക്ച്വൽ കൂടുതലായിട്ട് ഉണ്ടാവും. ചില ആൾക്കാർ പാടും, ചില ആൾക്കാർ എഴുതും, ചില ആൾക്കാർ കവിത എഴുതും, ചില ആൾക്കാർ ഡ്രോയിങ് വരയ്ക്കും, ഇങ്ങനെ അവരുടെ ഓരോന്ന് ഓരോ ഇന്റലക്ട്.

0: അത് അവരുടെ ഹ്യൂമൻ നേച്ചർ.
1: അപ്പൊ ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾക്ക് ചില പ്രത്യേക കഴിവുകളിലോ ചില കഴിവുകൾ വളരെ
0: കൂടുതലുണ്ടാവും തീർച്ചയായിട്ടും
1: കൂടുതലായിട്ടുണ്ടാവും.
0: അത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ബട്ട് അത് എന്താന്ന് പറഞ്ഞാല് അത് അത് മാത്രം നമ്മൾ ഫീഡ് ചെയ്താൽ അത് മാത്രം തന്നെ ഉണ്ടാവും അവർക്ക്. അത് അവർ മനസ്സിലാക്കിയിട്ട് വായിച്ചാൽ ഓക്കെ.
1: കാര്യങ്ങളിൽ കൂടെ അവരെ
0: അതെ അതെ ഹെൽപ്പ് ചെയ്യണം. ഇപ്പൊ വന്നിട്ട് അവർ അതിൽ മാത്രം ഉണ്ടെങ്കിൽ മതി. ഇപ്പൊ ചില ആൾക്കാർ പാടും, ആ എന്ത് രാഗം പറഞ്ഞാൽ അവർക്ക് അറിയില്ല, പാട് കേട്ടിട്ട് പാടും. ബട്ട് നമ്മൾ അത് പഠിപ്പിച്ചു കൊടുക്കണം, അവർക്ക് ഹ്യൂമൻ ടെൻഡൻസി കൊണ്ടുവന്ന് കൊടുക്കണം.
1: ഇനി ഡോക്ടർ വേറൊരു പ്രത്യേകത ഇപ്പൊ ഇതില് ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന കെയർ ഗിവേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ, ഇപ്പൊ അച്ഛനാകാം അമ്മയാകാം മറ്റുള്ള ആൾക്കാരാകാം, അവർക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട്.
0: ഇവർ തന്നെ മെയിൻ റീസൺ. അച്ഛനും അമ്മയും ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യണം. ഈ ആർട്ടിസ്റ്റിക് പിള്ളേർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ അവർ വന്നിട്ട് അച്ഛനും അമ്മയും തന്നെ അവരെ ഒതുക്കാൻ പാടില്ല. ചില ആൾക്കാർ ആർട്ടിസ്റ്റിക് പറഞ്ഞിട്ട് അവരെ ഡേ കെയറിലെ കൊണ്ടുപോയി വിടുന്നത്, വേറെ എന്തെങ്കിലും പ്രത്യേക സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്യണം, അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കി അവർ വന്നിട്ട് നോർമൽ സ്കൂളിൽ കൊണ്ടുപോയി വിടണം. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ആ കൊച്ചിനെ, ആ ദൈവം തന്ന കൊച്ചാ, ആ കൊച്ചിനെ വന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാ രൂപത്തിലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ കൊച്ചു പുറത്തു വരും.
1: ഇനി ഹോമിയോ എങ്ങനെയാണ് ഇതിൽ സമീപിക്കുന്നത്? ഹോമിയോയുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ 2 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയെ ഇങ്ങനെ ഓട്ടിസം ഉള്ളതായിട്ട് ലക്ഷണങ്ങൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹോമിയോ ചികിത്സിക്കുന്നത്?
0: ഹോമിയോയില് ആദ്യം ഈ മദർസ് ഹിസ്റ്ററി, അമ്മയുടെ പ്രഗ്നൻസി ഹിസ്റ്ററി,
1: ഗർഭിണിയായ
0: ആ സമയത്തുള്ള ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയണ്ടേ. ഏറ്റവും അറിയാൻ പറഞ്ഞാൽ 5-ാമത്തെ മാസം തൊട്ട് 9-ാമത്തെ മാസം വരെ ഉള്ള ആ സമയത്തുള്ള ഹിസ്റ്ററിയെ നമുക്ക് അറിയണ്ടേ. അത് വന്നിട്ട് അമ്മയുടെ പേടിയായിരിക്കാം, അമ്മയ്ക്ക് വന്ന് എന്തെങ്കിലും ഷോക്ക് ന്യൂസ് വന്നിരിക്കാം, എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ഒന്നും വരാതെ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസ് ഇങ്ങനെ പുറത്തു വരില്ല. സോ അമ്മയുടെ ഹിസ്റ്ററി വന്ന് തന്നിട്ട് അത് നമുക്ക് കിട്ടിയാൽ മതി. നമ്മൾ വന്നിട്ട് അത് വെച്ചിട്ട് മെഡിസിൻസ് ഹോമിയോ കുറേ ഉണ്ട്. ഒരു 60-70% ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസിനെ നമ്മൾ ശരിയാക്കാൻ പറ്റും. ആദ്യം മെഡിസിൻ തന്നിട്ട് നമ്മൾ പേഷ്യന്റ് എങ്ങനെ നോർമലായിട്ട് വരണമെന്ന് പറഞ്ഞാൽ ആദ്യം വരണത് പേടി. ആ കൊച്ചിന് പേടി വരണം. നമ്മുടെ മെഡിസിൻ ഹോമിയോ കഴിച്ചിട്ട് ആദ്യം വരണത്
1: പേടി
0: വരും. അപ്പോൾ ആ സെൽഫ് റിയലൈസേഷൻ, ആ പേടി വരുമ്പോൾ ഇപ്പോൾ ഈ മതിലിൻ്റെ മേളിലെ ചാടുന്നതൊക്കെ അതൊക്കെ കുറയും. മതിലിൻ്റെ മുകളിൽ ചാടുന്നത്, ഇടയ്ക്ക് എവിടെയെങ്കിലും ഓടുന്നത്, ഇതൊക്കെ കുറയുമ്പോൾ ആ കൊച്ചിന് ഇന്റലക്ച്വൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങണം. ആ പേടി വരുമ്പോൾ
1: എല്ലാത്തിനും
0: ആവും. പിന്നീട് വന്നിട്ട് 2-ാമത്തെ പോയിന്റ് ഐ കോണ്ടാക്ട്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റിന് ആൻസർ പറയും ഈ ഐ കോണ്ടാക്ട് വെച്ചിട്ട്. നമ്മൾ അബ്സർവ് ചെയ്യും, പുറത്ത് അബ്സർവ് ചെയ്യും ഐ കോണ്ടാക്ട് വെച്ചിട്ട്. 3-ാമത്തേത് വന്ന് ഈ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻസിന് എന്താ പറഞ്ഞാൽ ഈ കൈ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഫാൻ നോക്കിക്കൊണ്ടിരിക്കും, കറങ്ങനൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അവർ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും, ഇതൊക്കെ കുറയും. ഇങ്ങനെ ഹോമിയോയില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്യൂർ ചെയ്യാനൊക്കെ നല്ല മെഡിസിൻസ് ഒക്കെ ഉണ്ട്
1: ഹോമിയോയില്. എത്ര സമയം എടുക്കും ഇങ്ങനെ?
0: ഓരോ നമ്മൾ ഈ മദർ ഹിസ്റ്ററി കിട്ടുന്നത് അമ്മയുടെ അതുപോലെ ഇരിക്കും. ചില ആൾക്കാരന് 2 ഇയേഴ്സ് ആയിട്ടുണ്ട്, ചില ആൾക്കാരന് 8 മാസത്തിലും ക്യൂർ ആയിട്ടുണ്ട്. ക്യൂർ തന്നെ ആയിട്ടുണ്ട്, അവർ നോർമൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ
1: ഇങ്ങനെയുള്ള
0: മാറ്റങ്ങൾ വരും. അമ്മയുടെ ശരിക്കും നല്ല ഹിസ്റ്ററി കിട്ടിയാൽ മതി.
1: ഇനി ഡോക്ടർ, ഇതിപ്പോ നമ്മള് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ്?
0: ഇത് പാരമ്പര്യം പറഞ്ഞാൽ വെരി റയർ.
1: നേരത്തെ പറഞ്ഞ പോലെ 5 മാസം മുതൽ 9 മാസം വരെയുള്ള
0: ഗർഭാവസ്ഥ തന്നെ
1: അതിലുണ്ടാകുന്ന
0: കാര്യങ്ങളാണ് ആർട്ടിസ്റ്റിക് ഇതായിട്ട് പറഞ്ഞത്. പാരമ്പര്യം ആർട്ടിസ്റ്റിക്കിൽ വളരെ റയറായിട്ടാണ് പറഞ്ഞത്.
1: കുറവാണ്.
0: അത് ഈ കൺസൻഗോണിയസ് പാരൻസെന്ന് പറയും, അത് ഈ ഒരേ ബന്ധുക്കളുടെ അവർ വേണമെങ്കിലും പറയും, കല്യാണം കഴിച്ചാൽ അവർ വേണമെങ്കിലും
1: അവർക്ക്
0: ചിലപ്പോ ഇങ്ങനെ പറയായിരിക്കും. അത് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് ആയിരിക്കും, അതോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയാം.
1: ഒരേ ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ജനിക്കുന്ന
0: കുട്ടികൾ ഇങ്ങനെ പറയാം
1: വരാം. അത് മറ്റു പലതും ആവാലോ.
0: അത് എന്ത് വേണമെങ്കിലും, ഇത് മാത്രം ഓട്ടിസം മാത്രമല്ല, കുറെ ഉണ്ട് ഡൗൺ സിൻഡ്രോം കുറെയുണ്ട് കൺസൻഗോണിയസ് മാരേജില്. ബാക്കിയൊക്കെ ഒന്നുമില്ല.
1: ഇനി ഇപ്പോ ഒരു കുട്ടിക്ക് ഇപ്പൊ നമ്മൾ ഹോമിയോ ചികിത്സ കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ആദ്യം ഡോക്ടർ പറഞ്ഞ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞു, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് നമുക്ക് പറയാം. അതായത് കുട്ടി മുഖത്ത്
0: നോക്കണം,
1: പിന്നെ വിളിച്ചു കഴിഞ്ഞാല് ശ്രദ്ധിക്കുന്നു, അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ പ്രവൃത്തി ചെയ്യാനുള്ള പ്രാപ്തി ഒക്കെ കുറേശ്ശെ കിട്ടുന്നു എന്നൊക്കെ
0: പറഞ്ഞു.
1: അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിന്റെ തുടർ ചികിത്സയായിട്ട് പിന്നെ ആ കുട്ടിക്ക്
0: വൺസ് ആ കൊച്ചു വന്നിട്ട് നമ്മുടെ ഐ കോണ്ടാക്ട് റെസ്പോൺസ് നമ്മുടെ ക്വസ്റ്റിന് ആൻസർ ഒക്കെ ചെയ്താൽ മതി. ആ കൊച്ചു ഓട്ടോമാറ്റിക് ആയിട്ട് നോർമൽ കൊച്ചായിട്ട് മാറും. അതിന് ഒന്നും പേടിക്കാനില്ല.
1: അല്ല പിന്നെയും നമ്മൾ
0: മരുന്ന് തുറന്ന് കൊടുക്കണമെന്നില്ല. വൺസ് ഇത് ഈ റിസൾട്ട് കിട്ടിയാലേ മതി. ഹോമിയോ കൊണ്ട് ഈ റിസൾട്ട് കിട്ടിയാലേ മതി, ആ കൊച്ചു പിന്നീട് മാറിക്കോളും. നമ്മളത് പേടിക്കാനില്ല. നമ്മൾ ഹോമിയോ മെഡിസിനിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അത്ര തന്നെ നമ്മൾ ഒന്ന് ആ കൊച്ചു

0: എവിടെ വീക്കായിട്ടുണ്ടോ ആ ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്യണം. അത് ചെയ്ത് ഇങ്ങനൊക്കെ വന്നാൽ മതി, അത് മെഡിസിൻ നോക്കിക്കോളൂ.
1: ഇനി ഡോക്ടർ വേറൊന്നുള്ളത്, ഇപ്പം നമ്മൾ ഈ ഇത്തരം കുട്ടികൾക്ക് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടാകുന്നതാണ്. ചിലവർക്ക് എഴുതാനായിരിക്കും, അതായത് കവിതകളോ ഡോക്ടർ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ സംഗീതത്തോടായിരിക്കും. ചിലർക്ക് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളായിരിക്കും, പെയിന്റിങ്ങോ അങ്ങനെയൊക്കെയുള്ള വരയ്ക്കാനുള്ള കഴിവ്, അങ്ങനെയൊക്കെയുള്ള കഴിവുകളുണ്ടാവും. അപ്പം ഈ കഴിവുകൾ തുടർന്ന് അവർ വലുതാകുമ്പോൾ അതിലേക്ക് അവരെ തിരിച്ചുവിടുന്നതാണോ നല്ലത്, എങ്ങനെയാണ് അതിനെക്കുറിച്ച്?
0: നമുക്ക് രണ്ട് ബ്രെയിൻ ഉണ്ട്, വലതുവശത്തും ഇടതുവശത്തും, റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ. ഈ റൈറ്റ് ബ്രെയിൻ പറയുന്നത് ലേണർ, ലേണിംഗ് ബ്രെയിൻ. ലെഫ്റ്റ് ബ്രെയിൻ പറയുന്നത് ഡൂയർ. റൈറ്റ് ബ്രെയിൻ അനലൈസ് ചെയ്ത് തരും, ലെഫ്റ്റ് ബ്രെയിൻ എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ പെൻ എടുത്ത് എഴുതി, പെണ്ണെന്ന് പറഞ്ഞാൽ അത് എഴുതണം പറഞ്ഞാൽ ലെഫ്റ്റ് ബ്രെയിൻ പറയും, അപ്പം നമ്മൾ എഴുതും. ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനത്തെ കഴിവുള്ള ആൾക്കാരിന് ഈ റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് ബ്രെയിൻ ഉറക്കാനുണ്ടോയെന്ന് ആദ്യം നോക്കണം. ഇത് ലെഫ്റ്റ് ബ്രെയിൻ മാത്രം ചെയ്തിട്ടിരുന്നാല് അവർ വന്നിട്ട് ആ ഭാഗത്ത് ചെയ്തുകൊണ്ടേ തന്നെ ആയിരിക്കും, അവർക്ക് ഈ ലേണിംഗ് വരെയല്ല, അത് പഠിക്കണമെന്ന് പറഞ്ഞാൽ വരെയില്ല, അവർ ചെയ്തുകൊണ്ടിരിക്കണം. സോ അവർക്ക് ഈ ഇങ്ങനെ ഇതും ബാലൻസ് ചെയ്ത് പോയാൽ അവർ എന്ത് വേണമെങ്കിലും ചെയ്യാം.
1: അതിനും മെഡിസിൻ എന്തെങ്കിലും നമ്മൾ
0: അത് ചെയ്യാം. ഹോമിയോളജി ഉണ്ട്,
1: അതിനും മെഡിസിൻ
0: ഉണ്ട്, ഉണ്ട്, അത് അത് നിർത്തി ബാലൻസ് ചെയ്യാനൊക്കെ മെഡിസിൻ ഉണ്ട്.
1: മെഡിസിൻ അപ്പൊ ആ രീതിയിൽ നമുക്ക്
0: അത് ആ രീതിയിൽ നമ്മൾ കൊണ്ടുപോകാം,
1: കൊടുക്കാൻ പറ്റും,
0: കൊടുക്കാം.
1: അപ്പോ ഡോക്ടർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഓട്ടിസം എന്നുള്ള ഒരു ന്യൂറോ പ്രോബ്ലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അത് തൊട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായ ഒരു ചികിത്സ കൊടുക്കുകയാണെങ്കിൽ
0: തീർച്ചയായിട്ടും
1: കുറെ ആശ്വാസം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ.
0: അതെ അതെ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാം. നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് അമ്മയുടെ ഹിസ്റ്ററി കിട്ടിയാല് ഒരു ഓട്ടിസം അമ്മയും പേടിക്കണ്ട, അവരുടെ കൊച്ചു നോർമലായും. അതൊരു ചോദിച്ചുണ്ട്, ഹോമിയോണ്ട് ഒരു ഓട്ടിസം കൊച്ചിനും പേടിക്കാനില്ല, തീർച്ചയായിട്ടും അവരുടെ ലൈഫ് അവർ കൊണ്ടുപോകും.
1: അപ്പോ ഓട്ടിസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തില്. അപ്പൊ അത്രയും അതിനനുസരിച്ചുള്ള രക്ഷിതാക്കളും ഉണ്ട്. അപ്പോ അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഡോക്ടർ ഇന്ന് പങ്കുവച്ച ഈ വിവരങ്ങൾ. അപ്പൊ ഈ വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി,
0: താങ്ക് യു.
2: ഓട്ടിസവും ഹോമിയോപ്പതി ചികിത്സയും, ഇതേക്കുറിച്ച് AIHMS ന്യൂറോ ക്ലിനിക്കിലെ ഡോക്ടർ എസ് ജവഹറുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സേവന വാർത്തകളിലേക്ക്. എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗവൺമെന്റ് ഐടിഐയിൽ പി എം കെ വി വൈ

0: പദ്ധതിയുടെ ഭാഗമായി സൗജന്യ സോളാർ എൽ ഇ ഡി ടെക്നീഷ്യൻ കോഴ്സ് നടത്തുന്നു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള നിശ്ചിത യോഗ്യതയുള്ളവർക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാം. പ്ലസ് ടു ജയം അല്ലെങ്കിൽ 8-ാം ക്ലാസ് ജയവും 2 വർഷ എൻ എ സി പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ 10-ാം ക്ലാസ് ജയവും 2 വർഷത്തെ എൻ ടി സി അല്ലെങ്കിൽ എൻ എ സി പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ മെയിൻ്റനൻസ് ടെക്നീഷ്യൻ ട്രേഡിൽ എൻ എസ് ക്യു എഫ് ലെവൽ 3 സർട്ടിഫിക്കറ്റും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും യോഗ്യതയുള്ളവർ രജിസ്റ്റർ ചെയ്യാം. യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 94-00-25-18-85 94-00-25-18-85 മറ്റൊരു നമ്പർ 04-84-2-96-79-47 04-84-2-96-79-47
1: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യുകയാണോ
2: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
1: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
3: പിട്ടപ്പിലിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
4: നിങ്ങളുടെ സി വി ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999 നമ്പർ ഒരിക്കൽ കൂടി 7034088999 അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
2: കൊച്ചി റെഡിയാണോ മൈ ജി ഫ്യൂച്ചർ എപ്പിക്കിനായി?
1: ഓട്ടോമേഷൻ സോൺ, ലൈഫ് കിച്ചൺ, ഗെയിമിംഗ് സോൺ, ലൈഫ് പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് സോൺ, എല്ലാം ഒരിടത്ത്.
2: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക്, എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: ആലപ്പുഴ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 25-ന് ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടിയ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് 5 സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ ഈ മാസം 15-നകം ചെറിയ കലവൂരുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തി അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 94-95-99-96-82 94-95-99-96-82
5: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസിൽ വിവിധ തസ്തികകളിൽ അവസരങ്ങൾ, ആകർഷകമായ ശമ്പളവും കരിയർ വളർച്ചയും സ്വന്തമാക്കാം.
2: നിങ്ങളുടെ സി വി ഉടൻ വാട്സ്ആപ്പ് ചെയ്യൂ 7034088999. നമ്പർ ഒരിക്കൽ കൂടി 7034088999, അല്ലെങ്കിൽ career@pittapillilagencies.com മെയിൽ അയക്കൂ.
3: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈവനിംഗ് മെലഡി. ഈവനിംഗ് മെലഡിയിൽ ഇന്ന് പുറപ്പാട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. MG ശ്രീകുമാർ പാടിയത്, ONV കുറുപ്പിന്റെ രചന, സംഗീതം ഔസേപ്പച്ചൻ.

0: പുറപ്പാട് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് ഈവനിംഗ് മെലഡിയിൽ ശ്രോതാക്കൾ കേട്ടത്. ഒ എൻ വി കുറിപ്പിന്റെ രചന, സംഗീതം ഔസേപ്പച്ചൻ.
1: ചില്ലുജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലുജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലുജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

എഞ്ചിനീയറിംഗ്, ആർ ജെ ട്രെയിനിംഗ്, ഡബ്ബിംഗ്, പോഡ്കാസ്റ്റ്, വോയിസ് മോഡുലേഷൻ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴ്സ്. തിരുവനന്തപുരം കൊച്ചി സെന്ററുകളിലെ റേഡിയോ കേരള സ്റ്റുഡിയോയിലാണ് ക്ലാസും പരിശീലനവും. രണ്ടര മാസമാണ് കാലാവധി. ഫീസ് 25,000 രൂപ, പ്രായപരിധിയില്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15 മാസം. കൂടുതൽ വിവരങ്ങൾക്ക്

0: 62 82 91 93 98 62 82 91 93 98
1: Dear gamers, ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ പവർ അനുഭവിച്ചിട്ടുണ്ടോ?
2: അൾട്ര ഫാസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്സ്, ഇമേഴ്സീവ് ഗെയിമിംഗ് സെറ്റപ്പ്, റിയൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ്.
3: കൊച്ചിയിൽ ആദ്യമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് ഗെയിം സോണിൽ.
4: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: നിങ്ങളുടെ ഡ്രീം ഹോം പ്ലാൻ ചെയ്യണോ
8: എങ്കിൽ ആദ്യം കാണേണ്ടത് മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂമിലെ ലൈവ് കിച്ചൺ.
9: കിച്ചൺ അപ്ലയൻസസുകൾ പ്രവർത്തിക്കുന്നത് നേരിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, കമ്പയർ ചെയ്യാം.
8: കൊച്ചി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
9: മൈ ജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.

ചെങ്ങന്നൂർ ഗവൺമെന്റ് വനിതാ ഐടിഐ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടത്തുന്ന എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഡിപ്ലോമ, ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റ് സപ്പോർട്ടോടുകൂടിയുള്ള ഈ കോഴ്സുകളിലേക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7909783246 7909783246

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം.

ജി രവി, ശശ തിരുപതി എന്നിവർ കാത്തുവാക്കുലെ രണ്ടു കാതൽ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ വിഘ്നേഷ് ശിവൻ, സംഗീതം അനിരുദ്ധ് രവിചന്ദ്രൻ.

0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കടുത്തുരുത്തി പഞ്ചായത്തിലെ മധുരവേലിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഐടിഐയിൽ NCVT അംഗീകാരമുള്ള വുഡ് വർക്ക് ടെക്നീഷ്യൻ ട്രേഡിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 11-ാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 99 47 99 18 88 99 47 99 18.
1: കൊച്ചി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ജൂലൈ 11 ശനിയാഴ്ച മഞ്ജു വാര്യരും ആസിഫ് അലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുന്നു.
2: മൈജി ഫ്യൂച്ചർ എപ്പിക് എക്സ്പീരിയൻസ് ദി എക്സ്ട്രാ ഓർഡിനറി.
0: പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ അടുത്തതായി കേൾക്കാം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മീനും വാങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന പോക്കർ ഹാജി രാമറെ കണ്ടു. രാമറിപ്പോൾ മുമ്പത്തെ രാമറല്ലെന്ന് പോക്കർ ഹാജിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അടുപ്പം അയാൾക്ക് രാമറിനോടുണ്ടായിരുന്നു. ഇടതുകൈയിൽ മീൻപൊതിയും വലതുകൈയിൽ മുണ്ടിന്റെ കോന്തലയും പിടിച്ച് ഹാജി രാമറിനോട് ഉച്ചത്തിൽ പറഞ്ഞു, രാമറെ അറിഞ്ഞില്ലേ, കേളപ്പജി നാളെ വരുന്നു. രാമർ അറിയാതെ എഴുന്നേറ്റുപോയി. അത് കേട്ടപ്പോൾ കുഞ്ഞിക്കേളു കൗതുകത്തോടെ ചിരിച്ചു. കേളപ്പനെ അടുത്തുനിന്നും കാണുക എന്നത് രാമറിൽ അടുത്ത കാലത്ത് തുടങ്ങിയ ഒരാഗ്രഹമാണ്. അദ്ദേഹം തക്ഷൻകുന്നങ്ങാടിയിലൂടെ നടന്ന് കിഴക്കോട്ടേക്ക് പോകുന്നത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. രജിസ്ട്രാഫീസിലും കോടതിയിലും ബാങ്കിലും വരുന്ന ഒരാളെപ്പോലെ മാത്രമേ രാമർ കേളപ്പനെയും കണ്ടിരുന്നുള്ളൂ. തൊട്ടടുത്തുകൂടെ പല പ്രാവശ്യം കടന്നുപോയിട്ടും തിരിഞ്ഞു നോക്കണമെന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. എന്നാൽ ഏതോ ഒരിടത്ത് വെച്ച് കേളപ്പനെ മനസ്സിലാക്കാൻ കഴിഞ്ഞതോടെ സമീപനം ആകപ്പാടെ മാറുകയായിരുന്നു. അങ്ങനെയാണ് കേളപ്പനെ സ്വീകരിക്കുവാൻ വേണ്ടി പെരുമാൾപുരത്തെ ശക്തി മന്ദിരത്തിലെത്തിയ സംഘത്തിൽ രാമർ ഉൾപ്പെട്ടത്. കേളപ്പൻ തിക്കോ

0: ിയിൽ തീവണ്ടി ഇറങ്ങി നേരെ ശക്തിമന്ദിരത്തിൽ എത്തുകയായിരുന്നു. അവിടെ നിന്നും നേരെ കാൽനടയായി ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഒരു വലിയ ആൾക്കൂട്ടം കേളപ്പനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും പിന്നിലായിരുന്നു രാമർ. ഗുരുവായൂർ സത്യഗ്രഹം കഴിഞ്ഞ് ആദ്യമായി നാട്ടിലെത്തുന്ന കേളപ്പനെ കാണാൻ നിരത്തിന്റെ ഇരുഭാഗത്തും നാട്ടുകാർ അണിനിരന്നിരുന്നു. കേളപ്പൻ ആവേശത്തിന്റെ ചെറിയ തിരകളായി ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അടുത്തുനിന്ന് കണ്ടപ്പോൾ മുമ്പൊരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോകുന്ന പ്രതീതി രാമറിലുമുണ്ടായി. അന്ന് വൈകിട്ട് ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ പ്രവർത്തകർ ഒത്തുകൂടിയപ്പോൾ ഗുരുവായൂർ സമരത്തിന്റെ പാഠങ്ങൾ കേളപ്പൻ വിശദീകരിച്ചു. സമരം തൽക്കാലം നിർത്തിവെച്ചതാണെന്നും സമീപഭാവിയിൽ അത് തുടങ്ങുന്നതാണെന്നും കേളപ്പൻ വ്യക്തമാക്കി. എന്നാൽ അദ്ദേഹം പിന്നീട് പറഞ്ഞ കാര്യങ്ങളാണ് നാട്ടുകാർക്ക് ആവേശമുണ്ടാക്കിയത്. ഗുരുവായൂർ അമ്പലത്തിൽ അയിത്തജാതിക്കാർക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യാനിറങ്ങിയ എന്നോട് പലരും ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനമുണ്ടോ? അത് നേടിക്കൊടുത്തതിനു ശേഷം പോരെ ഗുരുവായൂരിലെ സത്യാഗ്രഹമെന്ന്. ഈ ചോദ്യം എന്നോട് തന്നെ ഞാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പിന്നീട് ഒരു ഉത്തരവും കണ്ടെത്തി. കീഴൂർ ക്ഷേത്രത്തിൽ അയിത്തജാതിക്കാർക്ക് പ്രവേശനം നേടിയെടുക്കണം. ക്ഷേത്രത്തിലെ ഉത്സവത്തിലും മറ്റും എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിക്കുന്നുണ്ട്. എന്നാൽ ആരാധന നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ക്ഷേത്രത്തിന്റെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോകാൻ അയിത്തക്കാർക്ക് അവകാശമില്ല. ഇത് അവസാനിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇനി കാത്തിരിക്കുവാൻ നമുക്ക് സമയമില്ല. ക്ഷേത്രത്തിന്റെ ഊരായ്മക്കാരായ വാഴുന്നവരെ ഞാൻ ഉടൻ തന്നെ കാണുന്നുണ്ട്. അയിത്തജാതിക്കാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെടും. അമ്പലക്കുളത്തിൽ കുളിക്കുവാൻ മറ്റുള്ളവരെ പോലെ അവർക്കും അവകാശമുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഞാൻ വാഴുന്നവരോട് പറയും. അദ്ദേഹം അത് അനുവദിച്ചു തരുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ മറ്റു വഴികളെക്കുറിച്ച് നമുക്ക് ആരായണം. കേളപ്പന്റെ പ്രഖ്യാപനം കേട്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ഒരു നിമിഷം സ്തബ്ധരായിപ്പോയി. നാട്ടുകാർ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇത്ര പെട്ടെന്ന് കേളപ്പൻ ഈ തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ അന്നത്തെ ഒത്തുകൂടലിന്റെ പ്രാധാന്യതകളിലേക്ക് അവർ തിരിച്ചെത്തി. അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, കേളപ്പ ജി കീ ജയ്. പിറ്റേന്ന് കാലത്ത് കേളപ്പൻ അനുയായികളോടൊപ്പം പാക്കനാർ പുരത്ത് നടന്നു പോകുമ്പോൾ കുഞ്ഞിക്കേളു പീടിക തുറക്കാൻ ഒരുങ്ങുകയായിരുന്നു. മൈനറേയും കൂട്ടി പടിഞ്ഞാറ് നിന്നും നടന്നുവരുന്ന രാമറെ കണ്ട് കുഞ്ഞിക്കേളു തെല്ലിട നിന്നു. ആറാട്ടടുത്തു കഴിഞ്ഞാൽ തെങ്ങുകയറ്റക്കാർക്ക് നല്ല തിരക്കാണ്. പിന്നെ രണ്ടോ മൂന്നോ ആഴ്ചക്കാലത്തേക്ക് അവർ തെങ്ങ് കയറില്ല. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടും. നല്ല വരുമാനം ലഭിക്കുകയും ചെയ്യും. ചെട്ടിത്തറയ്ക്ക് സമീപം കഞ്ഞിക്കച്ചവടമാണ് മൈനർ ചെയ്യുക. ഒപ്പം വീട്ടുകാരുമുണ്ടാകും. ഓരോ ആറാട്ട് കഴിയുമ്പോഴും ഒരു പുതിയ പശു മൈനറുടെ ആലയിലുണ്ടാകും. കഞ്ഞിക്കച്ചവടം നടത്തിക്കിട്ടിയ ലാഭം കൊണ്ട് വാങ്ങിയ പശുക്കളായതുകൊണ്ട് കഞ്ഞിപ്പശു എന്നാണ് നാട്ടുകാർ ഇവയെ വിളിച്ചിരുന്നത്. തോളിൽ ഏണിയുമേന്തി മൈനർ വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾ പണികൾ തിരക്കിട്ട് തീർക്കാൻ പോവുകയാണെന്ന്. കുഞ്ഞിക്കേളു തമാശയ്ക്ക് ചോദിച്ചു, ഇപ്രാവശ്യത്തെ ആറാട്ട് കഴിഞ്ഞാൽ നിനക്കൊരു മൂര്യ വാങ്ങിയാൽ എന്താ മൈനറേ? മൈനർ ചിരിച്ചു, മൂര്യ എമ്മക്ക് കറക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം കേളപ്പൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് വിസ്തരിക്കാമെന്ന് സൂചിപ്പിച്ച് രാമർ പോകാൻ ഒരുങ്ങുമ്പോഴാണ് കേളപ്പനും കൂട്ടരും അതുവഴി വന്നത്. കേളപ്പൻ അവരെ കണ്ട് ചിരിച്ച് നടന്നുപോയി. കേളപ്പൻ എന്നാ വാഴുന്നവരെ കാണാൻ പോകുന്നേ? കുഞ്ഞിക്കേളു രാമറോട് തിരക്കി. ഉടനെ കാണുന്നാ കേളപ്പജി പറഞ്ഞത്, ചിലപ്പോ നാളെ തന്നെ കാണുമായിരിക്കൂ. രാമർ തന്റെ നിഗമനം വെളിപ്പെടുത്തി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്.
3: അയിത്തം. അയിത്തം എന്നാൽ അശുദ്ധം. അയുദ്ധം എന്ന പാലി ഭാഷയിൽ നിന്നും വന്നതാകാൻ സാധ്യതയുണ്ട്. മനുഷ്യൻ മനുഷ്യനെ അശുദ്ധനായി കാണുന്ന വികലമായ മനോനിലയാണ് അയിത്തം. നൂറ്റാണ്ടുകളോളം കേരളത്തിൽ നിലനിന്ന ഈ സാമൂഹിക വൈകല്യം ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയതാണ്. ചില ജാതിക്കാരെ കണ്ടാലും തൊട്ടാലും അശുദ്ധി അഥവാ അയിത്തം ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ ആചാരം ഉണ്ടായത്. വർണ്ണവ്യവസ്ഥ പ്രകാരം ഏറ്റവും ശുദ്ധിയുള്ള ജാതിയിൽപ്പെടുന്നത് ബ്രാഹ്മണരും തൊട്ടു താഴെ ക്ഷത്രി

ക്ഷത്രിയരും അതിനു താഴെ വൈശ്യരുമാണ്. ഈ സവർണ ജാതി ശ്രേണിയിൽ ദാസ്യവേല ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് ശൂദ്രരെയാണ്. ബ്രാഹ്മണനിൽ നിന്നും തീണ്ടാപ്പാട് അകലെ നിൽക്കാനേ അവർക്കും അവകാശമുണ്ടായിരുന്നുള്ളൂ. വേദം കേൾക്കുന്ന നായരുടെ അല്ലെങ്കിൽ ശൂദ്രന്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിരുന്നതും മറ്റും അയിത്താചാരത്തിന്റെ ക്രൂരമായ ഭാവങ്ങളായിരുന്നു. മറ്റെല്ലാ ജാതി വിഭാഗത്തിൽപ്പെടുന്നവരും അയിത്ത ജാതിക്കാരായി കണക്കാക്കിയിരുന്നു. അയിത്തമുള്ള ജാതിക്കാരെ തിരിച്ചറിയാൻ പല മാർഗങ്ങളും അന്ന് നിലനിന്നിരുന്നു. അവർ അരയ്ക്കുമുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല, ചെരുപ്പ്, കുട, വിലപിടിച്ച ആഭരണങ്ങൾ തുടങ്ങിയവ ധരിച്ചുകൂടാ എന്നിങ്ങനെ. ചില ജാതിയിൽപ്പെട്ടവരുടെ നിഴൽ പതിച്ചാൽ, ചിലരെ കണ്ടാൽ, മറ്റു ചിലരെ തൊട്ടാൽ അശുദ്ധിക്ക് കാരണമാകുമത്രേ. അങ്ങനെ അശുദ്ധിക്ക് അയിത്തത്തിന് കാരണമാകുന്നവരെ പൊതുസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, പൊതുകിണറുകൾ, പൊതുനിരത്തുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുകയും ചെയ്തിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം തുടങ്ങിയവ കേരളത്തിൽ അയിത്തോച്ചാടനത്തിനു വേണ്ടി നടത്തിയ സാമൂഹ്യ പ്രക്ഷോഭങ്ങൾ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 17 പ്രകാരം അയിത്തം ആചരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അയിത്ത നിരോധന നിയമം 1955 നിലവിൽ വന്നു. 1976 ഈ നിയമം കൂടുതൽ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചു എങ്കിലും ഇന്നും അയിത്തം പല രൂപത്തിൽ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന ദുഃഖകരമായ വസ്തുത പല വാർത്തകളിലും നാം കാണുന്നുണ്ട്. അയിത്തം ജാതിവിവേചനം എന്ന രൂപത്തിൽ കൂടുതൽ ശക്തി

രാവിലെ 7:35 FM ഡയറിയിൽ സമകാലികം. നടപടി വേണ്ട നടപ്പാതകൾ. 8:05 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുത്ത പരിപാടി. അവസാന ഭാഗം. രാവിലെ 11:00 നാടൻ പാട്ടുകൾ TR രഞ്ജനും സംഘവും അവതരിപ്പിച്ചത്. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ വിളർച്ച, രക്താർബുദം തുടങ്ങിയ രക്തസംബന്ധമായ അസുഖങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ ഹെമറ്റോ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ജെനി ജോർജ് മറുപടി നൽകുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ സമ്മിശ്ര കൃഷിയിലൂടെ നിത്യവരുമാനം, പെരുമ്പാവൂർ വെങ്ങോലയിലുള്ള PV സോമന്റെ അനുഭവങ്ങളും ചിന്തകളും. രാത്രി 8:05 യുവവാണി കൊങ്ങണി ഗാനങ്ങൾ അവസാന ഭാഗം. ആലപിക്കുന്നവർ വൈഷ്ണവി P നായിക്, നവനീത N ഷേണായ്, വിഷ്ണുപ്രിയ ഷേണായ്.

രാത്രി 8:50 മഹിതം മലയാളം, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 കഥകളി പദങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ എഫ് എം ഡയറിയിലെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഉത്തരം, ഗംഗാനദി ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. പ്ലാറ്റാനിസ്റ്റ ഗാംഗറ്റിക്ക എന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന, കർണഫുലി, സാംഗു എന്നീ നദികളിൽ ഇവ കാണപ്പെടുന്നു. ഏതാണ്ട് അന്ധരായ ഈ ഡോൾഫിനുകൾ കലങ്ങിയ നദികളിൽ സഞ്ചരിക്കാനും വേട്ടയാടാനും പൂർണമായും എക്കോലൊക്കേഷനെ അഥവാ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളെ ആശ്രയിക്കുന്നു. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 1 പ്രകാരം ഇവ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു.

0: FM ഈവനിംഗ്
1: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: center assures all possible assistance to flood-affected states. U.S. President Donald Trump says ceasefire with Iran is over. And in Wimbledon tennis, Marta Kostyuk of Ukraine and Czech player Linda Noskova enter women's singles semifinals. That is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 15:07. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ശക്തിവേൽ, അരുൺമൊഴി, സ്വർണലത എന്നിവർ ആലപിച്ചത്. ഗാനരചന കമക്കൊടിയൻ, സംഗീതം ഇളയരാജ.

ചിത്രം പസും പൊൻ. കൃഷ്ണചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, ഈണം വിദ്യാസാഗർ.

സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ഉദിത് നാരായൺ, ലതാ മങ്കേഷ്കർ എന്നിവർ. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ഉത്തം സിംഗ്. ചിത്രം ദിൽ തോ പാഗൽ ഹേ.

ചിത്രം ഇഷ്ക്, ജാവേദ് അക്തറിന്റെ വരികൾക്ക് അനു മാലിക് ഈണം നൽകിയത്, ഉദിത് നാരായൺ, വിഭ ശർമ്മ എന്നിവർ ആലപിച്ച ഗാനം.

പർദേശ് എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനു പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ എഴുതിയത് ആനന്ദ് ബക്ഷി, സംഗീതം നദീം ശ്രാവൺ. അടുത്ത ഗാനം ആലപിച്ചത് ശങ്കർ മഹാദേവൻ, ജസ്പീന്ദർ നരൂള എന്നിവർ. സമീർ രചന നിർവഹിച്ച് നദീം ശ്രാവൺ ഈണം നൽകിയ ഈ ഗാനം ജുദായ് എന്ന ചിത്രത്തിലേതാണ്.

ചിത്രം കൊയില, ഉദിത് നാരായണനും സംഘവും ആലപിച്ചത്. സംഗീതം നൽകിയത് രാജേഷ് റോഷൻ.

യെസ് ബോസ് എന്ന ചിത്രത്തിൽ അഭിജീത്, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ജാവേദ് അക്തറിന്റെ വരികൾ. ഈണം നൽകിയത് ജതിൻ ലളിത്.

ചിത്രം ദൗഡ്. യേശുദാസ്, ആശാ ഭോസ്ലെ എന്നിവർ പാടിയത്. വരികൾ മെഹബൂബ്. ഈണം നൽകിയത് AR റഹ്മാൻ.

ഉദിത് നാരായൺ, ആശാ ഭോസ്ലെ, വൈശാലി എന്നിവരും സംഘവും ആലപിച്ച ഗാനം. ജാവേദ് അക്തർ രചന നിർവഹിച്ച്, എ ആർ റഹ്മാൻ സംഗീതം നൽകിയത്. ചിത്രം ലഗാൻ.

ചിത്രം ദിൽ ചാത്ത ഹേ. ഉദിത് നാരായൺ, ആൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

സോനു നിഗം, അലിഷ ചീനായ്, മഹാലക്ഷ്മി അയ്യർ എന്നിവർ പാടിയ ഗാനം. ജാവേദ് അക്തറിന്റെ വരികൾ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. ചിത്രം ഡോൺ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

ഇടമുറിയാതെ പെയ്യുന്ന മഴയേകുന്ന കുളിര് അതേപടി അനുഭവവേദ്യമാക്കുകയാണ് ഈ പാട്ട്. പ്രണയത്തിന്റെ ഊഷ്മളതയും മഴയുടെ കുളിരും ഒത്തിരി പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പ്രണയവും വിരഹവും മഴയുടെ വിവിധ ഭാവങ്ങളായി ആരോപിച്ച് ആവിഷ്കരിക്കാൻ ഇവിടെ കവികൾ മത്സരിക്കുന്നതായും കാണാം. യഥാർത്ഥത്തിൽ മഴ നമ്മിൽ ഉണർത്തുന്നത് കേവലം പ്രണയവും മോഹവും വിരഹവും മാത്രമാണോ? മഴയെ നിർവചിക്കുക അസാധ്യം എന്ന് ചിലർ പറയുന്നു. മഴ എന്താണെന്നോ അത് നമ്മിൽ സൃഷ്ടിക്കുന്ന വികാരവിചാരങ്ങൾ എന്തെന്നോ നിർവചിക്കുക അസാധ്യം. കവികൾ വർണ്ണിക്കുന്ന ഉദാത്ത പ്രണയം അല്ലെങ്കിലും ഇവിടെ ഇല്ലല്ലോ. പ്രണയം എന്നത് കാമത്തിൽ നിന്ന് വേർതിരിക്കാൻ പോലും നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവം. എങ്കിലും ഇക്കാര്യം പറയുമ്പോൾ നമ്മുടെ നെറ്റിച്ചുളിയുക സാധാരണമാണ്. അത് പിന്നെ സത്യമായാലും അപ്രിയമായത് എങ്ങനെ ഇഷ്ടപ്പെടും? നമുക്ക് മഴയിലേക്ക് തിരിച്ചുവരാം. പ്രണയവും വിരഹവും എന്നതിൽ നിന്ന് അകന്നു ചിന്തിക്കുമ്പോൾ മഴ നമുക്ക് പലതുമാണ്. ഉർവരമാകുന്ന മണ്ണും തളിർക്കുന്ന കർഷക മനസ്സും ഒരു ഭാഗത്ത് മഴയെ വരവേൽക്കുമ്പോൾ വറുതിയുടെ ദിനങ്ങൾ വരവേൽക്കാനായി ദുരിതങ്ങളുടെ ഒരു കാലയളവ് കൂടി സഹിക്കാനായി നമ്മുടെ കടപ്പുറം ഒരുങ്ങുന്നു. വെള്ളിടികളുടെ അകമ്പടിയോടെ എല്ലാം തകർത്തോടുന്ന മഴവെള്ളപ്പാച്ചിലിന്റെ ഹുങ്കാരശബ്ദം ചെവിടോർക്കുന്ന മലനാടും മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാമാണെങ്കിലും മഴയെ എല്ലാവരും വരവേൽക്കുന്നു. മഴയിൽ കുളിർക്കുന്ന പുതുമണ്ണിൻ സുഗന്ധം നമുക്കിഷ്ടമാണ്. അതുപോലെ നമ്മുടെ തൊടിയിൽ താളാത്മകമായി പെയ്തിറങ്ങുന്ന മഴയെയും ഇവിടെ മഴ വീണ്ടും നിർവചനങ്ങൾക്ക് അതീതമാകുന്നു.

മഴയുടെ സംഗീതത്തെക്കുറിച്ച് നാം പറഞ്ഞു. ഈ സംഗീതം പലപ്പോഴും ഹൃദ്യമാകണമെന്നില്ല. തിമർത്തു പെയ്യുന്ന മഴയോടൊപ്പം മാനത്ത് പൊട്ടിവിടരുന്ന മിന്നൽ പിണറും ഇടിയുടെ മേളവുമൊക്കെ അല്പം ഭയപ്പാടോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എന്നിരുന്നാലും ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഉരുകുന്ന വേനലിന് ആശ്വാസമായി വരുന്ന ഇടിവെട്ടുമഴയെ നാം എല്ലാം ഏറെ കൊതിക്കുന്നു.

ഒരു കൈയിൽ ഒരു കടലാസ് തോണിയുമായി ജനൽക്കമ്പിയിൽ പിടിച്ചു നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന വയലേലകളിൽ തിമിർത്തു പെയ്യുന്ന മഴയെ നോക്കിയിരിക്കുന്ന നിഷ്കളങ്കമായ രണ്ടു കണ്ണുകൾ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണിത്. വെള്ളക്കെട്ടിൽ കാറ്റിന്റെ താളത്തിനനുസരിച്ച് ചിത്രമെഴുതുന്ന മഴയെ നാം എത്ര കണ്ടതാണ്. മഴ പെയ്തൊഴിയുന്ന മാനവും പ്രതീക്ഷിച്ച് തന്റെ കടലാസുവഞ്ചിയെ നീറ്റിലിറക്കാൻ വെമ്പുന്ന ഈ പിഞ്ചു പൈതലിനായി ഈ ഗാനം.

മഴ പ്രണയവും വിരഹവുമാണെന്ന് കവികൾ സാക്ഷ്യപ്പെടുത്തുന്നു. മഴ സൃഷ്ടിക്കുന്ന വൈകാരികതയെ അളക്കുക അസാധ്യം എന്നും ഇവർ വിലയിരുത്തുന്നു. ഈ പാട്ടിൽ വിരിയുന്നത് മഴയുടെ സമസ്ത സൗന്ദര്യമാണെന്നതിന് രണ്ടു പക്ഷമില്ല. അത് പ്രണയത്തിന്റെ, അത് സൃഷ്ടിക്കുന്ന ലയത്തിന്റെ, താളത്തിന്റെ പൂർണതയാണ് എന്നും നമുക്ക് അനുഭവം. കവിമൊഴികളിൽ ഉദാത്തവൽക്കരിക്കപ്പെട്ട പ്രണയത്തിനായി ഈ മഴപ്പാട്ട്.

തുള്ളിയിടുന്ന ചാറ്റൽ മഴയും തിമർത്തു പെയ്യുന്ന തോരാമഴയും ആകാശത്ത് പൊട്ടിവിരിയുന്ന മിന്നൽ പിണറുകളും അമറുന്ന മേഘപാളികളും കൂടെ മഴ പെയ്തൊഴിഞ്ഞ മാനത്തെ തെളിമയിൽ വിരിയുന്ന മായക്കാഴ്ചയായ മഴവില്ലും നാം വരും ദിനങ്ങളിൽ പ്രതീക്ഷിക്കുന്നു.

സമൃദ്ധിയുടെ ചിഹ്നങ്ങളുടെ കൂടെ ദുരിതങ്ങളുടെ നേർക്കാഴ്ചകൾ കാണാമെങ്കിലും ഒരു കാര്യം നിസ്തർക്കമാണ്, നാം ഏവരും മഴയെ ഇഷ്ടപ്പെടുന്നു. ഇന്നത്തെ ചില്ലുജാലകം ഇവിടെ തീരുന്നു. മഴയുടെ ശീതളിമയിൽ വീണ്ടും അടുത്തയാഴ്ച ഒത്തുചേരും വരെ വിട.

ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം രേണുചന്ദ്രൻ, സഹായം അർപ്പണ കൃഷ്ണരാജ്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റും 52 സെക്കൻഡും.

ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.